നമസ്കാരം, സുപ്രഭാതം. ആകാശവാണിയുടെ മഞ്ചേരി പ്രക്ഷേപണ നിലയം. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 24, കൊല്ലവർഷം 1201, ഇടവം 31. 2026 ജൂൺ 14, ഞായറാഴ്ച. FM ബാൻഡിൽ 102.7 MHz ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 57 മിനിറ്റും 45 സെക്കൻഡും.

സമയം 6 മണി. ആകാശവാണി മഞ്ചേരി നിലയത്തിൻ്റെ പ്രഭാത പരിപാടികളിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. ഇപ്പോൾ അറിയിപ്പുകൾ. ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച്: 6:10 സുഭാഷിതം, എഫ് വയലറ്റ് തയ്യാറാക്കി അവതരിപ്പിച്ചത്. തുടർന്ന് പ്രഭാതഗീതം അഫ്സൽ, കണ്ണൂർ ഷെരീഫ്, ചിത്ര എന്നിവർ പാടിയത്. 6:25 ട്രെയിൻ സമയം, ഇന്നത്തെ വിശേഷം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. നടീലിനായി വിത്തുകളും തൈകളും ശേഖരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. കോഴിക്കോട് ചെറുവണ്ണൂർ നല്ലളം കൃഷിഭവനിലെ അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് പി ആർ രമ്യ സംസാരിക്കുന്നു. തുടർന്ന് കാലാവസ്ഥ. 6:35 അൽ റെയ്ഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി. 6:55 എഫ് എം ശുഭദിനം. ആദ്യം കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ.

0: കെയർ, എടരിക്കോട് കോട്ടയ്ക്കൽ. വിദ്യാഭ്യാസ വാർത്തകൾ. 7 മണിക്ക് ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം: റീഗൽ ജുവലേഴ്സ്, പൊന്നാനി റോഡ്, എടപ്പാൾ. മധുരം ഗീതം. ആശ പവർ MPPT ചാർജ് കൺട്രോളർ. സേവന വാർത്തകൾ. ട്രെയിൻ സമയം. മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകത്തിൽ പുകവലി ശ്വാസകോശത്തെ എങ്ങനെ ബാധിക്കുന്നു. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ശ്വാസകോശ രോഗ ചികിത്സാ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പി വരദ സംസാരിക്കുന്നു. ABC ഓർത്തോപെഡിക്സ് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായനയിൽ യോസെ മൗരോ ദേവാസ് കോൺസിലോസ് എഴുതിയ നോവൽ എൻ്റെ പഞ്ചാര ഓറഞ്ച് മരം. VM ഗിരിജയുടെ മലയാള പരിഭാഷയ്ക്ക് ബോബിയുടെ അവതരണം. 7:20 ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ. ഏഴ് 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. തുടർന്ന് അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുർ ആരോഗ്യത്തിൽ ആസ്തമ രോഗനിർണയവും ഹോമിയോപ്പതി ചികിത്സയും. വാഴയൂർ ഗവൺമെന്റ് ഹോമിയോപ്പതി ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസറും മലപ്പുറം ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ആസ്മ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിന്റെ കൺവീനറുമായ ഡോക്ടർ ബേബി സന്തോഷ് സംസാരിക്കുന്നു. ദൃശ്യം ഐകെയർ ഹോസ്പിറ്റൽ തൃശൂരൻ ചാവക്കാട് കാവ്യധാരയിൽ കുമാരനാശാൻ എഴുതിയ പൂക്കാലം എന്ന കവിതയിലെ ഭാഗം കെ ഗിരിജ വർമ്മ ചൊല്ലിയത്. സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം ജാഗ്രത. കൊരമ്പേൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ FM പ്രധാന വാർത്തകൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേശാൻ തൃശൂർ. ട്രെയിൻ സമയം. CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി. കരിയർ ടിപ്സിൽ കരിയർ വിദഗ്ധൻ അഭിൻ ഉള്ളൂർ സംസാരിക്കുന്നു. റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. രസമുകുളം കളിക്കൂട്ടം. ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും. FM ശുഭദിനം കഴിയുമ്പോൾ ചിത്രമഞ്ജരി. തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 9:20 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം. 9:30 പരസ്പരം. 9:55 ഇന്നത്തെ പരിപാടികൾ. FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം. 10 മണിക്ക് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. നവഗീതങ്ങൾ. 10:15 ഫുട്ബോൾ ബിറ്റ്സ്. ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി. 10:50 FM പ്രധാന വാർത്ത. ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം. 11:00 പാദമുദ്ര. ചരിത്രകാരനും ചിന്തകനുമായ ഡോക്ടർ MGS നാരായണനുമായി AM ശ്രീനാസ് നടത്തിയ അഭിമുഖം. 5-ാം ഭാഗം. 11:15 മഴവില്ല. 11:30 ബാലലോകം. പടിഞ്ഞാറ്റുമുറി ഓർഫനേജ് UP സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 1-ാം ഭാഗം. 12:00 FM പ്രധാന വാർത്ത. ട്രെയിൻ സമയം. 12:10 ഈസൽ. 12:25 ജാലകം. പ്രകാശധാരയിൽ 12:40 ലോക രക്തദാന ദിനം. ഡോക്ടർ സനൂജ പിൻകി സംസാരിക്കുന്നു. 1 മണിക്ക് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ചലച്ചിത്ര ഗാനങ്ങൾ. ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സപ്പ് വഴിയും ആവശ്യപ്പെട്ടത്. 2:15 ഗാനമഞ്ജുഷ. ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം. 3:00 NDA ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. സ്നേഹദൂത പ്രക്ഷേപണ സമയം 3:35. 3:57 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം. 4:00 4 മണി പൂക്കൾ. 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 6:40 മുതൽ ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടക്കുന്ന കളിയുടെ ദൃക്സാക്ഷി വിവരണം. ഇതോടുകൂടി അറിയിപ്പുകൾ കഴിഞ്ഞു. ഇനി 6:05 വാർത്തകൾ ഇംഗ്ലീഷിൽ. ഡെല്ലറിലെ
1: ദിസ് ഈസ് ആകാശവാണി. ദി ന്യൂസ് റെഡ് ബൈ തൻവി ഖുറാന. Prime Minister Narendra Modi has arrived in Nice, France on the first leg of his two-nation visit to France and Slovakia. During his visit, Mr. Modi will hold talks with the French President Emmanuel Macron, jointly launch Bharat Innovates and exchange views on key regional and global issues, and also attend the G7 summit. Upon arrival, the Prime Minister received a warm and enthusiastic welcome from the members of the Indian diaspora at Hotel Negresco. Our correspondent has the details.
2: Prime Minister Narendra Modi was accorded a vibrant community reception in Nice, where members of the Indian diaspora gathered in large numbers to welcome him. The Prime Minister also witnessed colorful performances featuring classical Indian dance forms such as Kathak, Odissi and Bharatanatyam, presented by French and Italian artists. Today at 2:30 PM, Prime Minister Modi and French President Emmanuel Macron will jointly launch Bharat Innovates, a flagship platform showcasing

0: വിളവും വിലയും ലഭിക്കുകയുള്ളൂ. വിത്തിടൽ മുതൽ വിളവെടുപ്പ് വരെ സമയനിഷ്ഠ പാലിച്ചില്ലെങ്കിൽ ഏത് വിളയായാലും നഷ്ടം തന്നെ. ഹായ്, വാഴയെല്ലാം കുലച്ചു, നല്ല കായ്ഫലമുണ്ട്, സമാധാനം. ഉടമസ്ഥൻ വീട്ടിലെത്തി സമാധാനത്തിലിരുന്നാൽ ജന്തുശല്യം കൊണ്ട് കുലകൾ മാർക്കറ്റിലെത്തിക്കാൻ പറ്റാതാകും. അതുവരെയുള്ള അധ്വാനം നഷ്ടമായത് അവസാന സമയവും കൃത്യമായി ഉപയോഗിച്ചില്ല എന്നതുകൊണ്ടാണ്. പി ടി ഉഷയുടെ മെഡൽ താഴെപ്പോയ സമയദോഷം നമുക്കെല്ലാം അറിയാം. അത് അവിചാരിതമായിരുന്നപ്പോൾ വിചാരിതമായി നാം നഷ്ടപ്പെടുത്തുന്ന സമയം, അതിൻ്റെ വില നാം അറിയണം. ഒക്കെ നാളെ പിന്നെ വൈകിട്ട് ഇങ്ങനെ പറയുന്നവർ ഒരിക്കലും ആ കാര്യം ഭംഗിയായി നിർവഹിക്കുന്നേയില്ല. അവർ അത്തരക്കാരാകില്ല. ഉച്ചയ്ക്ക് 12 മണിക്ക് ഒരു ബെഡ് വെയിലത്തിടാൻ വച്ചിട്ട് രാത്രി 12 മണിക്ക് അത് കൊണ്ടിടാൻ പറ്റുമോ? പിന്നേക്ക് വയ്ക്കുന്ന പരിപാടികളൊക്കെ അങ്ങനെ തന്നെയാണ്. സമയത്ത് ചെയ്യാത്തത് അവഹേളനം വിളിച്ചു വരുത്തും, അസമയത്ത് ചെയ്യുന്നത് ചെയ്യാതിരിക്കുന്നതിന് സമം. സമയനഷ്ടം, പണനഷ്ടം, മാനഹാനി എന്നിവ അതിന്റെ ഉപോൽപ്പന്നങ്ങളായി കൂടെ വരും. പി എസ് സി അപേക്ഷ കൃത്യസമയം കഴിഞ്ഞെന്ന് പറഞ്ഞ് തള്ളിയ കഥ നമുക്കൊക്കെ അറിയാം. യാത്ര പോകേണ്ട വാഹനങ്ങളുടെ സമയം കൃത്യമായി അറിയുന്നയാൾ ആ സമയത്ത് എത്തിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് പലതിലും വ്യാവൃതനായി കഴിഞ്ഞ് ഓടിയെത്തുമ്പോൾ സ്റ്റേഷൻ വിടുന്ന വാഹനത്തെ നോക്കി നെടുവേർപ്പിട്ടു നിൽക്കുന്ന കഥകളും സുലഭം. ആ വാഹനം നമുക്കപ്പോൾ അത്യാവശ്യമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അല്പം നേരത്തെ എത്തി കാത്തുനിന്നില്ല? വാഹനം കാത്തു കാത്തു നിൽക്കുമ്പോൾ അത് നമ്മെ നോക്കി മന്ദഹസിച്ചുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് ഓടിയെത്തുമ്പോൾ നമ്മുടെ മനസ്സ് ആനന്ദതുന്തലമാകുന്നത് എത്രയേറെ സുന്ദരമായൊരു അനുഭവമാണ്. ആ സമയം നഷ്ടമല്ല, ആലോചനാമൃതമാണ്, മനസ്സിനെ സ്വച്ഛമാക്കി വയ്ക്കാൻ പറ്റിയ സമയം. യോഗങ്ങൾക്ക് പോകുന്നവർ വാച്ചിൽ ഇടയ്ക്കിടെ നോക്കുന്നത് കാണാം. 4 മണിയെന്നല്ലേ പറഞ്ഞത്? 6 ആയല്ലോ. വന്നവർ മെല്ലെ മെല്ലെ സ്ഥലം കാലിയാക്കുന്നു. ആർത്തലച്ച് പരിവാരങ്ങൾ നേതാവിനെ ഹാജരാക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വിലയേറിയുന്ന കസേരകൾ നിശബ്ദം അത് കേട്ടിരിക്കും. സ്ഥാനത്തും അസ്ഥാനത്തും ചിലപ്പോൾ നേതാവ് രോഷാകുലനാവും. ആർക്ക് ചേതം? അങ്ങനെ ആർക്കു വേണ്ടിയും കഥയില്ലാതെ നഷ്ടപ്പെടുത്തേണ്ടതല്ല സമയം. നേതാവും ഇതൊക്കെ അറിയണം. സമയം കടം വാങ്ങാനും കൊടുക്കാനും പറ്റാത്തതാണ് എന്ന കാര്യം.
1: എഫ് വയലറ്റ് തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. അവരുടെ ഫോൺ നമ്പർ 9447323169.
2: നമ്പർ ആവർത്തിക്കാം:
1: 9447323169.
3: സുഭാഷിതം.
4: സമയത്തെക്കുറിച്ചുള്ള ഈ ചിന്താധാര വീണ്ടും 4 മണിപ്പൂക്കളിൽ കേൾക്കാം. സുഭാഷിതം എന്നും രാവിലെ 6:10. നാളെ പി വി മോഹനൻ മണ്ണഴി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം.

0: സമയം 6 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
1: പ്രഭാതഗീതം.
0: വാനദൂതരെ ഒന്നായി പാടൂ, അഫ്സൽ പാടിയ ഗാനം ആദ്യം.

0: സമയം 6:25.
1: ട്രെയിൻ സമയം.
0: ആദ്യം തിരൂർ തിരൂരിലെ സമയം. വൈകി ഓടുന്ന വണ്ടികൾ 6:28 എത്തേണ്ട 12:601 ചെന്നൈ മാംഗ്ലൂരു സൂപ്പർഫാസ്റ്റ് മെയിൽ 21 മിനിറ്റ് വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു, 6:50 എത്തിച്ചേരും. 6:59 എത്തേണ്ട 195:78 ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസ് 48 മിനിറ്റ് വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു, 7:47 പ്രതീക്ഷിക്കുന്നു. മറ്റു വണ്ടികൾ കൃത്യസമയം പാലിക്കുന്നു. 165:27 യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് 6:48. 16:308 കണ്ണൂർ ആലപ്പുഴ 7:33. 22:610 കോയമ്പത്തൂർ മാംഗ്ലൂരു ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് 8:27 തിരൂരിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറത്ത് 566:07 പാലക്കാട് നിലമ്പൂർ 7:50 563:22 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 എത്തിച്ചേരും.
1: ട്രെയിൻ സമയം.
0: ഇനി ഇന്നത്തെ വിശേഷം. ഇന്ന് June 14 ലോക രക്തദാന ദിനം. രക്തദാനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും രക്തദാതാക്കളെ ആദരിക്കുന്നതിനുമായാണ് ഈ ദിനം ആചരിക്കുന്നത്. ഇന്ന് ലോക രക്തദാന ദിനം.

0: ഇതുവരെ കേട്ടത്
1: പ്രഭാതഗീതം.
0: നാളെ പ്രഭാതഗീതത്തിൽ എടപ്പാൾ വിശ്വൻ, ചിത്ര, രാജലക്ഷ്മി എന്നിവർ പാടിയ ഗാനങ്ങൾ.

0: ചരിത്ര പഥം.
1: ചരിത്രത്തിൽ ഇന്നാണ് 1964 യൂറോപ്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ നിലവിൽ വന്നത്. 1975 ഇതിൻ്റെ പേര് യൂറോപ്യൻ സ്പേസ് ഏജൻസി എന്നായി മാറി. പാരീസിലായിരുന്നു തുടക്കം. ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയിൽ ഉപയോഗിക്കുന്ന ഉപഗ്രഹ വിജ്ഞാന ശേഖരണത്തിലും ഗവേഷണത്തിലുമായിരുന്നു പ്രാഥമിക ഊന്നൽ. ഇപ്പോൾ കേട്ടത്
0: ചരിത്രപഥം.

0: രാവിലെ 6:55 FM ശുഭദിനം. ആദ്യം വിദ്യാഭ്യാസ വാർത്തകൾ. 7 മണിക്ക് ചിന്താവിഷയം, ഇന്നത്തെ ചോദ്യം മധുരം ഗീതം, സേവന വാർത്തകൾ, ട്രെയിൻ സമയം, ആരോഗ്യജാലകം 7:10. കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
1: കാവ്യധാര
0: രാവിലെ 7:45.
2: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ
3: വായിക്കുന്നു വീലിക്കു വർണ്ണങ്ങൾ പൂവാൽ ചോക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ.
0: ഇന്ന് കാവ്യധാരയിൽ കുമാരനാശാൻ എഴുതിയ പൂക്കാലം എന്ന കവിതയിലെ ഭാഗം കെ ഗിരിജ വർമ്മ ചൊല്ലിയത്.

നിങ്ങളുടെ ഫോണിന് വെള്ളത്തിൽ നിന്ന് പൂർണ്ണ സംരക്ഷണവുമായി മൈ ജി പ്രൊട്ടക്ഷൻ പ്ലാൻ.

0: ഇന്ന് രാവിലെ 7:10 ആരോഗ്യജാലകത്തിൽ
1: ശ്വാസകോശാർബുദത്തിൽ മാത്രമല്ല മറ്റു പല അർബുദങ്ങൾക്കും, വായിലെ ക്യാൻസർ, നാക്കിലെ ക്യാൻസർ, തൊണ്ടയിലെ അതായത് ശ്വാസനാളം, സ്വനപേടകം, അന്നനാളം.

0: ആമാശയത്തിലെ ക്യാൻസർ, കുടലിലെ ക്യാൻസർ, അതുപോലെ കിഡ്നി, മൂത്രാശയം, അങ്ങനെ ശരീരത്തിലെ ഒരുവിധം എല്ലാ അവയവങ്ങളിലും ക്യാൻസർ വരാൻ പുകയിലയുടെ ഉപയോഗം കാരണമാണ്.
1: പി വരദ സംസാരിക്കുന്നു രാവിലെ 7:10 ആരോഗ്യ ജാലകത്തിൽ. സമയം ഇപ്പോൾ 6:30.
2: കാർഷിക വൃത്താന്തം.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി സമർപ്പിക്കുന്നു
2: കാർഷിക വൃത്താന്തം.
3: പ്രായോജകർ
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
4: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
2: മോളുടെ പ്രസവത്തേക്ക് അടുത്തു വരല്ലേ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ട് നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങനെ എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
4: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണല്ലോ.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ കൊണ്ടോട്ടി.
5: നടീലിനായി വിത്തുകളും തൈകളും കണ്ടെത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? കാർഷിക വൃത്താന്തം പരിപാടിയിൽ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് കോഴിക്കോട് ചെറുവണ്ണൂർ നല്ലളം കൃഷിഭവനിലെ അഗ്രികൾച്ചറൽ അസിസ്റ്റന്റായ പി ആർ രമ്യ.
6: നടാനായി വിത്തുകളും തൈകളും കണ്ടെത്തുമ്പോൾ രോഗപ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കൃഷിഭവനുകൾ, ഫാമുകൾ, യൂണിവേഴ്സിറ്റി വിത്തുൽപാദന കേന്ദ്രങ്ങൾ, അംഗീകൃത വളക്കടകൾ എന്നിവിടങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വിത്തുകൾ വാങ്ങാവുന്നതാണ്. വിത്തുകളാണ് നമ്മൾ നടാനായി എടുക്കുന്നത് എങ്കിൽ 6 മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്ത ശേഷം സ്യൂഡോമോണാസ് ലായനിയിൽ മുക്കി നടുക. സ്യൂഡോമോണാസ് ലായനിയിൽ മുക്കി നട്ടാൽ ചെടികൾക്ക് രോഗങ്ങൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്താണ് സ്യൂഡോമോണാസ് എന്ന് തുടർന്നു വരുന്ന ഭാഗത്ത് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാവുന്നതാണ്. ഒരു വിത്ത് നടാനുള്ള ആഴം എത്ര വേണം എന്നത് പലർക്കും സംശയം തോന്നാറുള്ള ഒരു കാര്യമാണ്. ഒരു വിത്തിന്റെ വലിപ്പം എത്രയാണോ അത്രയും ആഴം മതി അത് നടാനുള്ള കുഴിക്കും. ഇനി തൈകളാണ് നടാനായി എടുക്കുന്നത് എങ്കിൽ ട്രേകളിൽ ഉള്ള തൈകൾ തലേന്ന് രാത്രി നനച്ചു വെക്കുക. രാവിലെ വാം എന്ന പ്രകൃതിദത്ത ജീവാണുവളത്തിൽ വേരുകൾ മുക്കി നടുക. വാമിന്റെ പൂർണ്ണമായ പേര് വെസിക്കുലാർ അർബസ്കുലാർ മൈക്കോറൈസ എന്നാണ്. ഇങ്ങനെ വാമിൽ മുക്കി നട്ടാൽ ചെടികളുടെ വേരുപടലം നന്നായി വളരും. മാത്രമല്ല മണ്ണിൽ ലഭ്യമായ ഫോസ്ഫറസ്, നൈട്രജൻ, പൊട്ടാസ്യം തുടങ്ങിയ മൂലകങ്ങളെ ആഗിരണം ചെയ്യാനും ചെടികളെ സഹായിക്കും. വിത്തുകൾ നട്ട പോലെ തൈകൾ നടാനുള്ള ആഴം എന്ന് പറയുന്നത് ട്രേയിൽ തൈകൾ നിൽക്കുമ്പോൾ എത്ര ആഴമുണ്ടോ അത്രയും ആഴം മതി ചട്ടിയിലും. വിത്തുകൾ നട്ട ചട്ടികൾ നേരിട്ട് വെയിലടിക്കുന്ന സ്ഥലങ്ങളിൽ സ്ഥാപിക്കാവുന്നതാണ്. എന്നാൽ തൈകൾ നടുന്ന ചട്ടികൾ തണലുള്ള സ്ഥലങ്ങളിൽ 10 ദിവസം വെച്ച ശേഷം മാത്രമേ വെയിലത്തേക്ക് മാറ്റി സ്ഥാപിക്കാവൂ. ഇങ്ങനെ ചെയ്യുന്നത് ചെടികൾ വെയിലേറ്റു വാടിപ്പോകാതെ മുഴുവനും സംരക്ഷിച്ചു കിട്ടുന്നതിനു വേണ്ടിയാണ്. ഈ സമയങ്ങളിൽ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ചെടികൾ നനച്ചു കൊടുക്കാൻ പ്രത്യേകം ഓർക്കുക. വളങ്ങളൊന്നും ഈ സമയത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഒരു ചട്ടിയിൽ എത്ര തൈകൾ നടാമെന്ന് നോക്കാം. പൊതുവെ ഓരോ തൈകൾ വീതമാണ് നടാറുള്ളതെങ്കിലും വെണ്ട, വഴുതന, പച്ചമുളക്, തക്കാളി എന്നിവ ഒരു ചട്ടിയിൽ 2 എണ്ണവും കുറ്റിപ്പയറാണെങ്കിൽ 4 എണ്ണവും വള്ളിപ്പയറാണെങ്കിൽ, അതായത് മീറ്റർ പയറാണെങ്കിൽ 3 എണ്ണവും നമുക്ക് നടാവുന്നതാണ്. നമ്മളിത് വീടിന്റെ ടെറസിലാണ് ചെയ്യുന്നത് എങ്കിൽ ടെറസിൽ വെള്ളം കെട്ടി നിന്ന് പ്രശ്നമുണ്ടാകാത്ത വിധത്തിൽ വേണം ചെയ്യാൻ. അതിനായി ടെറസ് ലീക്ക് പ്രൂഫ് പെയിന്റ് അടിക്കാം. ശേഷം ടെറസിൽ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് ചൂടിഷ്ടിക നിരത്തി അതിനു മുകളിലായിരിക്കണം ചട്ടി വയ്ക്കാൻ. ചട്ടികൾ തമ്മിലുള്ള അകലം 60 സെന്റിമീറ്റർ ആയിരിക്കണം. 25 ചട്ടികൾ വയ്ക്കാൻ ഏകദേശം 100 സ്ക്വയർ ഫീറ്റ് സ്ഥലം നമുക്ക് ആവശ്യമാണ്.
5: നടീലിനായി വിത്തുകളും തൈകളും കണ്ടെത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കോഴിക്കോട് ചെറുവണ്ണൂർ നല്ലളം കൃഷിഭവനിലെ അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് പി ആർ രമ്യയാണ് കാർഷിക വൃത്താന്തത്തിൽ ഇതുവരെ നമ്മളോട് സംസാരിച്ചത്.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി
2: കാർഷിക വൃത്താന്തം സമാപിക്കുന്നു.
3: പ്രായോജകർ
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
3: ഫോൺ 9744555024.
1: കൃഷിക്ക് തുടിപ്പേകാൻ, കർഷകർക്ക് കരുത്തേകാൻ

0: വയലും വീടും
1: എന്നും വൈകിട്ട് 6:50
2: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
3: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
1: കാലാവസ്ഥ. വടക്കൻ കേരളത്തിൽ മാത്രമാണ് ഇന്നലെ സംസ്ഥാനത്ത് വ്യാപകമായി മഴ പെയ്തത്. മധ്യകേരളത്തിലും തെക്കൻ കേരളത്തിലും ഇന്നലെയോടെ കാലവർഷം തീർത്തും ദുർബലമായി. മിക്ക പ്രദേശങ്ങളിലും പകൽ മുഴുവൻ തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി എന്നീ ജില്ലകളിൽ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും നാളെ മുതൽ ബുധനാഴ്ച വരെ സംസ്ഥാനത്ത് ഒരിടത്തും കനത്ത മഴയ്ക്ക് സാധ്യതയില്ലെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പിൽ പറയുന്നു. പത്രത്താളുകൾ മറിക്കുമ്പോൾ
4: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ, ബൈപാസ് റോഡ്, കൊണ്ടോട്ടി. ദൃഷ്ടി
5: ആയോജകർ
4: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി. കുറഞ്ഞ ചെലവിൽ പ്രഗത്ഭ നേത്രരോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ.
6: എന്റെ ഉദ്ദേശി ഇപ്പോഴും എത്ര അങ്ങ
7: അൽ റെഹാൻ ഉള്ളപ്പോ തീമരുൾപ്പെടെയുള്ള നേത്രരോഗങ്ങൾ എന്തിനാ പേടിക്കണേ? നോ ടെൻഷൻ.
8: 20 വർഷത്തെ സേവന പാരമ്പര്യവും നൂതന സാങ്കേതിക വിദ്യയുമായി അൽ റെഹാൻ കണ്ണാശുപത്രി, ബൈപാസ് റോഡ്, കൊണ്ടോട്ടി. ബ്രാഞ്ചുകൾ എടപ്പാൾ, തിരൂർ ആൻഡ് ത്രിപ്രയ.
4: ഫോൺ 0483271439.
8: ദൃഷ്ടി.
1: സ്വാഗതം ശ്രോതാക്കളെ. അസമിലെ ജോർജ് ഹട്ട് വ്യോമത്താവളത്തിൽ വ്യോമസേനാ വിമാനം തകർന്നു വീണ് 5 മരണം. രാജ്യത്തിന്റെ പ്രതിരോധ ശേഷിക്ക് കരുത്ത് പകർന്ന് ബഹുതല ബാലിസ്റ്റിക് മിസൈൽ സംവിധാനത്തിന്റെയും മധ്യദൂര കപ്പൽ വേധ മിസൈലിന്റെയും പരീക്ഷണം വിജയം. മലപ്പുറത്ത് 2 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. പരിശോധന കർശനമാക്കി ഭക്ഷ്യ സുരക്ഷാ വകുപ്പ്. ലഹരി മാഫിയക്കെതിരെയുള്ള ഓപ്പറേഷൻ തൂഫാൻ. ഈ മാസം 26 മുതൽ സ്കൂളുകളിൽ ബോധവൽക്കരണം. ഇന്ന് ലോക രക്തദാന ദിനം. നിപ്പ സമ്പർക്ക പട്ടിക, 3 പേർ കൂടി നെഗറ്റീവ്. 3 മാസത്തിലേറെയായി തുടരുന്ന പശ്ചിമേഷ്യൻ സംഘർഷത്തിന് വിരാമമിട്ട് അമേരിക്കയും ഇറാനും 24 മണിക്കൂറിനുള്ളിൽ പ്രാഥമിക സമാധാന കരാർ ഒപ്പുവച്ചേക്കുമെന്ന് പാകിസ്ഥാൻ. ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്ത് അടുത്ത കരസേനാ മേധാവി. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി നാളെ തുടങ്ങും. ലോകകപ്പ് ഫുട്ബോൾ. ആതിഥേയരായ US പരാഗ്വയെ 4-1 തോൽപ്പിച്ചു. കാനഡ ബോസ്നിയ പോരാട്ടം സമനിലയിൽ. ഇന്ന് പുലർച്ചെ മുതൽ നാളെ പുലർച്ചെ വരെ ലോകകപ്പിൽ 5 മത്സരങ്ങൾ. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും.
3: അൽ റെഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി സമാപിക്കുന്നു. പ്രായോജകർ
8: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി, എടപ്പാൾ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
9: കിച്ചണിൽ ഓഫറുകളുടെ ചൂടൻ മഴയുമായി മൈജി ലാഭമഴയെത്തി.
10: കിച്ചൺ അപ്ലയൻസുകളിൽ 70%
9: ഇൻവെർട്ടർ, ബാറ്ററി കോംബോ, അത്യുഗൻ ക്യാഷ് ബാക്ക് ഓഫറിൽ.
10: ചിമ്മിനി ഹബ് കോംബോയ്ക്കൊപ്പം മിക്സർ ഗ്രൈൻഡർ,
9: മിക്സർ ഗ്രൈൻഡറിനൊപ്പം ഇലക്ട്രിക് കെറ്റിൽ സമ്മാനം.
10: അപ്പച്ചട്ടി വാങ്ങാം 299 രൂപയ്ക്ക്. മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
1: ഇന്ന് രാവിലെ 7:40 ആയുർ ആരോഗ്യത്തിൽ ആസ്മ രോഗനിർണയവും ഹോമിയോപ്പതി ചികിത്സയും. വാഴയൂർ ഗവൺമെന്റ് ഹോമിയോപ്പതി ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസറും മലപ്പുറം ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ആസ്മ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിന്റെ കൺവീനറുമായ ഡോക്ടർ ബേബി സന്തോഷ് സംസാരിക്കുന്നു. രാവിലെ 7:40 ആയുർ ആരോഗ്യത്തിൽ.
11: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിക്കുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
12: ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
13: എന്നാലും എത്രയാന്ന് വെച്ചാ എത്ര കാലമായി ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെ ബന്ധുക്കളുടെയും വിശേഷമൊന്നും ആയില്ലേ എന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
12: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഒക്കെ ശരിയാവൂടോ?
11: ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400180100.
1: വിപണിയിൽ ഇന്നലെ സ്വർണം പവന് 360 രൂപ കൂടി 106,320 രൂപയായി. തങ്കം 146,300 രൂപയും വെള്ളി കിലോയ്ക്ക് 252,000 രൂപയുമാണ് ഇന്നലത്തെ വില. വെളിച്ചെണ്ണ

0: ഡെലിന് 22,300 രൂപ, കോപ്പർ അടുത്തപടി 12,900 രൂപ. റബ്ബർ RSS 4 കോട്ടയത്തെ വില 27,100 രൂപ, RSS 5 ക്വിൻ്റലിന് 26,800 രൂപ, മഞ്ഞൾ ക്വിൻ്റലിന് 8,000 രൂപ, പഞ്ചസാര ക്വിൻ്റലിന് 4,400 രൂപ, അരി മട്ട ക്വിൻ്റലിന് 4,700 രൂപ, പച്ചരി 2,800 രൂപ, വൻകടല ക്വിൻ്റലിന് 8,300 രൂപ, വൻപയർ ക്വിൻ്റലിന് 8,600 രൂപ, പട്ടാണി ക്വിൻ്റലിന് 10,800 രൂപ.
1: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിച്ചത് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
0: സമയം 6 മണി കഴിഞ്ഞ 40 മിനിറ്റും 30 സെക്കൻഡും.
2: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
3: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി, ഫോൺ 9495777174.
0: ഇനി യേശുദാസ് പാടിയ ഒരു ഗാനം കേൾക്കാം. ഏദൻ തോട്ടം എന്ന ചിത്രത്തിൽ സത്യൻ അന്തിക്കാട് എഴുതി, ശ്യാം ഈണമിട്ട ഗാനം.

0: ഏദൻ തോട്ടം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. കൂടുതൽ ഗാനങ്ങൾ FM ശുഭദിനം കഴിയുമ്പോൾ ചിത്രമഞ്ജരിയിൽ കേൾക്കാം. സമയം 6:44. ഇനി അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ.
1: മൂന്ന് കോളേജിലെയും
2: ഡോണ്ട് വറി
1: ഫീസ് നോക്ക്.
3: എന്തുണ്ടോ വിശേഷം?
1: എന്തുപറ്റി?
2: ഫീസിന്റെ ടെൻഷൻ.
3: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസിയായി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ.

0: അപ്പൊ അതവിടെ സ്വീറ്റ്സ്
1: RBI പറയുന്നു
2: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
3: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഇന്ന് നൈസിൽ കൂടിക്കാഴ്ച നടത്തും. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് മന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട്ടെത്തും. എറണാകുളം പര്യത്തുക്കാവ് ഭൂമി തർക്കം രമ്യമായി പരിഹരിച്ചതായി മന്ത്രി റോജി എം ജോൺ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഖത്തർ സ്വിറ്റ്സർലാൻഡ്, ബ്രസീൽ മൊറോക്കോ മത്സരങ്ങൾ സമനിലയിൽ. വാർത്തകൾ വിശദമായി. ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന്റെ ആദ്യഘട്ടമായി ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നൈസിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് ഇരുവരും ഭാരത് ഇന്നൊവേറ്റ്സ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക ആഗോള വിഷയങ്ങളിലെ കാഴ്ചപ്പാടുകൾ ഇരുവരും ചർച്ച ചെയ്യും. G7 ഉച്ചകോടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ഫ്രാൻസിലെ നൈസിൽ ലഭിച്ച ഊഷ്മള സ്വീകരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിലെ ഇന്ത്യൻ സമൂഹത്തിന് നന്ദി പറഞ്ഞു. അവിസ്മരണീയ മുഹൂർത്തമാണിതെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. നാട്ടിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെയാണെങ്കിലും രാജ്യവുമായി ഇന്ത്യൻ പ്രവാസികളുടെ ബന്ധം എക്കാലത്തെയും പോലെ ശക്തമായി തുടരുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് രാത്രി സ്ലോവാക് റിപ്പബ്ലിക്കിലെത്തുന്ന പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: സ്ലോവാക് റിപ്പബ്ലിക്കിൽ എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാനായി പ്രൗഢഗംഭീരമായ ഒരുക്കങ്ങളാണ് ബ്രാറ്റിസ്ലാവിയയിൽ നടക്കുന്നത്. പ്രസിഡന്റ് പെലേഗ്രിനിയുമായും പ്രധാനമന്ത്രി ഫിക്സോയുമായും ശ്രീ നരേന്ദ്രമോദി ബ്രാറ്റിസ്ലാവിയയിൽ ചർച്ചകൾ നടത്തും. മുൻനിര ബിസിനസ് നേതാക്കന്മാരുമായുള്ള ആശയവിനിമയവും സന്ദർശനത്തിനിടെ നടക്കും. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ വൻ അവസരങ്ങൾ ഉയർത്തുന്ന പശ്ചാത്തലത്തിലാണ് ഇതാദ്യമായി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ലോവാക് റിപ്പബ്ലിക് സന്ദർശിക്കുന്നത്.
3: അടുത്തയാഴ്ച ഫ്രാൻസിൽ G7 ഉച്ചകോടിക്കിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും മറ്റ് ലോക നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. സാമ്പത്തിക വളർച്ച, വിതരണ ശൃംഖലകൾ, നിർമ്മിത ബുദ്ധി, നിക്ഷേപ പങ്കാളിത്തം, ആഗോള സുരക്ഷാ വെല്ലുവിളികൾ എന്നിവ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യുമെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. അസമിലെ ജോർഹട്ടിൽ AN-32 വിമാനാപകടത്തിൽ 5 വ്യോമസേനാ സൈനികരുടെ ജീവൻ നഷ്ടപ്പെട്ടതിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ദുഃഖം അറിയിച്ചു. സ്ക്വാഡ്രൺ ലീഡർ പ്രശാന്ത് സിംഗ്, ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് ശുഭം കുമാർ, സർജൻ ജിതേന്ദ്ര ശർമ്മ, അഗ്നിവീർ വായു ഖേമാരാം കുമാവത്ത്, അഗ്നിവീർ വായു ഡാനിഷ് ആലം എന്നിവർ കർത്തവ്യ നിർവഹണത്തിനിടെ പരമത്യാഗം ചെയ്തതായി രാജ്നാഥ് സിംഗ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ആയുഷ് മന്ത്രാലയം ആഗോള ഓൺലൈൻ യോഗ പരിപാടി സംഘടിപ്പിക്കുകയാണ്. രാവിലെ 6:15 തുടങ്ങിയ പരിപാടി 7:35 വരെയാണ്. മൊറാർജി ദേശായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗ, ഹാബിൽറ്റ് എന്നിവയുമായി സഹകരിച്ചാണ് പരിപാടി. കേന്ദ്ര ആയുഷ് മന്ത്രി പ്രതാപ് റാവു ജാദവും സംരംഭത്തിൽ പങ്കെടുക്കും. യൂട്യൂബ് ലൈവ് യോഗ സ്ട്രീമിൽ ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരെ നേടുന്ന പുതിയ ലോക റെക്കോർഡ് സൃഷ്ടിക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യമെന്ന് ആയുഷ് മന്ത്രാലയം അറിയിച്ചു. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് മന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട്ടെത്തും. ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങൾ അദ്ദേഹം അവലോകനം ചെയ്യും. നിപ്പ രോഗബാധയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി AP അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ജില്ലാ കലക്ടറുടെ ചേംബറിൽ അവലോകന യോഗം ചേർന്നു. രോഗിയുടെയും സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടവരുടെയും വിവരങ്ങൾ ആരാഞ്ഞ മന്ത്രി അവർക്കാവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകി. ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങൾ, മരുന്നുകൾ തുടങ്ങിയവയുടെ ലഭ്യതയും മന്ത്രി ചോദിച്ചറിഞ്ഞു. നേരത്തെ നിപ്പ ബാധയുണ്ടായപ്പോൾ സ്വീകരിച്ച പ്രതിരോധ നടപടികൾ തുടരണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ജില്ലയിൽ സന്ദർശനത്തിനെത്തിയ കേന്ദ്ര സംഘവുമായും മന്ത്രി ആശയവിനിമയം നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ സബ്കാ സാത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ തത്വങ്ങളാൽ നയിക്കപ്പെടുന്ന ഇന്ത്യ ശ്രദ്ധേയമായ പരിവർത്തനത്തിന് വിധേയമായി. 12 വർഷങ്ങൾ പ്രധാന മേഖലകളിൽ ഗവൺമെന്റ് നടത്തിയ ശ്രമങ്ങളെ സംബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക ഫീച്ചറിൽ ഇന്ന് രാജ്യത്തെ പൌരന്മാരുടെ ജീവിതം സുഗമമാക്കുന്നതിന് ഗവൺമെന്റ് സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട്.
5: എല്ലാ നികുതിദായകർക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ 2025-26 കേന്ദ്ര ബജറ്റിൽ നികുതി സ്ലാബുകൾ, നിരക്കുകൾ എന്നിവയിൽ സമഗ്ര

0: പരിഷ്കാരങ്ങൾ രൂപകൽപ്പന ചെയ്തു. പുതിയ നികുതി വ്യവസ്ഥയിൽ 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവരെ ആദായ നികുതിയിൽ നിന്ന് ഒഴിവാക്കി. 2022 സാമ്പത്തിക വർഷത്തിൽ ആദായ നികുതി ഫയൽ ചെയ്യുന്നവരുടെ എണ്ണം 6 കോടി 9 ലക്ഷമായിരുന്നത് 2025 9 കോടി 2 ലക്ഷമായി ഉയർന്നു. ഗവൺമെന്റ് വരും തലമുറ GST ലളിതമാക്കുകയും പൌരന്മാരുടെ ജീവിതം എളുപ്പമാക്കുകയും ചെയ്തു. 5% 18% സ്ലാബുകളെ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ രാജ്യത്തെ GST ഘടന. ഈ വർഷം ഏപ്രിലിൽ രാജ്യത്തെ GST വരുമാനം 2.42 ലക്ഷം കോടി രൂപയിലെത്തി. ഇതുവരെ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. നരേന്ദ്രമോദി ഗവൺമെന്റ് രാഷ്ട്രീയ നയരൂപീകരണ മേഖലയിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി. കേവലം 22 മാസത്തിനകം രാജ്യത്തെ 99.6% ജില്ലകളിൽ 5G സേവനങ്ങളെത്തി. ഇന്റർനെറ്റ് ഡാറ്റയുടെ നിരക്ക് 97.7% കുറഞ്ഞു. 6G സാങ്കേതിക വിദ്യയിൽ ആഗോളതലത്തിൽ ഒന്നാമതെത്താനുള്ള ഒരുക്കത്തിലാണ് രാജ്യം.
1: എറണാകുളം പരിയത്തുകാവ് ഭൂമി തർക്കം രമ്യമായി പരിഹരിച്ചതായി മന്ത്രി റോജി എം ജോൺ അറിയിച്ചു. താമസക്കാർക്ക് 5 സെന്റ് സ്ഥലവും വഴിയും നൽകാൻ ഇന്നലെ സ്ഥലവാസികളും ഭൂവുടമകളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. ഇവർക്ക് 1 വർഷത്തിനകം വീട് വെച്ച് നൽകുമെന്നും ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തെ മരം മുറിച്ചു മാറ്റുന്നതിന് അവസരം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. വീടുപണി തീരുന്നതുവരെ നിവാസികൾക്ക് നിലവിലെ വീടുകളിൽ തന്നെ താമസിക്കാം. കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട സമരങ്ങളുടെ ഭാഗമായ കേസുകൾ പിൻവലിക്കാനും യോഗത്തിൽ ധാരണയായി. PM വിഷയത്തിൽ പഴയ നിലപാട് തന്നെയാണ് ഗവൺമെന്റിന് ഇപ്പോഴുമെന്ന് മന്ത്രി KM ഷാജി കോഴിക്കോട്ട് പറഞ്ഞു. LDF ഗവൺമെന്റ് ഒപ്പുവെച്ച കരാർ മരവിപ്പിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് നിങ്ങൾ കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഖത്തർ, സ്വിറ്റ്സർലാൻഡ്, ബ്രസീൽ, മൊറോക്കോ മത്സരങ്ങൾ സമനിലയിൽ. ഇന്ന് ഓസ്ട്രേലിയ തുർക്കിയെയും ജർമ്മനി കുറാസോയെയും നേരിടും. വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: ആവേശം മലകടൽ തീർത്ത പോരാട്ടത്തിൽ ബ്രസീലിനെ പിടിച്ചുകെട്ടി കരുത്തറിയിച്ചിരിക്കുകയാണ് ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ മൊറോക്കോ. ആദ്യ പകുതിയിൽ 1 ഗോളിന് പിന്നിൽ പോയ മഞ്ഞപ്പടയെ സൂപ്പർ താരം വിനീഷ്യസ് ജൂനിയറിന്റെ ഉജ്ജ്വലമായ ഗോളാണ് മത്സരത്തിലേക്ക് തിരികെ എത്തിച്ചത്. കളിയുടെ 21-ാം മിനിറ്റിൽ ഇസ്മായിൽ സെബാരിയിലൂടെ മൊറോക്കോ ആദ്യം വലകുലുക്കി. ബ്രസീൽ പ്രതിരോധ നിരയെയും ഗോൾ കീപ്പർ അലിസനെയും അമ്പരപ്പിച്ചുകൊണ്ട് സെബാരി നേടിയ ഗോൾ ബ്രസീൽ ആരാധകരെ ശരിക്കും ഞെട്ടിച്ചു. എന്നാൽ 32-ാം മിനിറ്റിൽ റയൽ മാഡ്രിഡ് വിംഗർ വിനീഷ്യസ് ജൂനിയർ ബ്രസീലിന്റെ രക്ഷകനായി അവതരിച്ചു. ബ്രൂണോ ഗ്വിമാരിസ് പാസിൽ നിന്ന് ബോക്സിനുള്ളിലേക്ക് കുതിച്ച വിനീഷ്യസ് ജൂനിയർ മൊറോക്കൻ ഗോൾ കീപ്പർ യാസിൻ ബോണോയ്ക്ക് ഒരു അവസരവും നൽകാതെ ഉതിർത്ത തകർപ്പനടി ആഫ്രിക്കൻ വല കുലുക്കി. ആദ്യ പകുതിയിൽ മിഡ്ഫീൽഡിൽ പിടിമുറുക്കി എതിരാളികളെ വിറപ്പിച്ച മൊറോക്കോയ്ക്ക് പക്ഷേ 2-ാം പകുതിയിൽ കാര്യങ്ങൾ കൈവിട്ടു. വിജയദാഹവുമായി ഇരമ്പിക്കേറിയ ബ്രസീലിനെ നന്നേ പാടുപെട്ടാണ് ആഫ്രിക്കൻ ടീം ചെറുത്തത്. കളിയുടെ അവസാനത്തിൽ ഒരു മിന്നലാക്രമണത്തിലൂടെ മൊറോക്കോ എതിരാളികളെ ഞെട്ടിച്ചെങ്കിലും ഗോൾ പിറന്നില്ല. ഇന്ന് പുലർച്ചെ നടന്ന ആദ്യ മത്സരത്തിൽ കരുത്തരായ സ്വിറ്റ്സർലൻഡിനെ 1-1 സമനിലയിൽ കുരുക്കി ഖത്തർ ലോകകപ്പിലെ ആദ്യ പോയിന്റ് നേടി. അവസരങ്ങളുടെ പെരുമഴ തീർത്തിട്ടും ഖത്തറിനെതിരെ സ്വിസ് പടയ്ക്ക് വിജയം കൈവിട്ടു.
1: ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ബെർമിംഗ്ഹാമിലെ എഡ്ബസ്റ്റൺ സ്റ്റേഡിയത്തിൽ രാത്രി 7-ന് മത്സരം. അടുത്ത മാസം 5-ന് ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് T20 മത്സരങ്ങളുടെ ഫൈനൽ. 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ധർമ്മശാലയിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ 7 വിക്കറ്റിന് തോൽപ്പിച്ചു. അഫ്ഗാനിസ്ഥാൻ ഉയർത്തിയ 195 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 22.5 ഓവറിൽ ലക്ഷ്യം മറികടന്നു. ഇന്ത്യൻ നായകൻ ശുഭ്മൻ ഗില്ലാണ് മത്സരത്തിലെ മികച്ച കളിക്കാരൻ. ബുധനാഴ്ച ലക്നൌവിലാണ് അടുത്ത മത്സരം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ അവസാനത്തെ ആരാധനയായ രോഹിണി ആരാധന ഇന്ന്. പ്രസിദ്ധമായ ആലിംഗന പുഷ്പാഞ്ജലിയും ഇന്നാണ്. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
3: ആരാധനകളിൽ പ്രാധാന്യമേറിയതാണ് രോഹിണി ആരാധന. തിരുവോണം, അഷ്ടമി, രേവതി ആരാധനകൾ പൂർത്തിയായതിനു ശേഷമാണ് രോഹിണി ആരാധന നടക്കുന്നത്. ശിവഭഗവാന്റെ കോപം ശമിപ്പിക്കാൻ സ്വയംഭൂവിനെ ആലിംഗനം ചെയ്യുന്ന ചടങ്ങാണ് രോഹിണി ആരാധന നാളിലെ അതിവിശിഷ്ടമായ ആലിംഗന പുഷ്പാഞ്ജലി. കുറുമാത്തൂറില്ലത്തെ നായ്ക്കർ സ്ഥാനികനാണ് ആലിംഗന പുഷ്പാഞ്ജലി നടത്താനുള്ള അവകാശം. ആരാധനകൾ പൂർത്തിയാവുന്നതോടെ ചതുശ്ശതങ്ങൾക്ക് തുടക്കമാകും. ചൊവ്വാഴ്ചയാണ് തിരുവാതിര ചതുശ്ശതം. കൊട്ടിയൂരിലേക്ക് എത്തുന്ന ഭക്തരുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്.
1: മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 5-ന് തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി ആകാശവാണി നവതി ആഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി 90 വർഷങ്ങൾ എന്ന വിഷയത്തിൽ ഇന്ന് അരീക്കോട് സെമിനാർ സംഘടിപ്പിക്കും. ഉച്ചയ്ക്ക് നടത്തുന്ന പരിപാടിയിൽ ആകാശവാണിയിൽ നിന്ന് വിരമിച്ചവരെ ആദരിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഇന്ന് നൈസിൽ കൂടിക്കാഴ്ച നടത്തും. നിപ്പ

0: പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് മന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട്ടെത്തും. എറണാകുളം പരിയത്തുകാവ് ഭൂമി തർക്കം രമ്യമായി പരിഹരിച്ചതായി മന്ത്രി റോജി എം ജോൺ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഖത്തർ, സ്വിറ്റ്സർലാൻഡ്, ബ്രസീൽ, മൊറോക്കോ മത്സരങ്ങൾ സമനിലയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:35.
1: ഇടവമാസ പുലരിയിൽ ഈ തെളിവാർന്ന പ്രഭാതം ഇതാ കാഴ്ചവെക്കുന്നു.
2: എഫ് എം ശുഭദിനം.

0: ഏവർക്കും പുലർക്കാല വന്ദനം, സ്വാഗതം. ആദ്യം
1: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.
2: മോളെ, എന്റെ ശരീരം മൊത്തം വേദന. കാൽമുട്ടിന്റെ തേയ്മാനാച്ച കൂടി കൂടി വരിക, എന്താ ചെയ്യാ?
3: അമ്മ ഇനി വിഷമിക്കണ്ട, നമുക്ക് എടരിക്കോടുള്ള കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയറിൽ പോകാം. അവിടെ ആച്ച മുട്ടിന് മാത്രല്ല, ഡിസ്ക് ബൾജ്, ഷോൾഡർ പെയിൻ തുടങ്ങിയ എല്ലാ വേദനകൾക്കും PRP പോലുള്ള അതിനൂതന ചികിത്സയുണ്ട്.
2: ഹാവു, ആശ്വാസമായി കുട്ടിയെ.
3: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട് കോട്ടക്കൽ.
0: ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിനുള്ള ആദ്യ അലോട്ട്മെന്റ് ഇന്ന് ഏകജാലക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. നാളെ രാവിലെ 10 മുതൽ ഈ മാസം 17 വൈകിട്ട് വരെയാണ് പ്രവേശനം. ഒന്നാം ഓപ്ഷനിൽ അലോട്ട്മെന്റ് ലഭിക്കുന്നവർ സ്ഥിര പ്രവേശനം നേടണം. മറ്റ് ഓപ്ഷനുകളിൽ അലോട്ട്മെന്റ് ലഭിക്കുന്നവർക്ക് സ്ഥിര പ്രവേശനമോ താൽക്കാലിക പ്രവേശനമോ നേടാം. താൽക്കാലിക പ്രവേശനം നേടാത്തവർ തുടർന്നുള്ള അലോട്ട്മെന്റുകളിൽ നിന്നും പുറത്താകും. റവന്യൂ വകുപ്പ് പരിശീലന കേന്ദ്രമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് നടത്തുന്ന MBA ഡിസാസ്റ്റർ മാനേജ്മെന്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിവരങ്ങൾക്ക് വിളിക്കാം 85 476 10005. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 85 476 10005. പാലക്കാട് വടക്കഞ്ചേരി ഫുഡ്ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ PSC അംഗീകൃത ഹോട്ടൽ മാനേജ്മെന്റ് സർട്ടിഫിക്കറ്റ് കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 20 വരെ നീട്ടിയിട്ടുണ്ട്. ഫുഡ് പ്രൊഡക്ഷൻ, ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ് എന്നീ ഒരു വർഷത്തെ കോഴ്സുകളാണ് ഉള്ളത്. പ്ലസ് ടു ജയിച്ച ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം. സീറ്റുകളിലെ 75% SC ST വിഭാഗക്കാർക്കായി സംവരണം ചെയ്തിട്ടുണ്ട്. ഇവർക്ക് പഠനം സൌജന്യമാണ്. www.fcikerala.org ഓൺലൈനായോ നേരിട്ടോ അപേക്ഷാഫോമും പ്രോസ്പെക്ടസും കൈപ്പറ്റാം. SC ST വിഭാഗങ്ങൾക്ക് 50 രൂപയും OBC OEC ജനറൽ വിഭാഗങ്ങൾക്ക് 100 രൂപയുമാണ് അപേക്ഷാ ഫീസ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 0492225 6677. മൊബൈൽ നമ്പർ 960 572 4950. പാലക്കാട് വാണിയംകുളം സർക്കാർ ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 2 വർഷത്തെ കാലാവധിയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, 1 വർഷത്തെ കാലാവധിയുള്ള ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി എന്നിവയാണ് ട്രേഡുകൾ. യോഗ്യത 10ാം ക്ലാസ്. ഓൺലൈനായി അപേക്ഷിക്കാം. അവസാന തീയതി ഈ മാസം 30. ഫോൺ നമ്പർ 0466 22 27 744. ഫോൺ നമ്പർ വീണ്ടും 0466 22 27 744.
1: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.

0: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10
1: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.
2: സമയം 7 മണി. ചിന്താവിഷയം. ഒരു ആശയം സ്വീകരിക്കുക, അതിനെക്കുറിച്ച് ചിന്തിച്ചും സ്വപ്നം കണ്ടും അത് നിങ്ങളുടെ ജീവിതമാക്കുക, മറ്റെല്ലാ ആശയങ്ങളും വിട്ട് അതിനെ സർവകോശങ്ങളിലും നിറയ്ക്കുക, ഇതാണ് വിജയത്തിലേക്കുള്ള മാർഗം. സ്വാമി വിവേകാനന്ദൻ. ഒരു ആശയം സ്വീകരിക്കുക, അതിനെക്കുറിച്ച് ചിന്തിച്ചും സ്വപ്നം കണ്ടും അത് നിങ്ങളുടെ ജീവിതമാക്കുക, മറ്റെല്ലാ ആശയങ്ങളും വിട്ട് അതിനെ സർവകോശങ്ങളിലും നിറയ്ക്കുക, ഇതാണ് വിജയത്തിലേക്കുള്ള മാർഗം. സ്വാമി വിവേകാനന്ദൻ.
3: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
4: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510733334.
2: ചോദ്യം ഇതാണ്, കാലോറിക മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം ഏതാണ്? കാലോറിക മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം ഏതാണ്? ചോദ്യത്തിന് ഉത്തരം FM ശുഭദിനം അവസാനിക്കുന്നതിന് തൊട്ടു മുൻപ് പറഞ്ഞുതരാം.
1: ബുധൻ രാവിലെ 7:50 ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, ഒറ്റപ്പാലം, ജീവിത പാഠം.
5: ആധുനിക രീതിയിൽ തുള്ളിമരുന്നൊഴിച്ചുള്ള താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയയുമായി
6: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തൊട്ടക്കര.
7: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ്, എടപ്പാൾ സമർപ്പിക്കുന്നു മധുരം ഗീതം.
8: ആകാശവാണിയുടെ സമ്പന്നമായ ലളിതഗാന ശേഖരത്തിൽ നിന്ന് ഒരു ഗാനം.
1: പ്രായോജകർ
7: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
9: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
10: കുങ്കുമപ്പാടത്തെ പൈങ്കിളിയെ സിബല്ല സദാനന്ദൻ ആലപിച്ച ഗാനം. രചന PS നമ്പീശൻ. സംഗീതം K രാഘവൻ.

0: P.S. നമ്പീശന്റെ വരികൾക്ക് കെ രാഘവൻ ഈണം നൽകി സിബല്ല സദാനന്ദൻ ആലപിച്ച ഗാനമാണ് കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം സമാപിക്കുന്നു.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: ആർ കെ രാംദാസ്, വസുമതി രാജ് എന്നിവർ പാടിയ ഗാനവുമായി ലളിത മധുരം ഗീതമെത്തും നാളെ ഇതേ സമയം.
7: വെള്ളിയാഴ്ച രാവിലെ 7:50 ഐക്യു ഓപ്റ്റിക്കൽസ് സമകാലികം.
8: കണ്ണടകൾക്ക് നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം, ഐക്യു ഓപ്റ്റിക്കൽസ്, കൊട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
9: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീ രോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
10: കെ പി പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
9: ആയുർവേദ ചികിത്സാരംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
10: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
9: ഫോൺ 9744550424.
11: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
12: സോളമന്റെ വീട്ടിൽ സോളാർ വെച്ചിട്ട് വൈദ്യുതി ബില്ല് കുറഞ്ഞത്രേ, നമുക്കും വേണ്ടേ സോളാർ?
13: അതിനൊക്കെ ലക്ഷങ്ങൾ വേണ്ടേ?
12: വീട്ടിലൊരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ചുരുങ്ങിയ ചെലവിൽ ഒരു സോളാർ പ്ലാന്റ് വെക്കാം.
13: അതെങ്ങനെ?
12: ഒരു ആശ പവർ MPPT ചാർജ് കൺട്രോളറും ഇൻവെർട്ടറും പിന്നെ ഒരു സോളാർ പാനലും ഉണ്ടെങ്കിൽ ആർക്കും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. ആശ പവർ ആയതുകൊണ്ട് ബാറ്ററി സേഫ് ആകും, ലൈഫും കൂടും.
13: കൂടുതൽ അറിയാൻ വിളിക്കൂ 7594821009.
6: വൈദ്യുതി അറിയിപ്പ്. കോഴിക്കോട് വെള്ളിമാടുകുന്ന് സെക്ഷനിൽ ചെലവൂർ സത്യാർത്ഥി റോഡ് പരിസരങ്ങളിൽ നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 5 CH കോളനി, AR ക്യാമ്പ്, NGO ക്വാർട്ടേഴ്സ് എന്നിവിടങ്ങളിൽ രാവിലെ 7 വൈകിട്ട് 3 കോടഞ്ചേരി സെക്ഷനിൽ തെയ്യപ്പാറ സടക്ക് റോഡ് എന്നീ പരിസരങ്ങളിൽ രാവിലെ 8 വൈകിട്ട് 5 ബാലുശ്ശേരി സെക്ഷനിൽ രാവിലെ 9 മുതൽ 12 വൈദ്യുതി മുടങ്ങുമെന്ന് വൈദ്യുതി ബോർഡ് അധികൃതർ അറിയിച്ചിട്ടുണ്ട്.
14: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമാപിച്ചു.
15: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ
16: ഇന്നത്തെ ഗാനം
15: എന്നും രാവിലെ 7:35
16: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ
15: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
17: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
18: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
19: ട്രെയിൻ സമയം.
6: ആദ്യം തിരൂരിലെ സമയം. 6:59 എത്തിച്ചേരേണ്ട 195/78 ജാംനഗർ തിരുനെൽവേലി ലേറ്റായി ഓടിക്കൊണ്ടിരിക്കുന്നു. 47 ലേറ്റാണ്, 7:46 എത്തിച്ചേരും. 16:308 കണ്ണൂർ ആലപ്പുഴ കൃത്യസമയം, 7:33. 22:610 കോയമ്പത്തൂർ മാംഗ്ലൂരു സൂപ്പർഫാസ്റ്റ്, 8:27. 16:607 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ്, 10 വൈകി, 8:43. അങ്ങാടിപ്പുറത്ത് 566:07 പാലക്കാട് നിലമ്പൂർ, 7:50. 563:22 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ, 7:51 എത്തിച്ചേരും.
19: ട്രെയിൻ സമയം.
15: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
19: സ്പോർട്സ് മെഡിസിൻ ആൻഡ് അസ്ഥിരോഗ വിഭാഗത്തിൽ മുട്ടുമാറ്റിവയ്ക്കൽ.

0: ലിഗ്മെന്റ് സർജറികൾ, സ്പോർട്സ് ഇഞ്ചുറികൾക്കുള്ള ചികിത്സ എന്നിവ മിതമായ നിരക്കിൽ.
1: ഈ മഴക്കാലത്ത് ലാഭത്തിന്റെ പേരും മഴ പെയ്യുന്നത് എവിടെയാണെന്ന് അറിയാമോ?
2: നമ്മുടെ മൈജിയിൽ. അല്ലാതെ എവിടെ?
1: നിങ്ങളുടെ മഴക്കാല ഷോപ്പിംഗ് ആഘോഷമാക്കാൻ മൈജി ലാഭമഴ.
2: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും വമ്പൻ വിലക്കുറവ്, ക്യാഷ് ബാക്കും കോംബോ ഗിഫ്റ്റുകളും.
1: മൈജി ലാഭമഴ ഇപ്പോൾ മൈജിയുടെ എല്ലാ ഷോറൂമുകളിലും.
2: ടിഎൻസി അപ്ലൈ.
3: സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റ്.
0: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ സമർപ്പിക്കുന്നു ആരോഗ്യ ജാലകം.
4: പ്രായോജകർ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
5: ഫോൺ 0499332622.
6: ആരോഗ്യ സംരക്ഷണത്തിന് അവധിയില്ല.
0: മൗലാന ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സേവനം OP വിഭാഗത്തിൽ ഞായറാഴ്ചകളിലും.
6: ENT പീഡിയാട്രിക്സ്, ദന്തരോഗ ചികിത്സകൾ, വന്ധ്യതാ നിവാരണ ചികിത്സ, ജനറൽ മെഡിസിൻ, അസ്ഥിരോഗ ചികിത്സകൾ, കുട്ടികളുടെ ദന്തരോഗ ചികിത്സകൾ എന്നീ വിഭാഗങ്ങളിലെ ഡോക്ടർമാരുടെ സേവനം ഇനി ഞായറാഴ്ചകളിലും.
0: വിളിക്കൂ 0499332622.
7: പുകവലി ശ്വാസകോശത്തെ എങ്ങനെ ബാധിക്കുന്നു? ആരോഗ്യ ജാലകത്തിൽ ഇന്ന് സംസാരിക്കുന്നത് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ശ്വാസകോശ രോഗ ചികിത്സാ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ P. വരദ.
8: ശ്വാസകോശാർബുദത്തിന് മാത്രമല്ല, മറ്റു പല അർബുദങ്ങൾക്കും, വായിലെ ക്യാൻസർ, നാക്കിലെ ക്യാൻസർ, തൊണ്ടയിലെ അതായത് ശ്വാസനാളം, സ്വനപേടകം, അന്നനാളം, ആമാശയത്തിലെ ക്യാൻസർ, കുടലിലെ ക്യാൻസർ, അതുപോലെ കിഡ്നി, മൂത്രാശയം, അങ്ങനെ ശരീരത്തിലെ ഒരുവിധ എല്ലാ അവയവങ്ങളിലും ക്യാൻസർ വരാൻ പുകയിലയുടെ ഉപയോഗം കാരണമാണ്. പുകയിലയിൽ 140 പരം രാസപദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതിൽ തന്നെ 40 പദാർത്ഥങ്ങൾ ക്യാൻസറിന് കാരണമാണ്. ടുബാക്കോ സ്പെസിഫിക് നൈട്രോസമൈൻസ് എന്നുള്ള ഗ്രൂപ്പിൽപ്പെടുന്ന രാസവസ്തുക്കൾ ജനിതകപരമായി DNA മാറ്റങ്ങൾ വരുത്തിയാണ് ക്യാൻസറിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നത്. ഇതിനു പുറമെ മറ്റ് പല അരോമാറ്റിക് ഹൈഡ്രോ കാർബണുകൾ, അരോമാറ്റിക് അമൈനുകൾ, ബെൻസീൻ, വിനൈൽ ക്ലോറൈഡ്, ആർസെനിക്, ക്രോമിയം തുടങ്ങിയ പദാർത്ഥങ്ങളെല്ലാം ക്യാൻസറിന് കാരണമാണ്. ഫിൽറ്ററുകളുള്ള സിഗരറ്റ് ഉപയോഗിക്കുന്നത് ഫിൽറ്ററുകൾ ഇല്ലാത്ത സിഗരറ്റിനേക്കാളും BD താരതമ്യേന ക്യാൻസർ റിസ്ക് കുറവാണെന്നാണ് പറയുന്നത്. സിഗരറ്റ് അഥവാ BD എണ്ണം കൂടുന്നതിനനുസരിച്ചും അത് ഉപയോഗിക്കുന്ന കാലയളവ് കൂടുന്നതിനനുസരിച്ചും അർബുദ സാധ്യതയും കൂടുതലാണ്. എന്തൊക്കെ തരത്തിലാണ് ശ്വാസകോശാർബുദമുള്ളത്? പ്രധാനമായും ലങ് ക്യാൻസറിനെ നോൺ സ്മോൾ സെൽ ലങ് ക്യാൻസർ, സ്മോൾ സെൽ ലങ് ക്യാൻസർ എന്നിങ്ങനെ രണ്ടായി തരംതിരിക്കാം. ഇതിൽ സ്മോൾ സെൽ ലങ് ക്യാൻസർ എന്നത് ശ്വാസകോശാർബുദങ്ങളിൽ വച്ച് ഏറ്റവും ഭീകരമായതും ഏറ്റവും പെട്ടെന്ന് വ്യാപിക്കുന്നതും തന്മൂലം ഏറ്റവും മരണസാധ്യതയുള്ളതുമാണ്. നമ്മൾ കണ്ടുപിടിക്കുന്ന നിമിഷം തന്നെ, ആ സമയത്ത് തന്നെ മറ്റു പല അവയവങ്ങളിലേക്കും ഇത് വ്യാപിച്ചിട്ടുണ്ടായിരിക്കാൻ സാധ്യത കൂടുതലെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇനി നോൺ സ്മോൾ സെൽ ലങ് ക്യാൻസർ, അതിൽ പലവിധമുണ്ട്. പ്രധാനമായും അഡിനോ കാർസിനോമ, സ്ക്വാമസ് സെൽ കാർസിനോമ, ലാർജ് സെൽ കാർസിനോമ എന്നിങ്ങനെ തരംതിരിക്കാം. ഇതിൽ ഏറ്റവും അധികമായി കാണുന്ന ശ്വാസകോശാർബുദം അഡിനോ കാർസിനോമയാണ്. പുക വലിക്കാത്തവരിൽ കൂടുതലായി കാണുന്നതും സ്ത്രീകളിൽ കൂടുതലായി കാണുന്നതും ഈ അഡിനോ കാർസിനോമയാണ്. താരതമ്യേനെ ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒന്നുമാണ് ഈ തരത്തിലുള്ളത്. ഇനി രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ശ്വാസകോശാർബുദത്തിന്റെ രോഗലക്ഷണങ്ങൾ? ഒന്നാമതായി ഏറ്റവും സാധാരണയായി കാണുന്നതും ഏറ്റവും ആദ്യമായി കാണുന്നതും ഏറ്റവും അവഗണിക്കപ്പെടുന്നതുമായ ഒരു ലക്ഷണമാണ് ചുമ. വിട്ടുമാറാത്ത ചുമയോ അല്ലെങ്കിൽ സാധാരണയായി ചുമയുള്ള ഒരു വ്യക്തിക്ക് സാധാരണയിൽ കവിഞ്ഞ് അതിൽ എന്തെങ്കിലും മാറ്റം വരുമ്പോഴോ നമ്മൾ വൈദ്യസഹായം തേടേണ്ടതാണ്. അതുപോലെ ചുമയ്ക്കുമ്പോൾ അതിൽ രക്തത്തിന്റെ അംശം കാണുന്നത് മുൻകരുതൽ എടുക്കണമെന്നതിനുള്ളൊരു സൂചനയാണ്, അഥവാ എന്തോ അപകടം പതിയിരിക്കുന്നു എന്നതിന്റെ സൂചനയാണ്. ഈ ചുമയ്ക്കുമ്പോൾ രക്തം വരുന്നത് അർബുദത്തിൽ മാത്രമല്ല, ട്യൂബർക്കുലോസിസ്, മറ്റു പല ശ്വാസകോശ രോഗങ്ങൾ, ബ്രോങ്കിക്ടേസിസ്, അതുപോലെ ഫൈബ്രോസിസ്, പിന്നെ വൈറൽ ഇൻഫെക്ഷൻ വഴിയോ മറ്റോ ഉണ്ടാകും. നിരന്തരമായ ചുമ മൂലം തൊണ്ടയിൽ മുറിവ് വരുന്നതുകൊണ്ടൊക്കെ വരാം. പക്ഷേ ഒരിക്കലെങ്കിലും ചുമയ്ക്കുമ്പോൾ രക്തം കണ്ടാൽ എന്തായാലും ഒരു ശ്വാസകോശ രോഗവിദഗ്ധനെ കണ്ട് ചികിത്സ തേടേണ്ടതാണ്.
7: പുകവലി ശ്വാസകോശത്തെ എങ്ങനെ ബാധിക്കുന്നു? ഇതുവരെ സംസാരിച്ചത് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ശ്വാസകോശ രോഗ ചികിത്സാ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ P. വരദ.
4: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം സമാപിക്കുന്നു. പ്രായോജകർ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
5: ഫോൺ 0499332622.
3: നാളെ ആരോഗ്യജാലകത്തിൽ ശ്വാസകോശാർബുദത്തിന്റെ ലക്ഷണങ്ങളെക്കുറിച്ച് പറഞ്ഞു തരും.

0: ഓർത്തോഡോക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
1: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
2: അൽ റിഹാൻ കണ്ണാശുപത്രി, ദൃഷ്ടി,
3: ദിവസവും കാലത്ത് 6:35.
4: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്, ഇപ്പോൾ അൽ റിഹാൻ കണ്ണാശുപത്രിയിൽ.
5: നോവൽ ഇന്നലെ എവിടെയാണ് വായിച്ചു നിർത്തിയതെന്ന് ഓർക്കുന്നുണ്ടോ? ഇതാ തുടർന്ന് കേട്ടോളൂ.
6: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി സമർപ്പിക്കുന്നു നോവൽ വായന.
7: സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
6: ഫോൺ 0483280500.
7: സ്പോർട്സ് ഇഞ്ചുറി, താക്കോൽ ദ്വാര ശസ്ത്രക്രിയ, കാൽമുട്ട് എടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, നട്ടെല്ലിന്റെ ശസ്ത്രക്രിയ, കുട്ടികളിലെ വൈകല്യങ്ങൾ എന്നിവയ്ക്ക് വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ, അതും മിതമായ നിരക്കിൽ.
6: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാധുനിക അസ്ഥിരോഗ ചികിത്സാ കേന്ദ്രം
7: ABC ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
6: ഫോൺ 0483280500.
8: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. യോസി മൗരോ ദേ വാസ്കോൺസെലോസ് എഴുതിയ ബ്രസീലിയൻ നോവൽ.
9: നിനക്കിന്ന് സ്കൂളില്ലേ? ഇല്ല, ഇന്ന് അവധിയാ. അതാണല്ലോ കുറച്ച് പൈസയ്ക്ക് വേണ്ടി ഞാൻ ഷൂ പോളിഷ് ചെയ്യാൻ പുറപ്പെട്ടത്. ഓ, അത് ശരി. എന്നിട്ട് അദ്ദേഹം ഷേവ് ചെയ്യുന്നത് തുടർന്നു. വാഷ്ടബിന് മീതെ കുനിഞ്ഞ് മുഖത്ത് വെള്ളമൂത്തു, തോർത്തുകൊണ്ട് തുടച്ചു. ആ മുഖം രക്തപ്രസാദം തുളുമ്പി മിന്നി. അദ്ദേഹം വീണ്ടും ചിരിച്ചു. എന്റെ കൂടെ പ്രാതൽ കഴിക്കുന്നോ? എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. വാന്നേ, എന്തൊരു വൃത്തിയും വെടിപ്പുമായിരുന്നോ അവിടെ! നീ കാണണമായിരുന്നു. ചോന്ന നിറത്തിൽ കളങ്ങളുള്ള മേശവിരിയും ശരിക്കുള്ള കാപ്പിക്കപ്പുകളും. എന്റെ വീട്ടിലുള്ളതുപോലെ പാട്ടക്കപ്പുകളല്ല. താൻ ജോലിക്ക് പോകുമ്പോൾ വയസ്സായ ഒരു കറുമ്പി തള്ള വന്ന് എല്ലാം വൃത്തിയാക്കി വെക്കുമെന്നു കൂടി അദ്ദേഹം പറഞ്ഞു. നിനക്ക് വേണമെങ്കിൽ ദേ ഇതുപോലെ റൊട്ടി കാപ്പിയിൽ മുക്കി തിന്നോ. പക്ഷേ കാപ്പി കുടിക്കുമ്പോൾ സ് എന്നൊന്നും ശബ്ദം ഉണ്ടാക്കരുത്, അത് ചീത്ത പെരുമാറ്റമാവും. ഞാൻ പിങ്കിയെ നോക്കി. പക്ഷേ അവർ ഒരു തുണിപ്പാവയെ പോലെ മിണ്ടാതിരുന്നു. എന്താ? ഒന്നുമില്ല, ഞാൻ കേൾക്കുന്നുണ്ട്. നോക്ക് പിങ്കി, എനിക്ക് വഴക്കടിക്കാൻ ഇഷ്ടമല്ല. പക്ഷേ നിനക്ക് മനപ്രയാസമുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പറയണതാ നല്ലത്. നീ എപ്പോഴും പോർച്ചുഗീസുകാരനായി കളിച്ചോണ്ടിരിക്കും, എനിക്ക് കൂടാൻ പറ്റുന്നുമില്ല. ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചു. സത്യമാണ്, പിങ്കിക്കിതിൽ ചേരാൻ പറ്റില്ല എന്ന് ഞാൻ ഓർത്തുപോലുമില്ല. പിങ്കി, കുറച്ചു ദിവസം കഴിഞ്ഞാൽ നമ്മൾ ബക്ക് ജോൺസനെ കാണും. സിറ്റിംഗ് ബുൾ ചീഫിന്റെ കയ്യിൽ ഞാനൊരു സന്ദേശം കൊടുത്തയച്ചിട്ടുണ്ട്. ബക്ക് ജോൺസ് ദൂരെയാ, സാവന്നയിൽ വേട്ടയാടുകയാ. പിങ്കി, സാവന്നയാണോ സവന്നയാണോ ശരി? എനിക്കറിയില്ല. ഇനി അമ്മൂമ്മയുടെ വീട്ടിൽ പോകുമ്പോൾ എഡ്മുണ്ടോ മാമനോട് ചോദിക്കാം. വീണ്ടും മൗനം. നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? ബ്രെഡിൽ കോഫി മുക്കുന്നത്. ഞാൻ പൊട്ടിച്ചിരിച്ചു. വണ്ട, കോഫി ബ്രെഡിലല്ല മുക്കുന്നത്. എന്തായാലും ബാക്കി പറയാം. പോർച്ചുഗീസുകാരനും ഞാനും ഒന്നും മിണ്ടാതെ ഇരുന്ന് പ്രാതൽ കഴിച്ചു. മൂപ്പരെന്നെ പഠിക്കും പോലെ നോക്കി. അപ്പോ ഞാൻ എവിടെയാ താമസം എന്ന് നീ കണ്ടുപിടിച്ചു. എനിക്കാകെ ഒരലോസരം തോന്നി. എല്ലാം വെട്ടിത്തുറന്ന് പറയണം. ഞാനൊരു കൂട്ടം പറഞ്ഞാൽ എന്നോട് ദേഷ്യപ്പെടില്ല എന്ന് വാക്കുതരൂ. ഉറപ്പ്, കൂട്ടുകാർക്കിടയിൽ രഹസ്യങ്ങൾ പാടില്ല. ഞാനിന്ന് ഒരു ഷൂവും പോളിഷ് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നി അങ്ങനെയാ ഇതിന്റെ കിടപ്പ് വശമെന്ന. പക്ഷേ എനിക്ക് ശരിക്കും ആവശ്യമുണ്ടായിരുന്നു. ഈ ഭാഗത്തൊന്നും ആരും ഷൂ പോളിഷ് ചെയ്യിക്കില്ല. ഹൈവേയുടെ അടുത്ത് താമസിക്കുന്നവർ മാത്രമേ ഷൂ പോളിഷ് ചെയ്യിക്കൂ. പക്ഷേ ഈ കനം ചുമക്കാതെ നിനക്ക് വരാമായിരുന്നു. ഇതേറ്റാതെ എന്നെ പുറത്തിറങ്ങാൻ സമ്മതിക്കില്ലായിരുന്നു. എനിക്ക് അത്രയധികം ദൂരത്തേക്ക് അലഞ്ഞു തിരിഞ്ഞു വരാൻ പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോയി മുഖം കാണിക്കണ്ടേ? പണിയെടുക്കുന്നു എന്നു വരുത്തണം. എന്റെ യുക്തി കേട്ട് അദ്ദേഹം ചിരിച്ചു. പണി ചെയ്യാതെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും വികൃതി കാണിക്കുമെന്ന് വീട്ടുകാർക്കറിയാം. ഇതാ ഭേദം, എനിക്ക് അത്രയും തല്ലുകിട്ടില്ലാലോ. നീ ഈ പറയുന്നത്ര വികൃതിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോ ഞാൻ ശരിക്കും ഗൗരവത്തോടെ പറഞ്ഞു.
8: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ, ശബ്ദം ബോബി.
6: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി നോവൽ വായന സമാപിക്കുന്നു.
7: സമർപ്പിച്ചത് അസ്ഥിരോഗ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ABC ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. ഫോൺ 0483280500.

0: 0500.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
2: എന്നും രാവിലെ 8:30.
1: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
3: രാവിലെ 11:00 പാദമുദ്ര. ചരിത്രകാരനും ചിന്തകനുമായ ഡോക്ടർ എം ജി എസ് നാരായണനുമായി എ എം ഷിനാസ് നടത്തിയ അഭിമുഖം, 5-ാം ഭാഗം.
4: വാത്സല്യം ഡേ കെയർ, പുതുപ്പറമ്പ് റോഡ്, കൊട്ടക്കൽ.
5: രംഗഗീതം ബുധൻ രാവിലെ 8:20.
6: കുട്ടികളെ സ്വന്തം മക്കളെ പോലെ നോക്കി തിരികെ ഏൽപ്പിക്കുന്ന പകൽ വീട്.
4: 9847341588.
3: 11:30 ബാലലോകം. പടിഞ്ഞാറ്റുമുറി ഓർഫനേജ് യു പി എസ് സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ, 1-ാം ഭാഗം.

0: ലഭിക്കുന്ന വിവിധ പരിപാടികൾ ഒന്നാം ഭാഗം.
1: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
2: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
1: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ഫോൺ 9744555024.
0: സമയം 7 മണി കഴിഞ്ഞ് 21 മിനിറ്റ്. തൊഴിലന്വേഷകർക്കായത്
3: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിക്കുന്നത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
4: വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള റെറ്റിന സർജറി ഇപ്പോൾ മഞ്ചേരി ന്യൂ വിഷൻ കണ്ണാശുപത്രിയിലും. വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ഗ്ലോക്കോമ, ഒക്യുലോപ്ലാസ്റ്റി തുടങ്ങിയ കണ്ണിന്റെ എല്ലാവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകളും ലഭ്യമാകുന്ന മഞ്ചേരിയിലെ ഏക കണ്ണാശുപത്രി ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
5: അപ്പൊ നേത്രചികിത്സയ്ക്ക് ഇനി വേറെ എവിടെയും പോകണ്ടല്ലേ?
0: പാലക്കാട് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് ചാത്തന്നൂർ കേന്ദ്രത്തിലേക്ക് ദിവസ വേതനാടിസ്ഥാനത്തിൽ ഇംഗ്ലീഷ് ആൻഡ് വർക്ക് സ്പേസ് സ്കിൽ അധ്യാപകരെ നിയമിക്കുന്നു. യോഗ്യത ഇംഗ്ലീഷ് ഭാഷയിൽ 50% മാർക്കോടെയുള്ള ബിരുദാനന്തര ബിരുദവും ബി എഡ് സെറ്റ് യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി ഈ മാസം 16 രാവിലെ 10 അഭിമുഖത്തിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 0466 29 32 197 അല്ലെങ്കിൽ 9400006484. പാലക്കാട് പെരുമാട്ടി ഗവൺമെന്റ് ഐടിഐയിലെ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ട്രേഡിലേക്ക് ഗസ്റ്റ് ഇൻസ്ട്രക്ടറുടെ താൽക്കാലിക ഒഴിവുണ്ട്. ഓപ്പൺ കാറ്റഗറിയിൽ ഒരു ഒഴിവാണ് ഉള്ളത്. യോഗ്യത 1, 2 വർഷത്തെ പ്രവൃത്തി പരിചയത്തോടെ സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ NAC NTC ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ സർട്ടിഫിക്കറ്റും 3 വർഷത്തെ പ്രവൃത്തി പരിചയവും. അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം നാളെ രാവിലെ 11 മണിക്ക് അഭിമുഖത്തിന് ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 0493 234 235. മലപ്പുറം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒഴിവുള്ള HST സോഷ്യൽ സയൻസ് അറബിക് തസ്തികകളിലേക്ക് ദിവസ വേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനുള്ള ആഭിമുഖം നാളെ രാവിലെ 11 മണിക്ക് നടക്കും. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ രേഖകളുമായി അഭിമുഖത്തിന് എത്തിച്ചേരണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് മലപ്പുറം ഡിവിഷൻ ഓഫീസിൽ ഒഴിവുള്ള പാർട്ട് ടൈം സ്വീപ്പർ തസ്തികയിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ മലപ്പുറം മുനിസിപ്പാലിറ്റി പരിധിയിൽ താമസിക്കുന്ന വനിതാ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. 45 വയസ്സിൽ താഴെയുള്ള വനിതകൾ ഈ മാസം 22 വൈകിട്ട് 5 അപേക്ഷിക്കണം. അപേക്ഷാ ഫോം മലപ്പുറം കോട്ടപ്പടിയിലുള്ള ഡിവിഷൻ ഓഫീസിൽ നിന്ന് 118 രൂപ അടച്ച് നേരിട്ട് വാങ്ങണം. കൂടുതൽ വിവരങ്ങൾ മലപ്പുറം കേരള സ്റ്റേറ്റ് ഹൌസിംഗ് ബോർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഡിവിഷൻ ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0483 27 35 003.
3: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിച്ചത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
0: 7:35 ഇന്നത്തെ ഗാനം. 7:40 ആയുർ ആരോഗ്യത്തിൽ ഡോക്ടർ ബേബി സന്തോഷ് സംസാരിക്കുന്നു. കാവ്യധാരയിൽ കുമാരനാശൻ എഴുതിയ പൂക്കാലം എന്ന കവിതയിലെ ഭാഗം ഗിരിജാ വർമ്മ ചൊല്ലുന്നു. ജാഗ്രത, പാട്ടുപൊലിമ, FM പ്രധാന വാർത്ത, ട്രെയിൻ സമയം, കരിയർ ടിപ്സ്, രസമുകുളം, കളിക്കൂട്ടം, ഇന്നത്തെ ചോദ്യവും ഉത്തരവും എല്ലാം മലയാളത്തിലുള്ള വാർത്തകൾക്ക് ശേഷം. സമയം 7:25. ഇനി വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
6: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിന്റെ ആദ്യപാദത്തിൽ ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഇന്ന് കൂടിക്കാഴ്ച. ഫ്രാൻസിൽ നടക്കാനിരിക്കുന്ന G7 ഉച്ചകോടിയോടനുബന്ധിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള ലോക

0: നേതാക്കളുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും. കേരളത്തിൽ നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട്. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഇന്ന് ഒപ്പുവെക്കുമെന്ന അമേരിക്ക. കരാറിൽ ഉടൻ ഒപ്പുവെക്കില്ലെന്ന് ഇറാൻ. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ ബ്രസീൽ മൊറോക്കോ മത്സരം സമനിലയിൽ. ICC മടുന്ന T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനത്തിന്റെ ആദ്യപാദത്തിൽ ഫ്രാൻസിലെ നീസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി അദ്ദേഹം ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യയുടെ നവീകരണ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ പ്രദർശിപ്പിക്കുന്ന ഭാരത് ഇന്നവേറ്റ്സ് പരിപാടിക്ക് പ്രധാനമന്ത്രിയും ഫ്രഞ്ച് പ്രസിഡന്റും സംയുക്തമായി ഇന്ന് തുടക്കം കുറിക്കും. തുടർന്ന് പ്രധാനമന്ത്രി സ്ലോവാക്കിയയിലേക്ക് തിരിക്കും. നീസിൽ തനിക്ക് ലഭിച്ച ഊഷ്മള സ്വീകരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ പ്രവാസികൾക്ക് നന്ദി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം സ്ലോവാക്കിയ ഇന്ത്യ സഹകരണത്തിൽ പുതിയ അവസരങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് സ്ലോവാക് പ്രസിഡന്റ് പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവിയയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിനുള്ള പുതിയ അവസരങ്ങൾ തുറക്കുമെന്നാണ് സ്ലോവാക് പ്രസിഡന്റ് പീറ്റർ പെലേഗ്രീനി സമൂഹ മാധ്യമത്തിൽ കുറിച്ചത്. സ്ലോവാക് പ്രാദേശിക സമയം ഞായറാഴ്ച രാത്രി ബ്രാറ്റിസ്ലാവിയയിൽ എത്തുന്ന ശ്രീ നരേന്ദ്രമോദിയെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ അതിനിടെ അവസാന ഘട്ടത്തിലെത്തി. സ്ലോവാക് സ്വതന്ത്ര രാജ്യമായ ശേഷം ഇതാദ്യമായി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇവിടം സന്ദർശിക്കുന്നത് ഇന്ത്യൻ സമൂഹത്തിനിടയിൽ വൻ ആവേശമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്.
0: ഫ്രാൻസിൽ നടക്കാനിരിക്കുന്ന G7 ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. ബുധനാഴ്ച പ്രസിഡന്റ് ട്രംപ് പ്രധാനമന്ത്രിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ സാമ്പത്തിക വളർച്ച, വിതരണ ശൃംഖലകൾ, നിർമ്മിത ബുദ്ധി, ആഗോള സുരക്ഷാ വെല്ലുവിളികൾ എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യുമെന്ന് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ അറിയിച്ചു. അന്താരാഷ്ട്ര യോഗ ദിനത്തിന് മുന്നോടിയായി ആയുഷ് മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ആഗോള ഓൺലൈൻ യോഗ പരിപാടി പുരോഗമിക്കുന്നു. രാവിലെ 6:15 മുതൽ 7:35 വരെയുള്ള ഓൺലൈൻ യോഗ സെഷനിൽ 130-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. ആയുഷ് മന്ത്രി പ്രതാപ് റാവു ജാദവും സംരംഭത്തിന്റെ ഭാഗമായി. പരിപാടിയിൽ രജിസ്റ്റർ ചെയ്ത എല്ലാവർക്കും വാട്സ്ആപ്പ് നമ്പറിൽ ഡിജിറ്റൽ പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. ചന്ദ്രോപരിതലത്തിലെ അതിശൈത്യത്തിൽ നിന്നും ലാൻഡറുകളെ സംരക്ഷിക്കുന്നത് ലക്ഷ്യമിട്ട് കൃത്രിമ താപ സംവിധാനം വികസിപ്പിക്കാൻ ആണവോർജ വകുപ്പുമായി സഹകരിക്കുന്നതായി ISRO ചെയർമാൻ V.നാരായണൻ. ഒരു റിപ്പോർട്ട്.
2: രാത്രി സമയങ്ങളിൽ ചന്ദ്രനിലെ താപനില -129 സെൽഷ്യസ് വരെ താഴാറുണ്ട്. ചന്ദ്ര ഉപരിതലത്തിലെ ഈ തണുപ്പിനെ അതിജീവിച്ച് 200 ദിവസത്തിലധികം പ്രവർത്തിക്കാൻ സാധിക്കുന്ന ലാൻഡർ വികസിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടാണ് നീക്കം. ബംഗളൂരുവിൽ നടന്ന CSIR റൈസ് കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യവെയാണ് ISRO ചെയർമാൻ ഇക്കാര്യങ്ങൾ അറിയിച്ചത്. സൌരോർജ്ജത്തിൽ പ്രവർത്തിച്ച ചന്ദ്രയാൻ 3 ലൂണാർ ലാൻഡറിന് 14 ദിവസം മാത്രമാണ് ആയുസ്സുണ്ടായിരുന്നത്. എന്നാൽ കൃത്രിമ താപ സംവിധാനങ്ങൾ കൂടി ചേരുന്നതോടെ ഭാവി ദൌത്യങ്ങളിൽ കൂടുതൽ വിശദമായി ചന്ദ്രന് പഠിക്കാൻ കഴിയും. CSIRഉം ISRO തമ്മിൽ 40 സാങ്കേതിക മേഖലകളിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ ധാരണയായതായി അറിയിച്ച ശ്രീ V.നാരായണൻ ഇതിൽ 17 ആദ്യഘട്ട നടപ്പാക്കലിന് അനുമതി ലഭിച്ചതായും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കഴിഞ്ഞ 12 വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ പരിവർത്തനത്തിനാണ് ഇന്ത്യ സാക്ഷ്യം വഹിച്ചത്. രാജ്യത്തെ പൌരന്മാരുടെ ജീവിതം സുഗമമാക്കുന്നതിന് ഈ കാലയളവിൽ നിരവധി പദ്ധതികൾ നടപ്പാക്കി. GST, ഡിജിറ്റൽ ഇന്ത്യ, ഭാരത് നെറ്റ് പദ്ധതി തുടങ്ങിയ സംരംഭങ്ങളിലൂടെ ജീവിത സൌകര്യം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം പൌരന്മാരെ രാഷ്ട്രനിർമ്മാണത്തിൽ പങ്കാളികളാക്കുകയും ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ നിപ ജാഗ്രത തുടരുന്നു. ആരോഗ്യവകുപ്പ് സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. നിപ സാഹചര്യം വിലയിരുത്തുന്നതിനായി കേന്ദ്ര സംഘം കോഴിക്കോടെത്തി. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോടെത്തും. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. അതിനിടെ സമ്പർക്കപ്പട്ടികയിലുള്ള 3 പരിശോധനാ ഫലം നെഗറ്റീവായി. സമ്പർക്കപ്പട്ടികയിലുള്ള 4 കൂടി ഇന്നലെ നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംസ്ഥാനത്ത് ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഷിഗല്ല പ്രതിരോധ

0: പ്രവർത്തനങ്ങൾ തുടരുന്നു. വയനാട്, മലപ്പുറം, തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്നലെ തൃശൂർ വടക്കാഞ്ചേരി മംഗലത്ത് രണ്ട് കുട്ടികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. പ്രദേശത്ത് ബോധവത്കരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഇന്ന് ഒപ്പുവയ്ക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇതിന്റെ ഭാഗമായി തന്ത്രപ്രധാനമായ ഹോർമോസ് കടലിടുക്ക് എല്ലാവർക്കുമായി തുറന്നുകൊടുക്കുമെന്നും ട്രംപ് സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. എന്നാൽ കരാർ പ്രതീക്ഷിച്ച രീതിയിൽ മുന്നോട്ട് പോയില്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകുമെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം കരാറിൽ ഒപ്പുവയ്ക്കുന്നത് ഉടനടി നടക്കാൻ സാധ്യതയില്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായ് അറിയിച്ചു. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ് ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കില്ല. ഫിഫ ലോകകപ്പിലെ തങ്ങളുടെ കന്നി മത്സരത്തിൽ ബ്രസീലിന് സമനില. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ മൊറോക്കോയാണ് മുൻ ചാമ്പ്യന്മാരെ 1-1 സമനിലയിൽ തളച്ചത്. ആകാശവാണിക്ക് വേണ്ടി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: അടിയേറ്റപ്പോൾ വീര്യം സടകുടഞ്ഞു, പിന്നെ തിരിച്ചടിച്ചു. പക്ഷേ ജയത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ മഞ്ഞപ്പടയെ ആഫ്രിക്കൻ കരുത്തർ ഒരു ഘട്ടത്തിലും അനുവദിച്ചില്ല. ആദ്യ പകുതിയിലെ ബലാബലം രണ്ടാം പകുതിയിൽ നഷ്ടപ്പെട്ടെങ്കിലും ബ്രസീലിനെ പിടിച്ചുകെട്ടി വിലപ്പെട്ട പോയിന്റ് പിടിച്ചു വാങ്ങിയിരിക്കുകയാണ് മൊറോക്കൻ സംഘം. 21-ാം മിനിറ്റിൽ ഇസ്മായിൽ സൈബാരിയിലൂടെ മൊറോക്കോ മുന്നിലെത്തിയപ്പോൾ 10 മിനിറ്റുകൾക്കകം 32-ാം മിനിറ്റിൽ വിനീഷ്യസ് ജൂനിയറാണ് ബ്രസീലിന് രക്ഷകനായത്. ആദ്യ പകുതിയിലെ കിടിലൻ പ്രകടനത്തിന് ശേഷം രണ്ടാം പകുതിയിൽ മൊറോക്കോ കൂടുതലും പ്രതിരോധിക്കുന്നതാണ് കണ്ടത്. തക്കം പാർത്തു നിന്ന ബ്രസീലിയൻ മുന്നേറ്റക്കാർ നിരന്തരമായി മൊറോക്കൻ ഗോൾമുഖത്തേക്ക് ഇരമ്പിയെത്തി. പക്ഷേ പഴുതടച്ച പ്രതിരോധം കാനറികളുടെ മോഹം നിഷ്ഫലമാക്കി. കളിയുടെ അവസാന നിമിഷം മൊറോക്കയുടെ മിന്നലാക്രമണം ബ്രസീലിന് തോൽവിയുടെ വക്കത്തെത്തിച്ചു. മൊറോക്കൻ താരം എൽ ഐനാവിയുടെ തകർപ്പനടി തടയാൻ ബ്രസീലിയൻ ഗോൾ കീപ്പർ അലിസൺ ഏറെ പാടുപെട്ടു.
0: ഗ്രൂപ്പ് സിയിലെ തന്നെ ഹെയ്ത്തി സ്കോട്ട്ലൻഡ് മത്സരം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഗ്രൂപ്പ് ഡിയിൽ രാവിലെ 9:30 നടക്കുന്ന മത്സരത്തിൽ ഓസ്ട്രേലിയ തുർക്കിയെ നേരിടും. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ബെർമിംഗ്ഹാമിൽ രാത്രി 7 മണിക്കാണ് മത്സരം. UAE ഇന്ത്യൻ പാസ്പോർട്ട്, വിസ, കോൺസുലർ സേവനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഏജൻസിയിൽ മാറ്റം വരുത്തിയതായി അറിയിപ്പ്. നിലവിലെ സേവനദാതാക്കളായ BLS ഇന്റർനാഷണൽ, SGIVS ഗ്ലോബൽ എന്നിവ June 30 വരെയാകും അപേക്ഷകൾ സ്വീകരിക്കുക. July 1 മുതൽ അൽഹിന്ദ് ടൂർസ് ആന്റ് ട്രാവൽസ് LLC ആയിരിക്കും പുതിയ സേവനദാതാവ്. July 1 മുമ്പ് നൽകിയ അപേക്ഷകൾ BLS, SGIVS കേന്ദ്രങ്ങൾ കൈകാര്യം ചെയ്യും. RSS സർസംഘചാലക് മോഹൻ ഭാഗവത് ഇന്ന് തൃശൂരിൽ. RSS ശതാബ്ദിയുടെ ഭാഗമായി തൃശൂരിൽ സംഘടിപ്പിക്കുന്ന പ്രഭാഷണ സഭയിൽ അദ്ദേഹം പങ്കെടുക്കും. 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യുമറേഷൻ സൌകര്യം സംസ്ഥാനത്ത് ഈ മാസം 16 മുതൽ 30 വരെ ലഭ്യമാകും. July 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ 1-ാം ഘട്ടം. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസാണ് ആരംഭിക്കുന്നത്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. ഹിമാചൽ പ്രദേശിലെ തപാൽ വകുപ്പ് ഡ്രോൺ അധിഷ്ഠിത മെയിൽ ട്രാൻസ്മിഷൻ സേവനം ആരംഭിച്ചതായി കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. വിദൂരവും ദുർഘടവുമായ ഭൂപ്രദേശങ്ങളിൽ വേഗതയേറിയതും കാര്യക്ഷമവുമായ കണക്ടിവിറ്റി ഉറപ്പാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. മണ്ഡി ഹെഡ് പോസ്റ്റ് ഓഫീസിനും റഹാർദർ ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസിനും ഇടയിലാണ് ഈ സേവനം ആരംഭിച്ചത്. വിദേശ പര്യടനത്തിന്റെ ആദ്യപാദത്തിൽ ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഇന്ന് കൂടിക്കാഴ്ച. ഫ്രാൻസിൽ നടക്കാനിരിക്കുന്ന G7 ഉച്ചകോടിയോടനുബന്ധിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും. കേരളത്തിൽ നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട്. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഇന്ന് ഒപ്പുവയ്ക്കുമെന്ന് അമേരിക്ക. കരാറിൽ ഉടൻ ഒപ്പുവയ്ക്കില്ലെന്ന് ഇറാൻ. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ് ജാഗ്രത. ഫിഫ ലോകകപ്പിൽ ബ്രസീൽ മൊറോക്കോ മത്സരം സമനിലയിൽ. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: FM ശുഭദിനം തുടരുകയാണ്. സമയം 7:35.
3: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം.

0: പ്രായോജകർ.
1: മികച്ച ചികിത്സ കുറഞ്ഞ ചെലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
0: പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ ആരോഗ്യ പരിരക്ഷാ പദ്ധതി കരുതലിന് കീഴിൽ സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ്.
1: നോർമൽ പ്രസവം 6000 രൂപ, സിസേറിയൻ 12000 രൂപ.
0: കൂടുതൽ വിവരങ്ങൾക്ക് MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ഫോൺ 0493-298300.
2: ഇന്നത്തെ ഗാനം.
3: ഇന്ന് ജൂൺ 14, ജെയിംസ് ചാക്കോ ചരമദിനം. മലയാള സിനിമയിൽ തനതായ ശരീരഭാഷ കൊണ്ടും സംഭാഷണ ശൈലി കൊണ്ടും ശ്രദ്ധേയനായ സ്വഭാവ നടനായിരുന്നു ജെയിംസ് ചാക്കോ. 3 പതിറ്റാണ്ടിലേറെക്കാലം വില്ലൻ വേഷങ്ങളിലും തന്റെ ഇടയായ പോലീസ് ഓഫീസറായും കോമഡി റോളുകളിലുമൊക്കെ ജെയിംസ് ചാക്കോ തിളങ്ങി നിന്നു. ഒരു മറവത്തൂർ കനവിലെ കുട്ടപ്പായിയും പത്രത്തിലെ അരവിന്ദനുമൊക്കെ നമ്മൾ കണ്ടതാണെങ്കിലും ഈ നടന്റെ പേര് കേൾക്കുമ്പോൾ മലയാളികളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഒരു പേരുണ്ട്, പട്ടാളം പുരുഷു. 2002 ലാൽ ജോസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മീശമാധവനിലെ പട്ടാളം പുരുഷു എന്ന കഥാപാത്രം ഇന്നും മലയാളികൾക്ക് ഒരു ചിരിയോർമ്മയാണ്. ജെയിംസ് ചാക്കോ എന്ന നടന്റെ കരിയറിലെ ഏറ്റവും ജനപ്രിയമായ വേഷം കൂടിയായിരുന്നു അത്. ഇന്ന് കേൾക്കാം അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്കൊപ്പം മീശമാധവനിലെ ഒരു ഗാനം ഇന്നത്തെ ഗാനമായി, വാളെടുത്താൽ

0: ഇന്നത്തെ ഗാനം സമാപിക്കുന്നു. തയ്യാറാക്കിയത് അനു ബാലകൃഷ്ണൻ.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
2: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.

0: ഇഷ്ടമുള്ള പാട്ടുകൾ ഫോൺ വിളിച്ച് നിങ്ങൾക്കും ആവശ്യപ്പെടാം. ഇന്ന് രാവിലെ എഫ് എം ശുഭദിനം കഴിയുമ്പോൾ ചിത്രമഞ്ജരിക്ക് വിളിച്ചോളൂ. ഫോൺ നമ്പർ ഇതാണ്: 0483 29 50 300 അല്ലെങ്കിൽ 29 50 800.
1: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം,
2: എന്നും രാവിലെ 7 മണിക്ക്.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആകാശവാണിയുടെ 90 വർഷങ്ങൾ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കുന്നു. മുഖ്യ പ്രഭാഷണം ഡി പ്രദീപ് കുമാർ. ഇന്ന് ഉച്ചയ്ക്ക് 1:30 അരീക്കോട് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ. ആകാശവാണിയും ശ്രോതാക്കളും എന്ന വിഷയത്തിൽ സി കൃഷ്ണകുമാറും റേഡിയോ നാടകങ്ങൾ എന്ന വിഷയത്തിൽ കെ വി ശരത് ചന്ദ്രനും വാർത്തയും ശ്രോതാക്കളും എന്ന വിഷയത്തിൽ അനിൽ ചന്ദ്രനും പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. മുനീർ ആമയൂർ, ഫഹദ് റാസ എന്നിവർ ആശംസകൾ നേരും. ഇന്ന് ഉച്ചയ്ക്ക് 1:30 അരീക്കോട് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ സമ്മേളനം.
1: ഐക്യ ഓപ്റ്റിക്കൽസ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്, തേനീശൽ.
2: തിങ്കൾ രാവിലെ 8:20.
1: കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി
2: നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം, ഐക്യ ഓപ്റ്റിക്കൽസ്, ചട്ടിപ്പറമ്പ്.
0: സമയം 7 മണി കഴിഞ്ഞ് 42 മിനിറ്റും 25 സെക്കൻഡും.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം, പ്രായോജകർ,
2: അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി. അലോഹ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
2: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
1: മെഡിസെപ് ഉൾപ്പെടെ സർക്കാരിന്റേതടക്കമുള്ള വിവിധ ഇൻഷുറൻസ് പരിരക്ഷകൾ.
2: അമ്മയ്ക്ക് കരുതലായി,
1: കുഞ്ഞിന് കാവലായി.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
3: ആസ്മ രോഗനിർണയവും ഹോമിയോപ്പതി ചികിത്സയും സംസാരിക്കുന്നത് വാഴയൂർ ഗവൺമെന്റ് ഹോമിയോപ്പതി ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസറും മലപ്പുറം ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ആസ്മ ക്ലിനിക്കിന്റെ കൺവീനറുമായ ഡോക്ടർ വി ബേബി സന്തോഷ്.
4: ആസ്മ എങ്ങനെയാണ് നിർണയിക്കുന്നത്? രോഗലക്ഷണങ്ങളുടെ വിശദമായ നിരീക്ഷണമാണ് ആദ്യപടി. 6 മാസത്തിന് താഴെയുള്ള കുട്ടികളിൽ വൈറസ് ബാധ അനുബന്ധിച്ചുണ്ടാകുന്ന ബ്രോങ്കിയോളൈറ്റിസ് പലപ്പോഴും ആസ്മയായി തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. 1 വയസ്സിന് ശേഷവും കുട്ടികളിൽ കാണുന്ന വിട്ടുമാറാത്ത നീണ്ടു നിൽക്കുന്ന ഇടയ്ക്കിടെയുള്ള ചുമ, ശ്വാസതടസ്സം എന്നിവ ആസ്മയുടെ ലക്ഷണമാകാം. മാതാപിതാക്കൾക്കോ കുടുംബാംഗങ്ങൾക്കോ പാരമ്പര്യമായി ആസ്മ അലർജി രോഗങ്ങളുണ്ടെങ്കിൽ കുട്ടികളിലെ ശ്വാസമുട്ടൽ ആസ്മയാകാൻ സാധ്യതയേറെയാണ്. അതുകൊണ്ടുതന്നെ രോഗനിർണയത്തിന് വിശദമായ ഹിസ്റ്ററി ചോദിച്ചറിയേണ്ടത് ആവശ്യമാണ്. തുടർന്ന് ശ്രദ്ധാപൂർവമായ ക്ലിനിക്കൽ പരിശോധന കൂടി ചെയ്താൽ ആസ്മ രോഗം നിർണയിക്കാൻ സാധിക്കും. മറ്റ് വിശദമായ ലാബ് ടെസ്റ്റുകൾ, കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, ആബ്സല്യൂട്ട് ഈസിനോഫിൽ കൗണ്ട്, ഇമ്മ്യൂണോഗ്ലോബിൻ IgE ടെസ്റ്റ് എന്നിവ രോഗനിർണയത്തിന് സഹായകമാണ്. എല്ലാത്തരം ശ്വാസതടസ്സവും ആസ്മയായിക്കൊള്ളണമെന്നില്ല. അതിനാൽ എക്സ്റേ, CT സ്കാൻ, MRI സ്കാൻ എന്നീ ടെസ്റ്റുകൾ മറ്റ് രോഗങ്ങളുടെ സാന്നിധ്യം തിരിച്ചറിയുന്നതിന് ആവശ്യമാണ്. കൂടാതെ പൾമോണറി ഫംഗ്ഷൻ ടെസ്റ്റ് PFT, സ്പൈറോമെട്രി, ഓക്സിമെട്രി എന്നീ സ്പെഷ്യൽ ടെസ്റ്റുകൾ ആസ്മ രോഗം സ്ഥിരീകരിക്കുവാൻ സഹായകമാകും. ശാസ്ത്രീയമായി നിർണയിക്കപ്പെട്ട ഹോമിയോപ്പതി മരുന്നുകൾ നിശ്ചിത കാലയളവിലും കൃത്യമായ അളവിലും ആവർത്തനത്തിലും സിമിലിയ തത്വത്തിന്റെ അടിസ്ഥാനത്തിലും നൽകുകയും ശരിയായ ഭക്ഷണം, വ്യായാമം, വിശ്രമം, ശാരീരിക മാനസിക സന്തുലനം എന്നിവ പ്രാപ്തമാക്കുകയും ചെയ്താൽ വർദ്ധിച്ചുവരുന്ന ആസ്മ രോഗത്തിൽ നിന്ന് നമ്മുടെ കുട്ടികളെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഹോമിയോപ്പതി ചികിത്സയുടെ പ്രയോജനം പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം വീണ്ടെടുക്കുവാൻ നമുക്കേവർക്കും കൂട്ടമായി പരിശ്രമിക്കാം. മഞ്ചേരി പയ്യനാട് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയിലും എല്ലാ ബുധനാഴ്ചകളിലും ആസ്മ ക്ലിനിക് പ്രവർത്തിക്കുന്നുണ്ട്.
3: ആസ്മ രോഗനിർണയവും ഹോമിയോപ്പതി ചികിത്സയും ഇതുവരെ സംസാരിച്ചത് വാഴയൂർ ഗവൺമെന്റ് ഹോമിയോപ്പതി ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസറും മലപ്പുറം ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ആസ്മ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിന്റെ കൺവീനറുമായ ഡോക്ടർ വി ബേബി സന്തോഷ്.
2: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി, ആയുരാരോഗ്യം സമാപിക്കുന്നു. പ്രായോജകർ.

0: കൂടുതലായി.
1: കുഞ്ഞിന് കാവലായി.
0: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി.
1: ഫോൺ 9946680000.
2: ലോക രക്തദാന ദിനത്തിൽ ഇന്ന് ഡോക്ടർ സനൂജ പിങ്കി സംസാരിക്കുന്നു പ്രകാശധാരയിൽ 12:40.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കുണ്ടോട്ടി കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
0: നടുവേദന, സന്ധിവേദന, അലർജി, പക്ഷാഘാതം, മാനസിക സമ്മർദ്ദം, മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
3: ഇടിയു എഡ്യൂക്കേഷൻ മാൾ, മഞ്ചേരി, തൂലിക, തിങ്കളാഴ്ച രാവിലെ 7:50.
4: സാഹിത്യ സാഹിത്യേതര പുസ്തകങ്ങളും പഠന സാമഗ്രികളും ഒരു കുടക്കീഴിൽ.
3: ഇടിയു സൈതാലക്കുട്ടി ബൈപ്പാസ് റോഡ്, കച്ചേരിപ്പടി, മഞ്ചേരി.
2: സമയം 7:46:28.
5: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. പ്രായോജകർ: ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തും പാടം, തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ്, ചാവക്കാട്. ദൃശ്യം കണ്ണാശുപത്രി.
6: അല്ല ടീച്ചറെ, തിമിര ശസ്ത്രക്രിയക്ക് പോയില്ലേ?
7: ഇല്ല കുട്ടിയെ, എവിടെ പോണ്ടെന്ന് സംശയമായി.
6: ടീച്ചർ, ദൃശ്യം കണ്ണാശുപത്രി പോയിക്കോളൂ. അവിടെ ഇപ്പോ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ പറ്റിയവർക്കുമുള്ള മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്.
5: ദൃശ്യം കണ്ണാശുപത്രി, കോവിലത്തും പാടം, തൃശൂർ ആൻഡ് ഷേറ്റുവ റോഡ്, ചാവക്കാട്.
1: ഫോൺ 7025131199.
8: കാവ്യധാര,
9: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
8: കാവ്യധാരയിൽ ഇന്ന് കുമാരനാശാൻ എഴുതിയ പൂക്കാലം എന്ന കവിതയിൽ നിന്നൊരു ഭാഗം കേൾക്കാം. ചൊല്ലുന്നത് കെ ഗിരിജ വർമ്മ.

0: കാവ്യധാര ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര. പ്രായോജകർ ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തും പാടം തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ് ചാവക്കാട്. ദൃശ്യം കണ്ണാശുപത്രി.
1: നാളെ കാവ്യധാരയിൽ തിരുനെല്ലൂർ കരുണാകരൻ എഴുതിയ നവകേരളം എന്ന കവിതയിലെ ഭാഗം ഡോക്ടർ സി വി ജിഷ മേരി ചൊല്ലുന്നതാണ്.
2: എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15 സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കോഴിക്കോട് റോഡ് മഞ്ചേരി.
1: ഉപഭോക്തൃ കോടതി വിധിയെക്കുറിച്ച് ഇന്നലെ ജാഗ്രതയിൽ നമ്മൾ കേട്ടല്ലോ. ഇതാ തുടർന്ന് കേട്ടോളൂ.
0: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം ജാഗ്രത. പ്രായോജകർ
3: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് കുന്നംകുളം. ഫോൺ 04885227701. ടീച്ചറെ, നമുക്ക് എപ്പോഴാ വയസ്സായി തുടങ്ങി എന്നുള്ള ചിന്ത വരുന്നതെന്നറിയോ?
4: ഇല്ല.
3: നമ്മുടെ കാഴ്ച മങ്ങി തുടങ്ങുമ്പോ.
4: അപ്പൊ പിന്നെ ഞാൻ പേടിക്കേണ്ടതില്ല മാഷേ.
3: അതെന്താ?
4: ഞാൻ കഴിഞ്ഞ കുറേ നാളായി സൈമൺസ് കണ്ണാശുപത്രിയെ വിശ്വസിക്കുന്നു. അതിനാൽ എനിക്ക് കാഴ്ച കുറയുന്നുള്ള ഭയമില്ല. അത്രയ്ക്ക് മികച്ചത് അവരുടെ സേവനം.
3: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് കുന്നംകുളം.

ആകാശവാണി മഞ്ചേരി എഫ് എം നിലയത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും ജാഗ്രതയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഉപഭോക്തൃ കോടതികൾ സാധാരണക്കാർക്കായി നിലകൊള്ളുന്ന ഒരു സംവിധാനമാണ്. ഒരാൾ പണം നൽകി ഒരു സാധനമോ സേവനമോ വാങ്ങുമ്പോൾ അതിൽ വഞ്ചിക്കപ്പെടുകയോ ഗുണനിലവാരമില്ലായ്മ അനുഭവപ്പെടുകയോ ചെയ്താൽ പരിഹാരം തേടാൻ ഈ കോടതികളെ സമീപിക്കാം. ഉപഭോക്തൃ കോടതിയുടെ മറ്റൊരു വിധിന്യായമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അമരമ്പലം പാട്ടക്കരിമ്പ് സ്വദേശിയായ അഹമ്മദ് കുട്ടിയുടെ അവകാശികൾ ഒരു ഇൻഷുറൻസ് കമ്പനിക്കെതിരെ സമർപ്പിച്ച ഹർജിയിലാണ് മലപ്പുറം ഉപഭോക്തൃ കമ്മീഷന്റെ വിധി. ക്ഷീരോത്പാദക സഹകരണ സംഘത്തിലെ അംഗമായിരുന്ന അഹമ്മദ് കുട്ടിക്ക് 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷയുണ്ടായിരുന്നു. ഓവുപാലത്തിലിരിക്കെ മറിഞ്ഞുവീണ് പരിക്കുപറ്റി. പൂക്കോട്ടുംപാടത്തെയും നിലമ്പൂരിലെയും ആശുപത്രികളിൽ കാണിച്ച ശേഷം മഞ്ചേരി സർക്കാർ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. തുടർന്ന് 2 ദിവസത്തിനകം ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ടു. അപകട മരണത്തിനുള്ള ഇൻഷുറൻസ് പരിരക്ഷയ്ക്ക് അർഹതയില്ലെന്നും അഹമ്മദ് കുട്ടി മരണപ്പെട്ടത് ആശുപത്രിയിൽ വെച്ചുണ്ടായ ഹൃദയാഘാതത്തിൽ ആണ് എന്നും ഇൻഷുറൻസ് കമ്പനി വാദിച്ചു. പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറെ കമ്മീഷൻ മുമ്പാകെ ഹാജരാക്കി തെളിവ് നൽകി. തുടർന്നാണ് ഹൃദയാഘാതത്തിന് കാരണം അപകടത്തിൽ പറ്റിയ പരിക്കുകൾ കൂടിയാണെന്ന് കമ്മീഷൻ കണ്ടെത്തിയത്. കമ്മീഷന്റെ വിധി ഇപ്രകാരമാണ്. ഇൻഷുറൻസ് തുക 5 ലക്ഷം രൂപയും ഹർജി നൽകിയ തീയതി മുതൽ 7% പലിശയും 50,000 രൂപ നഷ്ടപരിഹാരവും 20,000 രൂപ കോടതി ചെലവും നൽകണമെന്നും കമ്മീഷൻ ഉത്തരവിട്ടു. 1 മാസത്തിനകം ഉത്തരവ് നടപ്പാക്കാതിരുന്നാൽ 9% പലിശയും നൽകണമെന്ന് മലപ്പുറം ജില്ലാ ഉപഭോക്തൃ കമ്മീഷന്റെ ഉത്തരവിൽ പറയുന്നു.

0: ജാഗ്രത സമാപിക്കുന്നു. നിർവഹണം മുനീർ ആമയൂർ, നിർവഹണ സഹായം ശ്രീലത പുരുഷോത്തമൻ.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം. ജാഗ്രത. പ്രായോജകർ
2: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ് കുന്നംകുളം. ഫോൺ 04885-22-7701.
3: നാളെ രാവിലെ 7:50 തൂലികയാണ്. ഇതിൽ എം ടി വാസുദേവൻ നായർ എഴുതിയ രണ്ടാം മൂഴം എന്ന നോവലിനെ പരിചയപ്പെടുത്തുന്നു മലയാള സാഹിത്യ ഗവേഷക മിൻഹാജത്. നാളെ രാവിലെ 7:50 തൂലികയിൽ.

0: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻറ്റ്
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്
3: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക് പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ് എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ
2: പിട്ടാപ്പള്ളി ഏജൻസീസ്
4: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ
5: ഹോം തിയേറ്റർ ബ്ലൂടൂത്ത് സ്പീക്കർ പവർ ബാങ്ക് എന്നിവയിൽ സൂപ്പർ ഓഫറുകളുമായി മൈജി ലാഭമഴ
6: 77% ഓഫിൽ ഹോം തിയേറ്റർ
5: ബ്ലൂടൂത്ത് സ്പീക്കറുകൾക്ക് 53% വരെ വിലക്കുറവ്
6: ഇയർബഡ്സ് പവർ ബാങ്ക് സ്മാർട്ട് വാച്ച് എന്നിങ്ങനെ എല്ലാത്തിലും സൂപ്പർ വിലക്കുറവ്
5: മൈജി ലാഭമഴ ഇപ്പോൾ മൈജിയുടെ എല്ലാ ഷോറൂമുകളിലും
7: സമയം 7 കഴിഞ്ഞ് 56:42 അഷ്ടപതിയുമായി ഇതാ പാട്ടുപൊലിമ
8: കൊരമ്പയിൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി സമർപ്പിക്കുന്നു പാട്ടുപൊലിമ
9: പ്രായോജകർ കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി
10: 2017 മുതൽ തുടർച്ചയായി NABL അംഗീകാരം നേടിയ മലപ്പുറം ജില്ലയിലെ ആദ്യ ലാബോറട്ടറി
11: എന്താ ഫാത്തിമ ആകെ വിഷമിച്ചിരിക്കണേ നീയും ഉമ്മയാവാൻ പോവല്ലേ
12: ആകെ പേടിയാവുന്നു ഡോക്ടർ
13: ഡോക്ടറെ അവൾ പറയാണ് അവൾക്ക് സിസേറിയൻ മതിയെന്ന് പ്രസവിക്കാൻ പേടിയാണെന്ന്
11: പേടിക്കാനൊന്നുമില്ല ഫാത്തിമ വേദനയില്ലാത്ത പ്രസവം നമ്മുടെ കൊരമ്പയിൽ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്കും പോകാം
13: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ
8: ഇപ്പോൾ അഷ്ടപതി കേൾക്കാം അഷ്ടപതി എന്നത് പ്രധാനമായും 12-ാം നൂറ്റാണ്ടിൽ ജയദേവൻ രചിച്ച ഗീതാഗോവിന്ദം എന്ന സംസ്കൃത കാവ്യത്തിലെ 8 ശ്ലോകങ്ങളുള്ള ഗാനങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ജയദേവൻ രചിച്ച ഈ കാവ്യം കൃഷ്ണന്റെയും രാധയുടെയും പ്രണയമാണ് പ്രധാന വിഷയമാക്കുന്നത് ഭക്തിയും ശൃംഗാരവും ചേർന്ന ഈ ഗാനങ്ങൾ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ സോപാന സംഗീതത്തോടൊപ്പം ആലപിക്കപ്പെടുന്നു ഇത് അഷ്ടപതിയാട്ടം എന്ന പേരിൽ ഒരു നൃത്തരൂപത്തിനും പ്രചോദനമായിട്ടുണ്ട് ഇന്ന് അഷ്ടപതി ആലപിക്കുന്നത് കെ ഗിരിജ

0: കെ ഗിരിജ ആലപിച്ച അഷ്ടപതിയാണ് കേട്ടത്. കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ സമർപ്പിച്ചത്.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സൌകര്യമുള്ള NABL ലാബ്, കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
2: അയ്യപ്പൻ പാട്ട് കേൾക്കാം നാളത്തെ പാട്ടുപൊലിമയിൽ.
1: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര, തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:45.
3: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുമ്പാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
4: ഈ മഴക്കാലത്ത് മൾച്ചി ഷോറൂമുകളിൽ ഓഫറുകളുടെ പേരുമഴയുമായി ലാഭമഴ പെയ്യുന്നു.
5: ഗാലക്സി S25, ഓപ്പോ, റെഡ്മി, റെഡ്മി നോട്ട്, വിവോ X300 സീരീസ് സ്മാർട്ട് ഫോണുകൾ. മൾച്ചിയുടെ സ്പെഷ്യൽ പ്രൈസ് EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, UPI ക്യാഷ് ബാക്ക് ഓഫറുകൾ.
4: ഐപാഡ് കില്ലർ പ്രൈസിൽ ലഭിക്കുമ്പോൾ ഈ മഴക്കാലത്ത് നിങ്ങളുടെ ഫോണിന് വെള്ളത്തിൽ നിന്ന് പൂർണ്ണ സംരക്ഷണവുമായി മൾച്ചി പ്രൊട്ടക്ഷൻ പ്ലാൻ.
6: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
7: സ്പോർട്സ് മെഡിസിൻ ആൻഡ് അസ്ഥിരോഗ വിഭാഗത്തിൽ മുട്ടുമാറ്റിവെക്കൽ, ലിഗ്മെന്റ് സർജറികൾ, സ്പോർട്സ് ഇഞ്ചുറികൾക്കുള്ള ചികിത്സ എന്നിവ മിതമായ നിരക്കിൽ.
2: സമയം ഇപ്പോൾ 8 കഴിഞ്ഞ് 2:39.
8: കേൾക്കൂ, വ്യാഴാഴ്ച രാവിലെ 8:20
9: വാക്കും
8: പൊരുളും പ്രായോജകർ,
9: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
8: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: ഏറ്റവും പുതിയ വാർത്തകളുമായി
10: FM പ്രധാന വാർത്തകൾ.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് ഇരുവരും ചേർന്ന് ഭാരത് ഇന്നോവേറ്റേഴ്സ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. അടുത്തയാഴ്ച ഫ്രാൻസിൽ G7 ഉച്ചകോടിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് വൈറ്റ് ഹൌസ്. ഇന്ന് ലോക രക്തദാന ദിനം. സ്വമേധയാ രക്തദാനത്തെ പിന്തുണയ്ക്കാൻ രാജ്യത്തെ ജനങ്ങളോട് കേന്ദ്രസഹമന്ത്രി പ്രതാപ് റാവു ജാദവ് ആഹ്വാനം ചെയ്തു. PM ശ്രീ വിഷയത്തിൽ പഴയ നിലപാട് തന്നെയാണ് ഗവൺമെന്റിന് ഇപ്പോഴുമെന്ന് മന്ത്രി KM ഷാജി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. RSS ശതാബ്ദിയുടെ ഭാഗമായി തൃശൂരിൽ വൈകിട്ട് സംഘടിപ്പിക്കുന്ന പ്രഭാഷണ സഭയിൽ സർസംഘചാലക് ഡോ മോഹൻ ഭഗവത് പങ്കെടുക്കും. കോഴിക്കോട് മാങ്കാവ് പന്തീരാങ്കാവ് റോഡിലെ സ്വകാര്യ ടൂറിസ്റ്റ് ഹോമിൽ നിന്ന് 194.6 ഗ്രാം MDMA കാരന്തൂർ സ്വദേശി ജാവേദ് ഖാനെ പോലീസ് പിടികൂടി. 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ധർമ്മശാലയിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ 7 തോൽപ്പിച്ചു. അഫ്ഗാനിസ്ഥാൻ ഉയർത്തിയ 195 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 22.5 ഓവറിൽ ലക്ഷ്യം മറികടന്നു.
10: FM പ്രധാന വാർത്തകൾ.
2: അടുത്ത FM പ്രധാന വാർത്ത രാവിലെ 9:20.
11: ആയിഷ ഗർഭിണിയാണോലേ?
12: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
11: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷയുടെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
13: അതപ്പൊ നന്നായ ഏത് ലോകത്താ. അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു.
11: വെരി സിമ്പിൾ. തന്നെയോ? അതേതായാലും നന്നായി.
13: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
11: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
14: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
15: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 8:23.
16: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
15: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
17: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ്.

0: തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
1: കെ പി പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
0: ഫോൺ 9744550424. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
2: തീവണ്ടി സമയം. പ്രായോജകർ
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാനിയർ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
2: ഈ കണ്ണട വെച്ച് മടുത്തു.
0: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
0: ഫോൺ 8129110087.
2: ബ്രാഞ്ചുകൾ ചേർപ്പാൻ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
0: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
3: ആദ്യം തിരൂരിലെ സമയം. 22:610 കോയമ്പത്തൂർ മാംഗ്ലൂരു സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്, 8:27. 16:609 തൃശൂർ കണ്ണൂർ എക്സ്പ്രസ്, 8:46. 16:305 എറണാകുളം കണ്ണൂർ എക്സ്പ്രസ്, 8:54. 8:34 എത്തിച്ചേരേണ്ട. 16:607 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ്, 27 മിനിറ്റ് വൈകി 9:10. 20:631 മാംഗ്ലൂരു തിരുവനന്തപുരം വന്ദേ ഭാരത്, 9:22. 16:49 മാംഗ്ലൂരു സെൻട്രൽ കന്യാകുമാരി, 9:28 തിരൂരിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറത്ത് 563:23 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ, 9:44 എത്തിച്ചേരും.
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
2: തീവണ്ടി സമയം. പ്രായോജികർ
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
4: പുറത്ത് എന്ത് മഴയാ,
5: എന്ന് നമുക്ക് ലാപ്ടോപ്പിൽ ഗെയിം കളിച്ചാലോ?
4: ഗെയിമോ? അത് ഈ പഴഞ്ച ലാപ്ടോപ്പിലോ? ഇതൊന്ന് മാറ്റി വാങ്ങ്. മൈജി ലാഭമഴ നടക്കുകയല്ലേ. മികച്ച വിലക്ക് പുറമെ പഴയ ലാപ്ടോപ്പിന് 10,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്.
5: പ്രമുഖ ബ്രാൻഡുകളുടെ അഡ്വാൻസ് ലാപ്ടോപ്പുകൾ ഇപ്പോൾ സ്പെഷ്യൽ വിലക്കുറവിലും.
4: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
6: സ്പൈൻ ക്ലിനിക്, എ ബി സി ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
7: ചൊവ്വാ വ്യാഴം ശനി രാവിലെ 7:45.
6: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം,
7: എ ബി സി ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി. കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
1: നടുവേദന, സന്ധിവേദന, അലർജി, പക്ഷാഘാതം, മാനസിക സമ്മർദ്ദം, മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ. സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി സമർപ്പിക്കുന്നു കരിയർ ടിപ്സ്.
8: പ്രായോജികർ എല്ലാവിധ ലാബ് ടെസ്റ്റുകളും മരുന്നുകളും കുറഞ്ഞ നിരക്കിൽ.
1: സി എച്ച് സെന്റർ, മഞ്ചേരി.
8: മഞ്ചേരി സി എച്ച് സെന്ററിൽ ഇനി ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ്.
1: കാർഡിയോളജിസ്റ്റ്, ഫിസിഷ്യൻ, ഡയബറ്റോളജിസ്റ്റ് എന്നീ ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾ വൈകിട്ട് 4 മണി മുതൽ 5 മണി വരെ.
8: ബുക്കിംഗിന് വിളിക്കൂ 9495777174.
1: കുറഞ്ഞ നിരക്കിൽ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള എല്ലാവിധ മരുന്നുകളും.
8: സി എച്ച് സെന്റർ, മെഡിക്കൽ കോളേജിന് സമീപം, മഞ്ചേരി.

0: കരിയർ ടിപ്സ്. കരിയർ ടിപ്സിൽ ഇന്ന് കേൾക്കാം എക്സാം ക്യാപ്സ്യൂൾ. കേരള പി എസ് സി നടത്തുന്ന വിവിധ മത്സര പരീക്ഷകൾക്ക് ചരിത്ര വിഷയത്തിൽ ഊന്നൽ നൽകേണ്ട മേഖലകൾ പരിചയപ്പെടുത്തുന്നു കരിയർ വിദഗ്ധൻ അഭിൻ ഉള്ളൂർ.
1: 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം മുതൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം ഉൾപ്പെടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട വെല്ലുവിളികൾ വരെ ഇന്ത്യൻ ചരിത്രവുമായി ബന്ധപ്പെട്ട് നോക്കേണ്ടതുണ്ട്. സിലബസ് അനുസരിച്ച് ഇന്ത്യയുടെ രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ തുടങ്ങിയവയാണ് പഠിക്കേണ്ടത്. ഇന്ത്യൻ ചരിത്രം പഠിച്ചു തുടങ്ങുമ്പോൾ യൂറോപ്യന്മാരുടെ ആഗമനം, പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ, ബംഗാളിലെ ബ്രിട്ടീഷ് ഭരണം, ഇന്ത്യൻ ജനത ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങൾ, ഭൂനികുതി വ്യവസ്ഥകൾ, ഒന്നാം സ്വാതന്ത്ര്യ സമരം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, സ്വദേശി പ്രസ്ഥാനം, സാമൂഹ്യ പരിഷ്കർത്താക്കളും പരിഷ്കരണ പ്രസ്ഥാനങ്ങളും, കോളനി ഭരണവും ദേശീയതയും, വർത്തമാന പത്രങ്ങളടക്കമുള്ള ഭാഗങ്ങൾ വിശദമായി വായിക്കണം. ഇന്ത്യൻ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ഒഴിച്ചുകൂടാനാവാത്ത മേഖലയാണ് ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വഹിച്ച പങ്കും സമരങ്ങളും പി എസ് സി ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. കേരള ചരിത്രത്തിലേക്ക് വരികയാണെങ്കിൽ സിലബസ് അനുസരിച്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളും അതിന് പിന്നിൽ പ്രവർത്തിച്ചവരും കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണവും അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, പണ്ഡിറ്റ് കറുപ്പൻ, വി ടി ഭട്ടതിരിപ്പാട്, കുമാരഗുരു, മന്നത്ത് പത്മനാഭൻ തുടങ്ങിയ സാമൂഹ്യ പരിഷ്കർത്താക്കളെയും കുറിച്ച് കൃത്യമായി നോക്കണം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അരങ്ങേറിയ അഞ്ചുതങ്ങ് കലാപം മുതൽ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള കേരള

0: രാഷ്ട്രീയ ചരിത്രം വരെ ഈ വിഭാഗവുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടതുണ്ട്. PSC ആവർത്തിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്ന മേഖലയാണ് ആറ്റിങ്ങൽ കലാപം, വേണാട് ഉടമ്പടി, കുണ്ടറ വിളംബരം, വേലുത്തമ്പി തളവ, പഴശ്ശി വിപ്ലവങ്ങൾ, കുറിച്യ കലാപം ഉൾപ്പെടെയുള്ള മേഖലകൾ. കൂടാതെ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം മുതൽ മലബാർ കലാപം, വാഗൺ ട്രാജഡി, വൈക്കം സത്യാഗ്രഹം, സവർണജാഥ, നിയമലംഘനം പ്രസ്ഥാനം, ഗുരുവായൂർ സത്യാഗ്രഹം, നിവർത്തന പ്രക്ഷോഭം, ക്ഷേത്രപ്രവേശന വിളംബരം വരെയുള്ള മേഖലകൾ PSC ചോദ്യകർത്താക്കൾക്ക് വളരെ ഇഷ്ടപ്പെട്ട മേഖലയാണ്. അത് കഴിഞ്ഞു വരുന്ന തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്, കല്ലറ പാങ്ങോട്ട് സമരം, കടക്കൽ പ്രക്ഷോഭം, മൊറാഴ സമരം ഉൾപ്പെടെ കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കീഴരിയൂർ ബോംബ് കേസ്, പുന്നപ്ര വയലാർ സമരം, കരിവള്ളൂർ സമരം, പാലിയം സത്യാഗ്രഹം ഉൾപ്പെടെ നടന്ന നിരവധി പ്രക്ഷോഭങ്ങൾ ചോദ്യരൂപത്തിൽ കടന്നു വരാറുണ്ട്. ഇവയൊക്കെ നല്ല രീതിയിൽ വായിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ. സിലബസിൽ പറഞ്ഞിരിക്കുന്ന നവോത്ഥാന നായകരുടെ പ്രവർത്തനങ്ങളും നയിച്ച പ്രക്ഷോഭങ്ങളും പുസ്തകങ്ങളും കൃത്യമായി പഠിക്കുക. കേരള ചരിത്രവുമായും ഇന്ത്യൻ ചരിത്രവുമായും ബന്ധപ്പെട്ട LDC, LGS പരീക്ഷകളിലും 10th പ്രിലിംസ് പരീക്ഷയിലും ചോദിച്ച മുൻവർഷ ചോദ്യങ്ങൾ വിലയിരുത്തി പഠിക്കുക കൂടെ ചെയ്താൽ ചരിത്രവുമായി ബന്ധപ്പെട്ട് മുഴുവൻ ചോദ്യങ്ങൾക്കും ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും.
1: കേരള PSC നടത്തുന്ന വിവിധ മത്സര പരീക്ഷകൾക്ക് ചരിത്ര വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കരിയർ വിദഗ്ധൻ അഭിൻ ഉള്ളൂർ.
2: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മഞ്ചേരി. കരിയർ ടിപ്സ് സമാപിക്കുന്നു.
3: പ്രായോജകർ ഡോക്ടർമാരുടെ സായാഹ്ന ഒപ്പികൾക്ക് CH സെന്റർ മഞ്ചേരി.
2: ഫോൺ 9495777174.

0: കരിയർ ടിപ്സ്. ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
1: മഴയായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ,
2: എന്നാ അകത്തിരുന്ന് വേൾഡ് കപ്പ് കണ്ടോളൂ.
3: മൈജി ലാഭമഴയിൽ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾ 7,000 രൂപയിൽ താഴെ. സെലക്ടഡ് സൈസ് സോണി ടിവി മോഡലുകൾക്കൊപ്പം ഫുട്ബോൾ സമ്മാനം. 5,000 രൂപീസ് വരെ എക്സ്ചേഞ്ച് ബോണസ്. പ്രമുഖ ബ്രാൻഡുകൾ മൈജിയുടെ സ്പെഷ്യൽ പ്രൈസിൽ.
2: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും TNC അപ്ലൈ.
4: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
5: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
4: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
5: ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
6: സമയം 8:00 കഴിഞ്ഞ് 13:37.
5: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. പ്രായോജകർ
4: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
5: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
2: അപ്പോ നിന്നോട് എത്ര പറഞ്ഞു കളിച്ച് കളിച്ച് യൂണിഫോമിൽ അഴുക്കാക്കരുതെന്ന്. നോക്കൂ ഗോപേട്ട, എന്തൊരഴുക്ക.
7: നീ എന്തിനാ വിമല അവനെങ്ങനെ ചീത്ത വിളിക്കുന്നേ? യൂണിഫോം പുത്തൻ പോലെ തിളങ്ങാൻ റയാൻ ഡിറ്റർജന്റ് കമ്പനിയുടെ പിങ്ക് ഡ്രോപ്സ് വാഷിംഗ് ലിക്വിഡ് കൊണ്ട് അലക്കിയാൽ മതിയല്ലോ.
2: കുട്ടികൾ കളിക്കട്ടെ.
4: അഴുക്കകറ്റും റയാൻ ഡിറ്റർജന്റ് പിങ്ക് ഡ്രോപ്സ്,
5: ഒരു റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് ഉൽപ്പന്നം.
8: സൈബർ ജാലകം.
9: എന്താണ് റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ?
10: വിവിധ പ്രവൃത്തികളെ ഓട്ടോമേറ്റ് ചെയ്യുവാനുള്ള സാങ്കേതിക വിദ്യയാണ് റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ. ഇടപാടുകൾ പ്രോസസ് ചെയ്യുക, ഡാറ്റ കൈകാര്യം ചെയ്യുക, ഇമെയിലുകൾക്കോ ചാറ്റുകൾക്കോ ഒക്കെ മറുപടി നൽകുക തുടങ്ങിയ കാര്യങ്ങൾക്കായി റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ പ്രയോജനപ്പെടുത്താൻ പറ്റും. പലപ്പോഴും ആവർത്തിക്കപ്പെടുന്ന കാര്യങ്ങൾ, അതല്ലെങ്കിൽ ഒരേ രൂപത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾ എളുപ്പത്തിൽ ചെയ്തു കിട്ടുവാനായാണ് റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ പ്രയോജനപ്പെടുത്തുന്നത്. ഒന്നുകൂടി പറയാം, ഓട്ടോമാറ്റിക്കായി വിവിധ കാര്യങ്ങൾ ചെയ്യുന്ന സാങ്കേതിക വിദ്യയാണ് റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ. ഉദാഹരണത്തിന്, ഒരു പ്രത്യേക രൂപത്തിലുള്ള മെയിൽ വന്നാൽ ഈ രൂപത്തിൽ മറുപടി നൽകണം. ട്രാൻസാക്ഷനുകൾ അല്ലെങ്കിൽ ഇടപാടുകൾ ഒരു പ്രത്യേക രൂപത്തിൽ കാണുകയാണെങ്കിൽ ഇന്ന തരത്തിലുള്ള പ്രവൃത്തി ചെയ്യണം എന്നിങ്ങനെ. ഇതാണ് റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ.
8: സൈബർ ജാലകം.

0: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം പ്രായോജകർ
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10
3: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം
4: ബ്രാൻഡഡ് റെഫ്രിജറേറ്ററുകൾക്ക് ഇനി വലിയ ഓഫറുകളുമായി മൈജി ലാഭമഴ.
5: സിംഗിൾ ഡോർ റെഫ്രിജറേറ്ററുകളിൽ 2,000 രൂപ ക്യാഷ് ബാക്ക്.
4: ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ 18,000 രൂപയിൽ താഴെ.
5: സെലക്ടഡ് ബ്രാൻഡ് സൈഡ് ബൈ സൈഡ് റെഫ്രിജറേറ്ററിനൊപ്പം 43-ഇഞ്ച് സ്മാർട്ട് ടിവി.
4: മൈജി ലാഭമഴ.
5: TNC അപ്ലൈ.
6: നടുവേദന, സന്ധിവേദന, പുറം വേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ
0: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
6: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
7: സമയം 8 മണി കഴിഞ്ഞ് 16:49. മഴക്കാലമല്ലേ, ചിക്കൻ ഫ്രൈ ഒന്നും ഉണ്ടാക്കി നോക്കിയാലോ?
0: രസമുകുളം.
8: രസമുകുളത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മസാലയൊന്നും ഒട്ടും വിട്ടുപോകാത്ത നല്ല ക്രിസ്പി ആയിട്ടുള്ള, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ്. ഇതിന് ആവശ്യമുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് ആദ്യം പറയാം. 1 കിലോ ചിക്കൻ, തൊലിയോടുകൂടിയ വെളുത്തുള്ളി 20 അല്ലി, ഇഞ്ചി ഒരു വലിയ കഷ്ണം, വറ്റൽ മുളക് 6 എണ്ണം, ചെറിയ ഉള്ളി 1 പിടി, കറിവേപ്പില, മല്ലിയില എന്നിവ ആവശ്യത്തിന്, പെരുംജീരകം 1 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 2 ടേബിൾസ്പൂൺ, കോൺഫ്ലോർ 1/4 ടേബിൾസ്പൂൺ, ഗരം മസാല 3/4 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. പിന്നെ വേണ്ടത് 1 മുട്ട, 1 നാരങ്ങയുടെ നീര്, ആവശ്യത്തിന് ഉപ്പ്, വറുക്കാൻ ആവശ്യമായ എണ്ണ എന്നിവ കൂടിയാണ്. ഇനി തയ്യാറാക്കുന്ന വിധം എങ്ങനെയാണെന്ന് പറയാം. ആദ്യം മിക്സിയുടെ ജാറിൽ വെളുത്തുള്ളി, ഇഞ്ചി, വറ്റൽ മുളക്, ചെറിയ ഉള്ളി, ധാരാളം കറിവേപ്പില, മല്ലിയില, പെരുംജീരകം എന്നിവ ചേർത്ത് നന്നായി ഒന്ന് ചതച്ചെടുക്കണം. ഇനി കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് ഈ അരപ്പും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി യോജിപ്പിച്ച് 15 മിനിറ്റ് നേരത്തേക്ക് മാറ്റിവെക്കാം. അതിനുശേഷം ചിക്കനിൽ നിന്ന് മസാല വിട്ടുപോകാതിരിക്കാനായി ഇതിലേക്ക് 1 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിനുശേഷം കാശ്മീരി മുളക് പൊടി, കോൺഫ്ലോർ, നാരങ്ങാനീര്, ഗരം മസാല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് വീണ്ടും നന്നായി യോജിപ്പിക്കുക. മസാല ചിക്കനിൽ പിടിക്കാനായിട്ട് നമുക്ക് 1 മണിക്കൂർ നേരത്തേക്ക് കൂടി മാറ്റിവെക്കാം. അതിനുശേഷം ഒരു പാനിൽ എണ്ണ ചൂടാക്കി മസാല പുരട്ടിയ ചിക്കൻ കഷ്ണങ്ങൾ അതിലേക്കിട്ട് പാകത്തിന് വറുത്തെടുക്കുക. ഈ ചിക്കൻ ഫ്രൈ വിരുന്നുകാർ വീട്ടിലെത്തുമ്പോഴും വിശേഷ അവസരങ്ങളിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഫ്രൈ ആണ് കേട്ടോ. ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഒരിക്കൽ കൂടി പറയാം. ആദ്യം മിക്സിയുടെ ജാറിൽ വെളുത്തുള്ളി, ഇഞ്ചി, വറ്റൽ മുളക്, ചെറിയ ഉള്ളി, കറിവേപ്പില, മല്ലിയില, പെരിഞ്ചീരകം എന്നിവ ചേർത്ത് നന്നായി ഒന്ന് ചതച്ചെടുക്കണം. ഇനി കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് ഈ അരപ്പും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി യോജിപ്പിച്ച് 15 മിനിറ്റ് നേരത്തേക്ക് മാറ്റിവെക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിനുശേഷം കാശ്മീരി മുളക് പൊടി, കോൺഫ്ലോർ, നാരങ്ങാനീര്, ഗരം മസാല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് വീണ്ടും നന്നായി യോജിപ്പിക്കുക. മസാല ചിക്കനിൽ പിടിക്കാനായിട്ട് നമുക്ക് 1 മണിക്കൂർ നേരത്തേക്ക് കൂടി മാറ്റിവെക്കാം. അതിനുശേഷം ഒരു പാനിൽ എണ്ണ ചൂടാക്കി മസാല പുരട്ടിയ ചിക്കൻ കഷ്ണങ്ങൾ അതിലേക്കിട്ട് പാകത്തിന് വറുത്തെടുക്കുക. ഇത്രയുമായാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ ഫ്രൈ തയ്യാറായി. ഈ പാചകക്കുറിപ്പ് നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ട് അയച്ചു തന്നിട്ടുള്ളത് സമീറ ഫാറൂഖ്, വണ്ടൂർ.
0: രസമുകുളം.
7: കോൾഡ് കോഫി ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? നാളെ രസമുകുളം ശ്രദ്ധിക്കൂ.

0: അൽ റിഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി
1: ദിവസവും കാലത്ത് 6:35
2: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ് ഇപ്പോൾ അൽ റിഹാൻ കണ്ണാശുപത്രിയിൽ.
3: മഴ എത്ര പെയ്താലും അലക്കലും ഉണക്കലും ഇനി പണിയാകില്ല.
4: മൈസി ലാഭമഴയിൽ വാഷിംഗ് മെഷീനുകൾ സ്പെഷ്യൽ പ്രൈസിൽ
3: 6,999 രൂപ മുതൽ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനുകൾ. പഴയ വാഷിംഗ് മെഷീനുകൾ മാറ്റി പുതിയ ലോയ്ഡ് വാഷിംഗ് മെഷീനുകൾ എടുക്കുമ്പോൾ 4,444 രൂപ എക്സ്ചേഞ്ച് ബോണസ്.

0: ₹444 എക്സ്ചേഞ്ച് ബോണസ്, ഡിഷ് വാഷറുകളിൽ ₹5,000 ക്യാഷ് ബാക്ക്.
1: സുപ്ന പാം മൾട്ടി റപ്പ് കായിക ലോകം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:50.
2: സുപ്ന പാം ഉണ്ടെങ്കിൽ വീട്ടിലൊരു ഡോക്ടറുണ്ട്.
1: സുപ്ന പാം
3: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
4: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510733334.
5: പാടിയും പറഞ്ഞും അറിവുകൾ നൽകി ആനന്ദിപ്പിച്ചും FM ശുഭദിനം തുടരുകയാണ്. ഇനി
6: കളിക്കൂട്ടം.
7: അല്ല, മോളുടെ കല്യാണത്തിന് എന്തൊക്കെ ഒരുക്കങ്ങളുള്ളതാ? നിങ്ങൾ അമ്മയും മോളും എവിടെ പോയതാ? രാവിലെ 8 മണിക്ക് പോയതാണല്ലോ.
8: അതെ, നിങ്ങൾ ആണുങ്ങൾക്ക് എങ്ങനെ നടക്കാം? ഞങ്ങളെ പെണ്ണുങ്ങൾക്ക് അങ്ങനെ മതിയോ?
9: അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കമ്മേ.
7: അപ്പോ ഞാൻ ന്യൂനപക്ഷം? അല്ല, ന്യൂനപക്ഷങ്ങളുടെ അവകാശം സംരക്ഷിക്കേണ്ടത് ഭൂരിപക്ഷത്തിന്റെ കടമയാണ്.
8: ഹൗ, നിങ്ങളുടെ ഒരുമാതിരി തത്വചിന്ത ഒന്ന് നിർത്തിക്കൂടെ.
7: അല്ല, നിങ്ങൾ എവിടേക്കാ പോയത്?
8: ഞങ്ങൾ രണ്ടുപേരും കൂടി പാർലറിൽ പോയതാ.
7: നെല്ലുണങ്ങണത് അരിയാവാൻ. വൈ ഷുഡ് കുറിഞ്ചാത്തൻ
8: വേണോട്ടാ? വേണ്ട. അതെ, എന്റെ കല്യാണത്തിന് എനിക്ക് യാതൊരു മേക്കപ്പ് ഉണ്ടായിരുന്നില്ല.
7: അതുകൊണ്ടും കൂടിയാണല്ലോ ഞാൻ പാറക്കാട്ട് രാഘവന്റെ മകൾ ഇന്ദുവിനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത്.
9: അമ്മയോട് ഞാൻ ആദ്യേ പറഞ്ഞതല്ലേ ബ്യൂട്ടി പാർലറിൽ പോവാൻ തീരുമാനിച്ചു എന്നറിഞ്ഞ അച്ഛൻ അമ്മയെ ഡൈവോഴ്സ് ചെയ്യുന്നു.
8: പിന്നെ 58 വയസ്സായ നിന്റെ അച്ഛന് ഏത് കോതയെ കിട്ടാനാ?
7: അങ്ങനെയൊന്നും പറയണ്ട, ഞാൻ ഒരു കേന്ദ്ര സർക്കാർ ജീവനക്കാരനാ. റിട്ടയർമെന്റ് തുക അറിഞ്ഞാൽ വല്ലവരും തട്ടിക്കൊണ്ടുപോയി കൂടായികയില്ല.
8: അങ്ങനെ വല്ല പൂതിയുണ്ടെങ്കിൽ അതങ്ങ് വാങ്ങിവെച്ചേക്ക്, അവളെ ഞാൻ കൊല്ലും.
7: അതൊക്കെ പോട്ടെ, നീ ഇനി എന്തു ഭാവിച്ചാ?
9: നിർത്ത് നിർത്ത്, ഇനി നിങ്ങൾ തമ്മില് അതേ പറ്റി തർക്കിക്കണ്ട. അമ്മേ, അമ്മ അടുക്കളയിലേക്ക് പോയിക്കോ, അച്ഛനെ ഞാൻ കൈകാര്യം ചെയ്തോളാം.
8: നിങ്ങൾ എന്തെങ്കിലും ആയിക്കോ, എനിക്ക് അടുക്കളയിൽ വേറെ പണിയുണ്ട്.
7: നീ എന്തു വിചാരിച്ചിട്ടാ? നീ തന്നെ എന്തു കോലത്തിലാ പാർലറിൽ നിന്ന് പുറത്തു വരിക എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ടെൻഷനാ. അതിന്റെ കൂട്ടത്തിൽ നിന്റെ അമ്മയും കൂടി കൂടിയാൽ പിന്നെ എനിക്ക് താങ്ങാൻ പറ്റിയെന്ന് വരില്ല.
9: അച്ഛാ, കല്യാണം എന്ന് പറഞ്ഞ സാധാരണ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ദുരന്തമാണ്.
7: നിനക്ക് ഞാൻ കുറച്ച് സ്വാതന്ത്ര്യം കൂടുതൽ തന്നു എന്ന് വിചാരിച്ച് മുറത്തിൽ കയറി കൊത്തണ്ട. ഇതിന് തന്നെ 10-30 ലക്ഷം രൂപ ചെലവാവും. ഇനി വേറൊരു കല്യാണം കൂടി വേണത്രേ.
9: അല്ല, തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആളാണെങ്കിൽ പിന്നെ എന്തു ചെയ്യും? ശരിക്കും പറ, അച്ഛന് അമ്മയെ ഡൈവോഴ്സ് ചെയ്യണമെന്ന് ചിലപ്പോഴെങ്കിലും തോന്നിയിട്ടില്ലേ?
7: വേണ്ട വേണ്ട, നാക്കിന് എല്ലില്ല എന്ന് വിചാരിച്ചിട്ട് എന്തും വിളിച്ചു പറയാ.
9: പിന്നല്ലാണ്ട് അച്ഛനും മക്കളും അങ്ങനെ ഫ്രീ ആവണം.
7: ആട്ടെ, നിനക്ക് പാർലറിൽ എത്രയാവും? എനിക്ക് മൊത്തത്തിൽ ഒരു കണക്കുണ്ടാക്കാനാ.
9: എനിക്ക് 20,000 മിനിമം ആവും. അമ്മയ്ക്ക് അതിൽ നിക്കുമെന്ന് തോന്നുന്നില്ല. മുഖത്ത് കുറച്ച് പിമ്പിൾസ് ഒക്കെ ഉള്ളതുകൊണ്ട് 25-30 ആയിക്കൂടുന്നില്ല.
7: ഈശ്വരാ, മേക്കപ്പിന് 30,000 രൂപയോ? അല്ല, കല്യാണം കഴിഞ്ഞാൽ ഞാൻ ശരിക്കും പിച്ചപാത്രം എടുക്കണമെന്നാണോ അമ്മയുടെയും മകളുടെയും ആഗ്രഹം?
9: അച്ഛാ, പണം ഇന്ന് വരും, നാളെ പോകും,
7: മറ്റന്നാൾ ഒന്നിച്ചങ്ങോട്ട് പോകും.
9: ഈ ഡേ സ്പെഷ്യൽ അല്ലേ, എത്ര ആൾക്കാര് നമ്മുടെ ഫോട്ടോ എടുക്കും. അപ്പോ നമ്മള് മോശമാവാൻ പാടും. അച്ഛാ, അച്ഛാ, ദേ എനിക്കൊരു മെസ്സേജ് വന്നിരിക്കുന്നു.
7: ആരുടെയാ?
9: എന്നെ കെട്ടാൻ പോകുന്ന ആളുടെ തന്നെ.
7: ശ്യാമിന്റെയോ?
9: അതേനെ.
7: എന്നാ നോക്ക്.
10: ഹലോ മാളവിക, സുഖം തന്നെയല്ലേ? പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനാ ഈ വോയിസ് മെസ്സേജ്. ഹോപ്പ് യു വിൽ അണ്ടർസ്റ്റാൻഡ് മീ. അച്ഛനമ്മമാരുടെ എല്ലാ സമ്പാദ്യവും ഒറ്റ ദിവസം കൊണ്ട് പൊടിക്കലല്ലോ ഈ കല്യാണം. അത് കഴിഞ്ഞാലും നമുക്ക് ജീവിക്കണ്ടേ? അവർക്കും ശരിക്കും ആലോചിച്ച് നോക്കിയേ, കല്യാണ ദിവസം നമ്മൾ അണിഞ്ഞൊരുങ്ങുന്ന 50,000-ൻ്റെയും 60,000-ൻ്റെയും ഒക്കെ ഡ്രസ്സ് പിന്നെ നമ്മൾ ഉപയോഗിക്കോ? അന്നത്തെ ആഭരണങ്ങൾ ഇട്ട് നടക്കാൻ പറ്റുമോ? സദ്യ വരെ വേസ്റ്റാ. മാളവികയ്ക്ക് എഡ്യൂക്കേഷനൊക്കെ ഉണ്ടല്ലോ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ. എനിക്ക് തോന്നുന്നത് നമ്മൾ ഇക്കാര്യത്തിൽ എല്ലാവർക്കും ഒരു മാതൃകയാവണമെന്നാണ്. മാളവിക, യു ഗോട്ട് ഇറ്റ്?
9: യുവേഴ്സ് എവർ ലവിംഗ് ശ്യാം.
7: അവനാണ് ആൺകുട്ടി.
1: രചന നിർവഹണം സി കൃഷ്ണകുമാർ, ശബ്ദ സാന്നിധ്യം
4: സി കൃഷ്ണകുമാർ, വിനോദ്, ഇ.വി. സിന്ധു, ശ്രുതി.
6: കളിക്കൂട്ടം.
11: അസ്ഥിസംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
12: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
11: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
12: ഫോൺ 9744550424.
13: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
14: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം

0: രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
2: എന്നും രാവിലെ 8:30.
1: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
3: ഇനി ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
1: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
2: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
1: ശ്രീകാന്ത് നേത്രാലയ, വിളയൂർ. നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
2: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
1: ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ സാധാരണക്കാരന് താങ്ങാവുന്ന നിരക്കിൽ.
2: പ്രശസ്ത നേത്രരോഗ വിദഗ്ധന്റെ നേതൃത്വത്തിൽ കണ്ണ് പരിശോധനയും ചികിത്സയും. ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
1: മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
2: ശ്രീകാന്ത് നേത്രാലയ.
3: ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു. കലോറിക മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം ഏതാണ്? ഉത്തരം: ഹൈഡ്രജൻ. അമോണിയ, മെഥനോൾ എന്നിവയുടെ വ്യാവസായിക ഉത്പാദനത്തിന് ഇന്ധനമായും വനസ്പതി പോലുള്ള പൂരിത എണ്ണകൾ നിർമ്മിക്കാനും ഹൈഡ്രജൻ ഉപയോഗിക്കുന്നു. കലോറിക മൂല്യം വളരെ കുറഞ്ഞ ഇന്ധനമാണ് കാർബൺ മോണോക്സൈഡ്. കലോറിക മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം ഏതാണ് എന്നതായിരുന്നു ഇന്നത്തെ ചോദ്യം. ഉത്തരം: ഹൈഡ്രജൻ. അമോണിയ, മെഥനോൾ എന്നിവയുടെ വ്യാവസായിക ഉത്പാദനത്തിന് ഇന്ധനമായും വനസ്പതി പോലുള്ള പൂരിത എണ്ണകൾ നിർമ്മിക്കാനും ഹൈഡ്രജൻ ഉപയോഗിക്കുന്നു. കലോറിക മൂല്യം വളരെ കുറഞ്ഞ ഇന്ധനമാണ് കാർബൺ മോണോക്സൈഡ്.
2: ഇതുവരെ കേട്ടത്
1: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
2: ശ്രീകാന്ത് നേത്രാലയ, വിളയൂർ.
1: മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
4: സ്മാർട്ട് ഫോണുകളിൽ ഓഫറുകളുടെ പിൻവഴിയുമായി മൈജിയിൽ ലാഭമഴവിയുന്നു.
5: ആപ്പിൾ ഐഫോൺ 17 കിലോ പ്രൈസിൽ 3000 രൂപ ബാങ്ക് ക്യാഷ് ബാക്ക്, കൂടാതെ ഗാലക്സി A37 വൺ വിലക്കുറവിൽ 36,499 രൂപയ്ക്ക്. ഈ മഴക്കാലത്ത് നിങ്ങളുടെ ഫോണിന് വെള്ളത്തിൽ നിന്ന് പൂർണ്ണ സംരക്ഷണവുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
3: ചിത്രമഞ്ജരിയിലേക്ക് വിളിച്ചു തുടങ്ങിക്കോളൂ. സ്നേഹപ്രഭ തയ്യാറായി കഴിഞ്ഞു. FM ശുഭദിനം ഇന്ന് ഇതുവരെ. ഞാൻ MP കുമാർ.
6: FM ശുഭദിനം.

0: മറ്റൊരു ഞായറാഴ്ച പ്രഭാതം കൂടി, ഒപ്പം ചിത്രമഞ്ചരിയും.
1: ആകാശവാണി 102.7 മഞ്ചേരി FM.
2: ചിത്രമഞ്ചേരി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
3: ചിത്രമഞ്ചേരി.
0: മഴയുടെ താളത്തിനൊപ്പം ഫുട്ബോൾ മേളം കൂടി നിറഞ്ഞു നിൽക്കുകയാണ് അല്ലേ? ചിത്രമഞ്ചരിയിലൂടെ ഇഷ്ടപ്പെട്ട പാട്ടുകളും കൂടിയാകുമ്പോൾ ആഹ്ലാദം ഇരട്ടിയാകും. വിളിച്ചോളൂ 0483 എന്ന എസ് ടി ഡി കോഡിനൊപ്പം 2950300 2950800.

ഇന്ന് ചിത്രമഞ്ജരിയിൽ നിങ്ങൾക്കൊപ്പം ഞാൻ സ്നേഹപ്രഭയാണ്. സ്റ്റുഡിയോ സഹായം നൽകുന്നത് പ്രസന്നകുമാർ. സാങ്കേതിക സഹായം ലിജേഷ് കീഴ്ശേരി, സെയ്ദലവി.

സന്തോഷം പങ്കുവെക്കുമ്പോൾ ഇരട്ടിയാകും, സങ്കടം പങ്കുവെച്ചാൽ അത് പകുതിയാകും. ഇത് സാധാരണ പറയാറുള്ള ഒരു ചൊല്ലാണ് അല്ലേ? ഇന്നത്തെ ചിത്രമഞ്ജരിയിൽ അടുത്തിടെ നിങ്ങൾക്കുണ്ടായ ഒരു സന്തോഷത്തിന്റെ ഓർമ്മ പങ്കുവെച്ചാലോ? അത് ചിലപ്പോൾ ഒരു ചെറിയ യാത്രയാകാം, അല്ലെങ്കിൽ മക്കളുടെ ഒരു നേട്ടമോ സുഹൃത്തുക്കളുടെ സന്തോഷമോ എന്തുമാകാം. നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ നമ്മളെല്ലാവരും ഒപ്പമുണ്ട്. അപ്പോൾ ആരംഭിക്കാം ചിത്രമഞ്ജരി. വിളിക്കേണ്ട നമ്പറുകൾ 2950 300, 2950 800. എസ് ടി ഡി കോഡ് മറക്കരുത്, 04833.

0: ഇതിപ്പോ ആദ്യത്തെ അനുഭവം അല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
1: എന്നാലും എത്രയാന്ന് വെച്ചാ, എത്ര കാലമായി ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെ ബന്ധുക്കളുടെയും വിശേഷം ഒന്നും ആയില്ലേ എന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
0: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ ഒക്കെ ശരിയാവൂടോ?
2: എന്താ, രണ്ടാളും കൂടെ ഭയങ്കര ചർച്ചയിലാണല്ലോ.
0: എന്റെ ചേച്ചി ഒന്നും പറയണ്ട, ഇത്തവണയും പ്രഗ്നൻസി ടെസ്റ്റ് നെഗറ്റീവായി, അതിന്റെ വിഷമത്തിലാണ്. ഞാൻ അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കായിരുന്നു.
2: ഹാ, എന്നാ അതിനിപ്പോ സമയമായി എന്ന് കൂട്ടിക്കോ. അവിടെ മോൾക്കും കുറെ കാലമായിട്ടും കുട്ടികളില്ലാത്ത പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, കുറെ ചികിത്സിച്ചതുവാ, അതൊന്നും ഒരു ഫലവും കണ്ടില്ല. അവസാനം അവള് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ആശുപത്രിയിലെ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിൽ പോയി ട്രീറ്റ്മെന്റ് നടത്തി. ഇപ്പൊ റിസൾട്ട് പോസിറ്റീവായി. അവളും മരുമോനും ഭയങ്കര സന്തോഷത്തിലാ, കൂടെ ഞങ്ങളും.
3: ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400 181 000.
4: ചിത്രമഞ്ജരിയിലേക്ക് ഒരു ശ്രോതാവ് റെഡിയാണ്, നോക്കാം ആരാണെന്ന്. ഹലോ.
5: ഹലോ.
4: ആ ഹലോ, ഇതാരാ? എവിടുന്ന്? കരന്തൂർ അല്ലേ? കരന്തൂർ എന്ന് പറയുന്നത് കോഴിക്കോടാണോ?
5: മെഡിക്കൽ കോളേജ് ഒക്കെ കഴിഞ്ഞിട്ട്.
4: എന്ത് ചെയ്യുന്നു റീജ?
5: ഞാനൊന്നുമില്ല, നല്ല വീട്ടിലത്തെ അത്യാവശ്യം പണികളൊക്കെ ചെയ്യും. അത്ര എനിക്ക് വേറെ പുറത്തെ പണികൾക്കൊന്നും എനിക്ക് ആവില്ല. ഗുരുവേദന, ഡിസ്കിന്റെ കംപ്ലൈന്റ് ഉണ്ട്, പിന്നെ തൈറോയിഡ്, കൊളസ്ട്രോള്, ഷുഗർ എല്ലാം ഉണ്ട്. പക്ഷേ പണികളൊക്കെ എല്ലാ പണിയൊക്കെ എടുക്കുന്നുണ്ട്, ഭാരമൊന്നും അങ്ങനെ എടുക്കാൻ പറ്റില്ലെന്നുള്ളൂ.
4: കുഴപ്പമില്ല, എന്നാലും വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്, സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് അല്ലേ?
5: അതൊക്കെ ചെയ്യുന്നുണ്ട്, കണ്ട അസുഖക്കാര്യം തോന്നൂല്ല.
4: പിന്നെ വീട്ടിലെ മറ്റാരൊക്കെയുള്ളേ?
5: ഹസ്ബൻഡ് സെക്യൂരിറ്റി ആയിട്ട് പോവാണ്, അങ്ങനെ വലിയ ഭാരം നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് മോൻ കണ്ടക്ടർ ആയിട്ടും ഡ്രൈവർ ആയിട്ടൊക്കെ പോകും ബസ്സിലും ലോറിയിലൊക്കെ. മോള് ഒരു സൂപ്പർമാർക്കറ്റില് ബിൽഡിങ്ങില്ല.
4: ഇപ്പൊ എല്ലാവരും ഓരോരോ ജോലികളിൽ വ്യാപൃതരാണ്.
5: ആണ്, സ്വന്തം വീടായില്ല മാഡം. അതാ
4: കുഴപ്പമില്ല, എന്തായാലും മക്കളൊക്കെ അധ്വാനിക്കുന്നുണ്ടല്ലോ.
5: ഉണ്ട്, കല്യാണവും കഴിഞ്ഞില്ല.
4: നടക്കും. കരന്തൂര് അല്ലേ മെഡിക്കൽ കോളേജിന്റെ ആ ഒരു ഭാഗത്തൊക്കെ അല്ലേ?
5: മെഡിക്കൽ കോളേജ് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വരുമ്പോ മെഡിക്കൽ കോളേജ് ഒക്കെ കഴിഞ്ഞിട്ട്.
4: റീജയുടെ സംസാരത്തിൽ ആ ഒരു ശൈലി ഉണ്ട്, ആ ഒരു കോഴിക്കോടൻ ഭാഗത്തെ ഒരു ഭാഷ രീതി ഉണ്ടല്ലോ. ഏതാണ് പാട്ട്, ഏതാണ് വേണ്ടത്, അതൊന്ന് പറഞ്ഞു വെച്ചാൽ നല്ലതാണ്.
5: സന്ധ്യക്ക് വിരിഞ്ഞ പൂവിൽ മഞ്ഞും കിളിരും എന്നുള്ളൊരു പാട്ടില്ലേ?
4: മഞ്ഞും കിളിയും എന്നുള്ള പാട്ടാണോ?
5: ഇളയരാജയുടെ
4: സംഗീത സംവിധാനത്തിലൊക്കെ ഉള്ള പാട്ടാണ് അല്ലേ? ആണോ? ആ, നമ്മളേ ഇന്ന് ചിത്രമഞ്ജരിയുടെ തുടക്കത്തിൽ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെ ഈ സന്തോഷം ഉണ്ടല്ലോ അല്ലേ, ഒരു സന്തോഷം, നമ്മള് സന്തോഷത്തിന്റെ ഓരോ ഓർമ്മകൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പങ്കുവെച്ചാൽ, എന്തെങ്കിലും നമ്മുടെ ഒരു മനസ്സ് നിറഞ്ഞു നിൽക്കുന്ന അടുത്തിടെ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു ഓർമ്മയൊക്കെ പങ്കുവെക്കാനുണ്ടോ റീജയ്ക്ക്? സന്തോഷം എന്ന് പറഞ്ഞപ്പോ വലിയൊരു, നമ്മളൊരു വലിയൊരു ആനക്കാരി ഒന്നും അല്ല ഉദ്ദേശിക്കുന്നത്, ചെറുതാണെങ്കിലും നമ്മുടെ മനസ്സ് നിറഞ്ഞൊരു അനുഭവമോ എന്തെങ്കിലും.

0: എന്റെ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നറില്ല, എന്റെ പിറന്നാളായിരുന്നു വെനിയാന്ന് ഏഴാം ജൂൺ 10. അപ്പം എന്റെ മോന് അതിനകത്ത് മോനും മോക്കായാലും മോനാണ് ഇൻട്രസ്റ്റ് ചെയ്യുന്നത്. മോന് 32 വയസ്സായി. അപ്പൊ എന്റെ 60 പിറന്നാളായിരുന്നു 10. 60 തോന്നൂല താർക്കും. എന്റെ മോനെ കണ്ടാ എല്ലാരും പറയും ഭർത്താവാണോ. എന്റെ മോൻ പറയാമേ ഈ തള്ള തമാശ പറഞ്ഞ ഈ തള്ള ചെറുതാക്കുന്ന കൊണ്ട് എല്ലാരും
1: പറഞ്ഞിട്ട് പറഞ്ഞു.
0: പിന്നെ പക്ഷെ ഓൻ തന്നെയാണ് പറയാ സാരി ഉടുക്കാൻ മണിക്കൂറാണ് അമ്മയ്ക്ക് എല്ലാരും ആന്റിമാരോടൊക്കെ പറയും അമ്മ സാരി ഉടുക്കാത്ത ആന്റി നല്ലേ അമ്മ ചെറുതാഴ്ച പണി പെട്ടെന്ന് പറ്റും ഒരു
1: വൈകിട്ട്.
0: അങ്ങനെ എന്റെ മോന്റെ സന്തോഷാണ് എന്റെ എന്റെ വെഡിങ് ആനിവേഴ്സറി. ഞങ്ങളെ വെഡിങ് ആനിവേഴ്സറി വന്നാലും പിറന്നാള് വന്നാലൊക്കെ മോന് തൽക്കാലം വെച്ചിട്ട് ഒന്നും പ്രാവശ്യം ഇല്ല
1: പറഞ്ഞത്
0: തൽക്കാലം വെച്ച് എല്ലാരും മാമനും മാമീനും ആന്റിമാരും അനിയത്തിമാരൊക്കെ വിളിച്ച് കൂട്ടിയിട്ട് പെട്ടെന്ന് പിന്നെ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ പുറത്തേക്ക് വരണ എല്ലാരും അമ്മേന്റെ വെഡിങ്ങാന്ന് വെച്ചിട്ടാണ് അല്ലെങ്കിൽ പിറന്നാള്. അപ്പൊ മേനയാണ് 60 പിറന്നാൾ ഇതുവരെ ഇല്ലാന്നൊക്കെ പറഞ്ഞ ആള് പെട്ടെന്നുണ്ട് എല്ലാരും എന്റെ മോൻ ചുരിദാറ് വേടിച്ച് മോള് ചുരിദാറ് വേടിച്ച് ആന്റിമാരൊക്കെ വേടിച്ച് കൈ നിറയെ സമ്മാനം പറഞ്ഞു എല്ലാരും. അതൊക്കെ ഇട്ട് അനിയത്തിന്റെ വീട്ടിൽ ഞങ്ങൾ എന്റെ ഏട്ടന്റെ വീട്ടിലാണ്. ഇപ്പൊ ഏട്ടൻ മോള് കല്യാണത്തിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് വാടക വീട്ടിന് സമ്മതിക്കില്ല എന്ന് ഏട്ടൻ വാടകക്കാരെ ഒഴിപ്പിച്ചിട്ട് ഞങ്ങളിപ്പോ ഏട്ടന്റെ ചെറിയൊരു വീടുണ്ടെങ്കിൽ മുമ്പ് വാടകയ്ക്കൊട്ട് ആ വീട്ടിലാണ് ഇപ്പൊ താമസിക്കുന്നത്. അപ്പൊ
1: എല്ലാരും ഒത്തുചേർന്നു അല്ലേ?
0: ആ എല്ലാരും അനിയത്തിന്റെ വീട്ടിലേക്ക് വന്ന് എല്ലാരും
1: അതൊരു ചെറിയ സന്തോഷമൊന്നും അല്ല. റീജ തുടക്കത്തിൽ ഇങ്ങനെ പറഞ്ഞല്ലോ അത് എനിക്ക് മാത്രമാണ് സന്തോഷം, പക്ഷെ ഇത് കേൾക്കുന്നവരുടെ ഒക്കെ മനസ്സ് നിറയുന്ന ഒരു സന്തോഷാനുഭവം തന്നെയാണ് കേട്ടോ. കാരണം ആ പറച്ചിൽ തന്നെ ഉണ്ട്, ഇപ്പോഴും നിറഞ്ഞു തുളുമ്പാണ്.
0: അപ്പൊ എന്റെ അമ്മ ഉണ്ട്, അമ്മ ജീവിച്ചിരിപ്പുണ്ട്, കുറച്ച് കൊല്ലായി. അപ്പൊ അമ്മേനും കൂടി ഉൾപ്പെടുത്താൻ വേണ്ടി അമ്മ അനിയത്തിന്റെ വീട്ടില ചെറിയ നാത്തും വീട്ടിൽ പോയതിനെ കൊണ്ട് പറഞ്ഞപ്പോ വന്നേ. അപ്പൊ മോള് അനിയത്തി പറഞ്ഞ് ഇപ്പൊ പോണ്ട അമ്മ കുറച്ച് കഴിഞ്ഞിട്ട് പോവാ സ്കൂളൊക്കെ തന്നെ മോന് കോളേജിൽ കിട്ടിയിട്ട്
1: പോവാ
0: നിൽക്കുന്നത് നിർത്തിയതാ. അപ്പൊ അവിടെ നാക്കി ഞങ്ങൾ ഇപ്രാവശ്യം അങ്ങനെ നല്ലൊരു പരിപാടി ആയിട്ട് മുമ്പ് ഓരോ തലയിൽ തൊപ്പിയൊക്കെ ഇടിയിട്ട് എനിക്ക് കുറവാകും ചെയ്യാൻ
1: കേക്കൊക്കെ മുറിച്ച്
0: പിന്നെ അവിടെ മന്തിയാക്കി എല്ലാവർക്കും അമ്മയ്ക്ക് ബിരിയാണി ആക്കി അമ്മയ്ക്ക് മന്തി അല്ല അമ്മ ബിരിയാണി ആക്കി അങ്ങനെല്ലാം കൂടി
1: എന്തൊക്കെയാ ഇതിലപ്പുറം മക്കൾ അങ്ങനെ ഓർത്ത് ചെയ്യുന്നു. അതും ഒരു 60 പിറന്നാളല്ലേ, ഷഷ്ടി പൂർത്തി. അപ്പൊ ജൂൺ 10 തീയതി ആയിരുന്നു അല്ലേ ഈ പരിപാടി?
0: അതെ,
1: ഇന്നിപ്പോ 14 തീയതി. എന്തായാലും ആ പിറന്നാൾ ആശംസകൾ വൈകിയാണെങ്കിലും ഞങ്ങൾ എല്ലാവരും ആശംസിക്കുകയാണ് കേട്ടോ. എന്തായാലും ഇപ്പൊ കിട്ടിയല്ലോ. അപ്പൊ പാട്ട് കൊടുത്താലോ? സ്നേഹപ്രഭ. അപ്പൊ ഈ ഒരു സന്തോഷത്തിന്റെ ഓർമ്മയിലാവട്ടെ ഇന്നത്തെ പാട്ട് തുടങ്ങാം. അപ്പൊ ചിത്രമഞ്ജരിയിലൂടെ കേട്ടോളൂ കേട്ടോ, വീട്ടിലെല്ലാവരോടും അന്വേഷണമൊക്കെ അറിയിക്കാം. സന്തോഷായിട്ടിരിക്കും. അപ്പൊ പാട്ട് കേൾക്കാം കേട്ടോ.
0: ശരി.
1: അതെ അതെ അതെ, ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഇടവേളക്ക് ശേഷം. ശരി.

0: ഈ മഴക്കാലത്ത് നിങ്ങളുടെ ഫോണിന് വെള്ളത്തിൽ നിന്ന് പൂർണ്ണ സംരക്ഷണവുമായി മൈ ജി പ്രൊട്ടക്ഷൻ പ്ലാനും.
1: ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
2: എന്നാലും എത്രയാന്ന് വെച്ചാ എത്ര കാലേ ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെ ബന്ധുക്കളുടെയും വിശേഷം ഒന്നും ആയില്ലേ എന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
1: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഒക്കെ ശരിയാവൂടോ? ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400180100.
3: ചിത്രമഞ്ജരിയുടെ ഈ ഭാഗം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കാം ചിത്രമഞ്ജരിയിലേക്ക്. വിളിക്കേണ്ട നമ്പറുകൾ 2950300, 2950800, STD കോഡ് 0483. സ്വീകരിക്കാം അടുത്ത ശ്രോതാവിനെ. ഹലോ, നമസ്കാരം, ഇതാരാണ്?
4: നമസ്കാരം മാഡം.
3: നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
4: എന്റെ പേര് നസീമ.
3: നസീമ, മണ്ണാർക്കാട് നിന്നാണെന്നാ പറഞ്ഞേ?
4: മണ്ണാർക്കാട്.
3: എന്തൊക്കെയാണ് മണ്ണാർക്കാട് വിശേഷം?
4: മണ്ണാർക്കാട് നല്ല വിശേഷങ്ങളാണ്. നല്ല അന്തരീക്ഷമാണ്, ചൂടൊന്നും അധികമല്ല.
3: മഴ എന്ന് പറയാനും പറ്റില്ല.
4: ഇല്ല, ചെറിയ ചാറ്റൽ മഴ, പക്ഷെ എന്നാലൊരു നല്ലൊരു അന്തരീക്ഷമാണ്. അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെ?
3: ഇവിടെയും സുഖം, അവിടെയും സുഖം എന്ന് പറഞ്ഞ പോലെ അല്ലേ. ഇപ്പൊ മഴയാണ്, ഒരു ചെറിയ മഴയുടെ കൂടിയാണല്ലോ.
4: ഫുട്ബോൾ ഉണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങളെ സ്കൂളിൽ ഇതേപോലെ ഫുട്ബോളിന്റെ ഒരു മാമാങ്കം, അതായത് തുടക്കം കുറിച്ചുകൊണ്ട്.
3: സ്കൂളിലാണോ വർക്ക് ചെയ്യുന്നത്? എവിടെയാണ്? മണ്ണാർ

0: കടനെ
1: അപ്പൊ
0: സ്കൂള് തുറന്ന സമയത്ത് ഇപ്പൊ കുട്ടികളെ വീട്ടിലെ ഒരു ചെറിയ ചെറിയ അനുഭവങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? എങ്കിൽ നമ്മള് ശ്രോതാക്കളുമായിട്ടും നമ്മളായിട്ടൊക്കെ ഒന്ന് പങ്കുവെക്കോ ഒരു ചെറിയൊരു സന്തോഷാനുഭവം.
1: ഏത് സന്തോഷത്തിനും ചെറിയൊരു ദുഃഖം കൂടെ വേണം നമുക്ക്. ആ ദുഃഖത്തിൽ നിന്ന് നമുക്ക് സന്തോഷങ്ങൾ ഉണ്ടാവാം.
0: അതെ അതെ.
1: അപ്പോ വലിയൊരു അസുഖം വന്നിരുന്നു, ഒരു ക്യാൻസർ രൂപത്തില്. അതൊക്കെ ദൈവത്തിന്റെ ഒരു കൃപ കൊണ്ട് ഇപ്പം ഓക്കെയാണ്, ഫൈറ്റ് ചെയ്തു എന്ന് പറയാം.
0: അതെ അതെ.
1: പക്ഷെ അതിന് താങ്ങും തണലുമായിട്ട് സ്കൂളുകാരും ഉണ്ടായിരുന്നു, വീട്ടുകാരുണ്ടായിരുന്നു, മറ്റേരുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ല, ഇപ്പോ മാഡം ഉഷാറാണ്.
0: നസീമ ഇപ്പൊ അതൊന്നൊക്കെ റിക്കവർ ചെയ്തിട്ട് അല്ലേ ഹാപ്പി ആയിട്ട് ഈ ഒരു വർഷം തുടങ്ങി.
1: നമുക്ക് ഇപ്പൊ രണ്ടാമത് ഞാനൊരു രണ്ടു വർഷമായിട്ടുള്ള സ്കൂൾ പോവാൻ
0: തുടങ്ങിയിട്ട്.
1: താൽക്കാലിക ജീവനക്കാരിയാണ് എങ്കിലും നമ്മൾ അങ്ങനെ ഒരു ഇതിലല്ല ആ സ്ഥാപനം നമ്മളെ കണ്ടോണ്ട്.
0: അതെ, അത് പറഞ്ഞപ്പോ മനസ്സിലായി. കാരണം ആ ഒരു സമയത്തൊക്കെ നമ്മളെ ചേർത്ത് പിടിച്ചു എന്ന് പറഞ്ഞല്ലോ.
1: ആ ഒരുപാട് ഒരു പേരെടുത്ത് പറയാൻ താങ്ക്സ് ഇല്ല. ഓരോ വ്യക്തിനോടും പറയല്ല, അത്രയും നല്ല ആൾക്കാരാണ് അവിടെ.
0: ചില നന്ദികൾ നമ്മൾ ഇങ്ങനെയും പറയുന്നതും നല്ലതാണ് അല്ലേ?
1: പിന്നെ അതുകൊണ്ടാണ് നമുക്ക് സന്തോഷല്ലേ വേണ്ട. അപ്പൊ നല്ലൊരു അടിപൊളി ഗാനാണ് ഞാൻ പറഞ്ഞിരുന്നത്, ബെൻജോൺസണിലെ നമ്മള് സോന സോന എന്നുള്ളൊരു
0: പാട്ടുണ്ടല്ലോ,
1: ഭയങ്കര ഇഷ്ടമാണ്.
0: ഇഷ്ടമാണ് ഒരു സർവൈവർ ആയിട്ട് അല്ലേ എല്ലാത്തിനെയും നേരിട്ട്.
1: പിന്നെ യാത്രകളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്.
0: ഇപ്പൊ അടുത്തെന്തെങ്കിലും പോയോ ഈ വെക്കേഷനോ മറ്റോ?
1: ആ ഞാന് മലേഷ്യ പോയിരുന്നു, അതേപോലെ ലക്ഷദ്വീപ്, പിന്നെ നമ്മുടെ കേരളത്തിലല്ലേ ഒരുപാട് സ്ഥലങ്ങൾ. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഇല്ലിക്കൽ കല്ല് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, ഇലവിഴ പുഞ്ചിര.
0: ഇടുക്കി ജില്ലയിലല്ലേ?
1: കോട്ടയത്തിന്റെ ഒക്കെ ബോർഡായിട്ട് വരും.
0: ഇലവിഴ പൂഞ്ഞിറയിൽ, പൂഞ്ചിറയിൽ മഞ്ഞ് വീഴുന്നതൊക്കെ
1: നല്ല രസമായിരുന്നു.
0: ആ പേരിലൊരു സിനിമയുണ്ടല്ലോ,
1: പേര് മറന്നു.
0: അങ്ങനെ ഒരു സിനിമയുണ്ട് ആ ഒരു പേരില്. ഏതായാലും യാത്രാനുഭവം ഉള്ള ആളാണ് അല്ലേ?
1: യാത്ര ഒരുപാട് ഇഷ്ടമാണ്, യാത്ര എപ്പോഴും പോവാറുണ്ട്. ഈ ഒരു സാറ്റർഡേ സൺഡേയും പോയിട്ടില്ല, മഴ ഇങ്ങനെയൊക്കെ നിൽക്കുകയാണ്. പിന്നെ വീട്ടിലുമാണല്ലോ നമുക്ക് കുറെ പണികൾ.
0: ചിത്രമഞ്ജരിയിലേക്ക് വിളിക്കാൻ
1: ഒരുപാട് ഒരുപാട് സന്തോഷം. കാരണം രണ്ടു വർഷത്തോളായി ഞാൻ വിളിച്ചിട്ട്, അന്ന് അസുഖമായിട്ട് കിടക്കുന്ന സമയത്താ വിളിച്ചായിരുന്നു. അന്ന് എനിക്ക് ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു. ആ സമയത്ത് വിളിച്ചപ്പോഴും എനിക്കൊരു എനർജറ്റിക് കിട്ടിയത്, ഇങ്ങനെ വിളിച്ചപ്പോ ഒരുപാട് വിനോദ് സാറ് സംസാരിച്ചിരുന്നു. അപ്പം
0: ഇപ്പൊ അതൊക്കെ മാറിയ ശേഷം ഇങ്ങനെ നസീമ വളരെ സന്തോഷത്തോടു കൂടി സംസാരിക്കുന്നത് കേട്ടതിലും ഒരുപാട് സന്തോഷം കേട്ടോ.
1: അപ്പൊ
0: എന്തായാലും ബെൻ ജോൺസണിലെ പാട്ട് കേൾക്കാം. ഇങ്ങനെ നസീമ ആരോഗ്യത്തോടു കൂടി തന്നെ തുടരട്ടെ, കുട്ടികളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്യാനൊക്കെ പറ്റട്ടെ കേട്ടോ.
1: ഓക്കെ മാഡം, താങ്ക് യു.
0: അപ്പൊ ശരി, പാട്ട് കേട്ടോളൂ കേട്ടോ, ഇഷ്ടപ്പെട്ട ഗാനം കേട്ടോളൂ.

0: കിച്ചണിൽ ഓഫറുകളുടെ ചൂടൻ മഴയുമായി മൈ ജി ലാഭമഴയെത്തി.
1: കിച്ചൺ അപ്ലയൻസുകളിൽ 70%
0: ഇൻവെർട്ടർ ബാറ്ററി കോംബോ അത്യുഗൻ ക്യാഷ് ബാക്ക് ഓഫറിൽ
1: ചിമ്മിനി ഹബ് കോംബോക്കൊപ്പം മിക്സർ ഗ്രൈൻഡർ
0: ഇലക്ട്രിക് കെറ്റിൽ സമ്മാനം.
1: അപ്പച്ചട്ടി വാങ്ങാം 299 രൂപയ്ക്ക് മൈ ജി ലാഭമഴ. ഇപ്പോൾ എല്ലാം മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
0: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: നടുവേദന, സന്ധിവേദന, പുറം വേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
3: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
0: ഈ മഴക്കാലത്ത് ലാഭത്തിന്റെ പേരും മഴ പെയ്യുന്നത് എവിടെയാണെന്ന് അറിയാമോ?
1: നമ്മുടെ മൈജിയിൽ. അല്ലാതെ എവിടെ?
0: നിങ്ങളുടെ മഴക്കാല ഷോപ്പിംഗ് ആഘോഷമാക്കാൻ മൈജി ലാഭമഴ.
1: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും വമ്പൻ വിലക്കുറവ്, ക്യാഷ് ബാക്കും കോംബോ ഗിഫ്റ്റുകളും.
0: മൈജി ലാഭമഴ ഇപ്പോൾ മൈജിയുടെ എല്ലാ ഷോറൂമുകളിലും.
1: TNC അപ്ലൈ.
4: സമയം ഇപ്പോൾ 8 മണി കഴിഞ്ഞ 54 മിനിറ്റും 55 സെക്കൻഡുമായിരിക്കുന്നു. ചിത്രമഞ്ജരിയാണ് കേൾക്കുന്നത്. ചിത്രമഞ്ജരിയുടെ ഈ ഭാഗം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കൂ.
6: എന്നാലും എത്രയാന്ന് വെച്ചാ, എത്ര കാലമായി ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെ ബന്ധുക്കളുടെയും വിശേഷം ഒന്നും ആയില്ലെന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
5: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ ഒക്കെ ശരിയാവൂടോ?
7: എന്താ, രണ്ടാളും കൂടെ ഭയങ്കര ചർച്ചയിലാണല്ലോ.
5: എന്റെ ചേച്ചി, ഒന്നും പറയണ്ട, ഇത്തവണയും പ്രഗ്നൻസി ടെസ്റ്റ് നെഗറ്റീവായി, അതിന്റെ വിഷമത്തിലാണ് ഞാൻ അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയായിരുന്നു.
7: ഹാ, എന്നാ അതിനിപ്പോ സമയമായി എന്ന് കൂട്ടിക്കോ. അവിടെ മോൾക്കും കുറെ കാലമായിട്ടും കുട്ടികളില്ലാത്ത പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, കുറെ ചികിത്സിച്ചതു, അതൊന്നും ഒരു ഫലവും കണ്ടില്ല. അവസാനം അവള് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ആശുപത്രിയിലെ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിൽ പോയി ട്രീറ്റ്മെന്റ് നടത്തി. ഇപ്പൊ റിസൾട്ട് പോസിറ്റീവായി. അവളും മരുമോനും ഭയങ്കര സന്തോഷത്തിലാ, കൂടെ ഞങ്ങളും.
2: ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400-181-000.

0: ഹലോ, നമസ്കാരം. ഇതാരാണ്?
1: ആ ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. ഇതാരാ?
1: കോഴിക്കോട് ജില്ല കൊടുവള്ളി നിന്ന് ശശിധരൻ.
0: കൊടുവള്ളി നിന്ന് അല്ലേ? കൊടുവള്ളിക്ക് ഒരു പ്രത്യേകതയുണ്ടോ?
1: പ്രത്യേകത വെച്ചാൽ പണ്ടത്തെ സ്വർണ്ണക്കടന്റെ ഒരു
0: അങ്ങനെ പറഞ്ഞിരുന്നു അല്ലേ.
1: ഏറ്റവും കൂടുതൽ
0: ഒരു തെരുവ് മുഴുവനും സ്വർണ്ണക്കടകളാണെന്നൊക്കെ പണ്ട് ഇങ്ങനെ കേട്ടിരുന്നു. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണോ?
1: ഇപ്പോഴുണ്ട്, പക്ഷെ എന്നാലും പണ്ടത്തെ കച്ചവടവും വരും.
0: ഇപ്പൊ പിന്നെ ജ്വല്ലറി എന്നൊക്കെ പറയുന്നത് എല്ലാ ഭാഗത്തും അല്ലേ?
1: അങ്ങനെയാണോ?
0: എന്ത് ചെയ്യുന്നു ശശിധരൻ? എന്താ
1: ചെയ്യുന്നത്?
0: കേട്ടില്ല.
1: ചായക്കട നടത്തി കൊണ്ടിരുന്നതായി. അത് കാലിന് ഈ വെരിക്കോസിന്റെ ഇത് വന്നിട്ട് കൂടുതൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ഒഴിവാക്കി. ഇപ്പം അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ല.
0: അതെ അതെ. അതിപ്പോ എത്രയായി എന്നിട്ട് ഒഴിവാക്കിയിട്ട്?
1: അതിപ്പോ രണ്ടു മൂന്ന് വർഷം.
0: അതുവരെയൊക്കെ ഒറ്റയ്ക്ക് തന്നെയാണോ കൊണ്ട് നടന്നിരുന്നത്?
1: ആ, ചെറിയൊരു കട.
0: പിന്നെ വീട്ടിലാരൊക്കെയാ ഉള്ളത്?
1: വീട്ടില് ഭാര്യയും രണ്ടു പെൺകുട്ടികളായിരുന്നു. കല്യാണം കഴിഞ്ഞ് ഒരാള് മുക്കം ഭാഗത്താണ്, ഒരാള് തിരുവമ്പാടി ഭാഗത്താണ്.
0: ആ ഒരു ഭാഗത്ത് തന്നെ അല്ലേ? ഭാര്യ?
1: അത് ഇവിടെ ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ. ഞങ്ങൾ അടുത്ത് തന്നെയാണ്, മാണിപുരം എന്ന് പറയും. അവിടെ
0: എന്താണ് ഭാര്യയുടെ പേരെന്താ?
1: പ്രേമ.
0: അപ്പോ ഇപ്പൊ പ്രേമയും ശശിധരനും മാത്രമാണ് വീട്ടിലല്ലേ?
1: അതെ.
0: എന്താണ് ആകാശവാണിയോട് പറയാനുള്ളത്?
1: പറയാൻ മഞ്ചേരി അഭവും കോഴിക്കോട് അഭവും ഒക്കെയാണ് കൂടുതലും കേൾക്കാറുള്ളത്. അപ്പോ ഞാനങ്ങനെ വിളിക്കാറില്ല, കാരണം ആദ്യമൊക്കെ ഞാൻ കോഴിക്കോട് നിലയത്തിലേക്ക് അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ അതും കണ്ടമാനുമ്പോൾ അങ്ങനെ ശല്യം ചെയ്യുമ്പോൾ അതൊന്നും ശരിയല്ലല്ലോ.
0: പക്ഷെ പരിപാടികളെല്ലാം കേൾക്കും അല്ലേ?
1: അത് കേൾക്കലുണ്ട്.
0: എന്തെങ്കിലും ഒരു സന്തോഷകരമായ ഒരു കാര്യം പഠിത്തിടെ ഉണ്ടായതോ അല്ലെങ്കിൽ മനസ്സിന് എന്തെങ്കിലും ഒന്ന് സ്പർശിച്ച എന്തെങ്കിലും ഒരു
1: കാര്യം
0: ചെറുതായിക്കോട്ടെ, എന്താണെങ്കിലും നമുക്കൊരു സന്തോഷം ചില നിമിഷങ്ങളിലെങ്കിലും നമുക്കൊന്നും തോന്നിയിട്ടുണ്ടാവില്ലേ? ചിലപ്പോ ഒന്ന്
1: അല്ല, സന്തോഷം പറഞ്ഞപ്പോ അങ്ങനെയല്ല കേട്ടോ. പിന്നെ കുട്ടികളോ മോളെ കുട്ടികളൊക്കെ അവരൊക്കെ അടിക്കുന്നതിന് മുമ്പൊക്കെ വീട്ടിലൂടെ ഒക്കെ വന്ന് പോയതാണ്.
0: അപ്പൊ അവരുടെ ആ ഒരു കളിചിരികളൊക്കെ ഉള്ള ദിവസങ്ങളിൽ അല്ലേ?
1: അതെ.
0: പിന്നെ അവരൊക്കെ വരുന്ന സമയത്തൊക്കെ എങ്ങനെയാണ്, കുറച്ചധികം ദിവസം നിൽക്കാറുണ്ടോ?
1: ആ, അത് സ്കൂൾ അടുത്ത സമയത്തൊക്കെ അവർക്ക് കൂടുതൽ നിന്നിട്ടുണ്ടായി. ഇനിയിപ്പോ വന്നാല് ഒന്നോ രണ്ടോ ദിവസം നിന്ന് പോകുമല്ലോ. ശനി ഞായറ് ലീവ്
0: അത്രയല്ലേ ഉണ്ടാവുള്ളൂ. സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളാണ് അല്ലേ?
1: ആ, അത് മൂത്ത മോളെ കുട്ടി ഒന്നാം ക്ലാസ്സിലാണ് പ്രവേശിച്ചത്.
0: ഇപ്പൊ ചേർത്തിയതായിരിക്കും.
1: ആ, അത് മുപ്പം അടുത്തന്നെ.
0: എന്തായാലും അങ്ങനെ പേരക്കുട്ടികളുടെ കൂടെയൊക്കെ ഒരു വെക്കേഷൻ ഒക്കെ ചെലവഴിച്ചു. അപ്പൊ അവരൊക്കെ തിരിച്ചുപോയി. എന്നാലും ഇടയ്ക്കൊക്കെ വരുന്നു, കാണുന്നു. ഇതൊക്കെ തന്നെ അങ്ങനെ തന്നെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോകുന്നു അല്ലേ? അതെ അതെ. മക്കളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നോ?
1: ആ, മൂത്ത മോള് ഒരു നേഴ്സിംഗിന് പഠിച്ച്, അവര് ഒരു ഹെൽത്ത് സെന്ററിലൊക്കെ ആയിരുന്നു.
0: ഇപ്പൊ പിന്നെ കുട്ടികളൊക്കെ
1: പിന്നെ ആ കുട്ടികളായതുകൊണ്ട് ഇപ്പൊ അത് ഒഴിവാക്കി.
0: എന്തായാലും കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോയി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ജോലിക്ക് വേണ്ടി.
1: എന്തായാലും അതുപോലെ ഡെന്റൽ ക്ലിനിക്കില് അതിന്റെ ഇതൊക്കെ പഠിച്ചു. അവള് ഒരു കുട്ടിയായപ്പോ അതും നിർത്തിപ്പോ പോവലുണ്ട്.
0: ഏതായാലും ശശിധരൻ ചായക്കടയൊക്കെ നടത്തി അങ്ങനെയാണെങ്കിലും മക്കളെയൊക്കെ പഠിപ്പിച്ചു എന്നറിഞ്ഞതിലൊക്കെ തന്നെ അതൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും അല്ലേ?
1: നമ്മള് പല ത്യാഗങ്ങൾ
0: അവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു. ഇനിയിപ്പോ കുട്ടികളുടെ അവരുടെ പേരക്കുട്ടികളുടെയൊക്കെ ഒരു സന്തോഷ നിമിഷങ്ങളൊക്കെ പങ്കിട്ടുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോവുക. എന്തായാലും പ്രേമചേച്ചിയോടൊക്കെ അന്വേഷണമൊക്കെ അറിയിക്കൂ. ഏത് പാട്ടാണ് വേണ്ടത്?
1: എനിക്ക് ശരപഞ്ചരത്തിലെ അമ്പലക്കുളത്തിലെ അമ്പൽ പോലെ.
0: ഓ, വെച്ചേരാലോ. യേശുദാസ് പാടിയ പാട്ടാണ്. അപ്പൊ അത് കേക്കാം അല്ലേ? ഇനിയും ഒരു ഇടവേളയ്ക്ക് ശേഷം വിളിക്കൂ. അപ്പൊ നമുക്ക് സംസാരിക്കാം. അപ്പൊ പാട്ട് കേട്ടോളൂ കേട്ടോ. മക്കളോടും പേരക്കുട്ടികളോടൊക്കെ വിവരങ്ങൾ. ശരി, അപ്പൊ പാട്ട് കേക്കാം.

0: ചിത്രമഞ്ജരിയിലേക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പറുകൾ 0483 എന്ന STD കോഡിനൊപ്പം 2950 300, 2950 800.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: ചിത്രമഞ്ജരി നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം. കിംസ്

0: അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ചിത്രമഞ്ജരി
2: പവർ ബാങ്ക് എന്നിവയിൽ സൂപ്പർ ഓഫറുകളുമായി മൈ ജി ലാഭമഴ.
3: 77% ഓഫിൽ ഹോം തിയേറ്റർ,
2: ബ്ലൂടൂത്ത് സ്പീക്കറുകൾക്ക് 53% വരെ വിലക്കുറവ്,
3: ഇയർബഡ്സ്, പവർ ബാങ്ക്, സ്മാർട്ട് വാച്ച് എന്നിങ്ങനെ എല്ലാത്തിലും സൂപ്പർ വിലക്കുറവ്.
2: മൈ ജി ലാഭമഴ ഇപ്പോൾ മൈ ജിയുടെ എല്ലാ ഷോറൂമുകളിലും.

0: ഓ നമസ്കാരം, ഇതാരാണ്?
1: നമസ്കാരം, അനീഷാണ്.
0: അനീഷാണ്? അനീഷ് എവിടുന്നാണ്?
1: മലപ്പുറം ജില്ലയിലെ അരീക്കോടിനടുത്ത് കൊല്ലമ്പടി.
0: അനീഷ് കൊല്ലമ്പടി അല്ലേ? എന്തൊക്കെയാണ് കൊല്ലമ്പടിയിൽ വിശേഷം?
1: സുഖം, സുഖമായിട്ട് പോകുന്നു. അങ്ങനെ ഉഷാറാണ്. ഇപ്പൊ മഴയാണ്, കുറച്ച് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്.
0: വലിയ മഴയൊന്നും ഇല്ലെങ്കിൽ ഒരു സുഖകരമായ മഴ അല്ലേ?
1: അതെ അതെ അതെ അതെ, തീർച്ചയായിട്ടും.
0: ഇന്ന് അരീക്കോട് ഒരു പരിപാടിയൊക്കെ നടക്കുന്നുണ്ടല്ലോ.
1: അതെ, അത് പറയാൻ കൂടിയിട്ടാണ് ഇന്ന് വിളിച്ചിട്ടുള്ളത്. ഞാൻ അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ തയ്യാറാക്കിയിട്ടുള്ള സെമിനാർ ഉണ്ട്, ആകാശവാണിയുടെ 90 വർഷങ്ങൾ എന്ന ഒരു പരിപാടി സെമിനാർ. അതിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് നമ്മുടെ മഞ്ചേരി ആകാശവാണിയുടെ മുൻ പ്രോഗ്രാം മേധാവിയായിട്ടുള്ള ഡി പ്രദീപ് കുമാർ സാറാണ്. പിന്നെ വാർത്തയായിട്ട് ബന്ധപ്പെട്ട ഒരു സെക്ഷനില് അനിൽ ചന്ദ്രൻ സാറാണ് മുൻ വാർത്താ അവതാരകൻ. അതുപോലെ തന്നെ ശ്രീകൃഷ്ണകുമാർ സാർ പങ്കെടുക്കുന്നുണ്ട്, ശരത്ചന്ദ്രൻ സാർ പങ്കെടുക്കുന്നുണ്ട്. നാടകവുമായി വിഷയം കൈകാര്യം ചെയ്യാൻ ശരത്ചന്ദ്രൻ സാർ പങ്കെടുക്കുന്നുണ്ട്. അപ്പോ ആ ഒരു
0: പരിപാടി തന്നെയാണ്.
1: അതെ അതെ അതെ, കൃത്യം 1:30 ആ പരിപാടി തുടങ്ങുന്നത്. അരീക്കോട് വ്യാപാര ഭവനിൽ വെച്ചിട്ടാണ് ആ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. എല്ലാ ശ്രോതാക്കളെയും, മഞ്ചേരി നിലയത്തിലെ എല്ലാ അവതാരകരെയും, അണിയറ പ്രവർത്തകരെയും ഞങ്ങള് സ്നേഹത്തോടെ ആ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ്.
0: ഇതൊരു ക്ഷണമായിട്ട് സ്വീകരിച്ചിട്ട് ധാരാളം പേര് അവിടെ എത്തിച്ചേരും.
1: അതെ, പ്രിയപ്പെട്ട ശ്രോതാക്കളും അവതാരകരും ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കണം, വരണം, നമുക്ക് നേരിൽ കാണണം.
0: അതാണ് ഇന്നത്തെ സന്തോഷം അല്ലേ?
1: അതെ അതെ, തീർച്ചയായിട്ടും.
0: നമ്മൾ ഇന്ന് സന്തോഷത്തെ കുറിച്ചൊക്കെയാണ് സംസാരിച്ചത്.
1: അതെ അതെ അതെ,
0: അപ്പൊ ഇന്നത്തെ സന്തോഷം ഇതാണ്.
1: എപ്പോഴും സന്തോഷമായിരിക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനം.
0: ഇന്നതിനെ കുറിച്ചൊക്കെ ഇവിടെ നമ്മൾ പലതവണ അനൗൺസ് ചെയ്തിട്ടുള്ളതാണ്. എന്തായാലും ധാരാളം പേർ പങ്കെടുക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മഴയൊക്കെ ഒന്ന് മാറി നിൽക്കുന്നുണ്ട് അല്ലേ? ഫുട്ബോൾ ആരാധകരോടൊപ്പം ഇന്നൊരു റേഡിയോ ഒരു മാമാങ്കം കൂടെ നടക്കട്ടെ.
1: തീർച്ചയായിട്ടും.
0: എന്നാലും ഏത് പാട്ടാണ് വേണ്ടത് അതൊന്ന് ചോദിച്ചു വെക്കാം.
1: എനിക്ക് ആകാശത്തേക്കൊരു കിളിവാതിൽ എന്ന ചിത്രത്തിലെ മിഴികളിൽ അഴകിൻ പൂക്കാലം എന്ന് തുടങ്ങുന്ന ഒരു ഗാനമുണ്ട്.
0: വെച്ചേരാം അത് വെച്ചേരാം. എന്തായാലും നമ്മള് സന്തോഷത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇത് ഇന്നത്തെ ഒരു സന്തോഷം തന്നെയാണ്. എന്നാലും അടുത്തിടെ അനീഷിനുണ്ടായിട്ടുള്ള ഒരു നല്ലൊരു അനുഭവത്തെ കുറിച്ചോ ഒരു സന്തോഷം
1: അടുത്തിടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളിപ്പോ ഈ വർഷമാണ് പുതിയ വീട്ടിലേക്ക് മാറിയിട്ടുള്ളത്. അതുപോലെ നല്ലൊരു സന്തോഷം, പഴയ വീട് ഇന്ന് പുതിയ വീട്ടിലേക്ക് മാറിയിട്ടുള്ളത്. കഴിഞ്ഞ വിഷുവിന്റെ 2 ദിവസം മുമ്പായിരുന്നു ബാല്യകാച്ചൽ ചടങ്ങ്. പുതിയ വീട്ടിലേക്ക് മാറി, അപ്പൊ അത് പുതിയൊരു സന്തോഷമാണ് ജീവിതത്തിലെ.
0: എന്നാലും ഞങ്ങളൊക്കെ അതിൽ പങ്കുചേരുന്നു. നമുക്ക് പാട്ട് കേൾക്കാം അല്ലേ?
1: ഓക്കേ, അവിടെ എല്ലാവരോടും എന്റെ അന്വേഷണം പറയാം.
0: തീർച്ചയായും എല്ലാവരോടും അന്വേഷണം അറിയിക്കാം. ഇന്ന് ഈ ഒരു പരിപാടി ഗംഭീര വിജയമാവട്ടെ എന്നുള്ള ഒരു ആശംസ കൂടി അറിയിക്കാം.
1: എല്ലാവരെയും ഒരിക്കൽ കൂടി പരിപാടിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം.
0: ഇതൊരു നല്ലൊരു ക്ഷണമായിട്ട് തന്നെ എല്ലാവരും സ്വീകരിക്കും. അപ്പൊ എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാം.
1: ഓക്കേ,
0: അപ്പൊ പാട്ടിലേക്ക് പോകാം കേട്ടോ. ശരി.

0: കാര്യം ശരിയായി.
1: ഏത് കാര്യം?
0: മോളുടെ ഫീസേ
1: കാണട്ടെ. നേടെ ഉടനടി 20,000 ലോൺ.
2: ആരാ തരുന്നത്? എത്രയാ പലിശ? അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നേ ലോൺ എടുക്കാവൂ, ആവശ്യത്തിനുള്ള വായ്പ മാത്രം. ശരിക്കും പഠിച്ചറിഞ്ഞ്.
1: കാര്യം ശരിയായി. ശമ്പളം അഡ്വാൻസായി അയച്ചിട്ടുണ്ട്.
3: RBI പറയുന്നു,
2: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
4: ഈ മഴക്കാലത്ത് മൾട്ടി ഷോറൂമുകളിൽ ഓഫറുകളുടെ പേരുമഴയുമായി ലാഭമഴ പെയ്യുന്നു.
5: ഗാലക്സി S25, ഓപ്പോ, റെഡ്മി, റെഡ്മി നോട്ട്, വിവോ X300 സീരീസ് സ്മാർട്ട്ഫോണുകൾ. മൾട്ടിയുടെ സ്പെഷ്യൽ പ്രൈസ്, EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, UPI ക്യാഷ് ബാക്ക് ഓഫറുകൾ.
4: ഐപാഡ് കില്ലർ പ്രൈസിൽ ലഭിക്കുമ്പോൾ ഈ മഴക്കാലത്ത് നിങ്ങളുടെ ഫോണിന് വെള്ളത്തിൽ നിന്ന് പൂർണ്ണ സംരക്ഷണവുമായി മൾട്ടി പ്രൊട്ടക്ഷൻ പ്ലാനും.
6: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 മാത്രം.
7: കൂടാതെ 16, 21, 40 എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
6: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
7: ഫോൺ 9744550424.

0: ഹലോ, ചിത്രമഞ്ജരിയാണ്. ഇതാരാണ്?
1: തിരുവാലിന്നാണ്.
0: ആ, തിരുവാലിന്ന് ആരാ?
1: രാധാമണി.
0: രാധാമണി റേഡിയോയുടെ വല്ലാതെ അടുത്താണെന്ന് തോന്നുന്നു. റേഡിയോയുടെ വല്ലാതെ അടുത്താണോ നിൽക്കുന്നത്?
1: അല്ല, കുറച്ച് വിട്ടാ.
0: ആ, പക്ഷെ വല്ലാതെ എക്കോ വന്നു ആദ്യം. കുഴപ്പമില്ല, ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പോഴും ഉണ്ട് കേട്ടോ. തിരുവാലിയില് എന്തൊക്കെയാണ്? സുഖല്ലേ?
1: സുഖം.
0: എന്ത് ചെയ്യുന്നു രാധാമണി? എന്തെങ്കിലും

0: ജോലി ചെയ്യുന്നുണ്ടോ?
1: ഞാൻ ജോലി ചെയ്തിരുന്നു, സ്കൂളിലെ അറ്റൻഡറായിട്ട്. ഞാനും ഹസ്ബൻഡൊക്കെ തിരുവാലി സ്കൂളിനാണ് റിട്ടയർഡ് ആയത്.
0: തിരുവാലി ഗവൺമെന്റ് സ്കൂളിൽ നിന്നാണോ? രണ്ടുപേരും അവിടെ നിന്ന് തന്നെയാണോ റിട്ടയർ?
1: രണ്ടുപേരും അവിടെ നിന്നാണ്, ഒരാൾ 2010 ഒരാൾ 2013.
0: അത് ശരി. അപ്പൊ ഒരുമിച്ച് ജോലി ചെയ്തിട്ടുണ്ട് അല്ലേ?
1: ഒരുമിച്ച് ജോലി ചെയ്തിട്ട് ഞാനും മോനും ഹസ്ബൻഡും ഒന്നിച്ച് ജോലി ചെയ്തിട്ടുണ്ട്. മോൻ അവിടെ മാഷായിട്ടും.
0: അത് ശരി. അപ്പൊ അത് അങ്ങനെ ഒരു സന്തോഷാനുഭവം എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടാകും, പെട്ടെന്നൊന്ന് പറയോ.
1: മോനെ പിന്നെ ഇതില് ഈ ആകാശവാണിയിലെ ഓനീ എന്താണ് പിന്നെ 855 ഇതില്ലേ, പിന്നെ
0: 855 പാട്ടുപൊലിമ
1: അല്ലല്ല, പിന്നെ ശനിയാഴ്ച ഞായറാഴ്ചയും
0: ശനിയാഴ്ചയും ഞായറാഴ്ച 7:55 എല്ലാ ദിവസവും പാട്ടുപൊലിമയാണ്.
1: പിന്നെ അതില്
0: ചൊല്ലിയതാണോ?
1: അല്ല, കവിത ചൊല്ലിയതല്ല, ഓന് എക്സൈസിലാണ്. അപ്പൊ അതിന്റെ എന്തൊരു
0: ജാഗ്രതയാണോ?
1: ജാഗ്രത.
0: അത് ശരി. 7:50
1: 50 അത് അവതരിപ്പിച്ചിണ്ടായിരുന്നു അതില്.
0: അത് ശരി. അങ്ങനെ ഒരു അനുഭവം ഉണ്ട് അല്ലേ. ആളാണോ ഇപ്പൊ മാഷായിട്ടും വർക്ക് ചെയ്തത്?
1: ഇപ്പൊ മാഷല്ല, ഓന് മാഷായിട്ടാല് HSAയിലും HSSTയിലും ഒക്കെ ലിസ്റ്റിൽ വന്നിട്ട് അവസാനം അതൊന്നും കിട്ടിയില്ല. അവസാനത്തെ ഇപ്പൊ വന്നപ്പോഴേക്കൊന്നും കിട്ടിയില്ല. എന്നിട്ട് പിന്നെ അത് ഫോറസ്റ്റ് കിട്ടി, പിന്നെ അതിന് ഫോറസ്റ്റ് രണ്ടുകൊല്ലം കഴിഞ്ഞപ്പോ പിന്നെ എക്സൈസിലായി. ഇപ്പൊ എക്സൈസ് റേഞ്ച് ഓഫീസറൊക്കെ ആയിട്ടാണ്.
0: അങ്ങനെ അതില് അപ്പൊ സംസാരിച്ചിട്ടുണ്ട് അല്ലെ. ഓ, അതൊരു നല്ല അനുഭവം തന്നെ. എന്തായാലും അത് കേട്ടു അല്ലെ, റേഡിയോയിൽ കൂടി നിങ്ങൾ എല്ലാവരും അത് കേട്ടു എന്നുള്ളതൊക്കെ ഒരു സന്തോഷം. അപ്പൊ രാധാമണിയുടെ സന്തോഷം അതായിട്ട് നമ്മൾ അങ്ങനെ എടുത്തു. ഏത് പാട്ടാണ് വേണ്ടത്? കാരണം നമ്മൾക്ക് സമയം
1: മോളാണുള്ളത്. പാട്ടൊന്നും പിന്നെ എന്താ പറയാ, കൊറേ ആയി വിളിക്കുന്നു, അപ്പൊ ഞാൻ പാട്ടൊന്നും തീരുമാനിച്ചില്ല.
0: എന്നാലും ഒന്ന് പാട്ട് പറയുമോ? കാരണം നമുക്ക് ഇനി അധികം സമയമില്ലല്ലോ.
1: ഒരു ഗുരുവായൂരപ്പന്റെ അങ്ങനെ എന്തെങ്കിലും ഒരു സ്വാമി അയ്യപ്പൻ അങ്ങനെ എന്തെങ്കിലും ഒരു പാട്ട് വെച്ചാ മതി.
0: സ്വാമി അയ്യപ്പൻ എന്നുള്ള സിനിമയിലെ പാട്ട് മതി വന്നാല്?
1: പാട്ട് മതി
0: എന്നാ അത് കൊടുക്കാട്ടോ.
1: കൊറേ പറയാനൊക്കെ ഉണ്ട്, പക്ഷെ എന്തറിയോ പിന്നെ കിട്ടാത്തോണ്ട് പെട്ടെന്ന് ഹോണ്ടേ.
0: എന്നാലും പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അധികം എന്തായാലും വിളിച്ചതല്ലേ, എന്നങ്ങോട്ട് പറഞ്ഞു നിർത്തിക്കോളൂ.
1: പിന്നെ മുനിയ രാമയൂറിന്റെ ഏട്ടനും അച്ഛനൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കാരകുന്ന് സ്കൂളില്. അവിടെ 3-4 വർക്ക് ചെയ്തിട്ടുണ്ട് ഉമ്മർ മാഷും ജലീലൊക്കെ ആയിട്ടേ.
0: അപ്പൊ എന്തായാലും പാട്ട് കേൾക്കാം. സ്വാമി അയ്യപ്പൻ എന്നുള്ള സിനിമയിലെ പാട്ട് കൊടുക്കാട്ടോ. അപ്പൊ വീട്ടിലെല്ലാവരോടും അന്വേഷണമൊക്കെ അറിയിക്കാം, തുടർന്നും കേൾക്കും. അപ്പൊ വെച്ചുതരാം, പാട്ട് വെച്ചുതരാം.

0: ചിത്രമഞ്ജരിയുടെ സമയം അങ്ങനെ ഇവിടെ പൂർണ്ണമാവുകയാണ്. വിളിച്ചിട്ട് കിട്ടാത്തവർ വിഷമിക്കേണ്ട, അടുത്ത ശനിയാഴ്ച നാളെ നിങ്ങളെ കാത്ത് ചിത്രമഞ്ജരി വീണ്ടും വരുന്നതാണ്. ചിത്രമഞ്ജരിയോടൊപ്പം റേഡിയോയോടൊപ്പം തുടർന്ന് തന്നെ ഇരിക്കുക. ഇന്ന് നിങ്ങൾക്കൊപ്പം ഇതുവരെ ഉണ്ടായിരുന്നത് ഞാൻ സ്നേഹപ്രഭ, സ്റ്റുഡിയോ സഹായം നൽകിയത് പ്രസന്നകുമാർ, സാങ്കേതിക സഹായം ലിജേഷ് കീഷേരി, സെയ്തലവി. ആകാശവാണി 102.7 മഞ്ചേരി FM.
1: FM പ്രധാന വാർത്തകൾ.
0: ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന്റെ ആദ്യഘട്ടമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിലെ നീസിൽ എത്തി. ഊഷ്മള സ്വീകരണത്തിന് പ്രധാനമന്ത്രി ഫ്രാൻസിലെ ഇന്ത്യൻ സമൂഹത്തിന് നന്ദി പറഞ്ഞു. അന്താരാഷ്ട്ര യോഗദിന ആഘോഷങ്ങളുടെ ഭാഗമായി ആയുഷ് മന്ത്രാലയം ആഗോള ഓൺലൈൻ യോഗ സെഷൻ സംഘടിപ്പിച്ചു. മൊറാർജി ദേശായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗ, ഹാബിൽഡ് എന്നിവയുമായി സഹകരിച്ചായിരുന്നു പരിപാടി. സമഗ്ര ആരോഗ്യം, മാനസിക ഉന്മേഷം, പ്രകൃതി സ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിൽ യോഗയുടെ പങ്ക് പ്രകീർത്തിച്ച് കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് തജിക്കിസ്ഥാനിലെ ദുഷാൻബേയിൽ യോഗ സെഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് മന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട്ട്. ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങൾ അദ്ദേഹം അവലോകനം ചെയ്യും. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. അതിനിടെ സമ്പർക്ക പട്ടികയിലെ മൂന്ന് പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ അവസാന ആരാധനയായ രോഹിണി ആരാധന ഇന്ന്. പ്രസിദ്ധമായ ആലിംഗന പുഷ്പാഞ്ജലിയും ഇന്നാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കന്നി മത്സരത്തിൽ ബ്രസീലിന് സമനില. പുലർച്ചെ നടന്ന മത്സരത്തിൽ മൊറോക്കയെയാണ് ബ്രസീലിനെ 1-1 സമനിലയിൽ തളച്ചത്.
1: FM പ്രധാന വാർത്തകൾ.
2: മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7-10.
3: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.
4: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23.
5: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരൈ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
4: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
6: കിച്ചണിൽ ഓഫറുകളുടെ ചൂടൻ മഴയുമായി മൈജി ലാഭമഴയെത്തി.
7: കിച്ചൺ അപ്ലയൻസുകളിൽ 70%
6: ഇൻവെർട്ടർ, ബാറ്ററി കോംബോ, അത്യുഗ്രൻ ക്യാഷ് ബാക്ക് ഓഫറിൽ.
7: ചിമ്മിനി ഹബ് കോംബോക്കൊപ്പം മിക്സർ ഗ്രൈൻഡർ,
6: മിക്സർ ഗ്രൈൻഡറിനൊപ്പം ഇലക്ട്രിക് കെറ്റിൽ സമ്മാനം.
7: അപ്പച്ചട്ടി വാങ്ങാം 299 രൂപയ്ക്ക്. മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
6: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
8: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുമ്പാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
9: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
10: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
9: പിട്ടാപ്പള്ളി ഏജൻസീസ്.
11: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ

0: എത്തിച്ചേരുന്ന തീവണ്ടികളുടെ സമയം പറയാം. ട്രെയിൻ നമ്പർ 1669 മാംഗ്ലൂർ സെൻട്രൽ കന്യാകുമാരി എക്സ്പ്രസ് 3 മിനിറ്റ് വൈകി 9:31, 166:10 മാംഗ്ലൂർ പാലക്കാട് എക്സ്പ്രസ് 10:59 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറത്ത് ട്രെയിൻ നമ്പർ 5601 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52 എത്തിച്ചേരും.
1: ട്രെയിൻ സമയം.
2: അല്ല ഭാസ്കര ഏട്ടാ, നിങ്ങളെ കൊറേ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
3: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടു മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
2: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫേന്ന് ചെയ്താ പോരെ.
3: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫേന്നോ?
2: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടു മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
3: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
4: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
3: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
4: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
5: ഈ മഴക്കാലത്ത് ലാഭത്തിന്റെ പെരുമഴ പെയ്യുന്നത് എവിടെയാണെന്ന് അറിയാമോ?
6: നമ്മുടെ മൈജിയിൽ. അല്ലാതെ എവിടെ?
5: നിങ്ങളുടെ മഴക്കാല ഷോപ്പിംഗ് ആഘോഷമാക്കാൻ മൈജി ലാഭമഴ.
6: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും വമ്പൻ വിലക്കുറവ്, ക്യാഷ് ബാക്കും കോംബോ ഗിഫ്റ്റുകളും.
5: മൈജി ലാഭമഴ ഇപ്പോൾ മൈജിയുടെ എല്ലാ ഷോറൂമുകളിലും.
7: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
8: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
1: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
0: ജില്ലാ നിയമസേവന അതോറിറ്റി മഞ്ചേരിയിൽ സംഘടിപ്പിച്ച ദേശീയ ലോക് അദാലത്തിൽ 1000 കേസുകൾ തീർപ്പാക്കി. ജില്ലയിലെ മജിസ്ട്രേറ്റ് കോടതികളിൽ കെട്ടിക്കിടക്കുന്ന കേസുകൾ, വാഹനാപകട നഷ്ടപരിഹാര കേസുകൾ, ബാങ്ക് ഇടപാട് കേസുകൾ, സിവിൽ കേസുകൾ, ഇലക്ട്രിസിറ്റി OP കേസുകൾ തുടങ്ങി 7 കോടി രൂപയുടെ വ്യവഹാരങ്ങളാണ് തീർപ്പാക്കിയത്. ജില്ലാ ജഡ്ജി AV മൃദുല, നിയമസേവന അതോറിറ്റി സെക്രട്ടറി M ഷാബിർ ഇബ്രാഹിം, ജില്ലാ ജഡ്ജിമാരായ TG വർഗീസ്, S ശ്രീജിത്ത് എന്നിവർ നേതൃത്വം നൽകി. കൊണ്ടോട്ടിയിൽ നവീകരിച്ച ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന്റെ ഉദ്ഘാടനം TP അഷ്റഫ് അലി MLA നിർവഹിച്ചു. പ്രസിഡന്റ് PKC അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു.
1: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
9: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
10: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
9: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
10: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
11: ഹോം തിയേറ്റർ, ബ്ലൂടൂത്ത് സ്പീക്കർ, പവർ ബാങ്ക് എന്നിവയിൽ സൂപ്പർ ഓഫറുകളുമായി മൈജി ലാഭമഴ.
12: 77% ഓഫിൽ ഹോം തിയേറ്റർ.
11: ബ്ലൂടൂത്ത് സ്പീക്കറുകൾക്ക് 53% വരെ വിലക്കുറവ്.
12: ഇയർബഡ്സ്, പവർ ബാങ്ക്, സ്മാർട്ട് വാച്ച് എന്നിങ്ങനെ എല്ലാത്തിലും സൂപ്പർ വിലക്കുറവ്.
11: മൈജി ലാഭമഴ ഇപ്പോൾ മൈജിയുടെ എല്ലാ ഷോറൂമുകളിലും.
12: TNC apply.
0: സമയം 9:30 കഴിഞ്ഞ്.

0: പരസ്പരം
1: ശ്രോതാക്കളുടെ പ്രതികരണങ്ങൾ.
2: ഇന്ന് രാവിലെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് മഴ പെയ്തിരുന്നോ?
3: പെയ്തിരുന്നല്ലോ.
2: മഴ പെയ്ത് മരങ്ങൾ കുളിച്ചു നിൽക്കുന്ന കാഴ്ച എങ്ങനെയുണ്ടായിരുന്നു?
3: അതിമനോഹരമായിരുന്നു. നല്ല ഭംഗിയല്ലേ? പ്രത്യേകിച്ചും യാത്ര ചെയ്യുമ്പോ പുറത്ത് മഴ പെയ്യണത് നോക്കി ബസ്സിലിങ്ങനെ അന്തം വിട്ടിരിക്കുക. സൈഡ് സീറ്റാണ് കുറച്ചുകൂടെ നന്നായി.
2: അതെ, നല്ല രസമാണ്. എന്നാൽ ആ അന്തം വിട്ടിരിക്കുന്ന സമയത്ത് അന്തം വർദ്ധിപ്പിക്കുവാനുള്ള ഒരു കവിത കേട്ടാലോ?
3: കേൾക്കാലോ.
2: വീരാൻകുട്ടി മാഷിന്റെ കവിതയാണ് കേട്ടോ. അതിങ്ങനെയാണ്. കരുതലിന്റെ വില മരത്തിനറിയാം, ഓട്ടക്കയ്യായിരുന്നിട്ടും പെയ്ത മഴയിൽ നിന്ന് ഇത്തിരി അത് പിടിച്ചു വെക്കുന്നു. മഴയ്ക്ക് ശേഷവും ഭൂമിക്ക് നനയാനായി.
3: കേൾക്കാൻ നല്ല ഇമ്പമുള്ള എന്നാൽ അർത്ഥവത്തായ വരികളല്ലേ?
2: അതെ. അപ്പോൾ

0: ഇനി അന്തം വിട്ട് പുറത്തേക്ക് നോക്കേണ്ട. ഓരോ മഴത്തുള്ളിയും മഴയത്ത് നനയുന്ന ഓരോ ഇലയും മൺതരിയുമൊക്കെ പല കാര്യങ്ങളും നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കിട്ടുന്നതിൻ്റെ പങ്ക് മറ്റുള്ളവരുമായി പങ്കുവെക്കണം എന്ന മഹാപാഠം നമ്മോട് പറയുന്നു മഴ നനയുന്ന ഓരോ മരവും, അല്ലേ?
1: അതെ.
0: പ്രിയപ്പെട്ടവരെ, നമുക്കും പങ്കിടലിൻ്റെ മാധുര്യം ആസ്വദിക്കാം. നിങ്ങൾ ആകാശവാണി മഞ്ചേരി FM അഭിപ്രായങ്ങൾ പങ്കിടുന്ന പരിപാടിയിലേക്ക്, പരസ്പരത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നിങ്ങൾക്കൊപ്പം സ്റ്റുഡിയോയിൽ ഞാൻ മുനിരാമയൂർ.
1: ഞാൻ എം ജിഷ. അപ്പൊ ഇന്ന് ഏതായാലും മഴയെക്കുറിച്ച് പറയുന്ന ഒരു കത്ത് തന്നെയാവട്ടെ ആദ്യം വായിക്കുന്നത്. അയച്ചിരിക്കുന്നത് എം വേലായുധൻ പുറ്റമണ്ണയാണ്. June 1 ഉച്ചയ്ക്ക് 1 മണിക്ക് കേട്ട ഗാനാമൃതം മഴയെക്കുറിച്ചുള്ള ഗാനങ്ങളായിരുന്നു. ഗാനങ്ങളെല്ലാം മനസ്സിന് കുളിർമയേകുന്നവയായിരുന്നു. June 3 ഉച്ചയ്ക്ക് 1 മണിക്ക് കേട്ട ഗാനാമൃതം ഇളയരാജ ഈണം പകർന്ന ഗാനങ്ങളായിരുന്നു. എത്ര കേട്ടാലും മതി വരാത്ത ഗാനങ്ങളായിരുന്നു അവ.
0: മഴഗാനങ്ങൾ റേഡിയോയിലൂടെ കേട്ട് കുളിരണിഞ്ഞു എന്നറിയുന്നതിൽ സന്തോഷം.
1: അടുത്ത കത്തയച്ചിരിക്കുന്നത് പന്താവൂരിലെ റേഡിയോ കുടുംബം ആബിദ വാഹിദ്, സഹ്ല അൻവർ, വാജിദ്, നാഫി, ഹാദി മുഹമ്മദ്, ദുവാമറിയം, ഹാനിയാദം, നഫീസ കുഞ്ഞിപ്പ എന്നിവരാണ്. അനീസ അനി, കെ നജാത്തുള്ള, മൻസൂർ ഒദായി എന്നിവരുടെ സുഭാഷിതങ്ങൾ കേട്ടു, ഏറെ ഇഷ്ടമായി. യേശുദാസ്, ബാലചന്ദ്രൻ, വാണി ജയറാം എന്നിവർ അവതരിപ്പിച്ച പ്രഭാതഗീതങ്ങൾ ഏറെ ഇഷ്ടമായി. ഓരോ പാട്ടും ഏറെ ഹൃദ്യമായിരുന്നു. June 9 പി ജയചന്ദ്രൻ, മധു ബാലകൃഷ്ണൻ, ഷഹനാസ് എന്നിവർ പാടിയ ആദിബ്രഹ്മ മാതാവിൻ സൃഷ്ടിയല്ലോ, യഹോവേ എന്നെ അറിയുമെൻ ദൈവമേ, എങ്ങോട്ടാണ് ഈ യാത്രയിൽ ഒരു നാളും തുടങ്ങിയ പ്രഭാതഗീതത്തിലെ പാട്ടുകൾ ഒരിക്കലും മറക്കാൻ കഴിയാത്ത നല്ല ഗാനങ്ങളായിരുന്നു.
0: ആത്മീയതയെ കൂടുതൽ ആർദ്രമായി തൊട്ടുണർത്തുവാൻ തയ്യാറെടുക്കുകയാണ് ശ്രോതാവ് എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കുമല്ലോ സുഭാഷിതവും പ്രഭാതഗീതവും ഒരുപോലെ പ്രിയതരമായി അനുഭവപ്പെട്ടത്.
1: 1 വി ഭരത്ദാസ്, 2 പാറൽ അബ്ദുൽ സലാം സഖാഫി എന്നിവർ അവതരിപ്പിച്ച സുഭാഷിതങ്ങൾ ഏറെ ഇഷ്ടമായി എന്നറിയിച്ചിരിക്കുന്നു. മലപ്പുറത്തു നിന്നും വി ബാലകൃഷ്ണൻ.
0: സന്തോഷം.
1: ഇനി തിരൂരിൽ നിന്ന് പ്രമോദ് ഗോപു അയച്ച സന്ദേശം വായിക്കാം. 3 ബുധനാഴ്ച രാവിലെ ഷെഫീഖ് മാസ്റ്റർ അവതരിപ്പിച്ച എന്റെ ഗാനം തികച്ചും വ്യത്യസ്തമായിരുന്നു. രസകരമായ അവതരണ ശൈലി ശ്രോതാക്കളെ പിടിച്ചിരുത്തുന്നതായിരുന്നു. വിദ്യാർത്ഥികളുമായി കൂട്ടുകൂടിയും പാട്ടുപാടിയും പഠനത്തിലേക്ക് ആകർഷിക്കുന്ന അദ്ദേഹത്തിന്റെ അധ്യാപന ശൈലിയെക്കുറിച്ച് കൂടുതൽ അറിയാനായി. റേഡിയോ ദിനാചരണത്തിന് വിദ്യാർത്ഥികളെ റേഡിയോയുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തിത്വങ്ങളുമായി സംസാരിക്കാൻ അവസരമുണ്ടാക്കിക്കൊടുത്തതും തന്നിലെ കഴിവുകളെ കണ്ടെത്തി വളരാൻ സഹായിച്ച അധ്യാപകരെക്കുറിച്ച് പറഞ്ഞതും വിദ്യാർത്ഥികളുടെ വളർച്ചയിൽ അമ്മമാരോടുള്ള കടപ്പാടിനെക്കുറിച്ചും പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിനെക്കുറിച്ചുമെല്ലാം ഹൃദയത്തിൽ തട്ടുന്ന രീതിയിൽ തന്നെ സംസാരിച്ചതും ഏറെ ഹൃദ്യമായി. മുണ്ടക്കൈ പ്രകൃതി ദുരന്തത്തിൽ നാമാവശേഷമായ വെള്ളാർമല സ്കൂളിന്റെ ഗാനമുൾപ്പെടെ ഓരോ ഗാനവും തെരഞ്ഞെടുത്ത് കേൾപ്പിച്ചതിലെ വ്യത്യസ്തത പുതിയ അനുഭവമാണ്. ഷെഫീഖ് മാസ്റ്റർക്കും മഞ്ചേരി FM അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു.
0: പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് പ്രക്ഷേപണം ചെയ്ത പ്രത്യേക എന്റെ ഗാനമായിരുന്നുവല്ലോ അത്. കുട്ടികളോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോഴാണ്, കുട്ടികളുടെ ഭാഷയിൽ സംസാരിക്കുമ്പോഴാണ് അധ്യാപകൻ കുട്ടികൾക്ക് പ്രിയപ്പെട്ടവനാകുന്നത്, അധ്യാപിക പ്രിയപ്പെട്ടവളാകുന്നത്. അധ്യാപനാനുഭവങ്ങളുമായി ഷെഫീഖ് മാഷ് അവതരിപ്പിച്ച എന്റെ ഗാനം ഇഷ്ടപ്പെട്ടു എന്നറിയുന്നതിൽ സന്തോഷം.
1: ഇനി അസീസ് മുണ്ടേങ്ങരെയും കുടുംബവും അയച്ച സന്ദേശം വായിക്കാം. മഞ്ചേരി FM അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഏറെ മികവ് പുലർത്തുന്ന പരിപാടികൾ അവതരിപ്പിക്കുന്നതിന് ഏറെ നന്ദി. സമയം കിട്ടുമ്പോഴൊക്കെ റേഡിയോ പരിപാടികൾ കേൾക്കാറുണ്ട്. എന്നാൽ എന്റെ സഹധർമ്മിണി ഫുൾ ടൈം കേൾക്കാറുണ്ട്. ഞാൻ വീട്ടിൽ വരുമ്പോൾ കേൾക്കാൻ കഴിയാത്ത പരിപാടികൾ പറഞ്ഞു തരാറുമുണ്ട്. എന്റെ കുടുംബം റേഡിയോയുടെ കൂടപ്പിറപ്പുകളാണ് കേട്ടോ. കുഞ്ഞുനാളിലേ അത് ശീലിച്ചുപോയി. എന്നാൽ എപ്പോഴും എനിക്ക് കേൾക്കാൻ കഴിയാറില്ല. എന്റെ ജോബ് അങ്ങനെയാണ്. എങ്കിലും സ്മൃതിഗീതങ്ങൾ, ചൊവ്വാഴ്ച രാവിലെയുള്ള ഗാനങ്ങൾ രാവിലെ ആയതുകൊണ്ട് എനിക്ക് കേൾക്കാൻ കഴിയാറുണ്ട്. 9 ചൊവ്വാഴ്ച അവതരിപ്പിച്ച സ്മൃതിഗീതങ്ങളിലെ എല്ലാ ഗാനങ്ങളും എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടതായിരുന്നു. എന്റെ ഇഷ്ടകവി വയലാർ രാമവർമ്മയുടെ ഗാനങ്ങളായിരുന്നു അവ. എത്ര കേട്ടാലും മതിവരാത്ത കാവ്യഭംഗിയുള്ള വരികൾ. വയലാറിന്റെ തൂലികയിൽ നിന്ന് പിറവിയെടുത്ത, ദേവരാജൻ മാഷിന്റെ തന്ത്രികളിൽ നിന്ന് ഈണമിട്ട എത്രയോ നല്ല ഫിലോസഫിക്കലായ ഗാനങ്ങളും കേൾക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷം. സ്വർണപാത്രം കൊണ്ട് സത്യം മറയ്ക്കുന്ന സംക്രമസന്ധ്യതൻ നടയിലും, ഒഴുകുന്ന വെണ്ണിലാ പാലരുവിയെ ഒരു നിമിഷം കൊണ്ട് യമുനയാക്കുന്നതും, പ്രിയതമന് പ്രണയലേഖനം എഴുതാനറിയാത്ത മുനികുമാരിയാണ്.

0: ആയ ശകുന്തളയും. മുങ്ങിപ്പിഴിയാത്ത ചേലയും ചുറ്റി മുടിയുലമ്പിക്കൊണ്ട് നിന്നപ്പോഴും മുഖമൊന്നുയർത്താതെ മുങ്ങുമ്പോഴും പത്മതീർത്ഥത്തിലെ പാതി വിരിഞ്ഞൊരു താമരയായിട്ടാണ് വയലാർ അവളെ കണ്ടത്. ഈ വരികൾ കേട്ടപ്പോൾ ചെറുപ്പത്തിൽ ചാലിയാർ പുഴയിൽ കുളിക്കാനിറങ്ങുമ്പോൾ കണ്ട കാഴ്ചകൾ മനസ്സിലേക്ക് ഓടി വന്നു. പിന്നെ ഭാസ്കരൻ മാഷിന്റെയും ONV യുടെയും പാട്ടുകൾ. ഇനിയും എഴുതാൻ ധാരാളമുണ്ടെങ്കിലും സമയപരിമിതി മൂലം നിർത്തട്ടെ.
1: അങ്ങയുടെ സഹധർമ്മിണി ഫുൾ ടൈം ശ്രോതാവാണ് എന്നറിയുന്നതിൽ സന്തോഷം. ഇക്കാര്യത്തിൽ ഇനിയൊരു മത്സരമായിക്കോട്ടെ, സഹധർമ്മിണിയേക്കാൾ ഏറെ കേൾക്കുവാനുള്ള ഒരു മത്സരം. പിന്നെ കുടുംബം മുഴുവൻ റേഡിയോയുടെ കൂടപ്പിറപ്പുകളാണ് എന്ന് എഴുതി കണ്ടു. അതിലും നിറഞ്ഞ സന്തോഷം, അഭിനന്ദനങ്ങൾ. പിന്നെ സ്മൃതിഗീതങ്ങൾ ഹൃദ്യമായി താങ്കളും കുടുംബവും ആസ്വദിച്ചു എന്നറിയുന്നതിലും ചാരിതാർത്ഥ്യമുണ്ട്.
0: അടുത്ത കത്തയച്ചിരിക്കുന്നത് ചീക്കോട് നിന്ന് കെ ഗോവിന്ദനാണ്. June 4 PAM അബ്ദുൽ ഖാദർ അവതരിപ്പിച്ച സുഭാഷിതം കേട്ടു. നമ്മുടെ വിദ്യാർത്ഥികളെ നാളത്തെ പൗരന്മാരായി വാർത്തെടുക്കാൻ കഴിയണം. സാമൂഹ്യ മാറ്റത്തിനും രാഷ്ട്രത്തിന്റെ സമ്പദ്ഘടന ബലപ്പെടുത്തുന്നതിനും വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക എന്നതാവണം അധ്യയനത്തിന്റെ ലക്ഷ്യം. ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളും മറ്റും ചെയ്യുമ്പോൾ തന്നെ ഭാവി തലമുറയെ വാർത്തെടുക്കേണ്ട ചുമതല അധ്യാപകർ നിർവഹിക്കണം. അവരുടെ കഴിവ് പോഷിപ്പിക്കാനും അവർക്ക് വേണ്ട സഹായഹസ്തം നീട്ടാനും അധ്യാപക സമൂഹം തയ്യാറാവണം. കാലത്തിന്റെ കുത്തൊഴുക്കിൽ തപ്പിത്തടയാതെ നമ്മുടെ കഴിവുകൾ നിലനിർത്തി വിദ്യാഭ്യാസത്തെ പോഷിപ്പിക്കാനുമാകണം. ലഹരി മാഫിയകളുടെ പിടിയിൽ നിന്നും വിദ്യാർത്ഥികളെ രക്ഷിക്കാനും കഴിയണം. രാഷ്ട്ര നന്മയും പുരോഗതിയുമായിരിക്കണം വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമെന്ന് സുഭാഷിതകാരൻ നന്നായി പറഞ്ഞു തന്നു. June 6 PM രാമനാരായണൻ അവതരിപ്പിച്ച സുഭാഷിതം കേട്ടു. മനുഷ്യൻ സാമൂഹിക ജീവിയാണ്. മനുഷ്യന്റെ അർത്ഥം മാനിക്കപ്പെടുന്നവൻ, മാനിക്കപ്പെടേണ്ടവൻ എന്നൊക്കെയാണ്. അതാണ് സാമൂഹിക ജീവി എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ ശരിയായി ജീവിക്കേണ്ട രീതി അദ്ദേഹം ഒരു പദ്യശകലത്തിലൂടെ വിവരിച്ചു. ആളുകൾ കൂടുന്നിടത്ത് നമ്മുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനാകണം. മനുഷ്യന് സമൂഹത്തിൽ ജീവിക്കാനുമാകണം. ആ സുഭാഷിതം ഏറെ പ്രയോജനപ്രദമായി. June 8 ആയുരാരോഗ്യത്തിൽ മങ്കട ആയുഷ് ആയുർവേദ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ E.M. Manu വാദരോഗങ്ങളെയും ചികിത്സാരീതികളെയും കുറിച്ച് പ്രതിപാദിച്ചത് കേട്ടു. മിക്ക ആളുകൾക്കും ആൺപെൺ ഭേദമില്ലാതെ വരുന്ന ഒരു വലിയ അസുഖമാണ് ഇത്. വളരെയധികം കഷ്ടപ്പാടുണ്ടാക്കുന്ന ഈ രോഗത്തെക്കുറിച്ച് വിവരം നൽകിയ ഡോക്ടർക്കും മഞ്ചേരി FM അഭിനന്ദനങ്ങൾ അറിയിക്കട്ടെ.
1: ആരോഗ്യ പരിപാടികളും സുഭാഷിതങ്ങളും ശ്രവിച്ച് മനസ്സിലാക്കി പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്നതിൽ സന്തോഷം, അഭിനന്ദനങ്ങൾ.
0: MG ധരൻ തൃക്കരിപ്പൂരിൽ നിന്ന് ഇങ്ങനെ എഴുതിയിരിക്കുന്നു. June 9 ചൊവ്വാഴ്ച പാട്ടുപൊലിമയിൽ കെ ബാലകൃഷ്ണനും സംഘവും അവതരിപ്പിച്ച കുറിച്ചർപ്പാട്ട് കേട്ടു. നാടൻ പാട്ടുകളും കാലത്തിന്റെ കുത്തൊഴുക്കിൽപ്പെട്ട് അപ്രത്യക്ഷമാകാൻ സാധ്യതയുള്ള പാട്ടുകളും ആകാശവാണിക്ക് മാത്രമേ സംരക്ഷിക്കാൻ കഴിയൂ. അഭിനന്ദനങ്ങൾ അറിയിക്കട്ടെ.
1: സന്തോഷം.
0: അടുത്ത കത്തയച്ചിരിക്കുന്നത് കാക്കൂരിൽ നിന്ന് MK രാധാകൃഷ്ണനാണ്. May 31 ഞായറാഴ്ച രാവിലെ 9:30 ശാലിനിയും ജിഷയും അവതരിപ്പിച്ച പരസ്പരം കേട്ടു. ഏറെ ആകർഷകമായി തോന്നി. പിന്നെ ശ്രോതാക്കളുടെ ഗവേഷണാത്മകമായ കുറിപ്പുകൾ ഉൾപ്പെടുത്തി ഒരു നാടക ചലച്ചിത്ര ഗാന പരിപാടി ആഴ്ചയിൽ 45 മിനിറ്റ് നേരമെങ്കിലും പ്രക്ഷേപണം ചെയ്താൽ നന്നായിരുന്നു എന്ന് ഒരഭിപ്രായമുണ്ട്.
1: പരിപാടികൾ കേട്ട് അഭിപ്രായം അറിയിച്ചതിൽ സന്തോഷം.
0: അടുത്ത കത്തയച്ചിരിക്കുന്നത് വറ്റല്ലൂർ പടപ്പറമ്പ് നിന്ന് കെ രാമചന്ദ്രൻ പിള്ളയാണ്. നമ്മുടെ പരിമിതികൾ മനസ്സിലാക്കുകയും ചിന്തകളെ ശരിയായ ദിശയിലേക്ക് തിരിച്ചുവിടുകയും ചെയ്താലേ നമ്മുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കഴിയൂ എന്നോർമ്മിപ്പിച്ച് KM നജാത്തുള്ള അവതരിപ്പിച്ച സുഭാഷിതം ശ്രദ്ധേയമായി. മഹാത്മാക്കളുടെ ഗുണങ്ങൾ സ്വീകരിച്ച് പ്രവർത്തിച്ചാൽ നമുക്കും മഹാത്മാക്കളാകാൻ കഴിയുമെന്ന് PM നാരായണൻ വ്യക്തമാക്കി. മാതൃഭാഷയുടെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചു E. ഉദയചന്ദ്രൻ. പുതിയ അധ്യയന വർഷത്തിൽ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികൾക്ക് കിട്ടേണ്ടതിലേക്ക് ശ്രദ്ധ ക്ഷണിച്ച് June 4 PAM അബ്ദുൽ ഖാദർ അവതരിപ്പിച്ച സുഭാഷിതം അവസരോചിതമായി. ആരോഗ്യമാണ് സമ്പത്ത് എന്നും മാനസിക സമ്മർദ്ദം കുറച്ച് മറ്റുള്ളവരുടെ കുറവുകൾ കണ്ടെത്താൻ ശ്രമിക്കാതെ നമ്മുടെ കുറവുകൾ മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് എടപ്പാൾ C. സുബ്രഹ്മണ്യൻ അവതരിപ്പിച്ച സുഭാഷിതം ഉഷാറായി. കുറുവ AUP സ്കൂൾ അധ്യാപകനായ ഷെഫീഖ് മാഷ് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഗാനങ്ങൾ തെരഞ്ഞെടുത്ത് അവതരിപ്പിച്ച എന്റെ ഗാനം അവസരോചിതമായി. ആകാശവാണിക്കും അവതാരകനും അഭിനന്ദനങ്ങൾ അറിയിക്കട്ടെ. കഥാനേരത്തിൽ ഉറൂബിന്റെ പടച്ചോന്റെ ചോറ് എന്ന കഥ രവി മേലാറ്റൂർ അതീവ ഹൃദ്യമായി വായിച്ച് അവതരിപ്പിച്ചു. കവിധാരയിൽ R. രാമചന്ദ്രന്റെ അജന്ത എന്ന കവിത U. ശാരികൃഷ്ണ ആലപിച്ചതും സുഗതകുമാരിയുടെ വനിതാ കമ്മീഷൻ എന്ന കവിത സ്മൃതി സജീവൻ ആലപിച്ചതും വൈലോപ്പിള്ളിയുടെ പുതിയ

0: ചോറൂണ് എന്ന കവിത അഞ്ജു ഓക്കെ ആലപിച്ചതും കർണാനന്ദമായി. അതുപോലെ തന്നെ സുഗതകുമാരിയുടെ രാധ എവിടെ കാവാലം ശ്രീകുമാർ ആലപിച്ചതും ഹൃദ്യമായി.
1: വൈവിധ്യമാർന്ന പരിപാടികൾ ശ്രവിച്ച് ഓരോന്നിനെക്കുറിച്ചും അഭിപ്രായങ്ങൾ എഴുതി അറിയിച്ചതിൽ സന്തോഷം.
0: അടുത്ത സന്ദേശം വായിക്കാൻ അയച്ചിരിക്കുന്നത് കോഴിക്കോട് മുക്കത്ത് നിന്ന് പി മോഹൻദാസ് തമ്പുരുവാണ്. പ്രിയപ്പെട്ട മഞ്ചേരി FM വളരെ സന്തോഷത്തോടെ പ്രത്യേകം അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കട്ടെ. ലോകകപ്പ് ഫുട്ബോൾ മാമാങ്കം തുടങ്ങിയപ്പോൾ മഞ്ചേരി FM ഹെലോ ഫുട്ബോൾ ബീറ്റ്സ് എന്ന പരിപാടി തുടങ്ങിയതിന് വളരെ സന്തോഷം തോന്നി അത് കേട്ടപ്പോൾ. ശ്രോതാക്കൾക്കും ഓരോ സമ്മാനമൊക്കെ കൊടുക്കാം കേട്ടോ. എന്തായാലും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു.
1: 48 ടീമുകൾ 3 ആതിഥേയ രാജ്യങ്ങളിലായി പന്ത് തട്ടുമ്പോൾ അതിന്റെ ആവേശം ഒരുപക്ഷെ അവിടങ്ങളിലേക്കാളേറെ കൂടുതലായി അലയടിക്കുന്നത് ഇങ്ങ് കേരളത്തിലാണ്, മലപ്പുറത്താണ്. അപ്പോൾ ആകാശവാണി മഞ്ചേരി FM ശ്രോതാക്കളുടെ ഈ ആവേശം കണ്ടില്ലെന്ന് നടിക്കുവാനാകുമോ? അതുകൊണ്ട് തന്നെയാണ് ഫുട്ബോൾ ബീറ്റ്സുമായി മഞ്ചേരി FM നിങ്ങൾക്കൊപ്പമുള്ളത്. എല്ലാ ദിവസവും ഉണ്ടാകും രാവിലെ 10:15 മുതൽ 10:50 വരെ.
0: ഇനി ഒറ്റപ്പാലം മുളഞ്ഞൂര് നിന്ന് PM വാസുദേവൻ നമ്പൂതിരി അയച്ച കത്ത് വായിക്കാം. June 3 അധ്യാപകനായ ഷെഫീഖ് മാഷ് അവതരിപ്പിച്ച എന്റെ ഗാനം ഗംഭീരമായി. സ്കൂൾ തുറന്ന ഈ അവസരത്തിൽ ഇത്തരമൊരു പരിപാടി പ്രക്ഷേപണം ചെയ്ത മഞ്ചേരി FM അഭിനന്ദനങ്ങൾ അറിയിക്കട്ടെ. അദ്ദേഹം തെരഞ്ഞെടുത്ത ഓരോ ഗാനത്തിലും പിഞ്ചുകുട്ടികളുടെ കിളിക്കൊഞ്ചൽ നിറഞ്ഞു നിന്നിരുന്നു. June 4 വ്യാഴാഴ്ച രാവിലെ ഫഹദ് റാസ അവതരിപ്പിച്ച സസ്നേഹം, യശശരീരനായ MT വാസുദേവൻ നായരുടെ മകൾ അശ്വതിയുമായി നടത്തിയ അഭിമുഖം ശ്രോതാക്കളുടെ മനസ്സിന്റെ മണിച്ചപ്പിൽ സൂക്ഷിച്ചു വെക്കാൻ ഉതകുന്നതായിരുന്നു.
1: അഭിപ്രായങ്ങൾ അറിയിച്ചതിന് നന്ദി.
0: ഇനി രാജി മരത്തങ്കോട് അയച്ച കത്തുകൾ വായിക്കാം. May 25 AM സൗന്ദർരാജിന്റെ ഓർമ്മദിനത്തിൽ രാഗസംഗമം എന്ന ചിത്രത്തിലെ പടച്ചോൻ തന്നെ രക്ഷിക്കാൻ എന്ന ഗാനം ഇന്നത്തെ ഗാനത്തിലൂടെ കേൾപ്പിച്ചത് അദ്ദേഹത്തിനുള്ള സ്മരണാഞ്ജലിയായി. സുവർണഗീതികൾ, ഒരുപാട് പഴയ ഗാനങ്ങളാണ് കേൾപ്പിച്ചത്, എല്ലാം ഇഷ്ടമായി. ഗാനാമൃതത്തിൽ സത്യൻ അന്തിക്കാട് രചന നിർവഹിച്ച ഒരു പിടി ഗാനങ്ങൾ കൊടുത്തതും ഹൃദ്യമായി. May 26 സ്മൃതിഗീതങ്ങൾ, പഴയകാല ചലച്ചിത്ര ഗാനങ്ങൾ കേൾപ്പിച്ചതും ഏറെ ഇഷ്ടമായി. അക്ഷരഗീതങ്ങൾ, എപ്പോഴും കേട്ടിരിക്കുന്ന ഗാനങ്ങൾ തന്നെയാണ് കേൾപ്പിക്കുന്നത്, ഒരു മാറ്റമൊക്കെ ആകാം കേട്ടോ. എന്നാലും പഴയ പാട്ടുകളല്ലേ, ആസ്വദിച്ചിരിക്കാൻ രസമുണ്ട്. കവിധാരയിൽ രാമപുരത്ത് വാര്യരുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടിലെ ഒരു ഭാഗം മിഹിര ആലപിച്ചത് ഇഷ്ടമായി. തൂലികയിൽ വൈലോപ്പിള്ളി ശ്രീധര മേനോനെ മലയാള സാഹിത്യ ഗവേഷക മിൻഹാജത്ത് പരിചയപ്പെടുത്തിയത് ശ്രദ്ധേയമായി. നാലുമണിപ്പൂവിനെ എല്ലാവരും തൊട്ട് തലോടി ഉണർത്താൻ ശ്രമിക്കുന്നു. കാവിധരയിൽ ചങ്ങമ്പുഴയുടെ ആ പൂമാല, മധുസൂദനൻ നായരുടെ ആലാപനവും സുഗതകുമാരിയുടെ വഴിയമ്പലത്തിലെ പാട്ട് KN ഭാരതിയുടെ ആലാപനവും ഇഷ്ടപ്പെട്ടു. തൂലികയിൽ അക്കിത്തം വെളിച്ചം നിറച്ച ഇതിഹാസം ശ്രദ്ധേയമായി. മൊയ്തു മാസ്റ്ററും സംഘവും അവതരിപ്പിച്ച അറബനമുട്ട് പാട്ടുപൊലിമയ്ക്ക് മിഴിവേകി. യുഗ്മഗീതങ്ങളിൽ നല്ല പാട്ടുകളാണ് കേൾപ്പിച്ചത്. സർഗകേരളത്തിൽ 21-ാം നൂറ്റാണ്ടിലെ മലയാള ചെറുകഥയെക്കുറിച്ച് KS രവികുമാർ വിലയിരുത്തിയത് വിജ്ഞാനപ്രദമായിരുന്നു. കാണാതായ കപ്പൽ സി അനൂപ് എഴുതി അവതരിപ്പിച്ച കഥയും മികച്ചതായിരുന്നു. May 20 ശോഭന പരമേശ്വരൻ നായരുടെ ഓർമ്മദിനത്തിൽ മാനത്തെ കായലിൽ എന്ന ഗാനം ഇന്നത്തെ ഗാനത്തിൽ കേൾപ്പിച്ചത് ശ്രദ്ധേയമായി. മൈൻഡ് റീചാർജ് ഏറെ ഇഷ്ടമാവുന്നു. June 5 മൈൻഡ് റീചാർജിൽ ശ്രോതാക്കളുടെ സന്തോഷവും നല്ല പാട്ടുകളും അനുഭവ വിവരണങ്ങളുമെല്ലാം നിറഞ്ഞു നിന്നു. അവതാരകന് അഭിനന്ദനങ്ങൾ അറിയിക്കട്ടെ.
1: മൈൻഡ് റീചാർജ് കേട്ട് റീചാർജ് ആകുന്നുണ്ട് എന്നറിയുന്നതിൽ സന്തോഷം. സ്റ്റേ റീചാർജ്ഡ്.
0: അവരുടെ ഒരു സന്ദേശം കൂടിയുണ്ട്. യുവ മേക്കപ്പ് ആർട്ടിസ്റ്റും യൂട്യൂബ് വ്ളോഗറും സംരംഭകയുമായ മഞ്ചേരി സ്വദേശിനി ഹെന്ന NT KP നജീബ് നടത്തിയ അഭിമുഖം പുതിയ തലമുറയിലുള്ളവർക്ക് പ്രചോദനമായൊരഭിമുഖമായിരുന്നു. KP രാമനുണ്ണിയുമായി മുനിറാമയൂർ നടത്തിയ അഭിമുഖം അവസാന ഭാഗവും കേട്ടു. എഴുത്തിനെ നെഞ്ചിലേറ്റിയ എഴുത്തുകാരനാണ് അദ്ദേഹം. വിജ്ഞാനപ്രദമായിരുന്നു ആ അഭിമുഖം. June 1 വേനലവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്ന ദിവസം ഇന്നത്തെ ഗാനത്തിൽ നാടായാൽ സ്കൂള് വേണം എന്ന ഗാനം എല്ലാ കുട്ടികൾക്കും വേണ്ടി സമർപ്പിച്ചു. അന്നുതന്നെ സിജേഷ് അവതരിപ്പിച്ച ചിത്രമഞ്ജരി നല്ല അവതരണമായിരുന്നു. ശ്രോതാക്കളുടെ വിശേഷങ്ങളെല്ലാം കേട്ട് നല്ല പാട്ടുകളാണ് കേൾപ്പിച്ചത്.
1: വിവിധ പരിപാടികൾ ശ്രദ്ധയോടെ ശ്രവിച്ച് അഭിപ്രായങ്ങൾ കുറിച്ച് അയച്ചതിൽ ഏറെ സന്തോഷം. തുടരുക എഴുത്തും ശ്രവണവും.
0: ഇനി മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര അയച്ച സന്ദേശങ്ങൾ വായിക്കാം. ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപ് നന്നായി ആലോചിക്കും.

0: ഉപേക്ഷിക്കുന്നത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. മുൻകൂട്ടി ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ തെറ്റുകൾ കുറയ്ക്കാനും മികച്ച വിജയം നേടാനും സാധിക്കും. ലക്ഷ്യത്തിലെത്താനുള്ള വ്യത്യസ്ത വഴികളെക്കുറിച്ച് ചിന്തിക്കുകയും ഓരോ വഴിയും തിരഞ്ഞെടുക്കുമ്പോൾ ഉണ്ടാകുന്ന നേട്ടങ്ങളും നഷ്ടങ്ങളും താരതമ്യം ചെയ്യുകയും ഏറ്റവും അനുയോജ്യമായ വഴി തിരഞ്ഞെടുത്ത് കൃത്യമായ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുകയും ചെയ്യണം. 7ാം തീയതി കെ നജാത്തുള്ള അവതരിപ്പിച്ച സുഭാഷിതം ശ്രദ്ധേയമായി. IRCTC വഴി യാത്ര പോയപ്പോൾ താമസ സൗകര്യം ലഭിക്കാതെ കബളിപ്പിക്കപ്പെട്ടവർക്ക് നീതി നേടിക്കൊടുത്ത മലപ്പുറം ജില്ലാ ഉപഭോക്തൃ കോടതി വിധിയെക്കുറിച്ച് ജാഗ്രതാ പരിപാടിയിൽ വിശദീകരിച്ചത് സാധാരണക്കാരായ ഓരോ ഉപഭോക്താവിനും വഞ്ചിക്കപ്പെടാതെ നമ്മുടെ അവകാശങ്ങൾ നാം അറിഞ്ഞിരിക്കണമെന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഓരോ വ്യക്തിയും പ്രകൃതിയുടെ കാവലാണെന്ന തിരിച്ചറിവാണ് ഈ കാലത്തിന്റെ ആവശ്യം. എല്ലാവർക്കുമുള്ള വീടാണിത്. അങ്ങനെ കരുതാമെങ്കിൽ ഈ വീടിന് വരും തലമുറകൾക്ക് വേണ്ടി ഭദ്രമായി പരിരക്ഷിക്കേണ്ട ചുമതല കൂടി നമുക്കുണ്ട്. കാലാവസ്ഥാ വ്യതിയാനങ്ങളും അതിന്റെ ഫലമായി തുടർച്ചയായുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളും മുൻപെന്നത്തേക്കാളും കേരളത്തെ ഉലയ്ക്കുന്ന അസാധാരണ സ്ഥിതിവിശേഷമാണ് നാം ഇപ്പോൾ അനുഭവിക്കുന്നത്. കാലാവസ്ഥയിലെ ചെറിയ വ്യതിയാനങ്ങൾക്ക് പോലും വലിയ വില കൊടുക്കേണ്ടി വരുന്ന ദുരവസ്ഥ. ഭൂമിയെ സ്നേഹിക്കാനും കാത്തുസൂക്ഷിക്കുവാനുമുള്ള അതിജീവന പാഠത്തിന് നമ്മുടെ ജീവന്റെ തന്നെ മൂല്യമുണ്ട്. ഭൂമിപാഠങ്ങൾ പ്രായോഗിക ജീവിതത്തിൽ നടപ്പാക്കി പ്രകൃതിയുടെ സംരക്ഷകരായി എല്ലാ മനുഷ്യർക്കും മാറാവുന്നതേയുള്ളൂ. അല്ലെങ്കിൽ ഭൂമിക്ക് ചരമഗീതം എഴുതിയത് നമ്മൾ കൂടിയാണെന്ന് കാലം വിധിക്കും. പരിസ്ഥിതി ദിനത്തിൽ സമകാലികത്തിൽ നിലമ്പൂർ പ്രകൃതി പഠന കേന്ദ്രം ഡയറക്ടർ ജയപ്രകാശ് നിലമ്പൂർ നടത്തിയ പ്രഭാഷണം വളരെ പ്രസക്തവും ശ്രദ്ധേയവുമായിരുന്നു. 5ാം തീയതി കാവ്യധാരയിൽ സുഗതകുമാരിയുടെ രാധ എവിടെ എന്ന കവിതയിൽ നിന്നുള്ള ഭാഗം കാവാലം ശ്രീകുമാർ ആലപിച്ചത് ഇഷ്ടപ്പെട്ടു. പരാജയം എന്നത് അവസാന വാക്കല്ല, മറിച്ച് വിജയത്തിലേക്കുള്ള ആദ്യപടിയാണ്. പരാജയപ്പെടാനുള്ള യഥാർത്ഥ കാരണം എന്താണെന്ന് കണ്ടെത്തി മുൻകാല പ്രവർത്തനങ്ങൾ ശാന്തമായി വിലയിരുത്തുക. പരാജയങ്ങളെ നിരാശയായി കാണാതെ അനുഭവ സമ്പത്തായി മാറ്റുക. 10ാം തീയതി ശ്രീലക്ഷ്മി ഗംഗാധരൻ വലമ്പൂർ അവതരിപ്പിച്ച സുഭാഷിതം ശ്രദ്ധേയമായി. കഠിനാധ്വാനവും ഉറച്ച തീരുമാനങ്ങളും എപ്പോഴും വിജയത്തിലേക്ക് നയിക്കും. ഏതൊരു വലിയ ലക്ഷ്യവും നേടാൻ നിശ്ചയദാർഢ്യം വളരെ അത്യാവശ്യമാണ്. ലക്ഷ്യം വ്യക്തമായി നിശ്ചയിക്കുക. ലക്ഷ്യത്തിലെത്താൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെറിയ ഘട്ടങ്ങളായി മാറ്റുക. സ്വന്തം കഴിവുകളിൽ വിശ്വസിച്ച് തോൽവികളിൽ പാഠം ഉൾക്കൊണ്ട് മുന്നേറുക. വിജയം എളുപ്പം അരികിലെത്തും. ബ്രിട്ടീഷ് സൈക്ലിംഗ് ടീമിന്റെ അനുഭവം അതാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. 10ാം തീയതിയിലെ ജീവിതപാഠം ശ്രദ്ധേയമായി. അന്നു തന്നെ കാവ്യധാരയിൽ കുമാരനാശാന്റെ ഖണ്ഡകാവ്യം നളിനിയിൽ നിന്നുള്ള ഭാഗം ശില്പ കെ രാജ് ആലപിച്ചത് ഏറെ ഇഷ്ടമായി. മനസ്സിൽ വെറുപ്പും വിദ്വേഷവും സൂക്ഷിക്കുന്നത് നമ്മുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കും. മറ്റുള്ളവർ ചെയ്ത തെറ്റുകൾ പൊറുക്കുന്നത് മനസ്സിന് വലിയൊരു ഭാരം കുറയ്ക്കും. മനസമാധാനത്തോടെ ജീവിക്കാൻ വെറുപ്പ് ഉപേക്ഷിച്ച് മുന്നോട്ടു പോവുക. 9ാം തീയതി ഡോക്ടർ മൻസൂർ ഒദായി അവതരിപ്പിച്ച സുഭാഷിതം ശ്രദ്ധേയമായി. മൺമറഞ്ഞതോ വംശനാശ ഭീഷണി നേരിടുന്നതോ ആയ ഔഷധ സസ്യങ്ങൾ, അമിത ചൂഷണം, ആവാസ വ്യവസ്ഥയുടെ നാശം, കാലാവസ്ഥാ വ്യതിയാനം എന്നിവ കാരണം ഭൂമുഖത്തുനിന്നും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നവയാണ്. ഔഷധ സസ്യങ്ങളുടെ വംശനാശം തടയുന്നതിനായി വിത്ത് സൂക്ഷിക്കലും ജൈവകൃഷിയും വളരെ അത്യാവശ്യമാണ്. വരും തലമുറയ്ക്കായി പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. 9ാം തീയതി ഹരിതം പരിപാടിയിൽ നിലമ്പൂർ പ്രകൃതി പഠന കേന്ദ്രം ഡയറക്ടർ ജയപ്രകാശ് നിലമ്പൂർ നടത്തിയ പ്രഭാഷണം വളരെ പ്രസക്തമായിരുന്നു.
1: പ്രകൃതിയെ എന്നും എപ്പോഴും ചേർത്ത് പിടിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് ഓരോ പരിസ്ഥിതി ദിനവും. പരിസ്ഥിതി ദിനം ഇപ്പോൾ കഴിഞ്ഞുപോയി. മഴക്കാലത്ത് ഇപ്പോൾ ഓരോ ദിനവും പ്രകൃതി കൂടുതൽ കൂടുതൽ സുന്ദരിയായിക്കൊണ്ടിരിക്കുന്നു. പ്രകൃതിയിലെ ഓരോ സസ്യവും ജന്തുജാലങ്ങളും വിളിച്ചു പറയുന്നത് മനുഷ്യ നീ നിനക്ക് വേണ്ടി എന്നെ ഓർക്കൂ എന്നല്ലേ.
0: അദ്ദേഹത്തിന്റെ സന്ദേശം തുടരുന്നു. നന്നേ ചെറുപ്പത്തിൽ വിവാഹിതയായ നാദിറ എന്ന പെൺകുട്ടി തന്റെ പഠനമെന്ന സ്വപ്നത്തെ ഉപേക്ഷിക്കേണ്ടി വരുന്നു. ഒരു പെൺകുട്ടി ജനിച്ചപ്പോൾ അവൾ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങളും ഇഷ്ടമില്ലാത്ത ജീവിതത്തിൽ നിന്ന് വേർപെട്ടു പോരാൻ സമ്മതിക്കാത്ത പുരുഷാധിപത്യവും ലളിതമായി അവതരിപ്പിക്കുന്ന അകത്തും പുറത്തും ആണിനെയും മതത്തെയും അനുസരിച്ച് ഒതുങ്ങിക്കഴിയേണ്ടവരാണ് പെണ്ണുങ്ങൾ എന്ന അസ്വാതന്ത്ര്യത്തിനെതിരെ പ്രതികരിക്കുന്ന കേരളത്തിലെ മുസ്ലിം ദാമ്പത്യ ജീവിത സംഘർഷങ്ങളെ സധൈര്യം ആവിഷ്കരിക്കുന്ന ഫസീല മഹറിന്റെ ഖാനിത്താത് എന്ന നോവലിനെ 8ാം തീയതി തൂലികയിൽ മലയാളം സാഹിത്യ ഗവേഷക മിൻഹാജിത് പരിചയപ്പെടുത്തിയത് പ്രസ്തുത കൃതിയെ അടുത്തറിയാൻ ഉപകരിച്ചു. പാട്ടുപൊലിമയിൽ കോട്ടക്കൽ നജീബും സംഘവും അവതരിപ്പിച്ച ദഫ്മുട്ട് വളരെയധികം ഇഷ്ടപ്പെട്ടു.
1: മഴത്തുള്ളികൾ പെയ്തിറങ്ങുന്നത് പോലെ ആകാശവാണി മഞ്ചേരി

0: എഫെമ്മിൻ്റെ പ്രക്ഷേപിണിയിൽ നിന്ന് നിങ്ങളിലേക്ക് പെയ്തിറങ്ങുന്ന ശബ്ദവീചികൾ. ഓരോ ശബ്ദവീചിയും ഉള്ളിലൊതുക്കുന്നത് 1000 വികാരങ്ങൾ, 1000 വിവരങ്ങൾ. ഈ ശബ്ദവീചികളെ കർണപുടത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് മനനം ചെയ്ത് ഓരോന്നും വിലയിരുത്തി അഭിപ്രായങ്ങൾ കുറിച്ചതിന് അഭിനന്ദനങ്ങൾ. മഴ ഒരു വികാരമാണ്, ഫുട്ബോൾ പോലെ തന്നെ. മഴ ആസ്വദിച്ച് വഴി നടക്കുമ്പോഴും ഫുട്ബോൾ കണ്ടോ കളിച്ചോ സ്വയം മറക്കുമ്പോഴും മനസ്സിൽ നിന്ന് വല്ലാത്തൊരാഗ്രഹമുയരും. ഇതൊരിക്കലും തീരാതിരുന്നെങ്കിലെന്ന്, ആ ആസ്വാദനത്തിൻ്റെ അനുഭൂതി എപ്പോഴും സിരകളിലുണ്ടായിരുന്നുവെന്ന്. പക്ഷേ വിസിലടിക്കുമ്പോൾ കളി നിർത്തണം, വെയിലുറയ്ക്കുമ്പോൾ മഴ വഴി മാറണം. അതുപോലെ അടുത്ത പരിപാടിക്കായി തൽക്കാലം പരസ്പരം വിടവാങ്ങട്ടെ. അടുത്തയാഴ്ച വീണ്ടും പെയ്യാമെന്ന് പ്രതീക്ഷയോടെ. മഴയായാലും വെയിലായാലും എന്നും ഒപ്പമുണ്ടാകും മഞ്ചേരി FM. സുരക്ഷിതരായിരിക്കുവാൻ മറക്കരുത്. സുരക്ഷാ നിർദ്ദേശങ്ങളും പരിപാടികളുമെല്ലാം ആകാശവാണി മഞ്ചേരി FM-ലൂടെ നിങ്ങൾക്കരികിലേക്കെത്തും. ഇതാ കുടചൂടി ഞങ്ങൾ രണ്ടുപേർ തൽക്കാലം വിടവാങ്ങട്ടെ. നിങ്ങൾക്കൊപ്പം ഇതുവരെ ഉണ്ടായിരുന്നത് ഞാൻ മുനിരാമയൂർ,
1: ഞാൻ MJ ഷ.
0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് ആകാശവാണിയുടെ ഭൂമികയെ ഉർവരമാക്കുന്നത്. അതുകൊണ്ട് മഴയായി പെയ്യട്ടെ നിങ്ങളുടെ കത്തുകൾ.
1: വിലാസം ഇതാ: പരസ്പരം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി മഞ്ചേരി, മഞ്ചേരി കോളേജ്, PO, പിൻകോഡ് 6761-22.
0: ഡിജിറ്റലായും മഴ പെയ്യിക്കാം വാട്സാപ്പിലൂടെ.
1: വാട്സാപ്പ് നമ്പർ 9495-05-0000.
0: ഇമെയിൽ വിലാസം
1: allindiaradio.manjeriafm@gmail.com.
0: പ്രതികരിച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി,
1: നമസ്കാരം.
2: പരസ്പരം, ശ്രോതാക്കളുടെ പ്രതികരണങ്ങൾ.

0: ഫിലിപ്സ് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
1: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി ഫോൺ 9495777174.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
5: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
6: ഈ മഴക്കാലത്ത് മൾട്ടി ഷോറൂമുകളിൽ ഓഫറുകളുടെ പേരുമഴയുമായി ലാഭമഴ പെയ്യുന്നു.
7: ഗാലക്സി S25, ഓപ്പോ, റെഡ്മി, റെഡ്മി നോട്ട്, വിവോ X300 സീരീസ് സ്മാർട്ട്ഫോണുകൾ. മൾട്ടിയുടെ സ്പെഷ്യൽ പ്രൈസ് EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, UPI ക്യാഷ് ബാക്ക് ഓഫറുകൾ.
6: ഐപാഡ് കില്ലർ പ്രൈസിൽ ലഭിക്കുമ്പോൾ ഈ മഴക്കാലത്ത് നിങ്ങളുടെ ഫോണിന് വെള്ളത്തിൽ നിന്ന് പൂർണ്ണ സംരക്ഷണവുമായി മൾട്ടി പ്രൊട്ടക്ഷൻ പ്ലാൻ.
8: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
9: നടുവേദന, സന്ധിവേദന, അലർജി, പക്ഷാഘാതം, മാനസിക സമ്മർദ്ദം, മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
10: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
11: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം.
12: എന്നും രാവിലെ 7:00.
11: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
12: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.

0: മുഖ്യ പ്രഭാഷണം ഡി പ്രദീപ് കുമാർ. ആകാശവാണിയും ശ്രോതാക്കളും എന്ന വിഷയത്തിൽ സി കൃഷ്ണകുമാറും റേഡിയോ നാടകങ്ങൾ എന്ന വിഷയത്തിൽ കെ വി ശരത്ചന്ദ്രനും വാർത്തയും ശ്രോതാക്കളും എന്ന വിഷയത്തിൽ അനിൽ ചന്ദ്രനും പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. മുനീർ ആമയൂർ, ഫഹദ് റാസ എന്നിവരും ആശംസകൾ നേരും. ഇന്ന് ഉച്ചയ്ക്ക് 1:30 അരീക്കോട് വ്യാപാരഭവൻ ഓഡിറ്റോറിയത്തിൽ. ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം ഇപ്പോൾ 9 കഴിഞ്ഞ 57:10. ഫ്രാൻസിലെ നീസിൽ ലഭിച്ച ഊഷ്മള സ്വീകരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ പ്രവാസികൾക്ക് നന്ദി പറഞ്ഞു. ഇന്ത്യൻ പ്രവാസികളുടെ രാജ്യവുമായ ബന്ധം എക്കാലത്തെയും പോലെ ശക്തമായി തുടരുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഇറാനുമായി യുദ്ധം അവസാനിപ്പിക്കുന്നതിന് കരാറിൽ ഇന്ന് ഒപ്പുവയ്ക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇതിന്റെ ഭാഗമായി തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് എല്ലാവർക്കുമായി തുറന്നുകൊടുക്കുമെന്നും ട്രംപ് സാമൂഹിക മാധ്യമത്തിലൂടെ അറിയിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്കുകൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. ചന്ദ്രോപരിതലത്തിലെ അതിശൈത്യത്തിൽ നിന്ന് ലാൻഡറുകളെ സംരക്ഷിക്കുവാനായി കൃത്രിമ താപ സംവിധാനം വികസിപ്പിക്കാൻ ആണവോർജ വകുപ്പുമായി സഹകരിക്കുമെന്ന് ISRO ചെയർമാൻ വി നാരായണൻ. ബംഗളൂരുവിൽ CSIR റൈസ് കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്ലസ് വൺ പ്രവേശനത്തിന്റെ ആദ്യ അലോട്ട്മെന്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. അലോട്ട്മെന്റ് ലഭിച്ചവർക്ക് നാളെ മുതൽ ബുധനാഴ്ച വരെ പ്രവേശനം നേടാം. 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം സംസ്ഥാനത്ത് ഈ മാസം 16 മുതൽ 30 വരെ ലഭ്യമാകും. അടുത്ത മാസം 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ ഒന്നാം ഘട്ടം. UAEയിലെ ഇന്ത്യൻ പാസ്പോർട്ട്, വിസ കോൺസുലർ സേവനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഏജൻസിയിൽ മാറ്റം വരുത്തിയതായി ഇന്ത്യൻ എംബസി അറിയിപ്പ്. നിലവിലെ സേവനദാതാക്കളായ BLS ഇന്റർനാഷണൽ, SGIVS ഗ്ലോബൽ എന്നിവ ഈ മാസം 30 വരെയാകും അപേക്ഷകൾ സ്വീകരിക്കുക. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ബർമിംഗ്ഹാമിലെ എഡ്ജ് ബാസ്റ്റണിൽ ഇന്ത്യൻ സമയം രാത്രി 7 മത്സരം.
1: FM പ്രധാന വാർത്തകൾ.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
3: സ്പോർട്സ് മെഡിസിൻ ആൻഡ് അസ്ഥിരോഗ വിഭാഗത്തിൽ മുട്ടുമാറ്റിവയ്ക്കൽ, ലിഗ്മെന്റ് സർജറികൾ, സ്പോർട്സ് ഇഞ്ചുറികൾക്കുള്ള ചികിത്സ എന്നിവ മിതമായ നിരക്കിൽ.
4: പുറത്ത് എന്ത് മഴയാ,
5: ഇന്ന് നമുക്ക് ലാപ്ടോപ്പിൽ ഗെയിം കളിച്ചാലോ?
4: ഗെയിമോ? അത് ഈ പഴഞ്ച ലാപ്ടോപ്പിലോ? ഇതൊന്ന് മാറ്റി വാങ്ങ്. മൈജിയിൽ ലാഭമഴ നടക്കുകയല്ലേ. മികച്ച വിലയ്ക്ക് പുറമെ പഴയ ലാപ്ടോപ്പിന് 10,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്.
6: പ്രമുഖ ബ്രാൻഡുകളുടെ അഡ്വാൻസ് ലാപ്ടോപ്പുകൾ ഇപ്പോൾ സ്പെഷ്യൽ വിലക്കുറവിലും.
4: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
7: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
8: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
7: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
8: ഫോൺ 9744555024.
9: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
10: എന്നും രാവിലെ 8:30.
9: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി TransPRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
10: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
11: സ്മാർട്ട് ഫോണുകളിൽ ഓഫറുകളുടെ പെരുമഴയുമായി മൈജിയിൽ ലാഭമഴ പെയ്യുന്നു.
12: ആപ്പിൾ ഐഫോൺ 17 കില്ലർ പ്രൈസിൽ 3,000 രൂപ ബാങ്ക് ക്യാഷ് ബാക്ക്, കൂടാതെ ഗാലക്സി A37 വൻ വിലക്കുറവിൽ 36,499 രൂപയ്ക്ക്. ഈ മഴക്കാലത്ത് നിങ്ങളുടെ ഫോണിന് വെള്ളത്തിൽ നിന്ന് പൂർണ്ണ സംരക്ഷണവുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
13: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
14: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
15: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
14: എ പ്രോഡക്ട് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
16: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ തീവണ്ടികളിൽ എത്തിച്ചേരുന്ന സമയം പറയാം. ട്രെയിൻ നമ്പർ 1661 മംഗലാപുരം പാലക്കാട് എക്സ്പ്രസ് കൃത്യസമയമായ 10:59, 1606 തിരുവനന്തപുരം സെൻട്രൽ മംഗലാപുരം സെൻട്രൽ ഏറനാട് എക്സ്പ്രസ് കൃത്യസമയമായ 11:33 എത്തിച്ചേരും. ഇനി അങ്ങാടിപ്പുറത്ത് ട്രെയിൻ നമ്പർ 16326 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49-നും ട്രെയിൻ നമ്പർ 5661 നിലമ്പൂർ ഷൊർണൂർ

ഇന്നത്തെ പരിപാടികളിൽ അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആകാശവാണിയുടെ 90 വർഷങ്ങൾ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 1:30 അരീക്കോട് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ.

0: പാസഞ്ചർ 10:52 എത്തിച്ചേരും.
1: ട്രെയിൻ സമയം.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
5: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
4: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
5: ഫോൺ 9744555-0424.
6: കിച്ചണിൽ ഓഫറുകളുടെ ചൂടൻ മഴയുമായി മൈ ജി ലാഭമഴയെത്തി.
7: കിച്ചൺ അപ്ലയൻസുകളിൽ 70%
6: ഇൻവെർട്ടർ, ബാറ്ററി കോംബോ, അത്യുഗൻ ക്യാഷ് ബാക്ക് ഓഫറിൽ.
7: ചിമ്മിനി ഹബ് കോംബോക്കൊപ്പം മിക്സർ ഗ്രൈൻഡർ,
6: മിക്സർ ഗ്രൈൻഡറിനൊപ്പം ഇലക്ട്രിക് കെറ്റിൽ സമ്മാനം.
7: അപ്പച്ചട്ടി വാങ്ങാം 299 രൂപയ്ക്ക്. മൈ ജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
8: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
9: ഈ മഴക്കാലത്ത് ലാഭത്തിന്റെ പെരുമഴ പെയ്യുന്നത് എവിടെയാണെന്ന് അറിയാമോ?
7: നമ്മുടെ മൈജിയിൽ. അല്ലാതെ എവിടെ?
9: നിങ്ങളുടെ മഴക്കാല ഷോപ്പിംഗ് ആഘോഷമാക്കാൻ മൈജി ലാഭമഴ.
7: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും വമ്പൻ വിലക്കുറവ്, ക്യാഷ് ബാക്കും കോംബോ ഗിഫ്റ്റുകളും.
9: മൈജി ലാഭമഴ ഇപ്പോൾ മൈജിയുടെ എല്ലാ ഷോറൂമുകളിലും.
7: TNC Apply.

0: നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് പറയാം. അറിയിപ്പിനെ തുടർന്ന് നവഗീതങ്ങൾ. 10:15 കേൾക്കാം ഫുട്ബോൾ ബീറ്റ്സ്, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോൺ ഇൻ പരിപാടി. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പറുകൾ 0483295300, 0483295800. 10:50 കേൾക്കാം FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 11:00 പാദമുദ്ര. ഇതിൽ ചരിത്രകാരനും ചിന്തകനുമായ ഡോക്ടർ MGS നാരായണനുമായി AM ഷിനാസ് നടത്തിയ അഭിമുഖത്തിന്റെ 5 ഭാഗം. 11:15 മഴവില്ല്, 11:30 ബാലലോകം. പടിഞ്ഞാറ്റുമുറി ഓർഫനേജ് UP സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ ഇതിന്റെ 1 ഭാഗം. 12:00 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 12:10 ഇശൽ, 12:25 ജാലകം, 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 1:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 2:15 ഗാനമഞ്ജുഷ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 3:00 കേൾക്കാം NDA ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുന്നതിനോട് അനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 3:35 സ്നേഹദൂത്. 3:57 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 4:00 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5:00 മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 6:10 കേൾക്കാം തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം. 6:30 മുതൽ ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ബർമിംഗ്ഹാമിലെ എഡ്ജ് ബാസ്റ്റണിൽ നടക്കുന്ന മത്സരത്തിന്റെ ദൃക്സാക്ഷി വിവരണം. ന്യൂസ് ഓൺ എയർ ആപ്പിൽ മറ്റു പരിപാടികളും കേൾക്കാം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. എന്നും രാവിലെ 6:30.
2: നടുവേദന, സന്ധിവേദന, അലർജി, പക്ഷാഘാതം, മാനസിക സമ്മർദ്ദം, മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
3: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: മഴ എത്ര പെയ്താലും അലക്കലും ഉണക്കലും ഇനി പണിയാകില്ല.
5: മൈസി ലാഭമഴയിൽ വാഷിംഗ് മെഷീനുകൾ സ്പെഷ്യൽ പ്രൈസിൽ.
4: 6,999 രൂപ മുതൽ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനുകൾ. പഴയ വാഷിംഗ് മെഷീനുകൾ മാറ്റി പുതിയ ലോയ്ഡ് വാഷിംഗ് മെഷീനുകൾ എടുക്കുമ്പോൾ 4,444 രൂപ എക്സ്ചേഞ്ച് ബോണസ്. ഡിഷ് വാഷറുകളിൽ 5,000 രൂപ ക്യാഷ് ബാക്ക്.
5: TNC apply.
6: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം. എന്നും രാവിലെ 7:40.
7: സ്പോർട്സ് മെഡിസിൻ ആൻഡ് അസ്ഥിരോഗ വിഭാഗത്തിൽ മുട്ടുമാറ്റിവെക്കൽ, ലിഗ്മെന്റ് സർജറികൾ, സ്പോർട്സ് ഇഞ്ചുറികൾക്കുള്ള ചികിത്സ എന്നിവ മിതമായ നിരക്കിൽ.
8: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
9: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ

0: നവഗീതങ്ങൾ.
1: നവഗീതങ്ങളിലേക്ക് സ്വാഗതം. ആദ്യം കേൾക്കാം ഏണി എന്ന ചിത്രത്തിനു വേണ്ടി നിഖിൽ രാജ് പാടിയത്.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ എൽ ഇ ഡി ടി വി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടി വി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: നവഗീതങ്ങളിൽ ഇനി കേൾക്കാം മുരളി ഗോപി പാടിയത്, ചിത്രം പെണ്ണും പൊറാട്ടും.

0: നവഗീതങ്ങൾ.
1: ആകാശവാണി 102.7 മഞ്ചേരി എഫ്എം മലയാളത്തിന്റെ ഹൃദയതാളം. ഇനി അല്പസമയത്തിനകം കേൾക്കാം ഫുട്ബോൾ ബീറ്റ്സ്, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോൺ ഇൻ പരിപാടി. ഈ പരിപാടിയിലേക്ക് വിളിക്കാവുന്നതാണ്. നിങ്ങൾക്ക് വിളിക്കേണ്ട നമ്പറുകൾ പറയാം: 2950300, 2950800, STD കോഡ് 0483, 0483 എന്ന STD കോഡിനൊപ്പം 2950300, 2950800. ഫുട്ബോൾ ബീറ്റ്സ്.
2: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15 എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
3: ഹോം തിയേറ്റർ, ബ്ലൂടൂത്ത് സ്പീക്കർ, പവർ ബാങ്ക് എന്നിവയിൽ സൂപ്പർ ഓഫറുകളുമായി മൈജി ലാഭമഴ.
4: 77% ഓഫിൽ ഹോം തിയേറ്റർ.
3: ബ്ലൂടൂത്ത് സ്പീക്കറുകൾക്ക് 53% വരെ വിലക്കുറവ്.
4: ഇയർബഡ്സ്, പവർ ബാങ്ക്, സ്മാർട്ട് വാച്ച് എന്നിങ്ങനെ എല്ലാത്തിലും സൂപ്പർ വിലക്കുറവ്.
3: മൈജി ലാഭമഴ ഇപ്പോൾ മൈജിയുടെ എല്ലാ ഷോറൂമുകളിലും.
5: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ആരോഗ്യജാലകം, തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
6: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ

0: നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.
1: ആകാശവാണി.

0: നമസ്കാരം, സ്വാഗതം. ഫുട്ബോൾ ബീറ്റ്സിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നിങ്ങൾക്കൊപ്പം ഞാൻ എം പി കുമാർ, കൂടെ
1: പി മഞ്ജു,
0: സാങ്കേതിക സഹായം ഇ എം ഷജീർ, ലിജീഷ് കേശരി, സയ്യിദ്.
2: കാൽപന്ത് കളിയുടെ ലോക മാമാങ്കത്തിന് വിസിലടി ഉയർന്നു കഴിഞ്ഞു. ഇനി ഉറക്കമില്ലാത്ത രാവുകൾ, നെഞ്ചിടിപ്പിന്റെ നിമിഷങ്ങൾ. പെലെയുടെയും മറഡോണയുടെയും ഓർമ്മകൾ ഇരമ്പുന്ന മണ്ണിലേക്ക് മെസ്സിയും റൊണാൾഡോയും നെയ്മറും എംബാപ്പയുമൊക്കെ പുതിയ ചരിത്രം കുറിക്കാൻ ബൂട്ട് കെട്ടിയിറങ്ങുമ്പോൾ നാടെങ്ങും ആവേശലഹരിയിലാണ്.
0: എങ്ങും എവിടെയും ആരവങ്ങൾ, വീടുകളിലും ക്ലബിലുമൊക്കെ കൂട്ടുകൂടുന്നവർ, റോഡ് സൈഡിൽ ഒഴിഞ്ഞ സ്ഥലത്ത് ബിഗ് സ്ക്രീനിൽ കളി കാണുന്നവർ, എല്ലാവർക്കും ഒരേ മനസ്സ്, ഒരേ ആരവം, ഒരേ താളം, ഫുട്ബോൾ എന്ന മന്ത്രം മാത്രം. പക്ഷേ ഓരോരുത്തർക്കും ഓരോ ടീമുകൾ.
2: അമേരിക്കയിലെയും കാനഡയിലെയും മെക്സിക്കോയിലെയും പുൽമൈതാനങ്ങളിൽ പന്തുരുളുമ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിലെ ചായക്കടകളിലും ക്ലബ്ബുകളിലും വീടുകളിലും പ്രവചനങ്ങളുടെ പെരുമഴയാണ്. ആര് കപ്പടിക്കും? ആര് കണ്ണീരോടെ മടങ്ങും? ഗോൾഡൻ ബൂട്ട് ആർക്കായിരിക്കും? ബ്രസീലിന്റെ സാംബാ നൃത്തമാണോ അതോ അർജന്റീനയുടെ നീലപ്പടയുടെ മാന്ത്രികതയാണോ ഇത്തവണ കപ്പ് നേടാൻ പോകുന്നത്? അതോ യൂറോപ്യൻ കരുത്തിനു മുന്നിൽ ലാറ്റിൻ അമേരിക്ക വീഴുമോ?
0: കഴിഞ്ഞ 3 ലോകകപ്പും ആർക്ക് കിട്ടും എന്ന് കൃത്യമായി പ്രവചിച്ച ജർമ്മൻ സാമ്പത്തിക വിദഗ്ധൻ യോ എകിം ക്ലമന്റ് ആണ്.
2: പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എന്താണ് ഈ വേൾഡ് കപ്പിനെ കുറിച്ച് പറയാനുള്ളത്? നിങ്ങളുടെ പ്രതീക്ഷകൾ എന്താണ്? എല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ മഞ്ചേരി ആകാശവാണിയിലേക്ക് വിളിച്ച് പങ്കുവയ്ക്കാം. വിളിക്കേണ്ട നമ്പറുകൾ ഇതാണ്:
0: 0483 29 50 300, അല്ലെങ്കിൽ 29 50 800. ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങിക്കോളൂ.
2: കൂടാതെ ഒരു മൊബൈൽ നമ്പർ കൂടിയുണ്ട്: 9495 055 06 00. അപ്പോൾ നമ്മളെല്ലാവരും നാടെങ്ങും ഫുട്ബോളിന്റെ ആവേശലഹരിയിലാണ്.
0: അതെ അതെ.
2: ഈ സമയത്ത് പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എന്താണ് മഞ്ചേരി എഫുമായി പങ്കുവയ്ക്കാനുള്ളത്? പ്രിയപ്പെട്ട ശ്രോതാക്കളോട് എന്താണ് പങ്കുവയ്ക്കുവാനുള്ളത്? ഇത് പറയാനായിട്ട് ഇപ്പോൾ തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം:
0: 0483 29 50 300, അല്ലെങ്കിൽ 29 50 800.
2: മറ്റൊരു നമ്പർ: 9495 05 06 00.

അപ്പോൾ ഇന്ന് പുലർച്ചെ ഉണ്ടായിരുന്ന കളികൾ അല്ലേ, ഇന്ന് പുലർച്ചെ രണ്ട് കളികൾ ഉണ്ടായിരുന്നു. അർദ്ധരാത്രി 12:30 ഖത്തർ സ്വിറ്റ്സർലാൻഡും തമ്മിലുള്ള ഒരു കളിയായിരുന്നു. ഈ കളിയോട് നമുക്കൊരു പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു. എന്താണ്? അതെ, നമ്മൾ ആ ഒരു പ്രതീക്ഷയിലായിരുന്നു. നമ്മള് നമ്മളെ ഇന്ത്യക്കാർക്ക് എന്തായാലും വേൾഡ് കപ്പിൽ ഇതുവരെ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ നമ്മളുടെ ഒരു മലയാളി താരം ഇറങ്ങും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഇറങ്ങാൻ പറ്റിയിട്ടില്ല അല്ലേ. സാരമില്ല, ഇനിയും കളികൾ വരുന്നുണ്ടല്ലോ. തഹസിൻ ജംഷീദ്, തഹസിൻ ജംഷീദ് ആണ് ഖത്തർ ടീമിൽ ഉൾപ്പെട്ടിട്ടുള്ള നമ്മുടെ അഭിമാനത്തെ

0: ആണ് ഖത്തർ ടീമിൽ ഉൾപ്പെട്ടിട്ടുള്ള നമ്മുടെ അഭിമാന താരം.
1: അതെ അതെ അതെ.
0: അദ്ദേഹം കണ്ണൂർ വളപട്ടണം സ്വദേശിയാണ്, 19-കാരനാണ് അല്ലേ. അപ്പോൾ ഈ മത്സരത്തിൽ 1-1 സമനില നേടിയാണ് നേടിയിട്ടുള്ളത് അല്ലേ.
1: അതെ അതെ അതെ.
0: ഖത്തർ സ്വിറ്റ്സർലൻഡിന് 1-1 തളിച്ചു. അതുപോലെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു മത്സരമായിരുന്നു ഇന്ന് പുലർച്ചെ 3:30 നടന്നിട്ടുള്ള തുടങ്ങിയ കളിയിലെ.
1: അതെ അതെ.
0: ബ്രസീൽ ആരാധകരും അർജന്റീന ഫാൻസും എല്ലാവരും ഉറക്കമൊഴിച്ചു കണ്ട ഒരു കളിയായിരുന്നു ഇത്.
1: ഒപ്പം മൊറോക്കോ അല്ലേ.
0: അതെ.
1: മഞ്ജു, ഇതിനിടയിൽ ഒരു കാര്യം ചോദിക്കട്ടെ, മഞ്ജു ആരുടെ ടീമാ?
0: അയ്യോ, അതിപ്പോ നമ്മള് പറയാൻ പാടുണ്ടോ?
1: എന്നാലൊന്ന് പറഞ്ഞോളൂ.
0: നമ്മുടെ ശ്രോതാക്കള് അല്ലേ,
1: എന്തായാലും അത് മനസ്സിലിരിക്കട്ടെ,
0: അത് മനസ്സിലിരിക്കട്ടെ.
1: ലാസ്റ്റ് പറയാം.
0: അതെ അതെ. അപ്പോ
1: ആരെങ്കിലും വിളിക്കുന്നുണ്ടോ?
0: ആരാണ് വിളിക്കുക ആദ്യം നോക്കാം നമുക്ക്. ബ്രസീൽ ഫാൻസ് ആണോ അർജന്റീന ഫാൻസ് ആണോ?
1: നമ്പർ ഒന്നുകൂടി പറഞ്ഞോളൂ.
0: സ്പെയിൻ ആണോ, ജർമ്മനി ആണോ, പോർച്ചുഗൽ ആണോ, ആരാണ് ആദ്യം വിളിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ പങ്കുവെക്കാനുള്ള ഒരു അവസരമാണിത്. പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പറുകൾ ഒന്നുകൂടി പറയാം. 0483 29 50 300. ഇതേ കോഡിൽ തന്നെ, ഇതേ STD കോഡിൽ തന്നെ 2950 800 എന്ന നമ്പറിലേക്കും നിങ്ങൾക്ക് വിളിക്കാം. കൂടാതെ ഒരു മൊബൈൽ നമ്പർ കൂടിയുണ്ട്, 9495505600.
1: ഇന്നലെ വിളിച്ച ശ്രോതാക്കൾക്കും വിളിക്കാം കേട്ടോ, അഭിപ്രായങ്ങളൊക്കെ പറയാം. നോക്കാം നമുക്ക് ആരാണെന്ന്.

0: അപ്പോൾ നമ്മളോട് ആവേശം പങ്കുവെക്കുവാനായിട്ട് ഒരു ഫുട്ബോൾ ആരാധകൻ ഇവിടെ എത്തിയിട്ടുണ്ട്. നോക്കാം ആരാണെന്ന്.
1: ഹലോ.
2: ഹലോ.
1: ആ നമസ്കാരം.
2: നമസ്കാരം.
1: ഫുട്ബോൾ ബീറ്റ്സ് ആണ്.
2: അതെ അതെ.
0: അങ്ങയുടെ പേരൊന്ന് പറയാമോ?
2: എന്റെ പേര് വിപിൻ ദാസ്.
0: എവിടുന്നാണ്?
2: ഞാന് മലപ്പുറം മക്കരപ്പുറം എന്നാണ് വിളിക്കുന്നത്.
0: അപ്പൊ ഇനി അടുത്ത ചോദ്യം, നമ്മുടെ ടീം ഏതാ?
2: നമ്മുടെ ടീം അർജന്റീന.
1: എന്ത് ചെയ്യുന്നു പറയാമോ?
2: ഞാന് പൂനെയില് ജോലി ചെയ്യാണ്.
1: പൂനെയില്?
2: അതെ അതെ, ഐടി കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. നാട്ടിലേക്ക് വന്നതാണ്.
0: എത്ര നാളുണ്ട് ഇവിടെ?
2: ഞാൻ കുറച്ച് ദിവസം ഉണ്ട്. ഇപ്പൊ വർക്ക് ഫ്രം ഹോം കിട്ടിയതുകൊണ്ട് കുറച്ച് സൗകര്യമായി.
0: സൗകര്യമായി, കളികളൊക്കെ കാണാലോ സ്വസ്ഥമായിട്ട് വീട്ടിലിരുന്നിട്ട് അല്ലേ?
2: അതെ തന്നെ, സമയമാണ് പ്രശ്നം. രാത്രി 3:30-4:00 ആയതുകൊണ്ട് അതെ അതെ, രാവിലെ ജോലിക്ക് ഇരിക്കാന്നുള്ളത് ഒരു ടാസ്ക്കാണ്.
0: അതാണ്. എന്നാലും നമുക്ക് പ്രിയപ്പെട്ട കളികളൊന്നും കാണാതിരിക്കാനും പറ്റില്ല അല്ലേ?
2: അതെ. ഇന്ന് ഇന്നിപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്നിപ്പോ പുലർച്ചയുടെ ബ്രസീൽ മൊറോക്കോ കളി കണ്ടു.
1: എങ്ങനെയുണ്ടായിരുന്നു കളി ഒന്ന് പറയാമോ ശ്രോതാക്കൾക്ക് വേണ്ടി? വിലയിരുത്തി
2: കളി അടിപൊളിയായിരുന്നു. നമ്മള് ബ്രസീലിൽ നിന്ന് പ്രതീക്ഷിച്ച ഒരു കളി പുറത്തേക്ക് വന്നില്ല എന്നാണ് തോന്നിയത്. മൊറോക്കോ അത്യാവശ്യം പ്രത്യേകിച്ച് നല്ലൊരു കളി കാഴ്ചവെച്ചു. അതുകൊണ്ട് 1-1 എന്നുള്ള നിലയില് ബ്രസീലിനെ തളയ്ക്കാൻ അവർക്ക് പറ്റി എന്തായാലും.
0: അതൊരു വലിയ കാര്യം അല്ലേ? മൊറോക്കോ ടീം ഒട്ടും മോശമല്ല അല്ലേ?
2: അല്ല, മൊറോക്കോ ഒട്ടും മോശമല്ല. ഹക്കീമിയെല്ലാം ഭയങ്കര അടിപൊളി കളിയൊക്കെ തന്നെ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു പിന്നെ ബ്രസീല് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു രീതിയിലേക്ക് വന്നില്ല.
0: പക്ഷേ അർജന്റീന ഫാൻസിനും കൂടി ചെറിയൊരു നിരാശയാണ് അല്ലേ?
2: അതെ അതെ അതെ,
0: എതിരാളികൾ കരുത്തരാവണമല്ലോ അപ്പോഴല്ലേ മത്സരം.
2: പിന്നെ ബ്രസീൽ എപ്പോഴും നമുക്ക് അർജന്റീന പോലെ തന്നെ എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു ടീമല്ലേ,
0: നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു ടീമാണ്.
2: അതെ അതെ അതെ അതെ, ഒന്നാമത് ലാറ്റിൻ അമേരിക്കൻ കളികളൊക്കെ എല്ലാവർക്കും എല്ലാ കാലത്തും ഇഷ്ടമാണല്ലോ. അതാണ് നമ്മൾ അവരിന്ന് പ്രതീക്ഷിക്കുന്ന കുറച്ചും കൂടി നല്ല കളി വരുമെന്നാണ് അടുത്ത കളികളിലൊക്കെ.
0: നമുക്ക് പ്രതീക്ഷിക്കാം, ഇനി ഒന്നുകൂടി ഉഷാറാവുന്ന പ്രതീക്ഷിക്കാം അല്ലേ?
1: എങ്ങനെ വിപിൻ, ഒരുമിച്ച് ഇരുന്നിട്ടാണോ കളികൾ കാണുന്നത്? എങ്ങനെയാണ് കൂട്ടുണ്ടോ?
2: ആ ഞാന് ഇന്നലെ ഇപ്പൊ എന്റെ ഒരു കൂട്ടുകാരൻ വന്നു, ഉവൈസ് എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടുകാരുണ്ടായിരുന്നു. അവൻ എങ്ങനെ വീട്ടിലേക്ക് വന്നിരുന്നു, അപ്പൊ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചിരുന്ന കണ്ടത്.
1: പിന്നെ
2: വീട്ടില് അമ്മയും അമ്മമ്മയും ഉണ്ട്. അവര്
1: അങ്ങനെ
2: കളി ഇല്ല, അവരങ്ങനെ കളി കാണാറില്ല. പക്ഷെ അമ്മമ്മക്ക് കുറച്ച് അസുഖങ്ങളൊക്കെ ആയിട്ട്
1: അവരോട്
2: ഉണ്ട് എന്തായാലും.
1: എത്ര കാലമായി കളി കണ്ടു തുടങ്ങിയിട്ട്? എങ്ങനെ കഴിഞ്ഞ ലോകകപ്പ് കണ്ടിരുന്നോ?
2: ഓ, കഴിഞ്ഞ ലോകകപ്പ് കാണാതെ, നമ്മുടെ അർജന്റീന കപ്പടിച്ച ലോകകപ്പ് അല്ലേ? എല്ലാ
0: കളിയും പ്രതീക്ഷിക്കുന്നത്
2: അർജന്റീന കപ്പ് നേടുന്നതാണ് നമ്മളുടെ ആഗ്രഹം എപ്പോഴും. പക്ഷേ ഇപ്രാവശ്യം പിന്നെ എന്താറിയാ, എല്ലാവരുടെയും അവസാനത്തെ ലോകകപ്പ് അല്ലേ? റൊണാൾഡോ, മെസ്സി, നെയ്മർ ഒക്കെ. നെയ്മർ ചിലപ്പോ ഉണ്ടാവും അറിഞ്ഞൂടാ, പക്ഷേ നെയ്മറിന് റൊണാൾഡോ ഒക്കെ കിട്ടിയാൽ അതും സന്തോഷം നമുക്ക്.
0: അതാണ് നമ്മള് ഫുട്ബോളിനെയാണ് സ്നേഹിക്കുന്നത് അല്ലേ?
2: അതെ അതെ അതെ അതെ അതെ.

0: പിന്നെ മലപ്പുറത്തിന്റെ കാര്യം അത്രത്തോളം അറിയാലോ നമുക്ക്. എല്ലാവരും ഫുട്ബോൾ എന്നുള്ള രീതിയിൽ തലയിൽ കൊണ്ടു നടക്കുന്ന ആളുകളാണല്ലോ.
1: അതെ അതെ, ഓരോരുത്തരുടെ ആവേശം തോന്നിയാൽ ഈ ആവേശം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും അല്ലെ, നമ്മുടെ കേരളത്തിലുള്ള ആളുകളാണ് ഈ താരങ്ങളൊക്കെ എന്ന്.
0: അതെ അതെ, മെസ്സി റൊണാൾഡോ നെയ്മർ എന്നൊക്കെ നമ്മളിങ്ങനെ പറയെങ്കിലും ഏറ്റവും എൻഡ് ഓഫ് ദി ഡേ നമ്മൾ സ്നേഹിക്കുന്ന ഫുട്ബോളിനല്ലേ.
1: അപ്പൊ തീർച്ചയായിട്ടും ഈ പരിപാടിയിലേക്ക് വിളിച്ച് അങ്ങയുടെ അഭിപ്രായം പങ്കുവച്ചതിൽ വളരെ സന്തോഷം.
0: ഓക്കെ,
2: വീണ്ടും കളികളൊക്കെ കണ്ട് വിളിക്കണം കേട്ടോ.
0: അതെ അതെ, ഉറപ്പായിട്ടും വിളിക്കും,
2: തീർച്ചയായിട്ടും വിളിക്കണം. ഓക്കെ,
0: താങ്ക് യു.

0: ഹലോ.
1: ഹലോ,
0: ആ സ്വാഗതം, നമസ്കാരം. ഫുട്ബോൾ ബീറ്റ്സ്,
2: ഇത് ആരാണ്?
0: ഹലോ
1: ഹലോ,
0: പേരൊന്ന് പറയോ?
1: മണികണ്ഠൻ, ചെർപ്പുളശ്ശേരി സാറേ.
0: ചെർപ്പുളശ്ശേരിയാണല്ലേ, എന്ത് ചെയ്യണം? പേരെന്താ? അല്ല, സ്ഥലം ചെർപ്പുളശ്ശേരി എവിടെയാ പറഞ്ഞത്?
1: വീരമംഗലം.
0: വീരമംഗലം, ഓക്കെ. എന്ത് ചെയ്യണു
1: സാറേ? ഞാൻ കാഴ്ച ഇല്ലാത്ത ഒരാളാണ്.
2: പക്ഷെ അങ്ങേക്ക് കാണാൻ പറ്റും.
1: കാഴ്ച പോയി, ഫുട്ബോളൊക്കെ കേൾക്കാൻ നല്ല ആവേശത്തിനും
0: പങ്ക്. ഇന്നലെ അപ്പോ കളിയുടെ വിവരണം കേട്ടിരുന്നോ? അപ്പോ
2: ഹലോ
1: ഹലോ,
0: ആ
2: കേൾക്കുന്നില്ലേ?
1: കേൾക്കുന്നുണ്ട് സാറേ.
2: ആ അപ്പോ 2006 കാഴ്ച പോയത്?
1: ആ 2006.
2: ആ അതുവരെയുള്ള ഫുട്ബോൾ മത്സരങ്ങളൊക്കെ കണ്ടിരുന്നോ ലോകകപ്പില്?
1: ഓ കണ്ടായിരുന്നു.
2: താല്പര്യമുണ്ട് അല്ലേ? ആ അപ്പൊ പക്ഷെ എന്നാലും നമ്മുടെ ഫുട്ബോൾ ആവേശം ഒട്ടും ചോരുന്നില്ല, കാര്യങ്ങളൊക്കെ അറിയാൻ
1: പറ്റില്ലേ.
2: ഇരുന്നിട്ട് കളി കാണാറ്
1: ആസ്വദിക്കാൻ? ഞങ്ങളൊരു കോളനിയിലാണ്, പക്ഷെ അവിടെ ഒരുപാട് മക്കള്, ഒരുപാട് നമ്മുടെ അനിയന്മാരും അച്ഛന്മാരും.
2: ആ LED സ്ക്രീൻ ഒക്കെ വെച്ചിട്ടുണ്ടോ?
1: ആവേശം തന്നെ, നേരം പുലർന്ന വരെ
2: LED സ്ക്രീൻ ഒക്കെ വെച്ചിട്ടുണ്ടോ അവിടെ?
1: ഓ TV ഒക്കെ വാങ്ങി.
2: ആ എന്നിട്ട് മണികണ്ഠേട്ടനും പോവാറുണ്ടോ കാണാൻ?
1: ഓ നമ്മുടെ അടുത്തന്നെ
2: പോവല്ലേ. ആ അപ്പൊ അങ്ങയുടെ ടീം ഏതാ? നമ്മുടെ ടീം ഏതാ?
1: അർജന്റീന സാറേ.
2: അർജന്റീന തന്നെയാണ് അല്ലേ?
1: ഓ അർജന്റീനയിൽ കപ്പെടുക്കുള്ളൂ.
0: ശരി, നമുക്ക് നോക്കാലോ ആരാണെന്ന്.
2: നമുക്ക് പ്രതീക്ഷിക്കാം, പക്ഷെ മറ്റുള്ള ടീമിന്റെ ആളുകൾക്ക്
1: കൂടുതൽ ഗോൾഡൻ ബോട്ട് ആണെങ്കിൽ ആൾക്കാരല്ലേ, നമുക്ക് കിട്ടിയ ആൾക്കാരല്ലേ ലോകത്തിലെ ഏറ്റവും വലിയ ആൾക്കാർ.
2: പക്ഷെ മറ്റു ടീമിന്റെ ആരാധകർ അവരുടെ ടീം ജയിക്കുന്നതായിരിക്കും പ്രതീക്ഷിക്കുന്നത് അല്ലേ? അതല്ലേ ഈ കളിയുടെ ഒരു ആവേശം അല്ലേ?
1: നമ്മള് പ്രതീക്ഷിക്കുന്ന ആൾക്കാരല്ലേ നമ്മള് ജയിക്കണം.
2: അതാണ്. അപ്പൊ തീർച്ചയായിട്ടും വിളിച്ച് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞതിൽ സന്തോഷം.
1: ഞങ്ങളുടെ ഇവിടെ ഒരു ക്ലബ് തന്നെ ഉണ്ട്, ഫ്രണ്ട്സ് ക്ലബ്. ഒരുപാട് കാലം മുന്നേള്ളതാണ്, ഒരു 10-40 വർഷം മുന്നേള്ള ക്ലബാണ്.
2: അത് ശരി.
1: വീരമംഗലം ഫ്രണ്ട്സ് ക്ലബ് എന്ന് പറഞ്ഞ അറിയപ്പെടുന്ന ക്ലബാണ്.
2: അവിടെ വെച്ചിട്ടാണ് നമ്മള് കളി കാണാറ് അല്ലേ?
1: അല്ലല്ല, ഇപ്പൊ എല്ലാ ഭാഗത്തും. പണ്ട് കാലഘട്ടങ്ങളിലൊക്കെ നമ്മുടെ വീട്ടിൽ സാധാരണ കണ്ടൊന്നും TV ഉണ്ടാവണ്ടല്ലോ. അവളൊക്കെ എല്ലാവരും സെറ്റപ്പായില്ല, എല്ലാവർക്കും മാത്രം 10 കൂടിയപ്പോ TV വാങ്ങപ്പോ എല്ലാ ഭാഗത്തും. വീരമംഗലം തന്നെ 10-50 ഭാഗത്തന്നെ ഇപ്പൊ TV വെച്ച്, ഇങ്ങനെ തുറന്ന സ്ഥലങ്ങളിലൊക്കെ വെച്ച്.
2: ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് കാണുന്നതിനേക്കാളും എന്തായാലും നമുക്ക് ആസ്വദിക്കാൻ പറ്റും, എല്ലാവരും കൂടി ഒരുമിച്ച് കാണുമ്പോഴാണല്ലോ അല്ലേ?
1: അതെ. പിന്നെ സാറേ, ഞങ്ങള് ചെർപ്പുളശ്ശേരിക്കാർക്ക് വലിയൊരു ആവേശം തന്നെ. അൽമദീന ചെർപ്പുളശ്ശേരി എന്നറിയപ്പെടുന്ന ടീം ഞങ്ങളുടെ നാട്ടിലാണ്.
0: അതെ.
2: അപ്പൊ എന്തായാലും വിളിച്ചതിൽ വളരെ സന്തോഷം കേട്ടോ.

0: ஓகே ஓகே
1: അപ്പോഴേ നമ്മൾ പറഞ്ഞു ഇന്ന് നടന്ന 3:30 നടന്ന ആവേശകരമായ കളിയെക്കുറിച്ച് പറഞ്ഞു അല്ലേ. എല്ലാവരും ആവേശത്തോടെ കാത്തിരുന്ന ഒരു കളിയായിരുന്നു ഇത്.
2: അതെ അതെ,
1: മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ ആക്രമണ ഫുട്ബോളുമായി മൊറോക്കോയാണ് കളി നിയന്ത്രിച്ചത് അല്ലേ.
2: അതെ അതെ അതെ.
1: പരിക്കേറ്റ നെയ്മർ ജൂനിയർ ഇല്ലാതെ ഇറങ്ങിയ ബ്രസീലിന്റെ പ്രതിരോധത്തിലെ പിഴവുകൾ മൊറോക്കോ മുതലെടുക്കുകയായിരുന്നു.
2: മഞ്ജു കളി കണ്ടിട്ടാണോ അതൊക്കെ പറയുന്നത്? കണ്ടു, കുറേശ്ശെ കണ്ടിട്ടുണ്ടാവും അല്ലേ. എന്നാലും ഉറക്കം വന്നോ കളി കാണുമ്പോ?
1: അല്ല, നമ്മുടെ ബ്രസീലിന്റെ കളി നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ.
2: പറ്റില്ല, തീർച്ചയായിട്ടും. എന്താ, ഞാൻ കണ്ടില്ല കേട്ടോ.
1: 21-ാം മിനിറ്റില് ഇബ്രാഹിം ഡയസ് നൽകിയ മികച്ചൊരു ത്രൂ പാസിലൂടെ മൊറോക്കോയുടെ ഇസ്മായിൽ സബാരി ഗോൾ കീപ്പർ അലിസനെ ചിപ്പ് ചെയ്ത് അനായാസം ഗോൾ നേടുകയും മൊറോക്കോയെ മുന്നിലെത്തിക്കുകയും ചെയ്തു. എന്നാൽ 11 മിനിറ്റുകൾക്ക് ശേഷം ബ്രസീല് ശക്തമായിട്ട് തന്നെ തിരിച്ചടിച്ചു. തന്റെ 50-ാം അന്താരാഷ്ട്ര മത്സരം കളിക്കുന്ന വിനീഷ്യസ് ജൂനിയർ 32-ാം മിനിറ്റിൽ ബ്രൂണോ ഗുമാരിസിന്റെ പാസിൽ നിന്ന് ബോക്സിന് പുറത്തു നിന്നും ഡിഫൻഡറെ വെട്ടിപ്പായിച്ച മനോഹരമായ ഒരു ഗോളിലൂടെ ബ്രസീലിന് സമനില നേടിക്കൊടുത്തു.

0: രണ്ടാം പകുതിയിൽ ബ്രസീൽ കൂടുതൽ ആക്രമിച്ച് കളിച്ചെങ്കിലും മൊറോക്കൻ പ്രതിരോധം കോട്ട പോലെ ഉറച്ചു നിന്നു. അപ്പോ എന്തായാലും ബ്രസീൽ ആരാധകർക്ക് നിരാശരാകേണ്ടി വന്നില്ല. പ്രതീക്ഷിച്ച അത്ര തന്നെ ഉയരത്തിലെത്തിയില്ലെങ്കിലും ആശ്വസിക്കാം അല്ലേ?
1: അതെ അതെ അതെ. സമയം 10 മണി കഴിഞ്ഞ് 34 മിനിറ്റും 20 സെക്കൻഡും ആയിരിക്കുന്നു. ആരോ ഒരാൾ ലൈനിൽ വന്നിട്ടുണ്ട്, നമുക്ക് ആളെ സ്വീകരിക്കാം.
0: അതുപോലെ പുലർച്ചെ നടന്ന ഹലോ
1: ഹലോ നമസ്കാരം, സ്വാഗതം. ഹലോ, പേര് പറയൂ, പേരൊന്ന് പറയാമോ? സവാദ്. സവാദ് എവിടുന്നാ വിളിക്കണേ?
2: പെരിന്തൽമണ്ണ.
0: സവാദ്, എന്തൊക്കെയാണ് ഫുട്ബോൾ വിശേഷങ്ങൾ പങ്കുവെക്കാനുള്ളത്? പറഞ്ഞോളൂ.
2: ഓ നല്ല, ഇഷ്ട ടീം എന്ന് പറഞ്ഞാൽ അത് ഐവറി കോസ്റ്റ് ആണ്.
0: ഓഹോ, തീർച്ചയായും തികച്ചും വ്യത്യസ്തമായിട്ടൊരു ടീമിന്റെ ആരാധകൻ എത്തിയിരിക്കുകയാണ്. അപ്പൊ പറഞ്ഞേ നമ്മുടെ ടീമിന്റെ വിശേഷങ്ങളൊക്കെ.
2: അല്ല, ഡ്രോഗ്ബ ആയിരുന്നു ഇഷ്ടതാരം. താരം പോയപ്പോൾ ആ ടീമിനോടുള്ള ഇഷ്ടപ്പോഴും നിലനിൽക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ആ ടീം തിരഞ്ഞെടുക്കാനുള്ള കാരണം.
0: അത് ശരി. അപ്പോ പറഞ്ഞോളൂ.
1: ഇന്നലെ കളി കണ്ടിരുന്നോ? ഇന്നലത്തെ കളി ഇന്ന് പുലർച്ചെ
2: കണ്ടിരുന്നു.
1: ഒന്ന് പറയാമോ എങ്ങനെ കാണുന്നു കളിയെ, എങ്ങനെ വിലയിരുത്തുന്നു?
2: ബ്രസീലിനെ മൊറോക്ക പൂട്ടിയെന്ന് തന്നെ പറയാം.
1: അതെ അതെ,
2: ബ്രസീല് വലിയ അഞ്ചലോട്ടിയൊക്കെ കൊണ്ടുവന്നിട്ട് വലിയൊരു താരനിരയെ തന്നെ മുൻനിർത്തിയിട്ടാണ് അവർ കളിക്കാൻ ഇറങ്ങിയത്. എങ്കിലും മൊറോക്ക അവരെ തളച്ചു തന്നെ പറയാം.
1: പൂട്ടിക്കളഞ്ഞു അല്ലേ?
2: അതെ അതെ അതെ.
0: ഇപ്പൊ ലോകകപ്പ് തുടങ്ങിയിട്ട് എത്ര കളികൾ കണ്ടു? ഏകദേശം എല്ലാം കണ്ടു. ഉറക്കം പോണതൊന്നും നമുക്ക് വിഷയമല്ല അല്ലേ?
2: അല്ല,
0: ലോകകപ്പ് 4 വർഷത്തിലൊരിക്കൽ വരുന്നതല്ലേ, അത് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ നമുക്ക്.
1: അത് ഞങ്ങളിപ്പോ പറയുന്നില്ല,
0: അവസാനം
1: പറയാം. എന്താ ചെയ്യണേന്ന് പറഞ്ഞില്ലല്ലോ.
2: ഞാൻ പഠിച്ചോണ്ടിരിക്കുകയാണ്, ഡിഗ്രിയാണ്.
1: ഡിഗ്രിയാണ്? അപ്പൊ ക്ലാസ്സിനെ ബാധിക്കുവോ? എങ്ങനെയാണ്, പകല് കാണാൻ പറ്റുമോ? എങ്ങനെയാ
0: ക്ലാസ്സിൽ പോയിരുന്ന് ഉറങ്ങാറുണ്ടോ?
2: ഇല്ല, ക്ലാസ്സൊക്കെ അതിന്റേതായ രീതിക്ക് ശ്രദ്ധിച്ചോളാം.
0: അല്ല, ഒരു ഒരു മാസം ഇനിയിപ്പോ ഇത്തിരി പുറകിലായാലും നമ്മൾ അതൊക്കെ മേക്കപ്പ് ചെയ്യും അല്ലേ? ലോകകപ്പ് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ.
1: സഹോദരൻ ആരെങ്കിലും വാദ് വെച്ചിട്ടുണ്ടോ ഇന്നാള് ജയിക്കുന്നു പറഞ്ഞിട്ട്?
0: നമ്മുടെ ടീം ജയിക്കുന്നാണോ പറഞ്ഞിട്ടുള്ളത്?
2: അല്ല അല്ല, ഞാൻ അതിന് വെച്ചിട്ടില്ല. അവര് പറഞ്ഞത് അവരുടെ ടീം ജയിക്കുന്നാണ്, ജയിച്ചിട്ടില്ല.
1: അങ്ങനെ
0: അവരുടെ ടീം ഏതാ?
2: അവരുടെ ടീം അർജന്റീനക്കാണ് അവര് പറഞ്ഞിട്ടുണ്ട്.
0: അത് ശരി.
2: അവര് സ്ഥിരം വായനയും മാത്രം അവർ കയ്യില്.
0: അങ്ങനെ പറയാൻ പറ്റുമോ? തൊട്ടു മുന്നത്തെ വേൾഡ് കപ്പ് ചരിത്രം നമ്മുടെ മുന്നിൽ ഉണ്ടാവുമ്പോ അങ്ങനെ പറയാൻ പറ്റുമോ?
2: അല്ല, അവര് വാദിക്കണ കോട്ടി.

0: ഇന്നത്തെ വയസ്സായില്ലേ, ഇനി ഒന്ന് കളി നടക്കൂല.
1: എന്തായാലും നമുക്ക് നോക്കാന്നേ, കാത്തിരിക്കാം.
2: അതല്ലേ അതിന്റെ ഒരു രസം അല്ലേ? അല്ല ഞാൻ ചോദിക്കട്ടെ, അവിടെ നാട്ടില് എത്ര ടീമിന്റെ ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്?
0: നാട്ടിലിപ്പോ ഏകദേശം അഞ്ച്. നമ്മളെ ടീമിന്റെ ഫ്ലെക്സ് ഇല്ല, ജർമ്മനി, ക്രൊയേഷ്യ.
2: ആള് കുറവായതുകൊണ്ട് നമുക്കത് കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും അല്ലേ?
0: എക്സ്പെൻസീവ് ആയതുകൊണ്ടേ.
2: എത്ര ടീമിന്റെ ഉണ്ട് അവിടെ?
0: ജർമ്മനി, ക്രൊയേഷ്യ, പിന്നെ അർജന്റീന, ബ്രസീല്, പോർച്ചുഗല്, നെതർലാൻഡ്സ്, ഫാനൊക്കെ വന്നിട്ടുണ്ട്.
2: എല്ലാം വരിവരിക്ക് നിൽക്കുന്നുണ്ട് എല്ലാ ടീമിന്റെ ഫ്ലെക്സുകളും അല്ലേ?
1: സവാദ ടീമായിട്ടായിരുന്നു കാണുന്നത് കളി? കൂട്ടുകാരൊക്കെ ഒരുമിച്ചാണോ? ക്ലബിലിരുന്നിട്ടാണോ വീട്ടിലാണോ?
2: അപ്പൊ സവാദ് വളരെയധികം സന്തോഷം, തുടർന്നും കളികളൊക്കെ കാണാം.
1: ഫുട്ബോൾ
2: ബീറ്റ്സിലേക്ക് വിളിച്ച് വിലയിരുത്തുക. ഓക്കെ,
1: ലാസ്റ്റ് പറയാം കേട്ടോ.
0: ഓക്കെ, വളരെ സന്തോഷം.
1: ഓക്കെ.

0: അപ്പോ ഇന്ന് രാവിലെ മറ്റൊരു കളി ഉണ്ടായിരുന്നു 6:30
1: അതിനെ കുറിച്ച് പറയാം.
0: ഹെയ്തിയും സ്കോട്ട്ലൻഡും തമ്മിലുള്ള ഒരു കളിയായിരുന്നു. അതില് ഹെയ്തിക്കെതിരെ സ്കോട്ട്ലൻഡ് ആണ് വിജയം നേടിയത് 1-0 അല്ലേ?
1: അതെ അതെ. സമയം 10 കഴിഞ്ഞ് 39 മിനിറ്റ്. അടുത്ത കോളർ റെഡി ആയിട്ടുണ്ട്, നമുക്ക് സ്വീകരിക്കാം. നമസ്കാരം. ഹലോ.
2: ഹലോ,
1: ഫുട്ബോൾ ബിരിസാണ്, ആരാണ്? പറഞ്ഞോളൂ.
2: പേര് സിനാൻ.
1: എന്താണ് പേര്?
2: സിനാൻ. സിനാൻ.
1: സിനാൻ, ഓക്കെ. എവിടുന്നാ വിളിക്കണേ?
2: ഞങ്ങള് ഞാൻ വളാഞ്ചേരി.
1: വളാഞ്ചേരി, ഓക്കെ ഓക്കെ. എന്ത് ചെയ്യുന്നു? പഠിക്കുകയാണോ? ഡിഗ്രി. ആ, നേരത്തെ വിളിച്ച ആളും ഡിഗ്രിയാണ്.
0: അപ്പൊ എങ്ങനെയുണ്ട് ഫുട്ബോൾ ആവേശമൊക്കെ? എങ്ങനെയുണ്ട്?
1: പറഞ്ഞോളൂ. പറഞ്ഞോളൂ പറഞ്ഞോളൂ.
0: അവിടെ കൊറേ പേരുണ്ടെന്ന് തോന്നുന്നു. ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ കൂടെ? അപ്പൊ പറയൂ, എന്താണ് കഴിഞ്ഞ കളികളെ കുറിച്ച് പറയാനുള്ളത്?
2: ആയിക്കോട്ടെ,
0: അതിനുള്ള മറുപടി വരട്ടെ.
1: മറുപടി പറയട്ടെ, സവാദി കേൾക്കും.
2: മന്തി കൊടുക്കാത്ത ആൾക്കാർക്ക് മന്തി എന്തായാലും കൊടുക്കേണ്ടി വരുന്ന.
1: ശരി ശരി ശരി.
0: അപ്പൊ നമ്മുടെ അർജന്റീന ടീം കപ്പെടുക്കുമെന്നാണ് സിനാന്
2: പറയാനുള്ളത്.
0: അപ്പോ എങ്ങനെയാണ് കളി കാണുന്നതൊക്കെ?
2: കളി
1: കമ്പ്യൂട്ടറില്.
0: ഹലോ.
2: ഹലോ, പറയും.
0: അയ്യോ, സിനാന്റെ കോള് കട്ടായിരിക്കുകയാണ്. അപ്പോ സവാദിന് നല്ലൊരു മറുപടി ആയിട്ടാണ് അല്ലേ? സവാദിന് നല്ലൊരു മറുപടി ആയിട്ടാണ് സിനാൻ വന്നിട്ടുള്ളത്. പക്ഷെ സിനാന് കൂടുതൽ പറയാൻ പറ്റിയില്ല, കാള് കട്ടായി പോയി.
1: അതെ അതെ. പത്ത് മണി കഴിഞ്ഞ് 41 മിനിറ്റും 23 സെക്കൻഡും ആയിരിക്കുമ്പോൾ ഒരു കോളർ വന്നിട്ടുണ്ട്, നമുക്ക് സ്വീകരിക്കാം.
0: ഹലോ.
1: ഹലോ. ഹലോ.
0: ആരെങ്കിലും ലൈനിലുണ്ടോ? അപ്പോഴേ, ഇനിയിപ്പോ ഇന്ന് രാത്രി ഒരു
1: മത്സരം 10:30 അല്ലേ?
0: അതെ.
1: അതാരുടെയാണ്?
0: അത് ജർമ്മനിയും കുറോസോയും തമ്മിലുള്ള കളിയാണ്.
1: അതെ അതെ.
0: അപ്പോ കുറാസോയ്ക്കെതിരെ അനായാസ ജയം കിട്ടുമെന്നാണ് ജർമ്മനി ഫാൻസൊക്കെ പ്രതീക്ഷിക്കുന്നത് അല്ലേ? കാരണം എന്താന്ന് വെച്ചാല് അവര് ആദ്യമായിട്ട് അംഗത്തിന് ഇറങ്ങിയ ടീമാണ്. മാത്രല്ല, ഈ കുറാസോയെ കുറിച്ച് പറയുമ്പോഴേ അത് വളരെ ചെറിയ രാജ്യമാണ്. വളരെ കുറച്ച് ആളുകളോ, ഏകദേശം 1.5 ലക്ഷത്തോളം ആളുകളോ മാത്രമുള്ള ഒരു രാജ്യമാണ്. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴാണ്

0: നമുക്ക് ചെറിയൊരു നിരാശ തോന്നുന്നത്
1: അല്ലേ?
0: നമ്മുടെ ഏറ്റവും അധികം ജനസംഖ്യയുള്ള രാജ്യം അല്ലേ?
1: അതെ, നമ്മുടെ ഇന്ത്യ.
0: അതെ, എന്നിട്ട് നമുക്ക് ഇതുവരെ ലോകകപ്പിൽ കളിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് ചെറിയൊരു
1: നിരാശയാണ്.
0: സാരമില്ല, ഇനി വരുന്ന കളികളിലൊക്കെ നമ്മുടെ
1: നമുക്ക്
0: പ്രതീക്ഷിക്കാം.
1: അതെ അതെ
0: അതെ.
1: ഹലോ, സ്വാഗതം ഫുട്ബോൾ ബീറ്റ്സ്.
2: ഹലോ,
1: ആ പറഞ്ഞോളൂ, ആരാണ്?
2: രാമേന്ദ്രൻ പാണായി ബംഗാളൂർ.
1: രാമചന്ദ്രൻ അല്ലേ? പാണായി.
2: ഒരു പ്രത്യേകത ഉണ്ട്.
1: പറയൂ പറയൂ പറയൂ.
2: നമ്മളെ മഞ്ജു ചേച്ചി നമ്മളെ ചേച്ചിയാണ്.
1: ഓ, മഞ്ജു ഇവിടെ ഇരിക്കണ്ടല്ലോ.
2: അവര് ശബ്ദം വളരെ ക്ലിയർ ആണ്.
1: അതെ അതെ,
2: വളരെ ജീട്ടി പോയി.
1: ആയിക്കോട്ടെ, മഞ്ജു കേട്ടു.
0: അല്ല, നമ്മുടെ നാട്ടിലെ ഫുട്ബോൾ ആവേശത്തെ കുറിച്ചാണല്ലോ ഇപ്പൊ നമ്മള് പറയേണ്ടത്.
1: അതെ കുറിച്ച് പറയൂ.
2: പന്ത് കളി എന്ന് വെച്ചാലേ, ചെർപ്പളശ്ശേരിയിലെ നാട്ടൊരാള്
1: വിളിച്ചില്ലായിരുന്നു?
2: അയാൾ അയാളെ ടീമിനെ പോയിട്ട് പറയും, നമ്മളെ അമ്മാ ടീമിനെ പോയിട്ട്
0: പറയും.
2: ഞാനത് ഉദ്ദേശിക്കണില്ല, കാരണം കളിച്ചവൻ ജയിക്കും.
1: കളിച്ചു ജയിക്കും.
0: അല്ല, നമ്മുടെ എന്നാലും നമുക്ക് ഇഷ്ടമുള്ള ഒരു ടീം ഉണ്ടാവുമല്ലോ.
2: ഞാനും ബ്രസീലിന്റെ ടീമാണ്, പക്ഷെ ഞാൻ അവര് ജയിച്ചു
0: പറയാൻ പറ്റില്ല. ആരാണ് ഏറ്റവും നന്നായി കളിച്ചത്? അവര് ജയിക്കട്ടെ അല്ലേ?
2: അവര് ജയിക്കട്ടെ.
1: എന്നാലും അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടാവുമല്ലോ അല്ലേ?
2: ഓക്കെ,
1: ആരാണ്?
0: അപ്പൊ ഇന്നത്തെ കളി തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ടാവുമല്ലോ, ഇന്ന് രാവിലെ 3:30 ഉണ്ടായ കളി.
2: ഞാൻ കാണില്ല, എനിക്ക് പറ്റില്ല,
0: കാണാൻ പറ്റില്ല അല്ലെ. ആ ഒരു സമയമാണ് നമുക്ക് ബുദ്ധിമുട്ട്.
2: ഞാൻ ബ്രസീലിന്റെ ടീമുകാരനാണ്, കളിയോട് താല്പര്യമുള്ള
0: ആളാണ്. നമുക്ക് ഇതാണ് ചെറിയൊരു ബുദ്ധിമുട്ട് അല്ലെ, നമ്മള് ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ച് ചെറിയൊരു ബുദ്ധിമുട്ട് ഇതാണ്. ആ സമയം നമുക്ക്
2: അങ്ങോട്ട്
0: യോജിച്ചു പോകാൻ പറ്റുന്നില്ല.
2: 3:30 ആവുമ്പോ നമുക്ക്.
0: എന്നാലും നമ്മുടെ നാട്ടിലെ ഫുട്ബോൾ ആവേശത്തിന് ഒട്ടും കുറവില്ല അല്ലേ? അപ്പൊ എന്തായാലും ഈ ഫുട്ബോൾ ബീറ്റ്സിലേക്ക് വിളിച്ച അഭിപ്രായങ്ങൾ പങ്കുവെച്ചതിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ആണല്ലേ, അപ്പൊ നമ്മുടെ പ്രയോജനം അതാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും.
2: ആയിക്കോട്ടെ, ഓക്കെ
0: ഓക്കെ, ശരി എന്നാൽ.
2: എല്ലാവർക്കും നന്ദി.
0: ഓക്കെ
1: ഓക്കെ, താങ്ക് യു.

0: അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നാല് കന്നിരാജ്യങ്ങളും കൂടി ഇത്തവണ ലോകകപ്പിൽ പങ്കെടുക്കുന്നുണ്ട്. ഉസ്ബെക്കിസ്ഥാൻ, ജോർദാൻ, ക്യുറസാവോ, കേപ്പ് വെർദെ അല്ലേ?
1: അതെ അതെ അതെ.
0: അതുപോലെ തന്നെ ദീർഘകാലത്തിന് ശേഷം തിരിച്ചെത്തിയ കുറച്ച് ടീമുകളുണ്ട്.
1: അവരെ കൂടി ഒന്ന് പറയാം.
0: ഹെയ്ത്തി, ഹെയ്ത്തി 1974 അവസാനമായിട്ട് കളിച്ചത്,
1: 52 വർഷം.
0: അതുപോലെ കോങ്കോ,
1: കോങ്കോ
0: പഴയ പേര് സയർ എന്നായിരുന്നു, അവരും 1974 അവസാനമായിട്ട് കളിച്ചിട്ടുള്ളത്. അതുപോലെ ഇറാഖ് 40 ശേഷമാണ് ഈ ലോകകപ്പിൽ കളിക്കാനുള്ള യോഗ്യത നേടിയിട്ടുള്ളത്.
1: പിന്നെ നോർവേ,
0: നോർവേ, സ്കോട്ട്ലാൻഡ്, ഓസ്ട്രിയ, ഇവരൊക്കെ കുറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തിയതാണ്.
1: ഹലോ,
2: ഹലോ,
1: ആരാണ്? വേഗം പറഞ്ഞോളൂ, ഇന്നത്തെ സമയം ഏകദേശം കഴിയാറായി, പറഞ്ഞോളൂ. 10:46 പറഞ്ഞോളൂ, വേഗം പറഞ്ഞോളൂ.
0: ഹലോ,
1: ഹലോ,

0: ം നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ് അല്ലേ, പ്രത്യേകിച്ച് നമ്മുടെ മലപ്പുറത്ത്. മഴക്കാലമാണ്, നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ആ മഴയൊന്നും നമ്മുടെ ഫുട്ബോൾ പ്രേമികളുടെ ചൂട് കുറയ്ക്കാൻ പോന്നതല്ല. നമ്മുടെ നാട്ടിലെ കവലകളിലും ചായക്കടകളിലും ഒക്കെ ഇന്നത്തെ പ്രധാന ചർച്ചാ വിഷയം കളി തന്നെയാണ്.
1: അതെ അതെ, കളി തന്നെയാണ് എല്ലായിടത്തും. നാലാൾ കൂടുന്നതൊക്കെ കളി തന്നെയാണ് അല്ലേ.
0: തർക്കങ്ങളും പ്രവചനങ്ങളും ആവേശങ്ങളും ഒക്കെ വാനോളമാണ്. നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ ടീം ജയിക്കണം എന്നാണ് ആഗ്രഹമെങ്കിലും നന്നായി കളിക്കുന്നവര് ജയിക്കട്ടെ അല്ലേ.
1: അങ്ങനെ തന്നെ മഞ്ചേരി എഫ് എമ്മിൽ പ്രതീക്ഷിക്കാം. അപ്പൊ ഇന്നത്തെ സമയം നമുക്ക് അവസാനിപ്പിക്കാറായി.
0: നാളെ വീണ്ടും ഇതേ സമയത്ത് ഫുട്ബോൾ ബീറ്റ്സുമായി നിങ്ങൾക്ക് അരികിലേക്ക് എത്തും. ഇതുവരെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ പി മഞ്ജു,
1: ഞാൻ എം പി കുമാർ. സ്റ്റുഡിയോ സാങ്കേതിക സഹായം ലിജീഷ് കെ ശരി, ഇ എം ഷജീർ സായിദ്. സ്റ്റുഡിയോ സഹായം
0: സ്നേഹപ്രഭ.
1: അതെ, അപ്പോൾ ഇന്നത്തെ കളിയെ കുറിച്ച് നാളെ വീണ്ടും അവലോകനം ചെയ്യാം. വിളിച്ച എല്ലാവർക്കും നന്ദി.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയത്താളം. സമയം 10 മണി കഴിഞ്ഞ് 50 മിനിറ്റും 12 സെക്കൻഡും.
1: എഫ് എം പ്രധാന വാർത്തകൾ.
0: ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച സെർബിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ വുചിക്കിന് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി. സെർബിയൻ പ്രസിഡന്റിന്റെ ഇന്ത്യാ സന്ദർശനത്തെയും സന്ദർശനവേളയിൽ നടന്ന ഫലപ്രദമായ ചർച്ചകളെയും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ സ്മരിച്ചു. തണുത്തുറഞ്ഞ കാലാവസ്ഥയിൽ ചാന്ദ്ര ലാൻഡറിനെ സംരക്ഷിക്കാൻ കഴിയുന്ന കൃത്രിമ താപ സംവിധാനം വികസിപ്പിക്കാൻ ആണവോർജ്ജ വകുപ്പുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതായി ISRO ചെയർമാൻ വി നാരായണൻ. ബംഗളൂരുവിൽ CSIR റൈസ് കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് ലോക രക്തദാന ദിനം. സുരക്ഷിതമായ രക്തത്തിന്റെയും രക്തഘടകങ്ങളുടെയും ആവശ്യകതയെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും പ്രതിഫലം പ്രതീക്ഷിക്കാതെ രക്തം ദാനം ചെയ്യുന്നവരെ ആദരിക്കുന്നതിനുമാണ് ദിനാചരണം. ജീവിതത്തിൽ രണ്ടാമതൊരു അവസരം നൽകുന്നതിന് ഏറ്റവും ലളിതവും ഫലപ്രദവുമായ മാർഗ്ഗങ്ങളിൽ ഒന്നാണ് രക്തദാനമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. രക്തദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം ഉണ്ടാക്കേണ്ടതിന്റെയും പൊതു മിഥ്യാധാരണകൾ ഇല്ലാതാക്കേണ്ടതിന്റെയും പ്രാധാന്യം കേന്ദ്രമന്ത്രി എടുത്തുപറഞ്ഞു. എറണാകുളം പരിയത്തുകാവ് ഭൂമി തർക്കം രമ്യമായി പരിഹരിച്ചതായി മന്ത്രി റോജി M. ജോൺ. താമസക്കാർക്ക് 5 സെന്റ് സ്ഥലവും വഴിയും നൽകാൻ ഇന്നലെ സ്ഥലവാസികളും ഭൂ ഉടമകളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. വാട്ടർ അതോറിറ്റിയുടെ തൃശൂർ വൈന്തല ജലശുദ്ധീകരണശാലയിലെ ക്ലാരിഫയറിൽ വീണ് ഓപ്പറേറ്റർ മരിച്ചു. മേലൂർ സ്വദേശി ജോസഫാണ് മരിച്ചത്. അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി ആകാശവാണി 90 വർഷങ്ങൾ എന്ന വിഷയത്തിൽ ഇന്ന് അരീക്കോട്ട് സെമിനാർ സംഘടിപ്പിക്കും.

0: മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും.
1: FM പ്രധാന വാർത്തകൾ.
2: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
3: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
4: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
7: നടുവേദന, സന്ധിവേദന, അലർജി, പക്ഷാഘാതം, മാനസിക സമ്മർദ്ദം, മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
8: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1606 ഏറനാട് എക്സ്പ്രസ് കൃത്യസമയമായ 11:33 ട്രെയിൻ നമ്പർ 1616 മംഗലാപുരം സെൻട്രൽ ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് 11:38 എത്തിച്ചേരും. ഇനി അങ്ങാടിപ്പുറത്ത് ട്രെയിൻ നമ്പർ 5669 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54 എത്തിച്ചേരും.
8: ട്രെയിൻ സമയം.
9: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
10: കാര്യം ശരിയായി.
11: ഏത് കാര്യം?
10: മോളുടെ ഫീസേ
11: കാണട്ടെ.
10: നേടെ ഉടനടി 20,000 ലോൺ.
11: ആരാ തരുന്നത്? എത്രയാ പലിശ? അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നേ ലോൺ എടുക്കാവൂ. ആവശ്യത്തിനുള്ള വായ്പ മാത്രം. ശരിക്കും പഠിച്ചറിഞ്ഞ്.
10: കാര്യം ശരിയായി.
11: ശമ്പളം അഡ്വാൻസായി അയച്ചിട്ടുണ്ട്.
12: RBI പറയുന്നു,
13: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
14: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
15: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി കോവിലകത്തുംപാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
16: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15.
17: മുട്ടെന്ന് മാത്രമല്ല നമ്മുടെ കൈ കാല് എന്ന് വേണ്ട, അസ്ഥി സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ശാശ്വത പരിഹാരം.
18: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
0: വയോജന സൌഹൃദ സമൂഹം കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹ്യ നീതി വകുപ്പ് നാളെ മുതിർന്ന പൌരന്മാരോടുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണ ദിനം വിപുലമായി ആചരിക്കും. നാളെ രാവിലെ 10 മലപ്പുറം ഗവൺമെന്റ് കോളേജിൽ നടക്കുന്ന ബോധവൽക്കരണ ദിനാചരണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി ഉദ്ഘാടനം ചെയ്യും. ജില്ലാ കളക്ടർ ഡോ വിനയ് ഗോയൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ ഡോ സൈനുൽ ആബിദ് കോട്ട അധ്യക്ഷത വഹിക്കും. മുതിർന്ന പൌരന്മാരുടെയും മാതാപിതാക്കളുടെയും പരിപാലനവും സംരക്ഷണവും സംബന്ധിച്ച നിയമ ക്ലാസും വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വയോജനങ്ങളുടെ ജീവിത വിജയങ്ങളുടെ സുവർണ അധ്യായങ്ങൾക്ക് ആദരവും നൽകും. വയോജനങ്ങളുടെ കലാവിരുന്നും ദിനാചരണത്തിന്റെ ഭാഗമായി നടക്കും. ദിനാചരണത്തിന്റെ ഭാഗമായി മലപ്പുറം ജില്ലാ സാമൂഹ്യനീതി ഓഫീസ് തയ്യാറാക്കിയ വയോജന സൌഹൃദ സമൂഹം കെട്ടിപ്പടുക്കാം എന്ന ലഘുലേഖ ജില്ലാ കലക്ടർ ഡോ വിനയ് ഗോയൽ ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ സമീർ മച്ചിങ്ങലിന് നൽകി പ്രകാശനം ചെയ്തു. സീനിയർ സൂപ്രണ്ട് രാജീവ്, ജൂനിയർ സൂപ്രണ്ട് മനോജ് മേനോൻ, KC അബൂബക്കർ, PA അബ്ബാസ്, KP പ്രഭിത തുടങ്ങിയവർ പങ്കെടുത്തു. മുതിർന്നവരോടുള്ള അതിക്രമങ്ങൾ തിരിച്ചറിയുന്നതിനും തടയുന്നതിനും അവരുടെ അവകാശങ്ങൾ, സുരക്ഷ, അന്തസ് എന്നിവ സംരക്ഷിക്കുന്നതിനും ബോധവൽക്കരണം നടത്തുന്നതിനുമാണ്

0: ആയാണ് ജില്ലാ സാമൂഹ്യനീതി ഓഫീസ് ലഘുലേഖ തയ്യാറാക്കിയത്.
1: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
2: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
3: ഇന്നത്തെ ഗാനം
2: എന്നും രാവിലെ 7:35
3: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ.
2: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
4: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: ഇന്നത്തെ പരിപാടികളിൽ അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആകാശവാണിയുടെ 90 വർഷങ്ങൾ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 1:30 അരീക്കോട് വ്യാപാരഭവൻ ഓഡിറ്റോറിയത്തിൽ. മുഖ്യ പ്രഭാഷണം ഡി പ്രദീപ് കുമാർ. ആകാശവാണിയും ശ്രോതാക്കളും എന്ന വിഷയത്തിൽ സി കൃഷ്ണകുമാറും റേഡിയോ നാടകങ്ങൾ എന്ന വിഷയത്തിൽ KV ശരത്ചന്ദ്രനും വാർത്തയും ശ്രോതാക്കളും എന്ന വിഷയത്തിൽ അനിൽ ചന്ദ്രനും പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. മുനീർ ആമയൂർ, ഫഹദ് റാസ എന്നിവർ ആശംസകൾ നേരും. ഇന്നുച്ചയ്ക്ക് 1:30 അരീക്കോട് വ്യാപാരഭവൻ ഓഡിറ്റോറിയത്തിൽ ആകാശവാണിയുടെ 90 വർഷങ്ങൾ എന്ന വിഷയത്തിൽ സെമിനാർ.
2: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
3: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തെ പ്രസവരക്ഷ.
0: ഇന്നുച്ചയ്ക്ക് 1 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ. ഇതിലേക്കായി നിങ്ങൾക്ക് വാട്സാപ്പ് സന്ദേശം വഴി ഇഷ്ടഗാനങ്ങൾ അയക്കാവുന്നതാണ്. അയക്കേണ്ട നമ്പർ 9495050600. ഇഷ്ടഗാനത്തിന്റെ ആദ്യവരിയും ചലച്ചിത്രത്തിന്റെ പേരും നിങ്ങളുടെ പേരും സ്ഥലവും വെക്കാൻ മറക്കരുത്. ഉച്ചയ്ക്ക് 2:15 ഗാനമഞ്ജുഷ, ഹിന്ദി തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. ഇതിനും നിങ്ങൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. അയക്കേണ്ട നമ്പർ പറയാം, 9495050600. പ്രിയപ്പെട്ടവരെ, സമയം 11 മണി കഴിഞ്ഞ് 10 സെക്കൻഡ്.
6: പാദമുദ്ര.
7: ഇന്നത്തെ പാദമുദ്രയിൽ ചരിത്രകാരനും ചിന്തകനും സാഹിത്യ കുതുകിയുമായ ഡോക്ടർ MGS നാരായണനുമായി AM ഷിനാസ് നടത്തിയ അഭിമുഖത്തിന്റെ 6ാം ഭാഗം കേൾക്കാം.
8: കേരളത്തിലത്തേത് വേർതിരിച്ച് ആരും പഠിച്ചിട്ടില്ല. അപ്പൊ ഈ ചേരമാൻ പെരുമാളിന്റേതെന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് ഇദ്ദേഹമാണ്. അതിനൊരു ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ, മറ്റു രാജ്യങ്ങളിലൊക്കെ ഈ പ്രശസ്തി പോർഷനിൽ അവരുടെ കാലം ഉണ്ടാവും. അത് ഏതെങ്കിലും ഒരു വർഷം, കലി വർഷത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ ശാക വർഷത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വർഷത്തിലാണെങ്കിൽ ആ ഡേറ്റ്, രാജാവിന്റെ പേര്, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇവിടെ ഇതൊന്നുമില്ല. ഇവിടെ അങ്ങനെ പ്രശസ്തി എന്നുള്ള പോർഷനേ ഇല്ല.
9: എന്താവും കാരണം?
8: പല കാരണങ്ങളുണ്ട്. ഒരു കാരണം, വലിയ രാജ്യങ്ങളില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ ചേരന്മാരുടെ ഭരണകാലമാണ് ആകെക്കൂടി കേരളത്തിന് ഒരു ഒരുമ ഉണ്ടായിരുന്ന, ഐക്യം ഉണ്ടായിരുന്നൊരു കാലം. അത് 2-3 നൂറ്റാണ്ടേ ഉള്ളൂ. അതിൽ തന്നെ ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നത്, അന്ന് അറിയാതിരുന്നത് എന്താ വെച്ചാൽ, ഈ ചേരമാൻ പെരുമാൾ വെറും ഒരു പപ്പറ്റാണ്. ശരിക്കും ഭരിച്ചിരുന്ന നാടുകളിലെ നാടുവാഴികളാണ്. അവരുടെ ഒരു മേൽക്കോയ്മ എന്നുള്ള സ്ഥാനം, അത് ബ്രാഹ്മണരെ ഉണ്ടാക്കി കൊടുത്ത സ്ഥാനം ഇവർക്കുണ്ടായിരുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ വലിയ റിസോഴ്സസ് ഒന്നുമില്ല, വലിയ രാജ്യമില്ല, നാണയ വ്യവസ്ഥയില്ല, ഒന്നുമില്ല. അതുകൊണ്ട് പിന്നെ വേറൊന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നതാണ്, ആദ്യം മനസ്സിലാവാത്തൊരു കാര്യം, ഇവർക്ക് മരുമക്കത്തായാണ്. ആദ്യം വിചാരിച്ചിരുന്നത് ഇവർ മക്കത്തായക്കാരായിരിക്കും, തമിഴ്നാട്ടിൽ നിന്ന് വന്ന് കൊണ്ടുവന്നവരാണ് എന്നൊക്കെയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോഴാണ് മനസ്സിലാവുന്നത് മരുമക്കത്തായക്കാരാണ്. അപ്പൊ പിന്നെ അച്ഛൻ മകൻ എന്നുള്ളതില്ല, ചോളചക്ര

0: പ്രവൃത്തിയാണെങ്കിൽ അയാളെ എഴുതുമ്പോൾ അയാളുടെ അച്ഛൻ, അയാളുടെ അച്ഛൻ്റെ അച്ഛൻ, അവർ മുതൽക്കുള്ള പാരമ്പര്യം
1: എഴുതാൻ പറ്റില്ല.
0: ഇവിടെ മരുമക്കത്തായി ആകുമ്പോൾ മരുമക്കളും അല്ല രാജ്യം ഭരിക്കുന്നത്. ഒരാൾ ഭരിച്ചാൽ ആ കുടുംബത്തിൽ നാലോ അഞ്ചോ താവഴികളുണ്ടാവും. അതിൽ ഏറ്റവും ആ നാലഞ്ച് താവഴികളിൽ ഏറ്റവും മൂത്ത സീനിയോറിറ്റിയുള്ള പുരുഷനാണ് പിന്നെ ഭരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഭരിക്കുന്നു, ഞാനുമായിട്ട് ഒരു രക്തബന്ധമില്ലാത്ത വേറൊരു താവഴിയിലത്തെ ഏറ്റവും സീനിയർ ആയിട്ടുള്ളൊരു തന്തയായിരിക്കും പിന്നെ ഭരിക്കുന്നത്. അപ്പോൾ യാതൊരു ബന്ധവുമില്ല, പാരമ്പര്യം പറയാനില്ല.
1: അതുകൊണ്ടാണ് പ്രശസ്തി.
0: കാരണം അതായിരിക്കും. പിന്നെ മറ്റൊരു കാരണം, അങ്ങനെ ക്ഷേത്ര ചുമരുകളില്ല, പെരിങ്കൽ ചുമരുകളുള്ള ക്ഷേത്രങ്ങളില്ല, അതായിരിക്കും. ചെമ്പോലാണെങ്കിൽ വളരെ കോസ്റ്റ്ലിയാണ്, പിന്നെ ഇത് ആവശ്യമില്ല. മറ്റു അവർക്ക് രാജ്യഭരണ സംബന്ധമായിട്ട് പലതുണ്ട്, ഇവർക്ക് ഇതൊന്നുമില്ല. ഇവിടെ ആകെയുള്ളത് ഈ ക്ഷേത്രങ്ങളിലേക്കുള്ള ദാനങ്ങൾ മാത്രമേ ഉള്ളൂ. അതായിരിക്കണം, പല കാരണങ്ങളുണ്ടാവും. ഏതായാലും ഇവിടെ അതിൻ്റെ എണ്ണം കുറവാണ്, ഉള്ളത് തന്നെ പഠിക്കപ്പെട്ടിരുന്നില്ല, അങ്ങനെ കിടന്നിരുന്നതാണ്. ഇയാൾ അത് വേദിരിക്കാൻ നോക്കുമ്പോൾ ആണ് കാലം നിർണ്ണയിക്കാൻ വലിയ പ്രയാസമാണ്. സാധാരണ മറ്റിടത്ത് പറയുന്ന മാതിരി രാജാവിൻ്റെ ഭരണം, ഭരണവർഷം, പിന്നെ അതിൽ
1: അച്ഛന്മാരില്ല,
0: പ്രശസ്തികളേ ഇല്ല. പക്ഷേ വേറൊരു സൗകര്യം കണ്ടത് എന്താ വെച്ചാൽ, വ്യാഴത്തിൻ്റെ പൊസിഷൻ പരിശലായിട്ടുള്ള നിർബന്ധപൂർവ്വം
1: പറയുന്നുണ്ട്.
0: തിഥി, ആഴ്ച, മാസം ഇതൊക്കെ പറയുന്ന എങ്കിലും ഇപ്പം എന്നിട്ട് പിന്നെ പറയുന്നത് വെച്ചാൽ രാജാവിൻ്റെ ഭരണവർഷമാണ്. രാജാവ് സ്ഥാണു രവി എന്ന് പറഞ്ഞാൽ അയാളുടെ അഞ്ചാമത്തെ വർഷം. അപ്പൊ ഒന്നാമത്തെ വർഷം അറിയാണ്ട് അഞ്ചാമത്തെ വർഷം കാലം കിട്ടില്ല. പിന്നെ അച്ഛനും മകനും എന്നുള്ള ബന്ധമില്ലാത്തതുകൊണ്ട് ഇതിന്റെ കാലക്രമം എന്താന്നുള്ളത് അറിയില്ല. എങ്കിലാണ് ചില സൂചനകൾ, അത് ഇദ്ദേഹം, അതിനാണ് ഇളംകുളത്തിന്റെ ഒറിജിനാലിറ്റിയും അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷനും നമ്മൾ സമ്മതിക്കേണ്ട ഒരു കാര്യം. ഇദ്ദേഹം കണ്ടെത്തിയ കാര്യം എന്താ വെച്ചാല്, ഈ വട്ടെഴുത്ത് എന്ന് പറയുന്ന ലിപി, അത് നമുക്കൊരു ഡിസഡ്വാൻറ്റേജ് ആണ് ഒരു കണക്കിന്. ഇപ്പോൾ തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ കർണാടകത്തിലോ അവരുടെ ലിപിയാണ്. അതുകൊണ്ട് പഴയതിൽ താല്പര്യമുള്ളവർക്ക് ആ ലിപിയിലുള്ള ഇൻസ്ക്രിപ്ഷൻസ്, ലിഖിതങ്ങൾ വായിച്ചു പോവാം. ഇവിടെ അത് പറ്റില്ലല്ലോ, ഈ ലിപി വായിക്കണമെങ്കിൽ തന്നെ വേറെ വേണം. പക്ഷെ ഒരു സൗകര്യം ഉണ്ടായിരുന്നു വെച്ചാൽ, ഈ വട്ടെഴുത്ത് എന്നുള്ള ലിപി സ്റ്റാൻഡേർഡൈസ്ഡ് അല്ലായിരുന്നു. അതിങ്ങനെ ഒരു പരിണാമിയാണ്,
1: പരിണാമം ഓരോ നൂറ്റാണ്ടിലും മാറി മാറി,
0: ഒമ്പതിലൊന്ന്, എട്ടിലൊന്ന്, ഒമ്പതിലൊന്ന്, പത്തിലൊന്ന്. അപ്പൊ അതിന്റെ മാറ്റങ്ങൾ, ആ ലിപി സ്വരൂപത്തിലുള്ള മാറ്റങ്ങളെ കൊണ്ട് കാലം ഏതാണ്ട് ഗണിക്കും. ഏതാണ്ട് ഒരു 19 കൊല്ലത്തിലെ വ്യത്യാസം ഉണ്ടായിക്കാം. അതേമാതിരി തന്നെ മാറിക്കൊണ്ടിരുന്നതാണ് ഭാഷയും. 9 നൂറ്റാണ്ടിലെ ഭാഷയല്ല 10
1: 15
0: 12 കഴിഞ്ഞാൽ പെട്ടെന്ന് മാറി, 14 തീരെ മാറി, ഒരു 16 നമ്മളെ ഭാഷയായി.
1: ഇളംകുളത്തിന്റെ പല വാദമുഖങ്ങളും, പ്രധാനപ്പെട്ട പല വാദമുഖങ്ങളും സാറിന്റെ ഗവേഷണ പ്രബന്ധത്തിൽ ഗണ്ണിക്കുന്നുണ്ട്. അതൊന്ന് ചുരുക്കി പറയാമോ?
0: അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ അദ്ദേഹത്തിന്റെ സഹായത്തോടുകൂടി അദ്ദേഹത്തിനുമായിട്ടുള്ള നിരന്തര സംവാദത്തിലൂടെ അദ്ദേഹത്തിന്റെ ലൈബ്രറി ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ സഹായത്തോടുകൂടി വട്ടെഴുത്തും പഴയ ഭാഷയൊക്കെ പഠിച്ചിട്ടാണ് നടത്തിയതെങ്കിലും എന്റെ തീരുമാനങ്ങളും നിഗമനം, അദ്ദേഹത്തിന് ഒരു വീക്ക്നെസ് ഞാൻ കണ്ടത്, അദ്ദേഹം ചരിത്രമല്ലല്ലോ പ്രധാന വിഷയം, സാഹിത്യമാണ്. അപ്പോൾ ചരിത്രത്തിൻ്റെ മെത്തഡോളജി എന്ന് പറയും, രീതി ശാസ്ത്രം, മറ്റ് ആളുകളുടെ ചരിത്രം എഴുതി, അതൊന്നും അദ്ദേഹത്തിന് അത്ര പിടിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ കുറേയൊക്കെ വന്നത്. പാണ്ഡിത്യമുണ്ട്, സംഗതികളറിയാം. അപ്പം ഞാൻ അന്വേഷിച്ച് പലതും വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ നിഗമനങ്ങൾക്ക് കടകവിരുദ്ധമായിട്ടുള്ള പലതിലേക്കാണ് ഞാൻ എത്തിച്ചേർന്നത്. പക്ഷെ എനിക്കൊരു ഭാഗ്യം ഉണ്ടായത്, അദ്ദേഹത്തെ പറ്റി ആളുകളൊക്കെ പറയണത് അദ്ദേഹം ഒരു മൂർഖനാണ്, മുരടനാണ്, സ്വന്തം അഭിപ്രായം അല്ലാത്ത ആളുകളിൽ നിന്നും മാനിക്കില്ല. പക്ഷേ എൻ്റെ അനുഭവം നേരെ മറിച്ചാണ്. പിന്നെ ഞാൻ കണ്ടത് എന്താ വെച്ചാൽ, കാര്യങ്ങൾ യുക്തിപൂർവം സംസാരിച്ചാൽ അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളോട് യോജിച്ചാലും ഇല്ലെങ്കിലും അദ്ദേഹം എനിക്ക് അതിനുള്ള സ്വാതന്ത്ര്യം തന്നിരുന്നു. അതുകൊണ്ടാണ് മരുമക്കത്തായത്തിൻ്റെ കാര്യത്തിൽ, നൂറ്റാണ്ടി യുദ്ധത്തിൻ്റെ കാര്യത്തിൽ, പല ചക്രവർത്തിമാരുടെയും പെരുമാക്കന്മാരുടെയും കാലക്രമത്തിൻ്റെ കാര്യത്തിൽ, പിന്നെ മൂഴിക്കട കച്ചം മുതലായിട്ടുള്ള പ്രധാനപ്പെട്ട നിയമ വ്യവസ്ഥകളുടെ വ്യാഖ്യാനത്തിൽ, ക്ഷേത്രങ്ങളുടെ ഊരാളന്മാരുടെ കാര്യത്തിൽ, അത് തിരഞ്ഞെടുപ്പാണെന്നാണ് അദ്ദേഹം വിചാരിച്ചിരുന്നത്, അങ്ങനെ എല്ലാ കാര്യത്തിലും തന്നെ പറയാം അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൻ്റെ ചട്ടക്കൂടുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഉള്ളിലുള്ള മുഴുവൻ വ്യത്യസ്തമായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. ഞാൻ ഈ UGC കാലം കഴിഞ്ഞ് 4 അവിടെ വർക്ക് ചെയ്ത് തിരിച്ചു വന്നു. അപ്പോഴും ഒന്നും ആയിട്ടില്ല, എൻ്റെ തീസിസ് ഒന്നും ആയിട്ടില്ല. കാരണം അത്ര എളുപ്പത്തിൽ സാധിക്കില്ല. എൻ്റെ ഒരു മോഹം ഉണ്ടായിരുന്നത്, പഠിക്കുന്തോറും ആ മോഹം കൂടുതലായി വരച്ചത്, എന്തായാലും ഒരു 50-100 വരുന്ന കൊല്ല വർഷങ്ങളിലേക്ക് കേരള ചരിത്ര

0: ശാസ്ത്രത്തിൻ്റെ പ്രാചീന ഘട്ടത്തിൽ ഗവേഷണം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് നല്ലൊരു അടിത്തറ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയണമെന്നായിരുന്നു എൻ്റെ മോഹം. ഒരു 50 കൊല്ലത്തേക്കെങ്കിലും ഇത് ഉപയോഗശൂന്യമാകരുത് എന്നുള്ള മോഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടും പിന്നെ ഈ ചരിത്ര പദ്ധതിയെ പറ്റിയിട്ടുള്ള വിവരമില്ല, ഞാൻ വായിച്ചിട്ടുണ്ടാക്കാണ് പലരുമായിട്ട്. അതിൻ്റെ ഇടയ്ക്ക് എനിക്കുണ്ടായ ഭാഗ്യം എന്താ വെച്ചാൽ, ഞാൻ ഈ 4 കൊല്ലം കഴിഞ്ഞപ്പോഴും ഒരു രൂപരേഖ ഉണ്ടാക്കി നല്ലതൊന്നും ആയിട്ടില്ല. തിരിച്ച് കോളേജിൽ വന്നു. ആ കോളേജിൽ വന്നപ്പോഴാണ് ഈ ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസ് എന്ന് പറഞ്ഞ സംഘടനയുമായിട്ട് ബന്ധപ്പെടുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനൊരു ഗവേഷണ വേദിയുണ്ട്, ഇന്ത്യാ ചരിത്രകാരന്മാരിൽ ഗവേഷണ താല്പര്യമുള്ളവർക്ക് ഒത്തുകൂടാനും സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും ആ ചിന്തയുടെ ഫലങ്ങൾ പങ്കുവെക്കാനും ഒക്കെയുള്ള വേദിയാണ് ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസ്. ഒരു പ്രൊഫഷണൽ വോളണ്ടറി ബോഡിയാണ്. അതിന് ഞാൻ അറ്റൻഡ് ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നി ഇത് തിരക്കേടില്ലെങ്കിൽ ഇതിൽ ഇങ്ങനെയുള്ള സമ്പർക്കങ്ങളെ കൊണ്ട് മാത്രമേ ഈ ചരിത്രം എന്ന വിഷയത്തെ പറ്റിയിട്ട് കൂടുതൽ അഗാധമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ എന്ന് തോന്നി. പിന്നെ ഒന്ന് 1957 EMS ആദ്യത്തെ കേരളം ഉണ്ടായതിന് ശേഷമുള്ള കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ കാലത്ത് EMS മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്താണ് ആദ്യമായിട്ട് ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസിൻ്റെ ഒരു ഒരു വാർഷിക സമ്മേളനം തിരുവനന്തപുരത്ത് നടത്താൻ തീർച്ചയാക്കി അവിടെച്ചടിച്ച് വലിയ താല്പര്യത്തോടു കൂടി ചെയ്യുകയും ചെയ്തു. അതിന് ഞാൻ പോയി. അപ്പോൾ എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റായി. പിന്നെ ഞാൻ അതിൽ മെമ്പർഷിപ്പ് എടുത്ത് ഇങ്ങനെ പോകാൻ തുടങ്ങി. അതോടുകൂടിയാണ് ഈ ഇന്ത്യയിലെ മറ്റ് സർവകലാശാലകളിലുള്ള ചരിത്ര ഗവേഷണം ചരിത്രകാരന്മാർ ആ ഒരു മേഖല എനിക്ക് കുറേശ്ശെ കുറേ. അപ്പോൾ അന്ന് കേരളത്തിലെ ചരിത്രാധ്യാപകരിൽ ആരും ഇതിന് പോകാറില്ല. 1969 ബനാറസിലെ ഹിസ്റ്ററി കോൺഗ്രസ്സിന്. അപ്പോൾ ഞങ്ങളുടെ അന്നൊക്കെ കേരള യൂണിവേഴ്സിറ്റി ഭാഗിച്ചിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു. കേരള യൂണിവേഴ്സിറ്റിയുടെ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് സെൻറ്റർ ഇവിടെ ഉണ്ടാക്കി, അതിൽ കോഴിക്കോട് ഉണ്ടാക്കി. അതിൽ ഹിസ്റ്ററി ഉണ്ടായിരുന്നു. TK രവീന്ദ്രൻ അതിൻ്റെ ചാർജായിട്ട് വന്നു. പിന്നെ രണ്ടാമതൊരു പോസ്റ്റ് വന്നപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തു. അങ്ങനെ രണ്ടാമത് ഞാനും വന്നു. ഞങ്ങൾ രണ്ടുപേരും രവീന്ദ്രൻ ഞാനുമായിട്ട് തുടങ്ങി. അങ്ങനെ ആയി വന്ന ആ ഇടയ്ക്കാണ് 68 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്ഥാപിതമായപ്പോൾ ഞങ്ങളുടെ ഈ ഡിപ്പാർട്ട്മെൻറ്റുകൾ ആ യൂണിവേഴ്സിറ്റിയിലേക്കായി. അപ്പോൾ ഡോക്ടർ രവീന്ദ്രനും ഞാനും കൂടി പറഞ്ഞു ഞങ്ങൾക്ക് ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസ്സിൽ പിന്നെ പ്രബന്ധങ്ങൾ വായിക്കണം, അതിന് യൂണിവേഴ്സിറ്റി സഹായിക്കണം, യൂണിവേഴ്സിറ്റി ഞങ്ങളെ പറഞ്ഞേക്കണം, ഡെപ്യൂട്ടി ചെയ്യണം എന്ന് പറഞ്ഞു. ചരിത്രത്തിലോ, ചരിത്രത്തിൽ എന്ത് ഗവേഷണം എന്ന് ചോദിച്ചു. ചരിത്രത്തിന് അങ്ങനെയൊന്നുമില്ല, സയൻസ് എൻജിനീയറിങ് അവർക്കുള്ളത് നിങ്ങൾക്കൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ സ്വന്തം കാശെടുത്ത് പോകാൻ തുടങ്ങി. അത്രയും ഞങ്ങളെ പുച്ഛിച്ചിട്ടാണ് ചരിത്രത്തിനോടുള്ള സമീപനം. കേരള യൂണിവേഴ്സിറ്റിയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു വിഭാഗം തന്നെ ഇല്ല. കേരളത്തിൽ ചരിത്രം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പഴയ നോട്ടുകൾ
1: ആവർത്തിച്ചിട്ടുള്ള
0: TK രവീന്ദ്രൻ ഞാൻ തീർന്നു. അത്രയും കുറച്ച് കാലം അത്രയും ഉണ്ടായിരുന്നു. പിന്നെ 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് ശ്രീകുമാരൻ നായരെ, എൻ്റെ താല്പര്യം കൂടിയാണ്
1: MP ശ്രീകുമാരൻ.
0: കാരണം ഞാൻ അവിടെ റിസർച്ച് ചെയ്യുന്ന ഇതായിരുന്ന കാലത്ത് എനിക്കതിനെപ്പറ്റി ഒന്നും അറിയില്ലല്ലോ. അയാള് ഫെലോഷിപ്പ് കിട്ടിയിട്ട് അമേരിക്കയിൽ പോയി, ഫുൾ ബ്രൈറ്റിൽ പോയി. അപ്പം അദ്ദേഹം എടുത്തൊരു വിഷയം ഹിസ്റ്റോറിക്കൽ മെത്തേഡാണ്, ഹിസ്റ്റോറിയോഗ്രാഫി, ഇതൊക്കെയാണ്. അതിൽ താല്പര്യമുണ്ട്, വിവരമുണ്ട്. അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. അപ്പം ഞാൻ ശ്രീകുമാരൻ നായരുമായിട്ടുള്ള പരിചയം കൊണ്ട് അദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടി ഈ വിഷയം കുറച്ച് പഠിക്കാൻ
1: തുടങ്ങി.
0: മെത്തേഡ് ഒക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങനെ 69 കോൺഗ്രസ്സിന് പോയപ്പോൾ ബനാറസിലായിരുന്നു. ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, ആ കോൺഗ്രസിൻ്റെ ജനറൽ ബോഡി മീറ്റിങ്ങിൽ ഒരു ഹിന്ദി ഭ്രാന്തൻ എണീറ്റ് നിന്നിട്ട് ഒരു പ്രമേയം കൊണ്ടുവന്നു. ബനാറസ് ഹിന്ദിയുടെ ഒരു വലിയ കേന്ദ്രമാണ്, ഇനി മുതൽക്ക് ഹിസ്റ്ററി കോൺഗ്രസ്സിൽ ഹിന്ദി മാത്രമേ പാടുള്ളൂ, ഇംഗ്ലീഷ് പാടില്ല.
1: അപ്പോൾ
0: എനിക്ക് ഹിന്ദി അത്ര അറിയില്ല, താല്പര്യമില്ല, ഇംഗ്ലീഷിലാണ് താല്പര്യം. ഇംഗ്ലീഷ് ഇല്ലെങ്കിൽ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളും തമ്മിൽ ബന്ധം ഉണ്ടാവില്ല. ഞാൻ എണീറ്റ് നിന്ന് ഷൗട്ട് ചെയ്ത് ആ മനുഷ്യനെ ഇരുത്തി. മറ്റാർക്കും അങ്ങനെ അങ്ങോട്ട് എതിർക്കാൻ വയ്യ, കാരണം ആ ഏരിയ അങ്ങനത്തെയാണ് അവർക്കറിയാം, എനിക്ക് അന്നും അറിയില്ലല്ലോ. അപ്പോൾ എൻ്റെ താല്പര്യം വെച്ച് ഞാൻ അട്ടഹസിച്ചിട്ട് ഈ പ്രമേയം കൊണ്ടുവന്ന ആളെ ബാക്കി എല്ലാവരും കൂടി പോയി ഇരുത്തി അത് പോയി. അപ്പോൾ ആളുകളൊക്കെ അന്വേഷിച്ചത് ആരാണ് ഒരാൾ വന്നിരിക്കുന്നത് തെക്കുന്ന് പരിചയമില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞ് എല്ലാവരും എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചാൽ. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ചോദ്യം ഞാൻ ഇതിൻ്റെ നേതാക്കന്മാരോട് ചോദിച്ചു, പ്രൊഫസർ നൂറുല്ലാസൻ, പ്രൊഫസർ ബി പഞ്ചചന്ദ്ര, പ്രൊഫസർ ആർ എസ് ശർമ്മ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ, നിങ്ങൾ എന്തുകൊണ്ടാണ് ദക്ഷിണേന്ത്യയിലെ യൂണിവേഴ്സിറ്റികളിൽ ഇതിൻ്റെ കോൺഫറൻസ് വെക്കാത്തത്, എല്ലാം നോർത്ത് ഇന്ത്യയിലാണല്ലോ. എൻ്റെ ഒരു വിമർശനം പറഞ്ഞില്ല. അപ്പോൾ അവരിങ്ങോട്ട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, അല്ല

0: ദക്ഷിണേന്ത്യയിലെ ഏത് യൂണിവേഴ്സിറ്റിയാണ് ഞങ്ങളെ സ്വാഗതം ചെയ്യുക?
1: ആ
0: ഏത് യൂണിവേഴ്സിറ്റിയിലാണ് ഹിസ്റ്ററി കോൺഗ്രസ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ചരിത്ര അധ്യാപകന്മാരുള്ളത്? അപ്പോൾ ഞാൻ വിഷമിച്ചു, ഒന്നുമില്ല, ശരിയാണ്, അവർ പറഞ്ഞത് ശരിയാണ്. അങ്ങനെ ഞാൻ മറ്റ് കോളേജുകളിലൊക്കെ പോയി, മലബാർ കൃഷ്ണൻ കോളേജാണ്, അവിടാണ് പ്രൊഫസർ എം പി ശ്രീധരൻ, ചരിത്രത്തിൽ വലിയ താല്പര്യം ഉണ്ടായിരുന്നു, പിന്നെ പേരിന് റിസർച്ചൊക്കെ ചെയ്ത് തുടങ്ങിയിരുന്നു. നല്ല അധ്യാപകനാണ്, പിന്നെ നല്ല ഒരു മനുഷ്യനുമാണ്. അങ്ങനെയാണ് ഞാൻ ആദ്യം പിന്നെ ഇതിലേക്ക് ആകർഷിച്ചത്. നമുക്ക് എങ്ങനെ പോരാ, നമുക്ക് ഈ സംഘടനയായിട്ട് ബന്ധപ്പെടണം എന്ന് പറഞ്ഞു. പിന്നെ മറ്റ് കോളേജുകളിൽ ചിലയിടത്തു നിന്നൊക്കെ ചിലർക്കൊക്കെ താല്പര്യമുണ്ടായി. മറ്റ് യൂണിവേഴ്സിറ്റികൾ, മദ്രാസ് അടക്കമുള്ള, മൈസൂരും ബാംഗ്ലൂരും പിന്നെ ധാർവാറിലും കോയമ്പത്തൂരും മറ്റ് സർവകലാശാലകളിൽ നിന്നൊക്കെയുള്ള ചരിത്ര അധ്യാപകന്മാരെ ഇതിൽ അംഗങ്ങളായി ചേർത്ത് അങ്ങനെ ഇതിനൊരു ഒരു പ്രചാരം ദക്ഷിണേന്ത്യൻ സർവകലാശാലകൾക്കിടയിൽ ഉണ്ടാക്കി. അതുകൊണ്ടുകൂടി എനിക്കെന്തുണ്ടായെന്ന് വെച്ചാൽ, ഞാനൊരാളായി ഈ ദക്ഷിണേന്ത്യൻ സർവകലാശാലകളുടെ ഒരു പ്രതിനിധി, ചരിത്ര പ്രതിനിധിയായിട്ട് മാറി. അവരെന്നെ തിരഞ്ഞെടുക്കാൻ തുടങ്ങി. ഞാൻ അധികം താല്പര്യം, എനിക്ക് അങ്ങനെ ഇലക്ഷൻ ഒന്നും വേണ്ടി വന്നില്ല. എല്ലാ കൊല്ലം ദക്ഷിണേന്ത്യയുടെ ഒരു പ്രതിനിധിയായിട്ട് എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ഞാൻ വരും എന്നുള്ള നിലയിൽ വന്നു. അതുകൊണ്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളും കാണാൻ കഴിഞ്ഞു അന്നത്തെ ആ ഒരു അനുഭവം കൊണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്പോഴേക്കും ഞാൻ 1972 ഞാൻ എൻ്റെ തീസിസ്
1: സമർപ്പിക്കുന്നത്.
0: ആദ്യം എറണാകുളത്തിനെ കാണിച്ച്, പിന്നെ ശ്രീധരമേനെ കാണിച്ച്, അവരുടെയൊക്കെ സമ്മതം അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് ഞാൻ കൊടുത്തു.

0: പാദമുദ്ര.
1: ഇന്നത്തെ പാദമുദ്രയിൽ ചരിത്രകാരനും ചിന്തകനും സാഹിത്യ കുതുകിയുമായ ഡോക്ടർ എം ജി എസ് നാരായണനുമായി എ എം ഷിനാസ് നടത്തിയ അഭിമുഖത്തിന്റെ ആറാം ഭാഗം സമാപിച്ചു.

മഞ്ചേരി എഫ് എം സമയം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.

മഴവില്ല്. മഴവിലിൽ ആദ്യം ബിച്ചു തിരുമല എഴുതി ബി എ ചിദംബരനാഥ് ഇണമിട്ട് മാധുരി പാടിയ ഗാനം.

ഇന്ന് വൈകിട്ട് 3:35 സ്നേഹദൂത് സന്ദേശഗാനങ്ങൾ നിങ്ങൾക്ക് മഞ്ചേരി എഫ് എമ്മിൻ്റെ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാനുള്ള ഒരു സന്ദേശവും അതിനിണങ്ങുന്ന ഒരു ഗാനവും ഇപ്പോൾ തന്നെ വാട്സപ്പ് ചെയ്തോളൂ 9494-95-50-600 എന്ന നമ്പറിലേക്ക്. സ്നേഹദൂത് പ്രക്ഷേപണ സമയം ഇന്ന് വൈകിട്ട് 3:35. ഉച്ചയ്ക്ക് 1 ചലച്ചിത്ര ഗാന പരിപാടി. ഇതിൽ വാട്സപ്പ് വഴി ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ പ്രക്ഷേപണം ചെയ്യും. അതുപോലെ തന്നെ 2:15 ഗാനമഞ്ചിഷോ ഉണ്ട്, ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ഇതിലേക്കും ശ്രോതാക്കൾക്ക് സന്ദേശങ്ങളായി വാട്സപ്പ് വഴി പാട്ടുകൾ ആവശ്യപ്പെടാം. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9494-95-50-600.

0: ജൂൺ മാസത്തെ സ്യൂട്ട് കോൺഫറൻസ് ഈ മാസം 27 ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടക്കും. ജില്ലാ കളക്ടർ എതിർകക്ഷിയായുള്ള കേസുകളിലെ വിവരങ്ങൾ നിശ്ചിത പ്രൊഫോർമയിൽ ഉൾപ്പെടുത്തി ഈ മാസം 24 സൂട്ട് സെൽ മലപ്പുറം അറ്റ് gmail.com എന്ന വിലാസത്തിൽ ലഭ്യമാക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0483 27 39 585.
1: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
2: എന്നും രാവിലെ 7 മണിക്ക്
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന്

0: അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
2: എന്നും രാവിലെ 8:30.
1: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
3: ഇലക്ട്രിസിറ്റി ബോർഡിൽ ഇലക്ട്രിസിറ്റി വർക്കർ.

0: ബോർഡിൽ ഇലക്ട്രിസിറ്റി വർക്കർ മസ്തൂർ തസ്തികയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അരീക്കോട് ഗവൺമെന്റ് ITIയുടെ കീഴിൽ IMC ആഭിമുഖ്യത്തിൽ PSC കോച്ചിംഗ് ക്ലാസുകൾ സംഘടിപ്പിക്കും. ഉദ്യോഗാർത്ഥികളുടെ സൌകര്യം പരിഗണിച്ച് സായാഹ്ന ബാച്ചുകളും ഹോളിഡേ ബാച്ചുകളും ക്രമീകരിച്ചിട്ടുണ്ട്. വിവരങ്ങൾക്കായി വിളിക്കാൻ ഫോൺ നമ്പറുണ്ട്: 94 96 52 10 88. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 94 96 52 10 88.
1: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
2: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744550424.
3: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി, പാട്ടുപൊലിമ, എന്നും രാവിലെ 7:55.
2: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510733334.
0: വിനോദ സഞ്ചാര വകുപ്പിന് കീഴിലുള്ള ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തിരൂർ മങ്കട സെന്ററുകളിൽ 2026-27 അധ്യയന വർഷത്തെ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സുകളിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 20 വരെ നീട്ടിയിട്ടുണ്ട്. ഫോൺ 97 46 38 73 98. മങ്കടയിലെ നമ്പർ 95 39 36 72 85. നമ്പർ ഒരിക്കൽ കൂടി: തിരൂരിലെ നമ്പർ 97 46 38 73 98. മങ്കട 95 39 36 72 85.
4: മികച്ച വിലയ്ക്ക് പുറമെ പഴയ ലാപ്ടോപ്പിന് 10,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്.
5: പ്രമുഖ ബ്രാൻഡുകളുടെ അഡ്വാൻസ് ലാപ്ടോപ്പുകൾ ഇപ്പോൾ സ്പെഷ്യൽ വിലക്കുറവിലും.
4: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
0: കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിൽ മുതിർന്ന പൌരന്മാർക്കുള്ള മൊബൈൽ ഫോൺ ആപ്ലിക്കേഷൻ കോഴ്സിൽ പ്രവേശനം ആരംഭിച്ചു. സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിൽ നേരിട്ടെത്തി പ്രവേശനം നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കാം: 04 95 23 700 26.
6: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
0: നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ് വകുപ്പിന് കീഴിൽ കോഴിക്കോട് സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന കോച്ചിംഗ് കം ഗൈഡൻസ് സെന്റർ ഫോർ SC ST ആഭിമുഖ്യത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കായി നടത്തുന്ന 10 മാസത്തെ സൗജന്യ സ്റ്റെനോഗ്രാഫി, ടൈപ്പ്റൈറ്റിംഗ്, കമ്പ്യൂട്ടർ, വേർഡ് പ്രോസസിംഗ് കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. SSLC യോഗ്യതയുള്ള 26 വയസ്സിൽ താഴെയുള്ളവർക്ക് ഈ മാസം 15 വരെ, അതായത് 4 വരെ അപേക്ഷിക്കാം. അപേക്ഷകർക്ക് എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ ഉണ്ടാകണം. ഫോൺ 04 95 23 76 179.
1: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം, എന്നും രാവിലെ 8:10.
2: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
0: മഴവിലെ അടുത്ത ഗാനം കമുകറ പുരുഷോത്തമൻ പാടിയത്, K. ജയകുമാർ എഴുതി, KP ഉദയഭാനു ഈണമിട്ട ഗാനം.

0: സമയം 11 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: ആകാശവാണി 102.7 മഞ്ചേരി FM. ബാലലോകം. ഇന്ന് ബാലലോകത്തിൽ പടിഞ്ഞാറ്റുമുറി ഓർഫണേജ് UP സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ കേൾക്കാം.
2: ഹായ്, ഞാൻ അഭിരാമി ജയരാജ്. മലപ്പുറം ജില്ലയിലെ കൂട്ടിലങ്ങാടി പഞ്ചായത്തിൽ പുഴയും വയലും ചെറുകുന്നുകളുമുള്ള ഭംഗിയാർന്ന ഗ്രാമമായ പടിഞ്ഞാറ്റുമുറിയിലെ വിദ്യാഭ്യാസ പുരോഗതിയിൽ കാര്യമായ പങ്കുവഹിച്ച വിദ്യാലയമാണ് ഞങ്ങളുടെ ഓർഫണേജ് UP സ്കൂൾ. പൊതുവിദ്യാഭ്യാസ വകുപ്പും കൈറ്റി വിക്ടേഴ്സ് ചാനലും സംയുക്തമായി നടത്തിയ കേരളത്തിലെ ഏറ്റവും വലിയ ഹരിത വിദ്യാലയം വിദ്യാഭ്യാസ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത് സംസ്ഥാനത്ത് മികച്ച തനത് മാതൃകാ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാലയങ്ങളിലൊന്നാണ് ഞങ്ങളുടെ സ്കൂൾ. അഹിംസയാണ് ഗാന്ധിജിയുടെ ഏറ്റവും വലിയ സന്ദേശം. ആരെയും വേദനിപ്പിക്കാതെ സമാധാനത്തോടെ ജീവിക്കണമെന്നാണ് അദ്ദേഹം നമ്മെ പഠിപ്പിച്ചത്. ഇവിടെ ഞങ്ങൾ അവതരിപ്പിക്കുന്ന നാടകം പാഠം 1, അഹിംസ. പങ്കെടുക്കുന്നവർ അഫ്ര ഫാത്തിമ, സിയ നാസ്മിൻ, ഫാത്തിമ സയാന, ജസരി ഫാത്തിമ, നിഫ്ല ഫാത്തിമ, സഫ ഫാത്തിമ, ദിൽറഷ.
3: പാഠം 1, അഹിംസ.

0: നീയോ ബാലൻ?
1: നീ ആരോട് ചോദിച്ചിട്ട് ഇവിടെ കയറിയിരിക്കുന്നേ?
2: എന്നോട് ഇവര് പറഞ്ഞിട്ടാ.
3: ഞങ്ങളൊന്നും പറഞ്ഞില്ല.
1: നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്.
2: വേണ്ട ബാല,
4: നമ്മൾ കൂട്ടുകാരല്ലേ.
1: കൂട്ടുകാരോ? എപ്പം

0: ടീച്ചർ,
1: നിന്റെ ചന്തയോ? എണീക്ക്, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞില്ലേ ക്ലാസ്സിൽ നിന്ന് അടി ഉണ്ടാക്കിയതെന്ന്? ഈ ആഴ്ചയിലെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമോ?
0: ഇല്ല.
1: ഇത് വായനാവാരമാണ്. എല്ലാവരും ഓരോ പുസ്തകം വായിച്ച് ആസ്വാദനക്കുറിപ്പ് എഴുതി കൊണ്ടുവരണം. മനസ്സിലായോ?
0: മനസ്സിലായോ?

0: എനിക്കും കിട്ടി. ചെറിയ പുസ്തകം പോലും ഇല്ല, എല്ലാത്തിനും ഇഷ്ടിക്കാന് കട്ടിയ. എനിക്കൊന്ന് വേണ്ട ഈ പണിക്ക്. ഒരാഴ്ചക്കുള്ളിൽ പുസ്തകം വായിച്ച് ആസ്വാദന കുറിപ്പ് എഴുതി വെച്ചിട്ടില്ലെങ്കിൽ ഒരൊറ്റ ഒന്ന് ക്ലാസ് കയറി പോയത്.
1: എനിക്കും കിട്ടി.
0: നോക്കട്ടെ. ആ നീ പോയി വേറെ എടുത്തോ
1: എന്റെ ബുക്ക്.
0: അതങ്ങ് പള്ളി പോയി പറഞ്ഞാ മതി.
1: നോക്കി നിക്കാതെ വന്ന് സഹായിക്കേ.
0: കിട്ടിപ്പോയ്.
1: മര്യാദക്ക് തന്നോ, അല്ലെങ്കിൽ ഞാൻ ടീച്ചറോട് പോയി പറയാം.
0: എന്നാ നീ പോയി ടീച്ചറോട് പറ.
1: ടീച്ചറേ, ടീച്ചറേ, ടീച്ചറേ.
2: ഓ നിന്നറിയാൻ പറഞ്ഞില്ലേ ക്ലാസ്സിൽ അടി ഉണ്ടാക്കാൻ തന്നെ. ആ പുസ്തകം കൊടുക്ക്.
0: അപ്പൊ ഞാൻ ഇത് പുസ്തകം വായിക്ക.
2: ഒരു ലൈബ്രറി അല്ലടാ എവിടെ ഇരിക്കുന്നേ. നോക്കി നേരെ ഒരു പുസ്തകം എടുക്ക്.
0: വായിച്ചിട്ടും വായിച്ചിട്ടും തീരുന്നില്ല. എനിക്കൊന്നും വേ പണിക്ക്.
2: ഒരാഴ്ചക്കുള്ളിൽ പുസ്തകം വായിച്ച് ആസ്വാദന കുറിപ്പ് എഴുതി വെച്ചിട്ടില്ലെങ്കിൽ എല്ലാവരും രക്ഷിതാവിനും കൂട്ടി വന്നാൽ മതി.
0: ചങ്ങാതിമാരെ.
1: ചങ്ങാതിമാരോ? ഇന്നലെ നീ ഇതൊന്നും അല്ലല്ലോ പറഞ്ഞത്.
3: ചങ്ങാതിമാരല്ല എന്നല്ലേ.
1: എന്നിട്ട് ഇത്ര പെടുന്ന എങ്ങനെയാ ചങ്ങാതിമാരായേ?
0: അതൊക്കെ ആയി
4: ആയി ബാലന് വട്ടായി.
0: എനിക്ക് വട്ടായതൊന്നുമല്ല. നിങ്ങൾ ഇത് കണ്ടോ? ഇതേതോ പുസ്തകം എന്നറിയോ?
1: ഇല്ല.
0: ഗാന്ധിജി ആത്മകഥയാണ്. നിങ്ങൾ ഈ പുസ്തകം വായിച്ചിട്ടുണ്ടോ?
1: ഏയ്, ഇതിന് ഭയങ്കര കട്ടിയാണല്ലോ.
3: ഇതിന് കുറെ പേജ് ഉണ്ടല്ലോ.
1: പിന്നെ എങ്ങനെ വായിക്കാനാ?
0: വായിക്കണം. ഇത് വെറും ഒരു പുസ്തകമല്ല, ഒരു ജീവിതമാണ്. ഗാന്ധിജിയുടെ ജീവിതം.
3: പുസ്തകം വായിച്ച് പറഞ്ഞ വട്ടായെന്നാ തോന്നുന്നേ.
0: എനിക്ക് വട്ടായതൊന്നുമല്ല. നമ്മുടെ നാടിന് വേണ്ടി ഗാന്ധിജി എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നറിയോ?
1: നീ പറയുന്നത് കേട്ടിട്ട് ഗാന്ധിജിയെ നേരിട്ട് കണ്ട പോലെ ഉണ്ടല്ലോ.
0: അതിന് ഗാന്ധിയെ കാണുകയൊന്നും വേണ്ട. ഈ പുസ്തകം വായിച്ചാൽ മതി. ഈ പുസ്തകം വായിച്ചാൽ മനസ്സ് കൊണ്ട് തന്നെ ഗാന്ധിജിയെ കാണാൻ പറ്റും. എന്തേ നിങ്ങൾക്ക് കാണണോ?

0: നിങ്ങൾക്കെന്നെ മനസ്സിലായോ?
1: മനസ്സിലായി മുത്തശ്ശ.
0: ആരാ?
1: ഗാന്ധിജി.
0: ആ, നിങ്ങൾക്കെന്നെ മനസ്സിലായത് കൊണ്ട് മാത്രം കാര്യമില്ല. നിങ്ങൾ എന്നെ മനസ്സിലാക്കിയതുപോലെ എന്റെ ജീവിതം കൂടി മനസ്സിലാക്കണം.
2: അതെങ്ങനെയാ മുത്തശ്ശ?
0: അതിനെന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിയണം.
2: അതെങ്ങനെ അറിയാൻ കഴിയാ മുത്തശ്ശ?
0: അതിനെന്റെ ജീവിതകഥ വായിച്ചാൽ മതി. ഏതൊരു പ്രതിസന്ധിയിലും ഞാൻ കൈവിടാതെ മുറുകെ പിടിച്ച ആയുധമാണ് അഹിംസ.
1: അഹിംസയോ?
0: അതെ.

0: മക്കളെ, അഹിംസ തന്നെ.
1: അഹിംസ എന്നാൽ എന്താ മുത്തശ്ശ?
0: ഒന്നിനെയും ദ്രോഹിക്കുകയും ഉപദ്രവിക്കുകയും കൊല്ലുകയും ചെയ്യാതിരിക്കുക.
1: പിന്നെന്താ ചെയ്യേണ്ടത് മുത്തശ്ശ?
0: സ്നേഹിക്കുക. മക്കളെ, നിങ്ങളെ ദ്രോഹിക്കുന്നവയെ പോലും സ്നേഹിക്കുക. ഈ ഭാരതത്തിന്റെ ഭാവിയാണ് നിങ്ങൾ. മാറിയ കാലഘട്ടത്തിൽ പെരുകുന്ന ആക്രമത്തെ സ്നേഹം കൊണ്ട് തോൽപ്പിക്കുക. ഈ ലോകത്തെ നിലനിർത്താൻ നിങ്ങളെങ്കിലും മാറി ചിന്തിക്കുക.
1: ബാലന്റെ മനസ്സ് മാറ്റിയ പുസ്തകമാണിത്.
2: അതെ ടീച്ചറേ,
1: ഗാന്ധിജിയുടെ ആത്മകഥ, എന്റെ സത്വന്വേഷണ പരീക്ഷണങ്ങൾ.
3: അത് ഏതായാലും നന്നായി. മക്കളെ, ഓരോ പുസ്തകങ്ങളും ഓരോ പാഠങ്ങളാണ്. അത് മനസ്സിലാക്കാൻ സാധിച്ചാൽ നമ്മൾ വിജയിച്ചു. എന്തായിരുന്നു ഈ പുസ്തകത്തിലെ പാഠം?
4: പാഠം

0: സാങ്കേതിക വിദ്യ നമ്മുടെ ജീവിതത്തിന് വളരെ ഉപകാരപ്രദമാണ്. എന്നാൽ അത് തെറ്റായി ഉപയോഗിച്ചാൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും. ആർട്ടിഫിഷ്യൽ നോൺസെൻസ് എന്ന ഇംഗ്ലീഷ് സ്കിറ്റിലൂടെ സാങ്കേതിക വിദ്യയുടെ ദുരുപയോഗം എങ്ങനെ നമ്മെ ബാധിക്കുന്നു എന്ന് കാണിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു. പങ്കെടുക്കുന്നവർ അഭിരാമി ജയരാജ്, സെമീറ, റിയ ഫാത്തിമ, റിയ മറിയം, റിസ ഹാനിം, ഫാത്തിമ നഷ, ഫാത്തിമ സി കെ, ഷിൻസ ഹാജിറ.
1: The artificial nonsense.

of course.

ജില്ലയിലെ പുലയ സമുദായക്കാർക്കിടയിൽ കാർഷിക സമൃദ്ധിയുമായി ബന്ധപ്പെട്ട് പാടുന്ന ഉച്ചാർപാട്ട്. അവതരിപ്പിക്കുന്നവർ നവനീത്, വൈഷ്ണവ്, മുഹമ്മദ് ഷയാൻ.

0: പുസ്തകങ്ങൾ നമ്മുടെ നല്ല സുഹൃത്തുക്കളാണ്. അവ നമുക്ക് പുതിയ അറിവുകളും ചിന്തകളും നൽകുന്നു. അടുത്തതായി ഒരു വായന അനുഭവം പങ്കുവെക്കുന്നത് ഷെൻസ.
1: പുസ്തകാസ്വാദനം. എഴുത്തുകാരനും അധ്യാപകനുമായ ശ്രീ രമേശ് വട്ടിങ്ങാവിലിന്റെ കൃതികളിൽ എന്നെ ഏറെ സ്വാധീനിച്ച ഒരു കൃതിയാണ് ഇമ. ഈ നോവലിലെ പ്രധാന കഥാപാത്രമാണ് ഇമ എന്ന പെൺകുട്ടി. മദ്യത്തിനടിമപ്പെട്ട തന്റെ അച്ഛനെ നേർവഴിക്ക് കൊണ്ടുവരാൻ ഇമ നടത്തുന്ന പരിശ്രമങ്ങളാണ് ഈ കൊച്ചു നോവലിൽ കഥാകൃത് വിവരിക്കുന്നത്. ഈ കഥ കുട്ടികളെ പോലെ വലിയവരെയും വളരെയധികം സ്വാധീനിക്കുന്ന ഒരു നോവലാണ്. വീടും വിദ്യാലയവും തന്റെ ഇടപെടലുകളിലൂടെ സജീവമാക്കുന്ന ഇമയുടെ ജീവിതത്തിലെ സന്തോഷവും സങ്കടവും എല്ലാം വളരെ സ്വാഭാവികമായി വരഞ്ഞുവെച്ച ഒരു നോവൽ കൂടിയാണ് ഇമ. ഇമയുടെ കഠിന പരിശ്രമത്തിലൂടെ ഇമയുടെ അച്ഛൻ മദ്യമെന്ന മഹാവിപത്തിൽ നിന്നും രക്ഷപ്പെടുന്നു. അതിലൂടെയാണ് ഈ കുഞ്ഞു നോവൽ അവസാനിക്കുന്നത്. കാലിക പ്രസക്തമായ ഒരു വിഷയത്തിലൂടെ വളരുന്ന കഥയുടെ മനോഹരമായ ആവിഷ്കാരമാണ് ഇമ. ഈ നോവലിൽ ഇമ അച്ഛനെ നന്നാക്കിയെടുക്കാൻ തിരഞ്ഞെടുക്കുന്ന വഴി ഏറെ സ്വാധീനിച്ചു. ഒരു കത്തിലൂടെയാണ് ബുദ്ധിമതിയായ ഇമ തന്റെ അച്ഛനെ നന്നാക്കുന്നത്. ഈ നോവൽ വളരെ നല്ലൊരു പാഠമാണ് നമുക്ക് നൽകുന്നത്. മദ്യം ഒന്നിനും ഒരു പരിഹാരമല്ല എന്നും മദ്യത്തിന് അടിമപ്പെട്ടവരെ മാറ്റി നിർത്താതെ ചേർത്തു പിടിക്കണം എന്ന പാഠവും നൽകുന്നു. ഈ നോവൽ കുട്ടികൾക്ക് കുടുംബത്തിനുള്ളിലുള്ള പ്രശ്നങ്ങളെ എങ്ങനെ സമീപിക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരു നല്ല സന്ദേശം നൽകുന്നു. പ്രശ്നങ്ങളെ നേരിടുമ്പോൾ കോപമോ അക്രമമോ അല്ല, മറിച്ച് കരുണയും ബുദ്ധിപരമായ സമീപനവുമാണ് ഫലപ്രദമെന്ന് ഈ നോവൽ വ്യക്തമാക്കുന്നു. ഇമെയിൽ അവതരിപ്പിക്കുന്ന സ്കൂൾ അന്തരീക്ഷവും ഏറെ ശ്രദ്ധേയമാണ്. അധ്യാപകരുടെയും സഹപാഠികളുടെയും ഇടപെടലുകൾ ഇമയുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു. വിദ്യാലയം ഒരു പഠന കേന്ദ്രം മാത്രമല്ല, കുട്ടികളുടെ മാനസിക വളർച്ചയ്ക്കും സാമൂഹ്യ ബോധത്തിനും അടിസ്ഥാനം നൽകുന്ന സ്ഥലമാണെന്ന് ഈ നോവൽ ഓർമ്മിപ്പിക്കുന്നു. സ്കൂളിൽ നിന്നുള്ള പിന്തുണയും ആത്മവിശ്വാസവും ഇമയെ ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടാൻ ശക്തിയാക്കുന്നു. കുടുംബവും വിദ്യാലയവും ഒരുപോലെ കുട്ടികളുടെ വ്യക്തിത്വ വികാസത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു എന്ന ബോധമാണ് ഈ നോവൽ നമ്മൾ സൃഷ്ടിക്കുന്നത്. വീട്ടിലെ പ്രശ്നങ്ങൾ കുട്ടികളുടെ പഠനത്തെയും പെരുമാറ്റത്തെയും എങ്ങനെ ബാധിക്കുന്നു എന്നതും അതിനെ മറികടക്കാൻ സമൂഹത്തിന്റെ സഹായം എത്രമാത്രം ആവശ്യമാണ് എന്നതും എഴുത്തുകാരൻ ലളിതമായ രീതിയിൽ അവതരിപ്പിക്കുന്നു. ഈ അർത്ഥത്തിൽ ഇമ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഒരുപോലെ വായിച്ചറിയേണ്ട ഒരു മൂല്യവത്തായ കൃതിയാണ്.
0: ഞങ്ങളുടെ പരിപാടി ഇഷ്ടമായില്ലേ? പക്ഷേ ഇതിവിടെ അവസാനിച്ചിട്ടില്ല ട്ടോ. വേറെയും നല്ല പരിപാടികളുമായി ഞങ്ങൾ അടുത്ത ആഴ്ച വീണ്ടും വരും. എല്ലാവരും കേൾക്കണേ.
2: പടിഞ്ഞാറ്റുമുറി ഓഫണേജ് യു പി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇതിന്റെ തുടർഭാഗം അടുത്ത ആഴ്ച ഇതേ സമയത്ത്.

0: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23
1: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
0: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
2: സി എച്ച് സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
0: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
3: ആയിഷ ഗർഭിണിയാണോലേ?
4: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
3: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
5: ഹാ, അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ
3: തന്നെയോ? അതേതായാലും നന്നായി.
5: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
3: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
6: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
7: പ്രിയപ്പെട്ടവരെ, ഇന്ന് വൈകിട്ട് 3:35 സ്നേഹദൂത് സന്ദേശഗാനങ്ങൾ നിങ്ങൾക്ക് മഞ്ചേരി എഫ് എമ്മിന്റെ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുവാനുള്ള ഒരു സന്ദേശവും അതിനിണങ്ങുന്ന ഒരു ഗാനവും ഇപ്പോൾ തന്നെ വാട്സപ്പ് ചെയ്യാം. 9495050600 എന്ന നമ്പറിലേക്ക്. സ്നേഹദൂത് ഇന്ന് വൈകിട്ട് 3:35 മുതൽ.

0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 5 സെക്കൻഡ്. മധ്യാഹ്ന പ്രക്ഷേപണത്തിൽ നിങ്ങളോടൊപ്പം ഞാൻ പി മഞ്ജു, കൂടെ ടി പി വിനയ്കുമാർ. എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം.
1: FM പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ ആരോഗ്യ സംരക്ഷണ മേഖല കഴിഞ്ഞ ദശകത്തിൽ വലിയ മാറ്റത്തിന് സാക്ഷ്യം വഹിച്ചതായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. എല്ലാ പൌരന്മാർക്കും പ്രാപ്യവും താങ്ങാനാവുന്നതുമായ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്നതിൽ ഗവൺമെന്റ് ശ്രദ്ധ കേന്ദ്രീകരിച്ചെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമ പോസ്റ്റിൽ കുറിച്ചു. നിപ രാഷ്ട്രീയ ആയുധമാക്കാൻ പ്രതിപക്ഷം ഉദ്ദേശിക്കുന്നില്ലെന്നും ഗവൺമെന്റിന് എല്ലാവിധ സഹകരണവും നൽകുമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സാഹചര്യത്തെ ഒറ്റക്കെട്ടായി നേരിടണമെന്നും പ്രതിപക്ഷ നേതാവ് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. മന്ത്രി കെ മുരളീധരൻ കോഴിക്കോട് കലക്ട്രേറ്റിൽ അവലോകന യോഗത്തിൽ സംബന്ധിക്കുന്നു. യോഗത്തിനുശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മന്ത്രി സന്ദർശനം നടത്തും. സിപിഐഎം എംഎൽഎമാർ തങ്ങളുടെ തെറ്റ് പിന്നീട് തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മന്ത്രി സി പി ജോൺ. കെഎസ്ആർടിസി സൌജന്യ യാത്ര ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന സിപിഐഎം എംഎൽഎമാരുടെ തീരുമാനത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. ജീർണാവസ്ഥയിലായ കോഴിക്കോട് ബീച്ച് അഗ്നിരക്ഷാ നിലയ കെട്ടിടം വി കെ ഫൈസൽ ബാബു എംഎൽഎ സന്ദർശിച്ചു. സ്റ്റേഷന്റെ ശോചനീയാവസ്ഥ മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തര വകുപ്പിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് എംഎൽഎ അറിയിച്ചു. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങളിലെ അനാസ്ഥയ്ക്കെതിരെ സിപിഐഎം കോഴിക്കോട് പ്രതിഷേധ പ്രകടനം നടത്തി. പ്രതിഷേധ യോഗം എ പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സിപിഐഎം കണ്ണൂർ മാടായി ഏരിയ സെക്രട്ടറി വി വിനോദ് അന്തരിച്ചു. ബാലസംഘം എസ്എഫ്ഐ ജില്ലാ പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഐസിസി വനിതാ T20 ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ബർമിംഗ്ഹാമിലെ എഡ്ജ് ബാസ്റ്റണിൽ ഇന്ത്യൻ സമയം രാത്രി 7:00 മത്സരം.
1: FM പ്രധാന വാർത്തകൾ.

0: ട്രെയിൻ സമയം.
1: ആദ്യം തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന വണ്ടികളുടെ സമയം പറയാം. ട്രെയിൻ നമ്പർ 1665 മംഗലൂരു തിരുവനന്തപുരം ഏർനാട് എക്സ്പ്രസ് 12:08 1659 ചെന്നൈ മംഗളൂരു എക്സ്പ്രസ് 1:08 1207-5 കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി 2:19 1632-4 മംഗളൂരു കോയമ്പത്തൂർ എക്സ്പ്രസ് 2:34 1650 കന്യാകുമാരി മംഗളൂരു പരശുറാം എക്സ്പ്രസ് 2:55 2:06-09 മംഗളൂരു കോയമ്പത്തൂർ ഇന്റർസിറ്റി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് 2:59 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് കരുതുന്നു. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5669 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54 എത്തിച്ചേരും.
0: ട്രെയിൻ സമയം.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
5: സ്പോർട്സ് മെഡിസിൻ ആൻഡ് അസ്ഥിരോഗ വിഭാഗത്തിൽ മുട്ടുമാറ്റിവെക്കൽ, ലിഗ്മെന്റ് സർജറികൾ, സ്പോർട്സ് ഇഞ്ചുറികൾക്കുള്ള ചികിത്സ എന്നിവ മിതമായ നിരക്കിൽ.
6: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം, ജാഗ്രത.
7: ശനിയും ഞായറും രാവിലെ 7:50.
6: തിമിരം, ഗ്ലൂക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, കോർണിയ, ലോ വിഷൻ എയ്ഡ് തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. ഇനി 12:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ

0: അൽ റിഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി
1: ദിവസവും കാലത്ത് 6:35.
2: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്പ് ഇപ്പോൾ അൽ റിഹാൻ കണ്ണാശുപത്രിയിൽ.
3: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
4: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തെ പ്രസവരക്ഷ.
5: മഴയായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ,
6: എന്നാ അകത്തിരുന്ന് വേൾഡ് കപ്പ് കണ്ടോളൂ.
7: മൈജി ലാഭമഴയിൽ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾ 7,000 രൂപയിൽ താഴെ, സെലക്ടഡ് സൈസ് സോണി ടിവി മോഡലുകൾക്കൊപ്പം ഫുട്ബോൾ സമ്മാനം, 5,000 രൂപീസ് വരെ എക്സ്ചേഞ്ച് ബോണസ്, പ്രമുഖ ബ്രാൻഡുകൾ മൈജിയുടെ സ്പെഷ്യൽ പ്രൈസിൽ.
6: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും TNC അപ്ലൈ.
3: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
0: ഇന്നത്തെ ഗാനം
3: എന്നും രാവിലെ 7:35.
0: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ
3: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
8: ഇന്ന് ഉച്ചയ്ക്ക് 2:15 കേൾക്കാം ഗാനമഞ്ജുഷ. ഈ പരിപാടിയിൽ ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സപ്പ് സന്ദേശമായും ആവശ്യപ്പെട്ട ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സപ്പ് സന്ദേശം അയക്കേണ്ട നമ്പർ പറയാം. 9495050600. ഗാനമഞ്ജുഷ ഇന്ന് ഉച്ചയ്ക്ക് 2:15.
9: അല്ല ഭാസ്കരേട്ടാ, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
10: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടുമാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
9: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫേന്ന് ചെയ്താ പോരെ.
10: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫേന്നോ?
9: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടുമാറ്റി വെച്ചത് അവിടുന്നല്ലേ.
10: ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
11: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
10: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
11: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
8: ഈ ഗാനം പാടിയത് KT ഉണ്ണികൃഷ്ണൻ.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV

0: അഡ്വാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പീട്ടാപ്പള്ളി ഏജൻസീസ്.
2: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
3: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി കോവിലകത്തുമ്പാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
4: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവ്യധാര.
5: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45.
4: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
5: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.

ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ ജാലകം. കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ തൊഴിലാളികളുടെ മക്കളിൽ നിന്ന് 2026 അധ്യയന വർഷം ITI പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. വ്യാവസായിക പരിശീലന വകുപ്പിന്റെ കീഴിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള 13 ITIകളിലായി 14 ട്രേഡുകളിൽ കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ തൊഴിലാളികളുടെ മക്കൾക്ക് 280 സീറ്റുകൾ സംവരണം ചെയ്തിട്ടുണ്ട്. താൽപര്യമുള്ളവർ കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ലേബർ വെൽഫെയർ ഫണ്ട് .in വഴി ഓൺലൈനായി അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. പ്രവേശനത്തിന് അടിസ്ഥാന യോഗ്യത 10-ാം ക്ലാസ്സാണ്. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 750 രൂപ ബോർഡിൽ നിന്ന് സ്റ്റൈപ്പൻഡ് ലഭിക്കും. കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹിക സുരക്ഷാ പദ്ധതിയിൽ അംഗത്വം നേടി ഒരു വർഷം പൂർത്തിയാക്കിയവരും കുടിശ്ശിക കൂടാതെ അംശദായം അടച്ചുവരുന്നവരുമായ അംഗങ്ങളുടെ മക്കളിൽ 2025-26 അക്കാദമിക വർഷം SSLC, CBSE, ICSE തുടങ്ങിയ പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയവരിൽ നിന്ന് ക്യാഷ് അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. അൺഓർഗനൈസ്ഡ് WSSB.org എന്ന വെബ്സൈറ്റ് മുഖേന നാളെ വരെ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പറയാം. 0495-237-8480. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം. 0495-237-8480. 2025-26 വർഷം വിവിധ പരീക്ഷകളിൽ ഉയർന്ന മാർക്കോടെ വിജയിച്ച പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള പ്രോത്സാഹന സമ്മാന പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഈ ഗ്രാൻസ് 3.0 സൈറ്റ് മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. 10-ാം ക്ലാസ്, +2 എന്നിവ സംസ്ഥാനത്തിനകത്ത് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലും MRSലും സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്നവരാകണം അപേക്ഷകർ. ഡിപ്ലോമ കോഴ്സുകൾ 2 വർഷത്തെ AICTE അംഗീകാരമുള്ള റെഗുലർ മെട്രിക് കോഴ്സുകളായിരിക്കണം. സംസ്ഥാനത്തിനകത്തുള്ള മറ്റെല്ലാ കോഴ്സുകളും ഈ ഗ്രാൻസ് മാനദണ്ഡ പ്രകാരം സ്കോളർഷിപ്പിന് അർഹതയുള്ളതായിരിക്കണം. അപേക്ഷയോടൊപ്പം മാർക്ക് ലിസ്റ്റിന്റെ പകർപ്പ് ഈ ഗ്രാൻസിൽ സമർപ്പിക്കണം. അപേക്ഷയുടെ പ്രിന്റൌട്ട്, മാർക്ക് ലിസ്റ്റിന്റെ പകർപ്പ് എന്നിവ ബന്ധപ്പെട്ട ബ്ലോക്ക്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, പട്ടികജാതി വികസന ഓഫീസിൽ സമർപ്പിക്കണം. അവസാന ദിവസം നാളെയാണ്. ഫോൺ നമ്പർ പറയാം. 0495-237-0379. വിവിധ മേഖലകളിൽ അസാധാരണ നേട്ടങ്ങൾ കൈവരിച്ച കുട്ടികളെ ആദരിക്കുന്നതിനായി കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം

ഏർപ്പെടുത്തിയ പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ 2026 5 മുതൽ 18 വരെ പ്രായമുള്ള കുട്ടികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. വെബ്സൈറ്റ് വിലാസം awards.gov.in. ഈ വെബ്സൈറ്റ് മുഖേന അടുത്ത മാസം 31 വരെ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പറയാം: 0495-237-8920. ഫോൺ നമ്പർ ആവർത്തിക്കാം: 0495-237-8920. നിങ്ങൾ കേട്ടത് ജാലകം.

0: ആകാശവാണി ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 29:40. ഇനി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ. പ്രാദേശിക വാർത്തകൾക്ക് ശേഷം പ്രകാശധാര.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് അവലോകന യോഗം. സംസ്ഥാനത്ത് ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് നാളെ തുടക്കം. രക്തദാനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിയുക എന്ന സന്ദേശവുമായി ഇന്ന് ലോക രക്തദാന ദിനം. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഐസിസി വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനത്തിന്റെ ആദ്യപാദത്തിൽ ഫ്രാൻസിലെ നീസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി അദ്ദേഹം ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യയുടെ നവീകരണ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ പ്രദർശിപ്പിക്കുന്ന ഭാരത് ഇന്നൊവേറ്റ്സ് പരിപാടിക്ക് പ്രധാനമന്ത്രിയും ഫ്രഞ്ച് പ്രസിഡന്റും സംയുക്തമായി ഇന്ന് തുടക്കം കുറിക്കും. തുടർന്ന് പ്രധാനമന്ത്രി സ്ലോവാക്യയിലേക്ക് യാത്ര തിരിക്കും. നീസിൽ തനിക്ക് ലഭിച്ച ഊഷ്മള സ്വീകരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ പ്രവാസികൾക്ക് നന്ദി പറഞ്ഞു. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ കോഴിക്കോടെത്തി. കളക്ട്രേറ്റിൽ നിപ അവലോകന യോഗത്തിൽ മന്ത്രി പങ്കെടുക്കുകയാണ്. മെഡിക്കൽ കോളേജ് അധികൃതരും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും സന്നിഹിതരാണ്. തുടർന്ന് ആരോഗ്യമന്ത്രി മെഡിക്കൽ കോളേജ് ആശുപത്രി സന്ദർശിക്കും. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. അതേസമയം നിപ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മാധ്യമങ്ങളോട് പറഞ്ഞു. രോഗവ്യാപനം തടയാനുള്ള ഏകോപനത്തിൽ പാളിച്ചകൾ പറ്റിയതായും അദ്ദേഹം ആരോപിച്ചു. കോഴിക്കോട് ജില്ലയിൽ നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മൃഗങ്ങളിൽ നിന്നുള്ള രോഗപകർച്ച തടയുന്നതിന് ജില്ലാതല കൺട്രോൾ റൂം സജ്ജമാക്കി. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര നഗരസഭാ പരിധിയിലും സമീപ പ്രദേശങ്ങളിലും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. മൃഗങ്ങളിലെ രോഗലക്ഷണങ്ങൾ, വവ്വാലുകളുടെ സാന്നിധ്യം തുടങ്ങിയ വിവരങ്ങൾ 0495-2762050 എന്ന കൺട്രോൾ റൂം നമ്പറിൽ അറിയിക്കാവുന്നതാണ്. സംസ്ഥാനത്ത് ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുന്നു. വയനാട്, മലപ്പുറം, തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്നലെ തൃശൂർ വടക്കാഞ്ചേരി മംഗലത്ത് 2 കുട്ടികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. പ്രദേശത്ത് ബോധവത്കരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. കർഷകർക്ക് സബ്സിഡി വളങ്ങൾ വാങ്ങാൻ പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഒരുക്കി കേന്ദ്ര കൃഷിവകുപ്പ്. നാളെ മുതൽ പാലക്കാട്, ആലപ്പുഴ ജില്ലകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പാക്കും. ഫ്രെയിംവർക്ക് ഫോർ ഫെർട്ടിലൈസർ സെയിൽ എന്ന ആപ്പാണ് കേന്ദ്ര കൃഷിവകുപ്പ് അവതരിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് നാളെ തുടക്കമാകും. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ

0: തിങ്കളാഴ്ച തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ നിർവഹിക്കും. പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ദൂരപരിധിയില്ലാതെ ഓർഡിനറി ബസ്സുകളിൽ യാത്ര ചെയ്യാനാകും. ഈ ബസ്സുകളിൽ പ്രിയദർശിനി എന്ന് രേഖപ്പെടുത്തിയിരിക്കും. വിഷൻ ശബരിമലയുടെ ഭാഗമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപ്പാക്കുന്ന ഗ്രീൻ ശബരിമല പദ്ധതിക്ക് പമ്പ ത്രിവേണി മണപ്പുറത്ത് തുടക്കമായി. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. അതിനിടെ ശബരിമല സ്വർണക്കവർച്ചാ കേസിൽ തുടർ പരിശോധനകൾക്കായി പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്തെത്തും. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
1: ഗ്രീൻ ശബരിമല പദ്ധതിയുടെ ലോഗോ പ്രകാശനവും ചടങ്ങിൽ നടന്നു. വനം വകുപ്പുമായി ചേർന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പമ്പ മുതൽ സന്നിധാനം വരെ ദേവസ്വം ഭൂമിയിലും വനഭൂമിയിലും വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നത്. ഒരു അയ്യപ്പൻ ഒരു വൃക്ഷത്തൈ എന്ന ആശയത്തിൽ ഊന്നിയാണ് പദ്ധതി രൂപീകരിച്ചിട്ടുള്ളത്. അതേസമയം ശബരിമല സ്വർണക്കവർച്ചാ കേസിൽ തുടർ നടപടികൾക്കായി പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്തെത്തും.
0: 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യുമറേഷൻ സൌകര്യം സംസ്ഥാനത്ത് ഈ മാസം 16 മുതൽ 30 വരെ ലഭ്യമാകും. ജൂലൈ 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ ഒന്നാം ഘട്ടം. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസ് ആണ് ആരംഭിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കില്ല. രക്തദാനത്തിലൂടെ ജീവൻ രക്ഷിക്കാനാകുമെന്നും എല്ലാവരും രക്തം ദാനം ചെയ്യാൻ തയ്യാറാകണമെന്നും ലോക രക്തദാതാക്കളുടെ ദിനമായ ഇന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. രക്തദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും രക്തദാതാക്കളോടുള്ള ആദര സൂചകവുമായാണ് എല്ലാ വർഷവും June 14 ദിനാചരണം സംഘടിപ്പിക്കുന്നത്. മനുഷ്യത്വത്തിന്റെ ഒരു തുള്ളി രക്തം നൽകുക, ജീവൻ രക്ഷിക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. രക്തദാന മേഖലയിൽ പതിറ്റാണ്ടുകളുടെ സേവന ചരിത്രമാണ് 2003 തിരുവനന്തപുരത്ത് രൂപീകൃതമായ ഓൾ കേരള ബ്ലഡ് ഡോണേഴ്സ് സൊസൈറ്റിക്ക് പറയാനുള്ളത്. സൊസൈറ്റി ഉപാധ്യക്ഷൻ KP രാജഗോപാലൻ ആകാശവാണി വാർത്തകളോട്.
3: NCC, NSS, സ്കൌട്ട് ഇവരുമായിട്ടൊക്കെ ചേർന്ന് ക്യാമ്പുകളൊക്കെ നടത്താൻ തുടങ്ങി. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് സ്കൂളുകളിൽ രക്തദാനം ആരംഭിച്ചത് കേരളത്തിലാണ്. ഞങ്ങൾ ബോധവൽക്കരണ ക്ലാസ്, സെമിനാറുകള്, റാലികള്, അങ്ങനെ പല ഇതും രക്തദാന പ്രൊമോഷന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു. രക്തം എന്ന് പറയുമ്പോൾ തന്നെ പലർക്കും പേടിയാണ് കൊടുക്കാൻ. രക്തദാനം ചെയ്യുന്നത് എന്റെയും കൂടെ ഉത്തരവാദിത്വമാണ്, കടമയാണ് എന്ന് ഓരോ യുവജനതയും ചിന്തിക്കേണ്ടതാണ്.
0: മുതിർന്ന പൌരരോടുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള ബോധവത്കരണ ദിനാചരണം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. വയോജനങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാനുള്ള ബോധവത്കരണ സന്ദേശം പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിനാണ് എല്ലാ വർഷവും June 15 ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ബിയോണ്ട് അവയർനെസ്, മേക്കിംഗ് എൽഡർ അബ്യൂസ് പ്രിവെൻഷൻ വർക്ക് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ബിർമിംഗ്ഹാമിൽ രാത്രി 7 മണിക്കാണ് മത്സരം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാവിലെ നടന്ന മത്സരങ്ങളിൽ സ്കോട്ട്ലൻഡിനും ഓസ്ട്രേലിയയ്ക്കും ജയം. സ്കോട്ട്ലൻഡ് ഹെയ്തിയെയും ഓസ്ട്രേലിയ തുർക്കിയെയുമാണ് പരാജയപ്പെടുത്തിയത്. നെതർലൻഡ്സ്, ജപ്പാൻ, ഐവറി കോസ്റ്റ്, സ്പെയിൻ അടക്കമുള്ള വമ്പൻ ടീമുകൾ നാളെ മത്സരിക്കാൻ ഇറങ്ങുന്നുണ്ട്. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: 52 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ലോകകപ്പിലേക്ക് യോഗ്യത നേടിയ കരീബിയൻ കരുത്തരായ ഹെയ്തിയെ ഒരൊറ്റ ഗോളിൽ വീഴ്ത്തി സ്കോട്ട്ലൻഡ് വിലപ്പെട്ട 3 പോയിന്റുകൾ സ്വന്തമാക്കി. ബ്രസീലും മൊറോക്കയും ഉൾപ്പെടുന്ന ഗ്രൂപ്പിൽ ഇന്നത്തെ ജയം സ്കോട്ട്ലൻഡിന് ഏറെ നിർണായകമാകും. ഇന്ന് നടന്ന മറ്റൊരു മത്സരത്തിൽ കരുത്തരായ തുർക്കിക്ക് ആസ്ട്രേലിയയ്ക്ക് മുന്നിൽ അടിപതറി. മിന്നൽ മുന്നേറ്റത്തിലൂടെ ഇറാൻ ഗുണ്ട കളിയുടെ 27-ാം മിനിറ്റിൽ ആസ്ട്രേലിയയ്ക്ക് ലീഡ് സമ്മാനിച്ചു. കളിയുടെ ഗതിക്കെതിരെ പ്രത്യാക്രമണത്തിൽ ഒരു ഗോൾ കൂടി തുർക്കിയുടെ വലയിലെത്തിച്ച് ആസ്ട്രേലിയൻ പട വിജയം ആധികാരികമാക്കി.
0: മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. പ്ലസ് വൺ പ്രവേശനത്തിന്റെ ആദ്യ അലോട്ട്മെന്റ് പട്ടിക പ്രകാരമുള്ള പ്രവേശന നടപടികൾ നാളെ മുതൽ ഈ മാസം 17 വൈകിട്ട് 5 മണി വരെ നടക്കും. അലോട്ട്മെന്റ് വിവരങ്ങൾ ഹയർ സെക്കൻഡറി അഡ്മിഷൻ വെബ്സൈറ്റായ HSCAP.kerala.gov.in ലഭ്യമാണ്. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ വിഭാഗം NSQF അധിഷ്ഠിത കോഴ്സുകളിലേക്കുള്ള 1-ാം വർഷ ഏകജാലക പ്രവേശനത്തിന്റെ 1-ാം അലോട്ട്മെന്റും നാളെ admission.vhsc.portal.

കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് അവലോകന യോഗം. സംസ്ഥാനത്ത് ഓർഡിനറി ബസുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് നാളെ തുടക്കം. രക്തദാനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിയുക എന്ന സന്ദേശവുമായി ഇന്ന് ലോക രക്തദാന ദിനം. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഐസിസി വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ಆಕಾಶವಾಣಿ
1: ലോക രക്തദാത ദിനത്തോടനുബന്ധിച്ച് ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ വിദഗ്ധയും ബ്ലഡ് ബാങ്ക് കൺസൾട്ടന്റുമായ ഡോക്ടർ സനൂജ പിങ്കി സംസാരിക്കുന്നു.
2: ലോകമെമ്പാടും ഓരോ വർഷവും ജൂൺ 14 ലോക രക്തദാതാക്കളുടെ ദിനമായി ആചരിക്കുന്നു. രക്തത്തിന്റെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കുവാനും സ്വമേധയാ രക്തദാനം ചെയ്യുന്ന ദാതാക്കളെ ആദരിക്കുവാനുമാണ് ഈ ദിനം ആചരിക്കുന്നത്. എബിഒ രക്തഗ്രൂപ്പുകൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ കോൾ ലാൻസ്റ്റീനറിന്റെ ജന്മദിനമാണിത്. ഈ കണ്ടെത്തൽ ശാസ്ത്രലോകത്തിൽ ശസ്ത്രക്രിയകൾ സുരക്ഷിതമാക്കാൻ കാരണമായി. രക്തത്തിന്റെ ആവശ്യം സ്ഥിരമാണ്. രക്തം കൃത്രിമമായി നിർമ്മിക്കാൻ കഴിയില്ല. ഒരു രോഗിയുടെ ജീവൻ രക്ഷിക്കുവാൻ മനുഷ്യരക്തം മാത്രമാണ് ആശ്രയം. ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ രക്തം ഉപയോഗരഹിതവുമാകുന്നു. അതുകൊണ്ട് തന്നെ നിരന്തരമായ രക്തദാനം ഉറപ്പാക്കേണ്ടതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ അടിയന്തര ഘട്ടങ്ങളിൽ രക്തം കണ്ടെത്തുവാനുമുള്ള ബുദ്ധിമുട്ട് കുറയുന്നു. മാത്രമല്ല സുരക്ഷിത രക്തലഭ്യത ഉറപ്പാക്കുകയും ചെയ്യുന്നു. ഓരോ 2 സെക്കൻഡും ലോകത്ത് ഒരാൾക്ക് രക്തം ആവശ്യമായി വരുന്നു. രക്തം ആവശ്യമായി വരുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? അപകടങ്ങൾ കാരണമുള്ള അമിതമായ രക്തസ്രാവം, പ്രസവാനന്തര രക്തസ്രാവം, അവയവങ്ങൾ മാറ്റിവെക്കുന്നത് പോലെയുള്ള വലിയ ശസ്ത്രക്രിയകൾ, ക്യാൻസർ ബാധിതർ, താലസീമിയ, സിക്കിൾ സെൽ രോഗങ്ങൾ, പ്ലേറ്റ്ലറ്റ് കുറയുന്ന വൈറൽ പനികൾ, അണുബാധ തുടങ്ങിയവയാണ്. ആർക്കൊക്കെ രക്തദാനം ചെയ്യാം? 18 മുതൽ 65 വയസ്സിനിടയിലുള്ള, ശരീരഭാരം 45 കിലോയ്ക്ക് മുകളിലുള്ള, ആരോഗ്യവാനായ ഏതൊരു സ്ത്രീക്കും പുരുഷനും രക്തദാനം ചെയ്യാവുന്നതാണ്. രക്തദാനം സുരക്ഷിതമാണോ? രക്തദാനം തികച്ചും സുരക്ഷിതമായ പ്രക്രിയയാണ്. അണുവിമുക്തമായ, ഒരു തവണ മാത്രം ഉപയോഗിക്കുന്ന സൂചിയും ബ്ലഡ് ബാഗുകളുമാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദാതാവിന് ഒരു തരത്തിലും രോഗബാധ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. രക്തദാനത്തിന്റെ പ്രാധാന്യം എന്തെല്ലാമാണ്? ഹൃദയത്തിന്റെ പ്രവർത്തനശേഷി വർദ്ധിപ്പിക്കുന്നു, കൊഴുപ്പിന്റെ അളവ് കുറയ്ക്കുന്നു, രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു, സ്വയം വൈദ്യ പരിശോധനയ്ക്കും ചില അസുഖങ്ങൾക്കും ടെസ്റ്റ് ചെയ്യപ്പെടുന്നു, ഇരുമ്പിന്റെ അംശം നിയന്ത്രിക്കുന്നു, പുതിയ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു എന്നിവയാണ്. ഒരാൾക്ക് വർഷത്തിൽ എത്ര തവണ രക്തദാനം ചെയ്യാം? ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിൽ 4 മുതൽ 5 ലിറ്റർ ബ്ലഡ് വരെയുണ്ട്. രക്തദാനത്തിലൂടെ 350-450 ml ബ്ലഡ് മാത്രമാണ് എടുക്കുന്നത്. പുരുഷന്മാർക്ക് 4 തവണയും സ്ത്രീകൾക്ക് 3 തവണയും വർഷത്തിൽ രക്തദാനം ചെയ്യാം. ആർക്കൊക്കെയാണ് രക്തദാനം ചെയ്യാൻ പാടില്ലാത്തത്? താൽക്കാലികമായി രക്തദാനത്തിൽ നിന്നും ഒഴിവാകേണ്ട സാഹചര്യങ്ങൾ നോക്കാം. വലിയ സർജറികൾ കഴിഞ്ഞാൽ 1 വർഷം, ചെറിയ സർജറികൾ കഴിഞ്ഞാൽ 3 മാസം, പച്ചകുത്തൽ 1 വർഷം, പല്ല് ക്ലീൻ ചെയ്താൽ 2 ദിവസം, റൂട്ട് കനാൽ TT വാക്സിൻ 2 ആഴ്ച, പേവിഷബാധയുടെ കുത്തിവെപ്പെടുത്താൽ 1 വർഷം, ആന്റിബയോട്ടിക്സ് 14 ദിവസം, ഡെങ്കിപ്പനി 6 മാസം, ചിക്കൻ പോക്സ്, മുണ്ടിനീര്, മണ്ണൻ 14

ദിവസം മഞ്ഞപ്പിത്തത്തിന്റെ എ വൈറസ് ബാധിച്ചാൽ ഒരു വർഷവും മഞ്ഞപ്പിത്തത്തിന്റെ ബി സി വൈറസ് ബാധിച്ചാൽ പൂർണ്ണമായി രക്തദാനം ചെയ്യാൻ പാടുള്ളതല്ല. ഇനി തൈറോയ്ഡ് രോഗങ്ങൾ. ഹൈപ്പോ തൈറോയ്ഡിന് മരുന്ന് കഴിക്കുന്നു, എന്നാൽ TSH നോർമൽ ആയിട്ടുള്ളവർക്ക് രക്തദാനം ചെയ്യാം. T3 T4 കൂടുതലായുള്ളവർക്ക് രക്തദാനം ചെയ്യാൻ പാടുള്ളതല്ല. ഇൻസുലിൻ എടുക്കുന്നവർക്ക് രക്തദാനം ചെയ്യാൻ പാടുള്ളതല്ല. സ്ത്രീകൾക്ക് ഗർഭാവസ്ഥയിൽ, ആർത്തവം, മുലയൂട്ടൽ എന്നീ സമയത്ത് രക്തദാനം ചെയ്യാൻ പാടുള്ളതല്ല. ശാശ്വതമായി രക്തദാനത്തിൽ നിന്നും മാറി നിൽക്കേണ്ടവർ ആരൊക്കെയാണ്? ക്യാൻസർ, എയ്ഡ്സ് ബാധിതർ, മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ബി സി വൈറസ് ബാധിച്ചവർ, കുഷ്ഠം ബാധിച്ചവർ, ഹൃദയം, വൃക്ക, കരൾ എന്നീ അവയവങ്ങൾക്ക് അസുഖമുള്ളവർ രക്തദാനം ചെയ്യാൻ പാടുള്ളതല്ല. രക്തദാനം ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക, നന്നായി വെള്ളം കുടിക്കുക, 4 മണിക്കൂറിനുള്ളിൽ ഭക്ഷണം കഴിച്ചിരിക്കണം. കൊഴുപ്പില്ലാത്ത ഭക്ഷണമാണ് നല്ലത്. 5 മുതൽ 6 മണിക്കൂർ വരെ ഉറങ്ങിയിരിക്കണം. രക്തദാനം ചെയ്യുന്നതിന് 48 മണിക്കൂർ മുന്നേ മദ്യപാനവും 24 മണിക്കൂർ മുന്നേ പുകവലിയും ഒഴിവാക്കുക. നല്ല ആരോഗ്യം ഉറപ്പാക്കുക. നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് ഡോക്ടറുമായി സംസാരിക്കുക. രക്തദാനം ചെയ്ത ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അടുത്ത 24 മണിക്കൂർ നന്നായി വെള്ളം കുടിക്കുക. രക്തദാനത്തിന് ശേഷമുള്ള ബാൻഡേഡ് 4 മണിക്കൂർ കഴിഞ്ഞ് മാത്രം മാറ്റുക. കഠിനമായ വ്യായാമം, ജോലി, പുകവലി, മദ്യപാനം എന്നിവ അന്നേ ദിവസം ഒഴിവാക്കുക. രക്തദാനം ചെയ്ത സ്ഥലത്ത് രക്തസ്രാവമുണ്ടെങ്കിൽ കൈ ഉയർത്തിപ്പിടിക്കുകയോ അവിടെ സമ്മർദ്ദം കൊടുക്കുകയോ ചെയ്യുക. ക്ഷീണമോ തലകറക്കമോ അനുഭവപ്പെട്ടാൽ പെട്ടെന്ന് നിലത്ത് കിടക്കുക. കാലുകൾ തറനിരപ്പിൽ നിന്നും ഉയർത്തിവെക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ രക്തചംക്രമണം കൂടുന്നു. സ്ഥിരമായി രക്തദാനം ചെയ്യുന്നവർ ഉൾപ്പെടുത്തേണ്ട ആഹാരം എന്തെല്ലാമാണ്? അയൺ അല്ലെങ്കിൽ ഇരുമ്പിന്റെ അംശം അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുക. ചീര, മുരിങ്ങയില, പച്ചിലക്കറികൾ, ബീട്രൂട്ട്, കടല, ഗ്രീൻ പീസ്, നട്സ്, റാഗി, ശർക്കര, ഈന്തപ്പഴം, ഉണക്കമുന്തിരി എന്നിവ ഭക്ഷണത്തിൽ ധാരാളം ഉൾപ്പെടുത്തുക. ദാനം ചെയ്ത രക്തത്തിന്റെ പ്രോസസ്സിംഗ് എങ്ങനെയാണ്? ഒരു യൂണിറ്റ് രക്തദാനം ചെയ്താൽ അത് നേരിട്ട് രോഗിക്ക് നൽകാറില്ല. രക്തബാങ്കിൽ പ്രത്യേക ഉപകരണങ്ങളുടെ സഹായത്തോടെ ആ രക്തം വിവിധ ഘടകങ്ങളായി വേർതിരിക്കുന്നു. ചുവന്ന രക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റുകൾ, പ്ലാസ്മ എന്നിവയാണ് പ്രധാന ഘടകങ്ങൾ. ഓരോ ഘടകവും വ്യത്യസ്ത രോഗികൾക്ക് ആവശ്യാനുസരണം നൽകുന്നു. അതിനാൽ ഒരു രക്തദാനത്തിലൂടെ 3-ൽ അധികമോ രോഗികൾക്ക് സഹായം ലഭിക്കാം. കൂടാതെ രക്തം സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കാൻ HIV, മഞ്ഞപ്പിത്തത്തിന്റെ BC വൈറസ്, സിഫിലിസ്, മലേറിയ തുടങ്ങിയ രോഗങ്ങൾക്കായുള്ള പരിശോധനകളും നടത്തുന്നു. ചില രക്തബാങ്കുകൾ ന്യൂക്ലിക് ആസിഡ് ടെസ്റ്റിംഗ്, HIV, ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി എന്നീ രോഗങ്ങൾക്കായി ചെയ്യുന്നു. ന്യൂക്ലിക് ആസിഡ് ടെസ്റ്റിംഗ് ശരിക്കുമുള്ള വൈറസിന്റെ ജനിതക ഘടകത്തെ കണ്ടുപിടിക്കുന്നതോടെ സാധാരണ പരിശോധനയിൽ കണ്ടുപിടിക്കാൻ പറ്റാത്ത രോഗത്തെ കണ്ടുപിടിക്കാൻ കഴിയുന്നു. എന്താണ് എഫെറസിസ് ദാനം? എഫെറസിസ് ദാനം എന്നത് രക്തദാനത്തിന്റെ ഒരു പ്രത്യേക രീതിയാണ്. ഈ പ്രക്രിയയിൽ ദാതാവിൽ നിന്നും രക്തം ഒരു പ്രത്യേക യന്ത്രത്തിലൂടെ കടത്തിവിടുകയും ആവശ്യമായ ഘടകം മാത്രം ശേഖരിക്കുകയും ശേഷിക്കുന്ന രക്തഘടകങ്ങൾ ദാതാവിന് തന്നെ തിരികെ നൽകുകയും ചെയ്യുന്നു. ഏറ്റവും കൂടുതലായിട്ട് നടക്കുന്നത് പ്ലേറ്റ്ലെറ്റ് എഫെറസിസ് ആണ്. ക്യാൻസർ രോഗികൾ, രക്താർബുദ രോഗികൾ, കീമോതെറാപ്പി സ്വീകരിക്കുന്നവർ തുടങ്ങിയവർക്ക് പ്ലേറ്റ്ലെറ്റ് ഏറ്റവും കൂടുതലായിട്ട് ആവശ്യമായി വരുന്നു. ഒരൊറ്റ എഫെറസിസ് ദാതാവിൽ നിന്നും ലഭിക്കുന്ന പ്ലേറ്റ്ലെറ്റിന്റെ അളവ് പല സാധാരണ രക്തദാതാക്കളിൽ നിന്നും ലഭിക്കുന്ന പ്ലേറ്റ്ലെറ്റുകൾക്ക് തുല്യമായിരിക്കും. എന്താണ് എഫെറസിസ് സ്റ്റെം സെൽ ദാനം? ചില ഗുരുതര രക്തരോഗങ്ങൾ, രക്താർബുദം, ലുക്കീമിയ പോലത്തെ, ലിംഫോമ, അപ്ലാസ്റ്റിക് അനീമിയ തുടങ്ങിയ രോഗങ്ങളുടെ ചികിത്സയിൽ സ്റ്റെം സെൽ മാറ്റിവെക്കൽ വളരെ പ്രധാനമാണ്. ഇതിനാവശ്യമായ സ്റ്റെം സെൽ ഇന്ന് കൂടുതലായും എഫെറസിസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ശേഖരിക്കുന്നത്. ദാതാവിന് ഏതാനും ദിവസങ്ങൾ പ്രത്യേക മരുന്ന് നൽകി അസ്ഥിമജ്ജയിലെ സ്റ്റെം സെല്ലിനെ രക്തത്തിലോട്ട് എത്തിക്കുന്നു. തുടർന്ന് എഫെറസിസ് യന്ത്രത്തിന്റെ സഹായത്തോടെ രക്തം ശേഖരിച്ച് അതിൽ സ്റ്റെം സെൽ മാത്രം വേർതിരിച്ച് എടുക്കുകയും
ബാക്കിയുള്ള ഘടകങ്ങൾ ദാതാവിന് തിരികെ നൽകുകയും ചെയ്യുന്നു. ശസ്ത്രക്രിയയോ അനസ്

0: ശക്തിശിയോ ഇല്ലാതെ നടത്താൻ കഴിയുന്ന സുരക്ഷിതമായ ഒരു പ്രക്രിയയാണ് പെരിഫറൽ ബ്ലഡ് സ്റ്റെംസെൽ ദാനം. രക്തദാനം സുരക്ഷിതമാണ്, ലളിതമാണ്, മഹത്തായ മനുഷ്യ സേവനമാണ്. ഒരു യൂണിറ്റ് രക്തം നിരവധി രോഗികളുടെ ജീവിതത്തിൽ പ്രതീക്ഷയുടെ വെളിച്ചമാകാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആരോഗ്യവാന്മാരായ എല്ലാവരും സ്ഥിരമായി സ്വമേധയാ രക്തദാനം ചെയ്യാൻ മുന്നോട്ട് വരണം. ഇന്ന് നാം ദാതാവാകാം, നാളെ നമ്മളോ നമ്മുടെ പ്രിയപ്പെട്ടവർക്കോ രക്തം ആവശ്യമായി വരാം. രക്തദാനം മനുഷ്യരെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും മഹത്തായ സേവനമാണ്. രക്തദാനം മഹാദാനം എന്ന സന്ദേശം നമുക്കെല്ലാവർക്കും ഏറ്റെടുക്കാം.
1: ലോക രക്തദാതാ ദിനത്തോടനുബന്ധിച്ച് ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ വിദഗ്ധയും ബ്ലഡ് ബാങ്ക് കൺസൾട്ടന്റുമായ ഡോക്ടർ സനൂജ പിങ്കി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 58 സെക്കൻഡും. ഇനി വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിനായി ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കഴിഞ്ഞ 12 വർഷമായി സാധാരണക്കാർക്ക് താങ്ങാവുന്ന രീതിയിൽ ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള ഓൺലൈൻ യോഗ പരിപാടി സംഘടിപ്പിച്ച് ആയുഷ് മന്ത്രാലയം. അതിരുകൾക്കപ്പുറം മനുഷ്യത്വത്തെ ഒന്നിപ്പിക്കാൻ യോഗയ്ക്ക് കഴിയുമെന്ന് കേന്ദ്രമന്ത്രി പ്രതാപ് റാവു ജാദവ്. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഇന്ന് ഒപ്പുവയ്ക്കുമെന്ന് US പ്രസിഡന്റ്. കരാർ ഒപ്പുവയ്ക്കൽ ഉറപ്പിക്കാതെ ഇറാൻ. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പിൽ ഓസ്ട്രേലിയയ്ക്കും സ്കോട്ട്ലൻഡിനും ജയം. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. ദ്വിരാഷ്ട്ര സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിൽ എത്തിച്ചേർന്നു. ഫ്രഞ്ച് നഗരമായ നീസിൽ എത്തിയ ശ്രീ മോദിക്ക് ഊഷ്മള വരവേൽപ്പാണ് ലഭിച്ചത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി അദ്ദേഹം ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യയുടെ നവീകരണ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ പ്രദർശിപ്പിക്കുന്ന ഭാരത് ഇന്നൊവേറ്റ്സ് പരിപാടിക്ക് പ്രധാനമന്ത്രിയും ഫ്രഞ്ച് പ്രസിഡന്റും സംയുക്തമായി ഇന്ന് തുടക്കം കുറിക്കും. തുടർന്ന് പ്രധാനമന്ത്രി സ്ലോവാക്കിയയിലേക്ക് തിരിക്കും. നീസിൽ തനിക്ക് ലഭിച്ച ഊഷ്മള സ്വീകരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ പ്രവാസികൾക്ക് നന്ദി പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ഫ്രാൻസിൽ നിന്നും ആകാശവാണി പ്രതിനിധി ശൈലേഷ് മേനോൻ.
2: Prime Minister Narendra Modi will today join French President Emmanuel Macron for the inauguration of Bharat Innovates at the Palais des Expositions in Nice. Following the event, Prime Minister Modi and President Macron will hold bilateral talks at Villa Kirlos. The two leaders are expected to discuss cooperation in defense technology, trade and innovation, besides exchanging views on key regional and global development. The Prime Minister will later depart for Slovakia for the second leg of his visit.
1: ഫ്രാൻസിൽ നടക്കാനിരിക്കുന്ന G7 ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. ബുധനാഴ്ച ട്രംപ് പ്രധാനമന്ത്രിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ സാമ്പത്തിക വളർച്ച, വിതരണ ശൃംഖലകൾ, നിർമ്മിത ബുദ്ധി, ആഗോള സുരക്ഷാ വെല്ലുവിളികൾ എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചതിൽ ആശംസകൾ അറിയിച്ച സെർബിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ വുസിക്കിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. സെർബിയയുമായുള്ള സൌഹൃദത്തെ ഇന്ത്യ വളരെയധികം വിലമതിക്കുന്നുവെന്നും വരും വർഷങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തം കൂടുതൽ ശക്തമായി വളരുമെന്നും ശ്രീ മോദി സമൂഹമാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. കഴിഞ്ഞ 12 വർഷമായി സാധാരണക്കാർക്ക് താങ്ങാവുന്ന രീതിയിൽ ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സംരക്ഷണ പദ്ധതിയായ ആയുഷ്മാൻ ഭാരതിലൂടെ സാധാരണക്കാർക്ക് ഉയർന്ന നിലവാരമുള്ള ചികിത്സ നൽകുന്ന രാജ്യമായി അറിയപ്പെടുന്നതിൽ അഭിമാനിക്കുന്നുവെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആരോഗ്യകരമായ ഒരു ഇന്ത്യ കെട്ടിപ്പടുക്കുന്നു.

0: ക്കുന്നതിനായി സർക്കാർ ഇത്തരം പ്രവർത്തനങ്ങൾ തുടരുമെന്നും ശ്രീ മോദി പറഞ്ഞു. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഇന്ന് ഒപ്പുവെക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇതിന്റെ ഭാഗമായി തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലെടുക്ക് എല്ലാവർക്കുമായി തുറന്നുകൊടുക്കുമെന്നും ട്രംപ് സാമൂഹ്യമാധ്യമത്തിലൂടെ അറിയിച്ചു. എന്നാൽ കരാർ പ്രതീക്ഷിച്ച രീതിയിൽ മുന്നോട്ടു പോയില്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകുമെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം കരാറിൽ ഒപ്പുവെക്കുന്നത് ഉടനടി നടക്കാൻ സാധ്യതയില്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായ് അറിയിച്ചു. ചന്ദ്ര ഉപരിതലത്തിലെ അതിശൈത്യത്തിൽ നിന്നും ലാൻഡറുകളെ സംരക്ഷിക്കുന്നതിന് കൃത്രിമ താപ സംവിധാനം വികസിപ്പിക്കാൻ ആണവോർജ വകുപ്പുമായി സഹകരിക്കുമെന്ന് ISRO ചെയർമാൻ വി നാരായണൻ. ബംഗളൂരുവിൽ നടന്ന CSIR റൈസ് കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചന്ദ്രന്റെ തണുത്തുറഞ്ഞ കാലാവസ്ഥയിൽ ചുരുങ്ങിയത് 200 ദിവസമെങ്കിലും നിലനിൽക്കാൻ സാധിക്കുന്ന പുതിയ ലാൻഡർ വികസിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും ISRO മേധാവി പറഞ്ഞു. ഇന്ന് ലോക രക്തദാന ദിനം. രക്തദാനത്തിന്റെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കുന്നതിനായി എല്ലാ വർഷവും June 14 ലോക രക്തദാന ദിനമായി ആചരിക്കുന്നത്. മനുഷ്യത്വത്തിന്റെ ഒരു തുള്ളി രക്തം നൽകൂ, ജീവൻ രക്ഷിക്കൂ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. രക്തദാനം ജീവൻ രക്ഷിക്കാനുള്ള ലളിതമായ മാർഗമാണെന്നും മിഥ്യാധാരണകൾ മാറ്റി എല്ലാവരും രക്തദാനത്തിനായി മുന്നോട്ട് വരണമെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNewsTiruvananthapuram ഫേസ്ബുക്ക് പേജിലും AIR News_Tiruvananthapuram ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: അന്താരാഷ്ട്ര യോഗ ദിനത്തിന് മുന്നോടിയായി ആയുഷ് മന്ത്രാലയം ആഗോള ഓൺലൈൻ യോഗ പരിപാടി സംഘടിപ്പിച്ചു. ഗിന്നസ് ലോക റെക്കോർഡ് സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ നടന്ന പരിപാടിയിൽ 130 രാജ്യങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുത്തു. ചടങ്ങിൽ ആയുഷ് മന്ത്രി പ്രതാപ് റാവു ജാദവ് പങ്കെടുത്തു. യോഗ ഒരു ജനകീയ പ്രസ്ഥാനമായി മാറിയെന്നും അതിരുകൾക്കപ്പുറം മനുഷ്യത്വത്തെ ഒന്നിപ്പിക്കാൻ യോഗയ്ക്ക് കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു.
2: यह एक वैश्विक संदेश देने का भी मौका है कि योग की किस प्रकार सीमाओं, भाषाओं, संस्कृतियों और देशों से परे संपूर्ण मानवता को एक सूत्र में जोड़ने की क्षमता रखता है.
0: June 21 നടക്കുന്ന അന്താരാഷ്ട്ര യോഗാ ദിന പരിപാടികളിൽ എല്ലാവരും പങ്കെടുക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ പ്രചോദിപ്പിക്കുന്ന കാലാതീതമായ മൂല്യങ്ങളെ യോഗ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി തജിക്കിസ്ഥാനിലെ ദുഷാൻബയിൽ നടന്ന യോഗാ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാവിലെ നടന്ന മത്സരങ്ങളിൽ ഓസ്ട്രേലിയയ്ക്കും സ്കോട്ട്ലൻഡിനും ജയം. തുർക്കിക്കെതിരെ എതിരില്ലാത്ത 2 ഓസ്ട്രേലിയയുടെ ജയം. എതിരില്ലാത്ത 1 സ്കോട്ട്ലൻഡ് ഹെയ്ത്തിയെ പരാജയപ്പെടുത്തിയത്. പുലർച്ചെ നടന്ന ഖത്തർ സ്വിറ്റ്സർലൻഡ് ബ്രസീൽ മൊറോക്കോ മത്സരങ്ങൾ സമനിലയിൽ കലാശിച്ചു. ഇന്ന് രാത്രി നടക്കുന്ന മത്സരത്തിൽ ജർമ്മനി ക്യൂറസാവയെ നേരിടും. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ബിർമിംഗ്ഹാമിൽ രാത്രി 7 മത്സരം. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കില്ല. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി K. മുരളീധരൻ കോഴിക്കോടെത്തി. കളക്ട്രേറ്റിൽ അവലോകന യോഗത്തിൽ മന്ത്രി പങ്കെടുക്കുകയാണ്. തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അദ്ദേഹം സന്ദർശനം നടത്തും. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. സമ്പർക്ക പട്ടികയിലുള്ള 4 കൂടി ഇന്നലെ നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതേസമയം നിപ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിൽ ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുന്നു. വയനാട്, മലപ്പുറം, തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്നലെ തൃശൂർ വടക്കാഞ്ചേരി മംഗലത്ത് 2 രോഗബാധ സ്ഥിരീകരിച്ചു. പ്രദേശത്ത് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം കേരളത്തിൽ ഈ മാസം 16 മുതൽ 30 ലഭ്യമാകും. July 1 മുതൽ 30 സെൻസസിന്റെ 1 രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ സെൻസസാണ് ആരംഭിക്കുന്നത്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23-ന് നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ നടത്തിയെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരാതിയെ തുടർന്ന് US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിനെതിരെ ബംഗളൂരു പോലീസ് കേസെടുത്തു. സ്ഥാപനത്തിന്റെ വിദേശ ഫണ്ടുകൾ രാജ്യത്തെ നക്സൽ ബാധിത പ്രദേശങ്ങളിൽ അനധികൃതമായി വിനിയോഗിച്ചുവെന്നാണ് ED ആരോപണം. ഈ വർഷം ഏപ്രിൽ മാസം നടത്തിയ പരിശോധനയിലാണ് സ്ഥാപനം ഫെമാ നിയമം ലംഘിച്ചതായി കണ്ടെത്തിയതെന്ന് ED അറിയിച്ചു. തൊഴിൽ സ്ഥിതി വിവര കണക്കുകൾ സംബന്ധിച്ച ഉന്നതതല സാങ്കേതിക വിദഗ്ധ സമിതിയുടെ ചെയർമാനായി സാമ്പത്തിക വിദഗ്ധൻ പ്രൊഫസർ അലക് എൻ ശർമ്മയെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. നിലവിൽ അദ്ദേഹം മാനവ വികസന കേന്ദ്രത്തിന്റെ ഡയറക്ടറാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിനായി ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫ്രഞ്ച് പ്രസിഡന്റുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കഴിഞ്ഞ 12 വർഷമായി സാധാരണക്കാർക്ക് താങ്ങാവുന്ന രീതിയിൽ ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള ഓൺലൈൻ യോഗ പരിപാടി സംഘടിപ്പിച്ച് ആയുഷ് മന്ത്രാലയം. അതിരുകൾക്കപ്പുറം മനുഷ്യത്വത്തെ ഒന്നിപ്പിക്കാൻ യോഗയ്ക്ക് കഴിയുമെന്ന് കേന്ദ്രമന്ത്രി പ്രതാപ് റാവു ജാദവ്. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഇന്ന് ഒപ്പുവയ്ക്കുമെന്ന് US പ്രസിഡന്റ്. കരാർ ഒപ്പുവയ്ക്കൽ ഉറപ്പിക്കാതെ ഇറാൻ. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പിൽ ഓസ്ട്രേലിയയ്ക്കും സ്കോട്ട്ലൻഡിനും ജയം. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
3: ആകാശവാണി മഞ്ചേരി FM. മലയാളത്തിന്റെ ഹൃദയ താളം. പ്രിയരെ, മധ്യാഹ്ന പ്രക്ഷേപണത്തിൽ ഇപ്പോൾ നിങ്ങളോടൊപ്പം ഞാൻ TP വിനയ്കുമാർ. നമ്മുടെ പ്രിയപ്പെട്ട നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ. അറിയിപ്പിനെ തുടർന്ന് ആദ്യം ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സപ്പിലൂടെയും ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 ഗാനമഞ്ജുഷ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3:00 NDA ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 3:35 സ്നേഹദൂത്. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. തുടർന്ന് 4:00. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. തുടർന്ന് 5:00 മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 6:10 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ബിർമിംഗ്ഹാമിലെ എഡ്ജ് ബാസ്റ്റണിൽ നടക്കുന്ന മത്സരത്തിന്റെ ദൃക്സാക്ഷി വിവരണം. ആപ്പിൽ മറ്റ് പരിപാടികൾ. സമയം 1:00 കഴിഞ്ഞ 2:25.

മഞ്ചേരി എഫ് എമ്മിൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ, കത്തുകളിലൂടെയും വാട്സപ്പിലൂടെയും ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങളാണ് ഇനി പ്രക്ഷേപണം ചെയ്യാൻ പോകുന്നത്. ആദ്യ ഗാനം കുറ്റിപ്പുറം മിനി പമ്പയിൽ നിന്നും രാമകൃഷ്ണൻ, രാധ, രാജീവ്, രാഗിഷ, ദേവനന്ദ തുടങ്ങിയവർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഓമനക്കുട്ടൻ എന്ന ചിത്രത്തിനു വേണ്ടി പി ലീലയും എ പി കോമളയും ചേർന്ന് പാടിയ ഗാനം. വയലാർ

സഞ്ജു നല്ലാട്ട് യു എ ഇയിൽ നിന്നുമാണ് ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. തനിക്കും ഭാര്യയ്ക്കും വേണ്ടിയാണ് ആവശ്യപ്പെട്ടത് എന്ന് മെസ്സേജ് ചെയ്തിരിക്കുന്നു. അന്നൊരിക്കൽ എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ പാടിയ ഗാനമാണ്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് സഹോദരൻ കൈതപ്രം വിശ്വനാഥ് ഈണം പകർന്നിരിക്കുന്നു.

0: പുറത്ത് എന്ത് മഴയാ?
1: എന്നാ നമുക്ക് ലാപ്ടോപ്പിൽ ഗെയിം കളിച്ചാലോ?
0: ഗെയിമോ? അത് ഈ പഴഞ്ച ലാപ്ടോപ്പിലോ? ഇതൊന്ന് മാറ്റി വാങ്ങ്. മൈജിയിൽ ലാഭമഴ നടക്കുകയല്ലേ. മികച്ച വിലയ്ക്ക് പുറമെ പഴയ ലാപ്ടോപ്പിന് 10,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്.
2: പ്രമുഖ ബ്രാൻഡുകളുടെ അഡ്വാൻസ് ലാപ്ടോപ്പുകൾ ഇപ്പോൾ സ്പെഷ്യൽ വിലക്കുറവിലും.
0: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: നമ്മുടെ പഞ്ചേരി എഫ്എമ്മിന്റെ പ്രിയ ശ്രോതാക്കൾ, എന്തൊരു സൗഹൃദമാണെന്ന് നോക്കൂ. സി കെ കുട്ടി പകര താനാളൂരിൽ നിന്നും, പാണ്ടിക്കാട് നിന്നും ചിങ്കാരക്കോയാക്ക, ഇണ്ണിപ്പ, സി കെ ആർ എന്നിവർ ഒരേ കത്തിലെഴുതിയിരിക്കുകയാണ്. ഏത് ഗാനത്തിനു വേണ്ടിയാണെന്നോ? കളഞ്ഞു കിട്ടിയ തങ്കം എന്ന ചിത്രത്തിലെ കെ പി ഉദയഭാനു പാടിയ ഗാനത്തിനു വേണ്ടി. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജൻ്റെ ഈണം.

0: മഴയായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ.
1: എന്നാ അകത്തിരുന്ന് വേൾഡ് കപ്പ് കണ്ടോളൂ.
2: മൈജി ലാഭമഴയിൽ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾ 7000 രൂപയിൽ താഴെ, സെലക്ടഡ് സൈസ് സോണി ടിവി മോഡലുകൾക്കൊപ്പം ഫുട്ബോൾ സമ്മാനം 5000 രൂപീസ് വരെ എക്സ്ചേഞ്ച് ബോണസ്. പ്രമുഖ ബ്രാൻഡുകൾ മൈജിയുടെ സ്പെഷ്യൽ പ്രൈസിൽ.
1: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും TNC അപ്ലൈ.
3: വിനോദസഞ്ചാര വകുപ്പിന് കീഴിലുള്ള ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തിരൂർ മങ്കട സെന്ററുകളിൽ 2026-27 അധ്യയന വർഷത്തെ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സുകളിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി 20 വരെ ദീർഘിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് വിളിക്കാം. തിരൂരിലുള്ള നമ്പർ 97-46-38-73-98. മങ്കടയിലേത് 95-39-36-72-85. മങ്കടയിലെ നമ്പർ പറഞ്ഞു. യാദൃശ്ചികതയെന്നോളം ഇതാ മങ്കട കൂട്ടിൽ നിന്നും ഭാസ്കരൻ, മിനി, സ്നേഹ, സ്വാതി, സാന്ദ്ര എന്നിവരാവശ്യപ്പെട്ടിരിക്കുകയാണ്. കളിത്തോഴൻ എന്ന ചിത്രത്തിന് വേണ്ടി ജയചന്ദ്രൻ പാടിയ ഗാനം. ഗാനശില്പികൾ P. ഭാസ്കരൻ, ദേവരാജൻ.

0: பிராண்டட் ரெஃப்ரிஜரேட்டர்களுக்கு இப்படி பெரிய ஆஃபர்களுமாய் மைஜி லாபமரா.
1: சிங்கிள் டோர் ரெஃப்ரிஜரேட்டர்களில் 2,000 ரூபாய் கேஷ் பேக்,
0: டபுள் டோர் ரெஃப்ரிஜரேட்டர் 18,000 ரூபாயில் தாழே.
1: செலக்டட் பிராண்ட் சைட் பை சைட் ரெஃப்ரிஜரேட்டரினொப்பம் 43 இன்ச் ஸ்மார்ட் டிவி
0: மைஜி லாபமரா.
1: TNC அப்ளை.
2: மஞ்சேரி FM ഇപ്പോൾ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി, പ്രിയ ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സപ്പിലൂടെയും ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. അടുത്ത ഗാനം വഴിക്കടവിൽ നിന്നും ലത്തീഫ്. ഗാനം എസ് ജാനകി കയം എന്ന ചിത്രത്തിന് വേണ്ടിപ്പാടിയ കായൽക്കരയിൽ കുളിച്ചു വന്നത് കാണാം എന്ന ഗാനം. പൂവച്ചൽ ഖാദറിൻ്റെ വരികൾക്ക് MK അർജുനൻ്റെ ഈണം.

കൽപ്പകഞ്ചേരിയിൽ നിന്നും പ്രീതി സി പി വാട്സപ്പിലൂടെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പറങ്കിമല എന്ന ചിത്രത്തിനു വേണ്ടി നജീം അർഷാദും മൃദുല വാര്യരും ചേർന്ന് പാടിയ ഗാനം. മുരുകൻ കാട്ടാക്കടയുടെ വരികൾക്ക് അഫ്സൽ യൂസഫിന്റെ ഈണം.

0: ഇലക്ട്രിസിറ്റി ബോർഡിൽ ഇലക്ട്രിസിറ്റി വർക്കർ തസ്തികയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അരീക്കോട് ഗവൺമെന്റ് ഐടിഐയുടെ കീഴിൽ ഐഎംസിയുടെ ആഭിമുഖ്യത്തിൽ പിഎസ്സി കോച്ചിംഗ് ക്ലാസുകൾ സംഘടിപ്പിക്കും. ഉദ്യോഗാർത്ഥികളുടെ സൗകര്യം പരിഗണിച്ച് സായാഹ്ന ബാച്ചുകളും ഹോളിഡേ ബാച്ചുകളും ക്രമീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ബന്ധപ്പെടാം ഇനി പറയുന്ന നമ്പറുകളിലേക്ക്: 94 96 52 10 88. അടുത്ത നമ്പർ 9995727098. സമയം 1 മണി കഴിഞ്ഞ് 31 മിനിറ്റും 24 സെക്കൻഡും.
1: മഴ എത്ര പെയ്താലും അലക്കലും ഉണക്കലും ഇനി പണിയാകില്ല.
2: മൈസി ലാഭമഴയിൽ വാഷിംഗ് മെഷീനുകൾ സ്പെഷ്യൽ പ്രൈസിൽ
1: 6,999 രൂപ മുതൽ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനുകൾ. പഴയ വാഷിംഗ് മെഷീനുകൾ മാറ്റി പുതിയ ലോയ്ഡ് വാഷിംഗ് മെഷീനുകൾ എടുക്കുമ്പോൾ 4,444 രൂപ എക്സ്ചേഞ്ച് ബോണസ്. ഡിഷ് വാഷറുകളിൽ 5,000 രൂപ ക്യാഷ് ബാക്ക്.
2: ടിഎൻസി അപ്ലൈ.
0: പ്രിയ ശ്രോതാക്കൾ, വാട്സപ്പിലൂടെയും കത്തുകളിലൂടെയും ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങൾ തുടരുകയാണ്. അനീഷ് കൊല്ലമ്പടി കത്തയച്ചിരിക്കുന്നു തിളക്കം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് സഹോദരൻ കൈതപ്രം വിശ്വനാഥന്റെ ഈണം.

0: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
1: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്തു വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടെ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
0: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
2: സ്മാർട്ട് ഫോണുകളിൽ ഓഫറുകളുടെ പെരുമഴയുമായി മൈജിയിൽ ലാഭമഴ പെയ്യുന്നു.
3: ആപ്പിൾ ഐഫോൺ 13 കില്ല പ്രൈസിൽ 3000 രൂപ ബാങ്ക് ക്യാഷ് ബാക്ക്, കൂടാതെ ഗാലക്സി A37 വൻ വിലക്കുറവിൽ 36,499 രൂപയ്ക്ക്. ഈ മഴക്കാലത്ത് നിങ്ങളുടെ ഫോണിന് വെള്ളത്തിൽ നിന്ന് പൂർണ്ണ സംരക്ഷണവുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
2: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
4: നമ്മുടെ മഞ്ചേരി എഫ്എമ്മിലെ ശ്രോതാക്കളുടെ കുടുംബത്തിലെ ഐക്യം നോക്കൂ. നിങ്ങൾ കുടുംബത്തിലെല്ലാവരും ചേർന്ന് ഗാനം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. റീജ രാജേഷ്, രത്നകുമാരി, ആയുഷ് കൃഷ്ണ, ആയുഷ് കൃഷ്ണ തുടങ്ങിയവരെല്ലാവരും ചേർന്ന് മായാവി എന്ന ചിത്രത്തിലെ യേശുദാസ് പാടിയ മുറ്റത്തെ മുല്ലയെ ചൊല്ല് എന്ന ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു. വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾക്ക് അലക്സ് പോളിൻ്റെ ഈണം.

0: മഞ്ചേരി എഫ് എമ്മിൻ്റെ ചില പ്രിയ സുഹൃത്തുക്കൾ എത്ര മനോഹരമായിട്ടാണെന്നോ കത്തെഴുതുക. അത്തരത്തിലുള്ള ഒരു കത്താണ് പെരുമ്പളം ചേർത്തലയിൽ നിന്നും കെ പി മോഹനൻ ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് അയച്ചിരിക്കുന്നത്. ഗാനത്തിൻ്റെ എല്ലാ ചിത്രം, ഗാനം, പാടിയത്, ഗാനരചന, ഈണം എല്ലാം വ്യക്തമായി എഴുതിയിരിക്കുന്നു. മാതൃകാപരമായ ഒരു കത്ത്. നിലയാംഗങ്ങൾക്കും ശ്രോതാക്കൾക്കും സ്നേഹാശംസകൾ നേർന്നുകൊണ്ട് അയച്ച ഈ കത്ത് ഏത് ഗാനം ആവശ്യപ്പെട്ടു എന്ന് പറയാം. പുന്നാവരം കോട്ട എന്ന ചരിത്രത്തിലെ യേശുദാസ് പാടിയ ഗാനം. ഗാനരചന വയലാർ, സംഗീതം ദേവരാജൻ.
1: രൂപവതീ

0: കിച്ചണിൽ ഓഫറുകളുടെ ചൂടൻ മഴയുമായി മൈജി ലാഭമഴയെത്തി.
1: കിച്ചൺ അപ്ലയൻസുകളിൽ 70%
0: ഇൻവെർട്ടർ ബാറ്ററി കോംബോ അത്യുഗൻ ക്യാഷ് ബാക്ക് ഓഫറിൽ.
1: ചിമ്മിനി ഹബ് കോംബോക്കൊപ്പം മിക്സർ ഗ്രൈൻഡർ.
0: മിക്സർ ഗ്രൈൻഡറിനൊപ്പം ഇലക്ട്രിക് കെറ്റിൽ സമ്മാനം.
1: അപ്പച്ചട്ടി വാങ്ങാം 299 രൂപയ്ക്ക്. മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
0: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: അടുത്ത ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് പോരൂരിൽ നിന്നും സത്യൻ കരുവാരക്കുണ്ട്. ഗാനം 5-star ഹോസ്പിറ്റൽ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയത്. യൂസഫലി കേച്ചേരിയുടെ വരികൾക്ക് രവി ബോംബെ ഈണം പകർന്നിരിക്കുന്നു.

ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സപ്പിലൂടെയും ആവശ്യപ്പെട്ട ഗാനങ്ങളിൽ അവസാനമായി പങ്കജവല്ലി വാലില്ലാപ്പുഴ ആവശ്യപ്പെട്ട ഗാനമാണ് റൺ ബേബി റൺ എന്ന ചിത്രത്തിനു വേണ്ടി മോഹൻലാൽ പാടിയത്. റഫീഖ് അഹമ്മദിൻ്റെ വരികൾക്ക് രതീഷ് വേഗയുടെ ഈണം.

പ്രിയപ്പെട്ടവരെ, പ്രിയ ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സപ്പിലൂടെയും ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ തീർന്നു. ഇനി 2:15 ഗാനമജുഷയിൽ നിങ്ങൾ വാട്സപ്പിലൂടെ ആവശ്യപ്പെട്ട, കത്തുകളിലൂടെയും ആവശ്യപ്പെട്ട ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. അതുപോലെ 3:35 സ്നേഹദൂത് സന്ദേശഗാന പരിപാടിയുണ്ട്. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പിലൂടെ സന്ദേശങ്ങൾ അയക്കാം, ഗാനം ആവശ്യപ്പെടുകയും ചെയ്യാം. വാട്സപ്പ് നമ്പർ 9:94 95 0 50 600.

0: സമയം 1:55.
1: FM പ്രധാന വാർത്തകൾ.
0: കോഴിക്കോട് ജില്ലയിൽ നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മൃഗങ്ങളിൽ നിന്ന് രോഗപ്പകർച്ച തടയുന്നതിന് ജില്ലാതല കൺട്രോൾ റൂം സജ്ജമാക്കി. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര നഗരസഭാ പരിധിയിലും സമീപ പ്രദേശങ്ങളിലും നിരീക്ഷണം കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. കൃത്യമായ പഠനങ്ങളോടെ ഏറ്റവും പ്രൊഫഷണലായ രീതിയിലായിരിക്കും KSRTCയെ മുന്നോട്ട് കൊണ്ടുപോകുകയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ആലുവ പറവൂർ റൂട്ടിലെ 4 പുതിയ KSRTC ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. മുതിർന്ന പൌരന്മാർക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ ബോധവൽക്കരണ ദിനാചരണം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. കർഷകർക്ക് സബ്സിഡി വളങ്ങൾ വാങ്ങാൻ പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഒരുക്കി കേന്ദ്ര കൃഷിവകുപ്പ്. നാളെ മുതൽ പാലക്കാട് ആലപ്പുഴ ജില്ലകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതിക്ക് തുടക്കമാകും. പ്ലസ് വൺ പ്രവേശനത്തിന്റെ പ്രവേശന നടപടികൾ നാളെ മുതൽ. ഈ മാസം 17 വരെ വൈകിട്ട് 5 അലോട്ട്മെന്റ് വിവരങ്ങൾ ഹയർ സെക്കൻഡറി അഡ്മിഷൻ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ദേവസ്വം ബോർഡ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ നിയമനം പ്രത്യേക അജണ്ടയുടെ ഭാഗമായാണോ മന്ത്രിസഭ പരിഗണിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രോസിക്യൂട്ടർ രാജിവെച്ചതോടെ വിഷയം അവസാനിക്കുകയില്ലെന്നും ഗൌരവമായ കാര്യമാണിതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ചിലയിടങ്ങളിൽ ഇടിമിന്നലോടെ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ICC വനിതാ T20 ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ബർമിംഗ്ഹാമിലെ എഡ്ജ് ബാസ്റ്റണിൽ ഇന്ത്യൻ സമയം രാത്രി 7 മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 2:45 പരിപാടികൾ അറിയിപ്പിന് ശേഷം.
1: FM പ്രധാന വാർത്തകൾ.
0: ട്രെയിൻ സമയം. തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1619 ചെന്നൈ മംഗളൂരു എക്സ്പ്രസ് 7 വൈകി എത്തിച്ചേരുന്നു. 1:07:05 കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസ് എത്തിച്ചേരുന്നത് 2:19. 1:06:34 മംഗളൂരു കോയമ്പത്തൂർ എക്സ്പ്രസ് 2:54. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ 5:06:09 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ എത്തിച്ചേരുന്നത് 2:54. ട്രെയിൻ സമയം. ചിറ്റൂർ കരിയർ ഡെവലപ്മെന്റ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ 25 പൈത്തൺ കമ്പ്യൂട്ടർ പരിശീലന ക്ലാസ് സംഘടിപ്പിക്കുന്നു. ഈ മാസം 20 വൈകിട്ട് 5 മുൻപായി ചിറ്റൂർ CDCയിൽ നേരിട്ടോ ഫോൺ വഴിയോ പേർ രജിസ്റ്റർ ചെയ്യണം. മുൻപ് രജിസ്റ്റർ ചെയ്തവർ സ്ലിപ്പ് കൊണ്ടുവരേണ്ടത്.

ഫോൺ നമ്പറുകൾ പറയാം. 0491-2323-297. മറ്റൊരു നമ്പർ 0491-2224-297. നമ്പറുകൾ ആവർത്തിക്കാം. 0491-2223-297. 0491-2224-297.

ഇന്ന് ആദ്യം പുത്തം പുതുപ്പൂവേ എന്ന ചിത്രത്തിന് വേണ്ടി പി ജയചന്ദ്രൻ പാടിയ ഗാനമാണ്. ഈ ഗാനം കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു ഡോക്ടർ ഗോവിന്ദൻ, പുതുമന, കാഞ്ഞങ്ങാട്, കാസർഗോഡ്.

വടക്കാഞ്ചേരിയിൽ നിന്ന് കമറുനിസ നസീർ ആവശ്യപ്പെട്ട ഗാനമാണ് ഇനി. ചിത്രം പക്കീസ. ഗായിക ലതാ മങ്കേഷ്കർ, രചന കൈഫി ആസ്മി, സംഗീതം ഗുലാം മുഹമ്മദ്.

മൗനരാഗം എന്ന ചിത്രത്തിന് വേണ്ടി എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയ ഗാനം. രചന വാലി, സംഗീതം ഇളയരാജ. ഈ ഗാനം കേൾപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു ഓട്ടുപാറയിൽ നിന്ന് ഷിൻസി അനീഷ്.

0: മഴക്കാലത്ത് ലാഭത്തിന്റെ പെരുമഴ പെയ്യുന്നത് എവിടെയാണെന്ന് അറിയാമോ?
1: നമ്മുടെ മൈജിയിൽ. അല്ലാതെ എവിടെ?
0: നിങ്ങളുടെ മഴക്കാല ഷോപ്പിംഗ് ആഘോഷമാക്കാൻ മൈജി ലാഭമഴ.
1: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും വമ്പൻ വിലക്കുറവ്, ക്യാഷ് ബാക്കും കോംബോ ഗിഫ്റ്റുകളും.
0: മൈജി ലാഭമഴ ഇപ്പോൾ മൈജിയുടെ എല്ലാ ഷോറൂമുകളിലും.
2: പ്രസവശേഷമുള്ള ഒന്നര മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
3: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
4: അടുത്ത ഗാനം സോനു നിഗം പാടിയത്. ചിത്രം കൽ ഹോ നഹോ. രചന ജാവേദ് അക്തർ. സംഗീതം ശങ്കർ എഹ്സാൻ ലോയ്. ഈ ഗാനം കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു മൊറയൂരിൽ നിന്ന് സരോജിനി, സാരംഗി, വിനിത, മിനി എന്നിവർ.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ്ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.telehyphenlaw.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: ഹോം തിയേറ്റർ, ബ്ലൂടൂത്ത് സ്പീക്കർ, പവർ ബാങ്ക് എന്നിവയിൽ സൂപ്പർ ഓഫറുകളുമായി മൈ ജി ലാഭമഴ.
2: 77% ഓഫിൽ ഹോം തിയേറ്റർ.
1: ബ്ലൂടൂത്ത് സ്പീക്കറുകൾക്ക് 53% വരെ വിലക്കുറവ്.
2: ഇയർബഡ്സ്, പവർ ബാങ്ക്, സ്മാർട്ട് വാച്ച് എന്നിങ്ങനെ എല്ലാത്തിലും സൂപ്പർ വിലക്കുറവ്.
1: മൈ ജി ലാഭമഴ ഇപ്പോൾ മൈ ജിയുടെ എല്ലാ ഷോറൂമുകളിലും.
2: ടി എൻ സി അപ്ലൈ.
3: വാലിയും ഇളയരാജയും ചേർന്നൊരുക്കി എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയ മറ്റൊരു ഗാനം, ചിത്രം ചിന്നത്തമ്പി.

വണ്ടൂരിൽ നിന്ന് ഷെരീഫ് ആവശ്യപ്പെട്ട ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഈ ഗാനത്തോടെ ഇന്നത്തെ ഗാനമഞ്ജുഷ സമാപിക്കുന്നു.

ആകാശവാണി മഞ്ചേരി എഫ് എം. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 45 മിനിറ്റ് 38 സെക്കൻഡ്. ഇപ്പോൾ ഈ നിലയത്തിൽ നിന്ന് തുടർന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനെ തുടർന്ന് എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 3 മണിക്ക് NDA ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 3:35 സ്നേഹദൂത്. 3:57 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം തുടർന്ന് 4 മണിപ്പൂക്കൾ. 4:55 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5 മണി മുതൽ തിരുവനന്തപുരത്ത് നിന്ന് റിലേ ചെയ്യുന്ന പരിപാടികൾ. ഇതിൽ 6:10 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം.

6:40 മുതൽ ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ബെർമിംഗ്ഹാമിലെ എഡ്ജ് ബാസ്റ്റണിൽ നടക്കുന്ന മത്സരത്തിന്റെ ദൃക്സാക്ഷി വിവരണം ഭൂതല പ്രക്ഷേപണത്തിലും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെ മറ്റു പരിപാടികളും കേൾക്കാം.

ഇനി നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: രാവിലെ 6:10 സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി വി മോഹനൻ മണ്ണഴി. തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം. ഇന്നത്തെ വിശേഷം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. നാം നൽകുന്ന വളങ്ങൾ ചെടിയുടെ വളർച്ചയെ എങ്ങനെയാണ് സഹായിക്കുന്നത്? കോഴിക്കോട് ചെറുവണ്ണൂർ നല്ലളം കൃഷിഭവനിലെ അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് പി ആർ രമ്യ സംസാരിക്കുന്നു. തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്. 6:35 അൽ റെയ്ഹാൻ ഐ ഹോസ്പിറ്റൽ, ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, പെരിന്തൽമണ്ണ വിപണി. 6:55 FM ശുഭദിനം. ഇതിലാദ്യം കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട് കോട്ടയ്ക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം: റീഗൽ ജ്വല്ലേഴ്സ്, പൊന്നാനി റോഡ്, എടപ്പാൾ, മധുരം ഗീതം. 7:05 ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം: 7:10 മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യ ജാലകം, ശ്വാസകോശാർബുദത്തിന്റെ ലക്ഷണങ്ങൾ. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ശ്വാസകോശ രോഗ ചികിത്സാ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പി വരദ സംസാരിക്കുന്നു. ABC ഓർത്തോപെഡിക്സ് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി, നോവൽ വായന. യോസെ മൗരോദേ വാസ്കോൺസലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ, അവതരണം ബോബി. 7:20 ന്യൂവിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി, തൊഴിലവസര വാർത്തകൾ. 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം. 7:45 ദൃശ്യമായ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര. തിരുനെല്ലൂർ കരുണാകരൻ എഴുതിയ നവകേരളം എന്ന കവിതയിൽ നിന്നൊരു ഭാഗം ആലപിക്കുന്നത് ഡോക്ടർ CV ജിഷ.

0: മേരി 7:50 EDU എഡ്യൂക്കേഷണൽ മാൾ, സെയ്താലിക്കുട്ടി ബൈപ്പാസ് റോഡ്, കച്ചേരിപ്പടി, മഞ്ചേരി, തൂലിക. MT വാസുദേവൻ നായർ എഴുതിയ രണ്ടാം മുഴം എന്ന നോവലിനെ പരിചയപ്പെടുത്തുന്നു മലയാള സാഹിത്യ ഗവേഷക മിൻഹാജത്ത്. 7:55 കൊരമ്പേൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി, പാട്ടുപൊലിമ. 8:00 FM പ്രധാന വാർത്തകൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, ട്രെയിൻ സമയം. തുടർന്ന് CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി, കരിയർ ടിപ്സ്. അമേരിക്കയിലെ ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ സൗത്ത് ഏഷ്യൻ ലാംഗ്വേജസ് ആൻഡ് സിവിലൈസേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ചരിത്ര ഗവേഷകനായ ഇഹ്സാനുൽ ഇൻതിസാം സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ, സൈബർ ജാലകം. 8:15 രസമുകുളം. 8:20 IT ഓപ്റ്റിക്കൽസ്, കോട്ടയ്ക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്, തേനിശൽ. 8:23 ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി, പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 കിംസ് ആരോഗ്യം, സർവധനാൽ പ്രധാനം, സ്പോൺസേർഡ് പരിപാടി. 8:35 ചിത്രമഞ്ജരി, തത്സമയ ഫോണിൻ, ചലച്ചിത്ര ഗാന പരിപാടി. ഒൻപത് 20 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. തുടർന്ന് മഴവില്ല്. 9:55 ഇന്നത്തെ പരിപാടികൾ, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 10:00 റേഡിയോ ഹെൽത്ത്, ആരോഗ്യ കേരളം, സ്പോൺസേർഡ് പരിപാടി. 10:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് ഫുട്ബോൾ ബീറ്റ്സ്, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 11:00 സുവർണ ഗീതികൾ. 12:00 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 ഇശൽ, 12:25 ജാലകം, 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം, പച്ചക്കറി വില നിലവാരം, ഗാനാമൃതം. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർ നാടകം, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3:00 NDA ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 3:35 എന്റെ ഗാനം, അവതരിപ്പിക്കുന്നത് കലാ സാംസ്കാരിക പ്രവർത്തക വത്സല നിലമ്പൂർ. 4:30 മഴവില്ല്. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5:00 മുതൽ തിരുവനന്തപുരത്തു നിന്ന് റിലേ ചെയ്യുന്ന പരിപാടികൾ. ഇതിൽ 5:45 ഞാറ്റുവേല, സ്പോൺസേർഡ് പരിപാടി. 6:10 ലക്ഷദ്വീപ് വൃത്താന്തം. 6:50 വയലും വീടും. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്.
1: ആകാശവാണി 102.7 മഞ്ചേരി FM.
2: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
3: എന്നും രാവിലെ 7:00
2: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
4: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ്. എന്നും രാവിലെ 8:05
7: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
9: എന്നും രാവിലെ 8:30
8: കന്നഡ ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
9: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
10: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
11: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന. എന്നും രാവിലെ 7:15 എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
12: FM പ്രധാന വാർത്തകൾ.
0: വിദേശ പര്യടനത്തിനായി ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കഴിഞ്ഞ 12 വർഷമായി സാധാരണക്കാർക്ക് താങ്ങാവുന്ന രീതിയിൽ ആരോഗ്യ

0: സംരക്ഷണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി ആയുഷ് മന്ത്രാലയം ആഗോള ഓൺലൈൻ യോഗ പരിപാടി സംഘടിപ്പിച്ചു. 130-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുത്തു. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഇന്ന് ഒപ്പുവെക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാർ ഒപ്പുവെക്കൽ ഉറപ്പിക്കാതെ ഇറാൻ. ആലുവ പറവൂർ റൂട്ടിൽ പുതുതായി അനുവദിച്ച 4 KSRTC ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. പഠനങ്ങൾ നടത്തി പ്രൊഫഷണലായ രീതിയിലായിരിക്കും KSRTCയെ മുന്നോട്ട് കൊണ്ടുപോകുകയെന്ന് മുഖ്യമന്ത്രി. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ കോഴിക്കോടെത്തി. കലക്ട്രേറ്റിൽ അവലോകന യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തു. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കായുള്ള സൌജന്യ യാത്രാ പദ്ധതിയായ പ്രിയദർശിനിയുടെ കോട്ടയം ജില്ലാതല ഉദ്ഘാടനം നാളെ രാവിലെ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിക്കും. കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ ആകാശവാണി FM റേഡിയോയിലൂടെ പ്രക്ഷേപണം ആരംഭിക്കുന്ന ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പരിപാടിയുടെ ഉദ്ഘാടനം നാളെ കൃഷിമന്ത്രി T.സിദ്ദിഖ് നിർവഹിക്കും. വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ബർമിംഗ്ഹാമിലെ എഡ്ജ് ബാസ്റ്റണിൽ ഇന്ത്യൻ സമയം രാത്രി 7 മത്സരം.
1: FM പ്രധാന വാർത്തകൾ.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
3: നടുവേദന, സന്ധിവേദന, അലർജി, പക്ഷാഘാതം, മാനസിക സമ്മർദ്ദം, മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
4: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
5: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
3: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510733334.
2: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
3: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻറ്റ്,
2: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
6: ബ്രാൻഡഡ് റെഫ്രിജറേറ്ററുകൾക്ക് ഇനി വലിയ ഓഫറുകളുമായി മൈജി ലാഭമഴ.
7: സിംഗിൾ ഡോർ റെഫ്രിജറേറ്ററുകളിൽ 2,000 രൂപ ക്യാഷ് ബാക്ക്.
6: ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ 18,000 രൂപയിൽ താഴെ.
7: സെലക്ടഡ് ബ്രാൻഡ് സൈഡ് ബൈ സൈഡ് റെഫ്രിജറേറ്ററിനൊപ്പം 43-ഇഞ്ച് സ്മാർട്ട് TV.
6: മൈജി ലാഭമഴ.
7: TNC അപ്ലൈ.
8: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
9: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
2: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
10: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
11: ട്രെയിൻ സമയം.
0: ആദ്യം തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന വണ്ടികളുടെ സമയവിവരം. ട്രെയിൻ നമ്പർ 2269 മംഗളൂരു കോയമ്പത്തൂർ ഇന്റർസിറ്റി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് 8 വൈകി 3:07. 1202 തിരുവനന്തപുരം ലോക്മാന്യ തിലക് ഗരീബ് രഥ് 3:49. 1661 പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് 4:05 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ 1:06:35 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01 എത്തിച്ചേരും.
11: ട്രെയിൻ സമയം.
7: മഴ എത്ര പെയ്താലും അലക്കലും ഉണക്കലും ഇനി പണിയാകില്ല.
6: മൈജി ലാഭമഴയിൽ വാഷിംഗ് മെഷീനുകൾ സ്പെഷ്യൽ പ്രൈസിൽ.
7: 6,999 രൂപ മുതൽ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനുകൾ. പഴയ വാഷിംഗ് മെഷീനുകൾ മാറ്റി പുതിയ ലോയ്ഡ് വാഷിംഗ് മെഷീനുകൾ എടുക്കുമ്പോൾ 4,444 രൂപ എക്സ്ചേഞ്ച് ബോണസ്. ഡിഷ് വാഷറുകളിൽ 5,000 രൂപ ക്യാഷ് ബാക്ക്.
6: TNC അപ്ലൈ.
3: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
2: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
3: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ഫോൺ 9744550424.
12: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം തിങ്കൾ ബുധൻ

0: വെള്ളി ഞായർ രാവിലെ 7:10.
1: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.
2: ആകാശവാണി 102.7 മഞ്ചേരി FM. ഇനി അല്പസമയത്തിനുള്ളിൽ NDA ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി കേൾക്കാം.

സ്നേഹദൂത്. പ്രിയപ്പെട്ടവരെ, സ്നേഹദൂതിലേക്ക് നിങ്ങൾ പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന നല്ലൊരു സന്ദേശവും അതിനിണങ്ങിയ ഒരു ഗാനവും നിങ്ങൾക്ക് 9495050606 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം.

സ്നേഹദൂതിൽ ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സപ്പ് സന്ദേശമായും അയച്ച സന്ദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി ആരംഭിക്കുകയാണ്. ആദ്യത്തെ സന്ദേശം വായിക്കാം. കടൽ എന്നത് അക്ഷയഖനിയാണല്ലോ. മത്സ്യങ്ങളും മറ്റ് ഇതര ജീവികളും മുത്തും പവിഴവും എല്ലാം സമുദ്രത്തിന്റെ സംഭാവന തന്നെ. കടലമ്മ എന്ന സങ്കല്പം നമ്മുടെ നാടക സിനിമകളിൽ ആഴത്തിൽ പ്രതിഫലിക്കുന്നതായി കാണാം. കടലിനെ മലിനമാക്കാതെയിരിക്കണം എന്ന് എല്ലാവരും ദൃഢനിശ്ചയം നടത്തേണ്ടിയിരിക്കുന്നു. നമ്മുടെ നിത്യേനയുള്ള ഭക്ഷ്യവിഭവമായ മത്സ്യങ്ങളുടെ പ്രജനന കാലമാണല്ലോ ഈ ഇടവ മിഥുന കർക്കിടക മാസങ്ങൾ. ട്രോളിംഗ് നിരോധനം വന്ന ഇത്തരുണത്തിൽ നമുക്ക് മത്സ്യങ്ങളെ നിയന്ത്രിതമായി മാത്രം പിടിച്ച് ഭക്ഷ്യയോഗ്യമാക്കാം. തോണികളിൽ മാത്രം മത്സ്യബന്ധനം ഈ കാലയളവിൽ നടത്തണം. മീനുകളെ നമുക്ക് സ്നേഹിക്കാം. മഹാവിഷ്ണു ഭഗവാന്റെ ആദിത്യ അവതാരം മത്സ്യമാണെന്നാണല്ലോ. മത്സ്യങ്ങളെ പരാമർശിക്കാത്ത എഴുത്തുകാരുണ്ടോ? മുക്കുവനും കടലും മത്സ്യങ്ങളും അഭേദ്യമായ ബന്ധത്തിലാണല്ലോ. അരയന്റെ കഥ നാം എത്ര കേട്ടതും കണ്ടതുമാണ്. ട്രോളിംഗ് നിരോധനം നിലനിൽക്കുന്ന ഈ സന്ദർഭത്തിൽ നമുക്കൊരു ഗാനം മനസ്സിലോർക്കാം. ഈ സന്ദേശത്തോടൊപ്പം അദ്ദേഹം ആവശ്യപ്പെടുന്ന ഗാനമാണ് ചെമ്മീൻ എന്ന ചിത്രത്തിലെ പുത്തൻ വലക്കാരെ എന്ന ഗാനം. ഈ ഗാനം നമുക്ക് കേട്ടാലോ?

0: പ്രിയപ്പെട്ടവരെ, എം കെ രാധാകൃഷ്ണൻ കാക്കൂർ അയച്ച സന്ദേശവും അദ്ദേഹം ആവശ്യപ്പെട്ട ഗാനവുമാണ് ഇപ്പോൾ കേട്ടത്.
1: ഈ മഴക്കാലത്ത് മൈജി ഷോറൂമുകളിൽ ഓഫറുകളുടെ പേരുമഴയുമായി ലാഭമഴ പെയ്യുന്നു.
2: ഗാലക്സി S25, ഓപ്പോ, റെഡ്മി, റെഡ്മി നോട്ട്, വിവോ X300 സീരീസ് സ്മാർട്ട്ഫോണുകൾ, മൈജിയുടെ സ്പെഷ്യൽ പ്രൈസ് EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, UPI ക്യാഷ് ബാക്ക് ഓഫറുകൾ.
1: ഐപാഡ് കില്ലർ പ്രൈസിൽ ലഭിക്കുമ്പോൾ ഈ മഴക്കാലത്ത് നിങ്ങളുടെ ഫോണിന് വെള്ളത്തിൽ നിന്ന് പൂർണ്ണ സംരക്ഷണവുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാൻ.

അടുത്ത സന്ദേശം ഇങ്ങനെയാണ്: അരുകൺ അനുകരണമല്ല ജീവിതം, അത് ഒരു പഠനമാണ്. നാം എന്തു പഠിച്ചുവോ അത് പ്രാബല്യത്തിൽ വരുത്തുമ്പോഴാണ് ജീവിതം നമ്മുടെ നിയന്ത്രണത്തിൽ വരുന്നത്. സ്വന്തം തനിമ മറച്ചുവെച്ച് വേറെന്തോ ആയിത്തീരാൻ അല്ലെങ്കിൽ മറ്റാരെയോ അനുകരിക്കാൻ വിഫല ശ്രമം നടത്തുന്നവർക്ക് ജീവിതം ഒരു നാടകം മാത്രമായി ഒടുങ്ങുന്നു. യഥാർത്ഥ ജീവിതത്തെ അഭിമുഖീകരിക്കാൻ അവർക്ക് കഴിയാതെ പോകുന്നു. ഈ സന്ദേശം അയച്ചിരിക്കുന്നത് PV മുഹമ്മദ്, വടക്കേ വാവനൂർ. സന്ദേശത്തോടൊപ്പം അദ്ദേഹം ഒരു ഗാനവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചിത്രം ഉറക്കം വരാത്ത രാത്രികൾ. പാടിയത് യേശുദാസാണ്. രചന ബിജു തിരുമല, സംഗീതം ശ്യാം.

0: പുറത്ത് എന്ത് മഴയാ?
1: എന്നാ നമുക്ക് ലാപ്ടോപ്പിൽ ഗെയിം കളിച്ചാലോ?
0: ഗെയിമോ? അത് ഈ പഴഞ്ച ലാപ്ടോപ്പിലോ? ഇതൊന്ന് മാറ്റി വാങ്ങ്. മൈജിയിൽ ലാഭമഴ നടക്കുകയല്ലേ. മികച്ച വിലക്ക് പുറമെ പഴയ ലാപ്ടോപ്പിന് 10,000 രൂപ വരെയാ എക്സ്ചേഞ്ച് ബോണസ്.
2: പ്രമുഖ ബ്രാൻഡുകളുടെ അഡ്വാൻസ് ലാപ്ടോപ്പുകൾ ഇപ്പോൾ സ്പെഷ്യൽ വിലക്കുറവിലും.
0: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: അടുത്ത സന്ദേശം ഇങ്ങനെയാണ്. നല്ല മഴയുള്ള പ്രഭാതങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പുലർക്കാലങ്ങളിലെ യാത്രകൾ എത്ര മനോഹരമാണ്! ശാന്തമായ അന്തരീക്ഷത്തിൽ പ്രകൃതി പച്ചപുതച്ചു കിടക്കുന്നത് കാണാൻ എന്ത് രസമാണ്! ഓരോ യാത്രയും ഒട്ടേറെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും കണ്ടുകൊണ്ടുള്ളതാകുമ്പോൾ ഈ യാത്രകളെല്ലാം മനസ്സിന് നൽകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും. നമുക്ക് ചുറ്റും കണ്ണിന് ആനന്ദം നൽകി പുത്തൻ കാഴ്ചകളുടെ വിസ്മയം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതിയെ പോലെ നമ്മെ സ്നേഹിക്കുന്ന എല്ലാവർക്കും സന്തോഷത്തിൻ്റെ പുത്തൻ അനുഭവങ്ങൾ നമുക്ക് തിരിച്ചും നൽകാൻ കഴിയുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ സ്നേഹദൂതിൽ കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന സിനിമയിലെ കസവിൻ്റെ തട്ടമിട്ട് വെള്ളിയരഞ്ഞാണമിട്ട് എന്ന് തുടങ്ങുന്ന ഗാനം പ്രതീക്ഷിക്കുന്നു. ഈ സന്ദേശം അയച്ചിരിക്കുന്നത് പ്രമോദ് ഗോപു തിരൂർ. നമുക്ക് കേൾക്കാം ആ ഗാനം.

പ്രിയപ്പെട്ടവരെ, അടുത്ത സന്ദേശം ഇങ്ങനെയാണ്. ജൂലൈ 19 വരെ ലോകം മുഴുവൻ ഭൂഗോള രൂപത്തിൽ ഒരു പന്തായി മാറുന്ന സ്ഥിതി. പന്ത് കളിയിൽ നിന്നും ഒരുപാട് പഠിക്കാനുണ്ട്. ഒരേ കളിയിൽ ഉണർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ഒരു ടീം ജയിക്കുന്നത്. സമാന ജയത്തിൽ നിന്നാണ് ഒരു ഒന്നാമൻ വീണ്ടും ഉടലെടുക്കുന്നത്. ഗാലറിയിലിരുന്ന് ഗോളടിക്കരുത് എന്ന ഒരു പഴഞ്ചൊല്ലു പോലും പ്രചാരത്തിലുണ്ട്. വെൽ ബിഗണീസ് ഹാഫ് ഡൺ, നന്നായി തുടക്കം പാതി കഴിഞ്ഞ പോലെ എന്നതുപോലെയാണ് ഫുട്ബോൾ കളി. ജീവിതത്തിൽ ഇടയ്ക്ക് പണി കിട്ടുന്ന പോലെ മഞ്ഞക്കാടും എന്നേക്കുമായി മാറി പുറത്താകുന്ന പോലെ ചുവപ്പ് കാടും ഈ കളിയിലുണ്ട്. അവസാനം വരെ തോറ്റവരുടെ പൊരുതി ജയിക്കാനുള്ള ആവേശവും ജയിച്ചവരുടെ അടങ്ങിയാൽ തീരാത്ത ഗോൾ ആവേശവും, ചില സമയത്ത് തുല്യജയം വരുമ്പോൾ എക്സ്ട്രാ ടൈം, അതിലുപരി പെനാൽറ്റി ഷോട്ട് മൂലമുണ്ടാകുന്ന ഷോക്കും അത്ഭുതവും ഫുട്ബോൾ കളിയുടെ മാത്രം പ്രത്യേകതയാണ്. സമസ്ത മേഖലയിലും ഗോൾ അഥവാ ലക്ഷ്യം വേണം. പ്രണയത്തിലായാലും ഞങ്ങൾ മണ്ണാർക്കാടുകാർക്ക് ഗോളടിക്കാൻ ഒരു മല തന്നെയുണ്ട്. ഈ സന്ദേശം അയച്ചിരിക്കുന്നത് ശങ്കർ, മണ്ണാർക്കാട് ആരകുറിശി. ചിത്രം മൈലാഞ്ചി, ഗാനം പാടിയത് യേശുദാസും സംഘവും. ആ ഗാനം ഇതാ കേട്ടോളൂ.

പ്രിയപ്പെട്ടവരെ, ഈ ഗാനത്തോടെ ഇന്നത്തെ സ്നേഹദൂത് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് സന്ദേശങ്ങൾ അയക്കാം, സന്ദേശത്തോടൊപ്പം ഗാനങ്ങളും ആവശ്യപ്പെടാം. സന്ദേശം അയക്കേണ്ട വിലാസം: സ്നേഹദൂത്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി മഞ്ചേരി എഫ് എം, മഞ്ചേരി കോളേജ് പി ഒ, പിൻകോഡ് 6761212.

0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയത്താളം.
1: FM പ്രധാന വാർത്തകൾ.
0: ഇന്ത്യയുടെ നവീകരണ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ പ്രദർശിപ്പിക്കുന്ന ഭാരത് ഇന്നൊവേറ്റ്സ് പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോയും പങ്കെടുക്കുന്നു. കഴിഞ്ഞ 12 വർഷമായി സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചുവെന്ന് പ്രധാനമന്ത്രി. ഇന്ത്യൻ പതാക ഘടിപ്പിച്ച വിരാട് 1 പായക്കപ്പലിന് ഒമാൻ തീരത്ത് എഞ്ചിൻ തകരാർ സംഭവിച്ചതായി ഇന്ത്യൻ എംബസി. ഏകദേശം 14 ഇന്ത്യക്കാരാണ് കപ്പലിൽ ഉള്ളത്. ഇവരെ

0: സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയെന്നും എംബസി. അന്താരാഷ്ട്ര യോഗ ദിനത്തിന് മുന്നോടിയായി ആയുഷ് മന്ത്രാലയം ആഗോള ഓൺലൈൻ യോഗ പരിപാടി സംഘടിപ്പിച്ചു. 130-ൽ രാജ്യങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുത്തു. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഇന്ന് ഒപ്പുവയ്ക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സ്ഥിരീകരിക്കാതെ ഇറാൻ. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ കോഴിക്കോട് കളക്ട്രേറ്റിൽ ചേർന്ന അവലോകന യോഗത്തിൽ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പങ്കെടുത്തു. കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ ആകാശവാണി FM റേഡിയോയിലൂടെ പ്രക്ഷേപണം ആരംഭിക്കുന്ന ഓണത്തിനൊരുക്കം വിളവിന്റെ വിസ്മയം പരിപാടിയുടെ ഉദ്ഘാടനം നാളെ കൃഷിമന്ത്രി ടി സിദ്ദിഖ് നിർവഹിക്കും. വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ഇംഗ്ലണ്ടിലെ എഡ്ജ് ബാസ്റ്റണിൽ ഇന്ത്യൻ സമയം രാത്രി 7-നാണ് മത്സരം. ലോകകപ്പ് ഫുട്ബോളിൽ ജർമ്മനി ഇന്ന് ക്യുറസവയെ നേരിടും. രാത്രി 10:30 മത്സരം.
1: FM പ്രധാന വാർത്തകൾ.
2: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
3: എന്നും രാവിലെ 7
2: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
4: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ
3: ഇന്നത്തെ ഗാനം
4: എന്നും രാവിലെ 7:35
3: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ
4: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
5: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമല്ല കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
6: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടും. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടു മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
5: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫേന്ന് ചെയ്താ പോരെ.
6: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫേന്നോ?
5: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടു മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
6: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
7: 20-ൽ ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ൽ സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
6: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
7: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
8: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി കാവിധാര.
9: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45.
8: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
9: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
8: അൽ റെഹാൻ കണ്ണാശുപത്രി, ദൃഷ്ടി
6: ദിവസവും കാലത്ത് 6:35.
10: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്, ഇപ്പോൾ അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ.
11: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16306, കണ്ണൂർ എറണാകുളം എക്സ്പ്രസ് 4:50. 16346 തിരുവനന്തപുരം ലോകമാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ് 5:13. 16608 കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് 5:19. 20909 തിരുവനന്തപുരം പോർബന്തർ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 5:34 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5668 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06. 5611 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 6:34 എത്തിച്ചേരും.
11: ട്രെയിൻ സമയം.

സമയം 4 മണി കഴിഞ്ഞ 4:10. ഹായ് എവരിബഡി. ലോകമനസ്സൊന്നാകെ കളിക്കാർക്കും റഫറിമാർക്കും ഒപ്പം ഒരു പന്തിനോടൊപ്പമാണിപ്പോൾ അല്ലേ? തങ്ങളുടെ ഇഷ്ട ടീം കപ്പ് നേടുമോ ആശങ്കയാണ് എല്ലാവർക്കും. നാടെങ്ങും ഫ്ലക്സുകളാണ് തങ്ങളുടെ ഇഷ്ട ടീമിൻ്റെ. ഈ ആവേശ തിമർപ്പിലാണ് നമ്മുടെ കുഞ്ഞു 4 മണിപ്പൂക്കൾ വിടരുന്നത്. ഇന്ന് 4 മണിപ്പൂക്കളിൽ നിങ്ങളോടൊപ്പം ഞാൻ വിനയ്കുമാർ. ഈ 4 മണിപ്പൂക്കൾ വിടരുമ്പോഴും ഈ ലോകകപ്പിൻ്റെ ആവേശ തിമർപ്പിനിടയിലും നമുക്ക് ചെറിയൊരാശങ്കയുണ്ട്. എന്നാണ് നമ്മുടെ രാജ്യം ഒരു ലോകകപ്പ് കളിക്കുക അല്ലേ?

0: എഞ്ചിനീയർ ആമയൂർ.
1: വിവിധ പ്രവൃത്തികളെ ഓട്ടോമേറ്റ് ചെയ്യുവാനുള്ള സാങ്കേതിക വിദ്യയാണ് റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ. ഇടപാടുകൾ പ്രോസസ് ചെയ്യുക, ഡാറ്റ കൈകാര്യം ചെയ്യുക, ഇമെയിലുകൾക്കോ ചാറ്റുകൾക്കോ ഒക്കെ മറുപടി നൽകുക തുടങ്ങിയ കാര്യങ്ങൾക്കായി റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ പ്രയോജനപ്പെടുത്താൻ പറ്റും. പലപ്പോഴും ആവർത്തിക്കപ്പെടുന്ന കാര്യങ്ങൾ, അതല്ലെങ്കിൽ ഒരേ രൂപത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾ എളുപ്പത്തിൽ ചെയ്തു കിട്ടുവാനായാണ് റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ പ്രയോജനപ്പെടുത്തുന്നത്. ഒന്നുകൂടി പറയാം, ഓട്ടോമാറ്റിക്കായി വിവിധ കാര്യങ്ങൾ ചെയ്യുന്ന സാങ്കേതിക വിദ്യയാണ് റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ. ഉദാഹരണത്തിന്, ഒരു പ്രത്യേക രൂപത്തിലുള്ള മെയിൽ വന്നാൽ ഈ രൂപത്തിൽ മറുപടി നൽകണം. ട്രാൻസാക്ഷനുകൾ അല്ലെങ്കിൽ ഇടപാടുകൾ ഒരു പ്രത്യേക രൂപത്തിൽ കാണുകയാണെങ്കിൽ ഇന്ന തരത്തിലുള്ള പ്രവൃത്തി ചെയ്യണം എന്നിങ്ങനെ. ഇതാണ് റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ.

0: പ്രസവശേഷമുള്ള ഒന്നര മാസകാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തെ പ്രസവരക്ഷ.
2: ദിവസവും കാലത്ത് 6:35.
3: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്. ഇപ്പോൾ അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ.
4: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
5: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
5: പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി, പാട്ടുപൊരുമ, എന്നും രാവിലെ 7:55.
0: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510-7333-34.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി, കാർഷിക വൃത്താന്തം, എന്നും രാവിലെ 6:30.
0: നടുവേദന, സന്ധിവേദന, അലർജി, പക്ഷാഘാതം, മാനസിക സമ്മർദ്ദം, മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
8: സ്മാർട്ട് ഫോണുകളിൽ ഓഫറുകളുടെ പെരുമഴയുമായി മൈജിയിൽ ലാഭമഴ പെയ്യുന്നു.
9: ആപ്പിൾ ഐഫോൺ 17 കില്ലോ പ്രൈസിൽ 3,000 രൂപ ബാങ്ക് ക്യാഷ് ബാക്ക്, കൂടാതെ ഗാലക്സി A37 വൻ വിലക്കുറവിൽ 36,499 രൂപയ്ക്ക്. ഈ മഴക്കാലത്ത് നിങ്ങളുടെ ഫോണിന് വെള്ളത്തിൽ നിന്ന് പൂർണ്ണ സംരക്ഷണവുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
8: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
10: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം,
11: എന്നും രാവിലെ 8:30.
10: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി TransPRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
11: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
12: ജനസൗഹൃദപരമായ പല നിയമ സംവിധാനങ്ങളും നമുക്കുണ്ട്. നമ്മുടെ അജ്ഞതയാണ് പലപ്പോഴും നമുക്ക് നീതി ലഭിക്കാൻ തടസ്സമാകുന്നത് അല്ലേ? ഉപഭോക്തൃ കോടതിയുടെ ഒരു വിധിന്യായം ഉദാഹരണമായി കേട്ടുനോക്കൂ.
13: ഉപഭോക്തൃ കോടതികൾ സാധാരണക്കാർക്കായി നിലകൊള്ളുന്ന ഒരു സംവിധാനമാണ്. ഒരാൾ പണം നൽകി ഒരു സാധനമോ സേവനമോ വാങ്ങുമ്പോൾ അതിൽ വഞ്ചിക്കപ്പെടുകയോ ഗുണനിലവാരമില്ലായ്മ അനുഭവപ്പെടുകയോ ചെയ്താൽ പരിഹാരം തേടാൻ ഈ കോടതികളെ സമീപിക്കാം. ഉപഭോക്തൃ കോടതിയുടെ മറ്റൊരു വിധിന്യായമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അമരമ്പലം പാട്ടക്കരിമ്പ സ്വദേശിയായ അഹമ്മദ് കുട്ടിയുടെ അവകാശികൾ ഒരു ഇൻഷുറൻസ് കമ്പനിക്കെതിരെ സമർപ്പിച്ച ഹർജിയിലാണ് മലപ്പുറം ഉപഭോക്തൃ കമ്മീഷന്റെ വിധി. ക്ഷീരോത്പാദക സഹകരണ സംഘത്തിലെ അംഗമായിരുന്ന അഹമ്മദ് കുട്ടിക്ക് 5,00,000 രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷയുണ്ടായിരുന്നു. ഓവുപാലത്തിലിരിക്കെ മറിഞ്ഞുവീണ് പരിക്കുപറ്റി. പൂക്കോട്ടുംപാടത്തെയും നിലമ്പൂരിലെയും ആശുപത്രികളിൽ കാണിച്ച ശേഷം മഞ്ചേരി സർക്കാർ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. തുടർന്ന് 2 ദിവസത്തിനകം ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ടു. അപകട മരണത്തിനുള്ള ഇൻഷുറൻസ് പരിരക്ഷയ്ക്ക് അർഹതയില്ലെന്നും അഹമ്മദ് കുട്ടി മരണപ്പെട്ടത് ആശുപത്രിയിൽ വെച്ചുണ്ടായ ഹൃദയാഘാതത്തിലാണ് എന്നും

ഇൻഷുറൻസ് കമ്പനി വാദിച്ചു. പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറെ കമ്മീഷൻ മുമ്പാകെ ഹാജരാക്കി തെളിവ് നൽകി. തുടർന്നാണ് ഹൃദയാഘാതത്തിന് കാരണം അപകടത്തിൽ പറ്റിയ പരിക്കുകൾ കൂടിയാണെന്ന് കമ്മീഷൻ കണ്ടെത്തിയത്. കമ്മീഷന്റെ വിധി ഇപ്രകാരമാണ്: ഇൻഷുറൻസ് തുക 500,000 രൂപയും ഹർജി നൽകിയ തീയതി മുതൽ 7% പലിശയും 50,000 രൂപ നഷ്ടപരിഹാരവും 20,000 രൂപ കോടതി ചെലവും നൽകണമെന്നും കമ്മീഷൻ ഉത്തരവിട്ടു. ഒരു മാസത്തിനകം ഉത്തരവ് നടപ്പാക്കാതിരുന്നാൽ 9% പലിശയും നൽകണമെന്ന് മലപ്പുറം ജില്ലാ ഉപഭോക്തൃ കമ്മീഷന്റെ ഉത്തരവിൽ പറയുന്നു.

0: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗാനമാധുരി ശനിയാഴ്ച രാവിലെ 8:20.
1: വന്ധ്യത നിവാരണ രംഗത്ത് വർഷങ്ങളുടെ സേവന പാരമ്പര്യം മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
0: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ഇന്നത്തെ ഗാനം
0: എന്നും രാവിലെ 7:35.
1: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ
0: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED

0: അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
2: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
3: കിച്ചണിൽ ഓഫറുകളുടെ ചൂടൻ മഴയുമായി മൈ ജി ലാഭമഴയെത്തി.
4: കിച്ചൺ അപ്ലയൻസുകളിൽ 70%
3: ഇൻവെർട്ടർ ബാറ്ററി കോംബോ അത്യുഗൻ ക്യാഷ് ബാക്ക് ഓഫറിൽ.
4: ചിമ്മിനി ഹബ് കോംബോക്കൊപ്പം മിക്സർ ഗ്രൈൻഡർ.
3: മിക്സർ ഗ്രൈൻഡറിനൊപ്പം ഇലക്ട്രിക് കെറ്റിൽ സമ്മാനം.
4: അപ്പച്ചട്ടി വാങ്ങാം 299 രൂപയ്ക്ക്. മൈ ജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.

0: ദിവസവും കാലത്ത് 6:35
1: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്പ് ഇപ്പോൾ അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ.
2: ഈ മഴക്കാലത്ത് ലാഭത്തിന്റെ പെരുമഴ പെയ്യുന്നത് എവിടെയാണെന്ന് അറിയാമോ?
3: നമ്മുടെ മൈജിയിൽ. അല്ലാതെ എവിടെ?
2: നിങ്ങളുടെ മഴക്കാല ഷോപ്പിംഗ് ആഘോഷമാക്കാൻ മൈജി ലാഭമഴ.
3: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും വമ്പൻ വിലക്കുറവ്, ക്യാഷ് ബാക്കും കോംബോ ഗിഫ്റ്റുകളും.
2: മൈജി ലാഭമഴ ഇപ്പോൾ മൈജിയുടെ എല്ലാ ഷോറൂമുകളിലും.
3: TNC apply.
4: ഐഷ ഗർഭിണിയാണോലേ?
5: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
4: ഐഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ഐഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
6: ഹാ, അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
4: തന്നെയോ? അതേതായാലും നന്നായി.
6: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
2: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
7: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
8: ഇത് എങ്ങോട്ടാ ചേട്ടാ രാവിലെ ഇത്ര ധൃതിയിൽ?
9: പത്രം വായിച്ചോണ്ട് ഇങ്ങനെ നിന്നാ മതിയോ? നാട് മുഴുവൻ ഇപ്പോ ശുചീകരണം നടക്കുവല്ലേ, ഞാൻ അങ്ങോട്ട് പോകുക.
8: ഓ ശരിയാ, മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനിന്റെ ഭാഗമായി നടക്കുന്ന ശുചീകരണത്തിൽ പങ്കെടുക്കണമെന്ന് നമ്മുടെ വാർഡ് മെമ്പർ പറഞ്ഞിരുന്നു. 15-ാം തീയതി വരെ വിപുലമായ പരിപാടികളാണല്ലോ. കുട്ടികളുടെ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ അടുത്ത ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ശുചീകരണ പരിപാടികളാണ്.
9: അതെ, ഈ വർഷം ജനപങ്കാളിത്തത്തോടെയുള്ള വിപുലമായ പരിപാടികളാണ് കേരളത്തിൽ നടക്കുന്നത്.
10: നാടിന്റെ വൃത്തി ഉറപ്പാക്കാൻ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കൊപ്പം നമുക്ക് ഏവർക്കും അണിചേരാം. മാലിന്യമുക്ത നവകേരളം യാഥാർത്ഥ്യമാക്കാം. ശുചിത്വ മിഷൻ സന്ദേശം.
2: ബ്ലൂടൂത്ത് സ്പീക്കർ, പവർ ബാങ്ക് എന്നിവയിൽ സൂപ്പർ ഓഫറുകളുമായി മൈജി ലാഭമഴ.
3: 77% ഓഫിൽ ഹോം തിയേറ്റർ.
2: ബ്ലൂടൂത്ത് സ്പീക്കറുകൾക്ക് 53% വരെ വിലക്കുറവ്.
3: ഇയർബഡ്സ്, പവർ ബാങ്ക്, സ്മാർട്ട് വാച്ച് എന്നിങ്ങനെ എല്ലാത്തിലും സൂപ്പർ വിലക്കുറവ്.
2: മൈജി ലാഭമഴ ഇപ്പോൾ മൈജിയുടെ എല്ലാ ഷോറൂമുകളിലും.
3: TNC apply.
11: സിനിമ കാണാൻ പോകുമ്പോൾ ആദ്യം വരുന്ന പരസ്യങ്ങൾ ഒന്ന് തീർന്നെങ്കിൽ എന്നായിരിക്കും നാം ആഗ്രഹിക്കുക അല്ലേ? പുകയിലയുടെ ഉപയോഗത്തിനെതിരെ ഉള്ള മുന്നറിയിപ്പും ഒപ്പം ഉണ്ടാകുമല്ലോ. പക്ഷേ സംഗതി ഗൗരവമുള്ളതല്ലേ? നമ്മുടെ ശ്വാസകോശം സ്പോഞ്ച് പോലെ എന്ന് പറയുന്നത് വെറുതെയൊന്നുമല്ലോ. ഇവിടെ ഇതാ ഡോക്ടർ വരദ നമ്മോട് സംസാരിക്കുകയാണ്, പുകവലി ശ്വാസകോശത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ച്. മഞ്ചേരി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ശ്വാസകോശ രോഗ ചികിത്സാ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറാണ് ഡോക്ടർ വരദ.
12: ശ്വാസകോശാർബുദത്തിൽ മാത്രമല്ല, മറ്റു പല അർബുദങ്ങൾക്കും, വായിലെ ക്യാൻസർ, നാക്കിലെ ക്യാൻസർ, തൊണ്ടയിലെ അതായത് ശ്വാസനാളം, സ്വനപേടകം, അന്നനാളം, ആമാശയത്തിലെ ക്യാൻസർ, കുടലിലെ ക്യാൻസർ, അതുപോലെ കിഡ്നി, മൂത്രാശയം, അങ്ങനെ ശരീരത്തിലെ ഒരുവിധ എല്ലാ അവയവങ്ങളിലും ക്യാൻസർ വരാൻ പുകയിലയുടെ ഉപയോഗം കാരണമാണ്. പുകയിലയിൽ 140 പരം രാസപദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതിൽ തന്നെ 40 പദാർത്ഥങ്ങൾ ക്യാൻസറിന് കാരണമാണ്. ടുബാക്കോ സ്പെസിഫിക് നൈട്രോസമൈൻസ് എന്നുള്ള ഗ്രൂപ്പിൽപ്പെടുന്ന രാസവസ്തുക്കൾ ജനിതകപരമായി DNA മാറ്റങ്ങൾ വരുത്തിയാണ് ക്യാൻസറിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നത്. ഇതിനു പുറമെ മറ്റ് പല അരോമാറ്റിക് ഹൈഡ്രോ കാർബണുകൾ, അരോമാറ്റിക് അമൈനുകൾ, ബെൻസീൻ, വിനൈൽ ക്ലോറൈഡ്, ആർസനിക്, ക്രോമിയം തുടങ്ങിയ പദാർത്ഥങ്ങളെല്ലാം ക്യാൻസറിന് കാരണമാണ്. ഫിൽറ്ററുകളുള്ള സിഗരറ്റ് ഉപയോഗിക്കുന്നത് ഫിൽറ്ററുകൾ ഇല്ലാത്ത സിഗരറ്റിനേക്കാളും ബീഡിയേക്കാളും താരതമ്യേന ക്യാൻസർ റിസ്ക് കുറവാണെന്നാണ് പറയുന്നത്. സിഗരറ്റ് അഥവാ ബീഡിയുടെ എണ്ണം കൂടുന്നതിനനുസരിച്ചും അത് ഉപയോഗിക്കുന്ന കാലയളവ് കൂടുന്നതിനനുസരിച്ചും അർബുദ സാധ്യതയും കൂടുതലാണ്. എന്തൊക്കെ തരത്തിലാണ് ശ്വാസകോശാർബുദമുള്ളത്? പ്രധാനമായും ലങ് ക്യാൻസറിനെ നോൺ സ്മോൾ സെൽ ലങ് ക്യാൻസർ, സ്മോൾ സെൽ ലങ് ക്യാൻസർ എന്നിങ്ങനെ രണ്ടായി തരംതിരിക്കാം. ഇതിൽ സ്മോൾ സെൽ ലങ് ക്യാൻസർ എന്നത് ശ്വാസകോശാർബുദങ്ങളിൽ വച്ച് ഏറ്റവും ഭീകരമായതും ഏറ്റവും പെട്ടെന്ന് വ്യാപിക്കുന്നതും തന്മൂലം ഏറ്റവും മരണസാധ്യതയുള്ളതുമാണ്. നമ്മൾ കണ്ടുപിടിക്കുന്ന നിമിഷം തന്നെ, ആ സമയത്ത് തന്നെ മറ്റു പല അവയവങ്ങളിലേക്കും ഇത് വ്യാപിച്ചിട്ടുണ്ടായിരിക്കാൻ സാധ്യത കൂടുതലെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇനി നോൺ സ്മോൾ സെൽ ലങ് ക്യാൻസർ, അതിൽ പല വിധമുണ്ട്. പ്രധാനമായും അഡിനോ കാർസിനോമ, സ്ക്വാമസ് സെൽ കാർസിനോമ, ലാർജ് സെൽ കാർസിനോമ എന്നിങ്ങനെ തരംതിരിക്കാം. ഇതിൽ ഏറ്റവും അധികമായി കാണുന്ന ശ്വാസകോശാർബുദം അഡിനോ കാർസിനോമയാണ്. പുക വലിക്കാത്തവരിൽ കൂടുതലായി കാണും.

എന്നതും സ്ത്രീകളിൽ കൂടുതലായി കാണുന്നതും ഈ അഡിനോ കാർസിനോമയാണ്. താരതമ്യേനെ ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒന്നുമാണ് ഈ തരത്തിലുള്ളത്. ഇനി രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ശ്വാസകോശാർബുദത്തിന്റെ രോഗലക്ഷണങ്ങൾ? ഒന്നാമതായി ഏറ്റവും സാധാരണയായി കാണുന്നതും ഏറ്റവും ആദ്യമായി കാണുന്നതും ഏറ്റവും അവഗണിക്കപ്പെടുന്നതുമായ ഒരു ലക്ഷണമാണ് ചുമ. വിട്ടുമാറാത്ത ചുമയോ അല്ലെങ്കിൽ സാധാരണയായി ചുമയുള്ള ഒരു വ്യക്തിക്ക് സാധാരണയിൽ കവിഞ്ഞ് അതിൽ എന്തെങ്കിലും മാറ്റം വരുമ്പോഴോ നമ്മൾ വൈദ്യസഹായം തേടേണ്ടതാണ്. അതുപോലെ ചുമയ്ക്കുമ്പോൾ അതിൽ രക്തത്തിന്റെ അംശം കാണുന്നത് മുൻകരുതൽ എടുക്കണമെന്നതിനുള്ളൊരു സൂചനയാണ്, അഥവാ എന്തോ അപകടം പതിയിരിക്കുന്നു എന്നതിന്റെ സൂചനയാണ്. ഈ ചുമയ്ക്കുമ്പോൾ രക്തം വരുന്നത് അർബുദത്തിൽ മാത്രമല്ല, ട്യൂബർക്കുലോസിസ്, മറ്റു പല ശ്വാസകോശ രോഗങ്ങൾ, ബ്രോങ്കിക്ടേസിസ്, അതുപോലെ ഫൈബ്രോസിസ്, പിന്നെ വൈറൽ ഇൻഫെക്ഷൻ വഴിയോ മറ്റോ ഉണ്ടാകും. നിരന്തരമായ ചുമ മൂലം തൊണ്ടയിൽ മുറിവ് വരുന്നത് കൊണ്ടൊക്കെ വരാം. പക്ഷേ ഒരിക്കലെങ്കിലും ചുമയ്ക്കുമ്പോൾ രക്തം കണ്ടാൽ എന്തായാലും ഒരു ശ്വാസകോശ രോഗവിദഗ്ധനെ കണ്ട് ചികിത്സ തേടേണ്ടതാണ്.

0: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ഇന്നത്തെ ഗാനം
0: എന്നും രാവിലെ 7:35
1: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ
0: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
1: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
0: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
2: ഈ മഴക്കാലത്ത് മൾട്ടി ഷോറൂമുകളിൽ ഓഫറുകളുടെ പേരുമഴയുമായി ലാഭമഴ പെയ്യുന്നു.
3: ഗാലക്സി S25, ഓപ്പോ, റെഡ്മി, റെഡ്മി നോട്ട്, വിവോ X300 സീരീസ് സ്മാർട്ട്ഫോണുകൾ, മൾട്ടിയുടെ സ്പെഷ്യൽ പ്രൈസ് EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, UPI ക്യാഷ് ബാക്ക് ഓഫറുകൾ.
2: ഐപാഡ് കില്ലർ പ്രൈസിൽ ലഭിക്കുമ്പോൾ ഈ മഴക്കാലത്ത് നിങ്ങളുടെ ഫോണിന് വെള്ളത്തിൽ നിന്ന് പൂർണ്ണ സംരക്ഷണവുമായി മൾട്ടി പ്രൊട്ടക്ഷൻ പ്ലാനും.
3: ടിസി അപ്ലൈ.
4: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം
5: എന്നും രാവിലെ 7:00.
4: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
5: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
6: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
0: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510733334.
7: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
0: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
2: ലാഭമഴക്കല്ലേ, മികച്ച വിലയ്ക്ക് പുറമെ പഴയ ലാപ്ടോപ്പിന് 10,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്.
3: പ്രമുഖ ബ്രാൻഡുകളുടെ അഡ്വാൻസ് ലാപ്ടോപ്പുകൾ ഇപ്പോൾ സ്പെഷ്യൽ വിലക്കുറവിലും.
2: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
8: നല്ല മഴ പെയ്തു തുടങ്ങുന്നതിന് മുമ്പേ തന്നെ വിത്തുകൾ പാകുന്നതും തൈകൾ നടുന്നതും ആയിരിക്കും നന്നാകുക, അല്ലേ? നടീലിനായി വിത്തുകളും തൈകളും ശേഖരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്നോ. ചെറുവണ്ണൂർ നല്ലളം കൃഷിഭവനിലെ അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് PR രമ്യ ഇതാ നമുക്ക് പറഞ്ഞു തരുന്നു.
9: നടാനായി വിത്തുകളും തൈകളും കണ്ടെത്തുമ്പോൾ രോഗപ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കൃഷിഭവനുകൾ, ഫാമുകൾ, യൂണിവേഴ്സിറ്റി വിത്തുൽപാദന കേന്ദ്രങ്ങൾ, അംഗീകൃത വളക്കടകൾ എന്നിവിടങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വിത്തുകൾ വാങ്ങാവുന്നതാണ്. വിത്തുകളാണ് നമ്മൾ നടാനായി എടുക്കുന്നത് എങ്കിൽ 6 മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്ത ശേഷം സ്യൂഡോമോണാസ് ലായനിയിൽ മുക്കി നടുക. സ്യൂഡോമോണാസ് ലായനിയിൽ മുക്കി നട്ടാൽ ചെടികൾക്ക് രോഗങ്ങൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്താണ് സ്യൂഡോമോണാസ് എന്ന് തുടർന്നു വരുന്ന ഭാഗത്ത് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാവുന്നതാണ്. ഒരു വിത്ത് നടാനുള്ള ആഴം എത്ര വേണം എന്നത് പലർക്കും സംശയം തോന്നാറുള്ള ഒരു കാര്യമാണ്. ഒരു വിത്തിന്റെ വലിപ്പം എത്രയാണോ അത്രയും ആഴം മതി അത് നടാനുള്ള കുഴിക്കും. ഇനി തൈകളാണ് നടാനായി എടുക്കുന്നത് എങ്കിൽ ട്രേകളിൽ ഉള്ള തൈകൾ തലേന്ന് രാത്രി നനച്ചു വെക്കുക. രാവിലെ വാം എന്ന പ്രകൃതിദത്ത ജീവാണുവളത്തിൽ വേരുകൾ മുക്കി നടുക. വാമിന്റെ പൂർണ്ണമായ പേര് വെസിക്കുലർ അർബസ്കുലർ മൈക്കോറൈസ എന്നാണ്. ഇങ്ങനെ വാമിൽ മുക്കി നട്ടാൽ ചെടികളുടെ വേരുപടലം നന്നായി വളരും. മാത്രമല്ല മണ്ണിൽ ലഭ്യമായ ഫോസ്ഫറസ്, നൈട്രജൻ, പൊട്ടാസ്യം തുടങ്ങിയ മൂലകങ്ങളെ ആഗിരണം ചെയ്യാനും ചെടികളെ സഹായിക്കും. വിത്തുകൾ നട്ടപോലെ തൈകൾ നടാനുള്ള ആഴം എന്ന് പറയുന്നത് ട്രേയിൽ തൈകൾ നിൽക്കുമ്പോൾ എത്ര ആഴമുണ്ടോ അത്രയും ആഴം മതി ചട്ടിയിലും. വിത്തുകൾ നട്ട ചട്ടികൾ നേരിട്ട് വെയിലടിക്കുന്ന സ്ഥലങ്ങളിൽ സ്ഥാപിക്കാവുന്നതാണ്. എന്നാൽ തൈകൾ നടുന്ന ചട്ടികൾ തണലുള്ള സ്ഥലങ്ങളിൽ 10 ദിവസം വെച്ച ശേഷം മാത്രമേ വെയിലത്തേക്കു മാറ്റി സ്ഥാപിക്കാവൂ. ഇങ്ങനെ ചെയ്യുന്നത് ചെടികൾ വെയിലേറ്റു വാടിപ്പോകാതെ മുഴുവനും സംരക്ഷിച്ചു കിട്ടുന്നതിനു വേണ്ടിയാണ്. ഈ സമയങ്ങളിൽ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ചെടികൾ നനച്ചു കൊടുക്കാൻ പ്രത്യേകം

0: ഉണ്ടാക്കുക. വളങ്ങളൊന്നും ഈ സമയത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഒരു ചട്ടിയിൽ എത്ര തൈകൾ നടാമെന്ന് നോക്കാം. പൊതുവെ ഓരോ തൈകൾ വീതമാണ് നടാറുള്ളതെങ്കിലും വെണ്ട, വഴുതന, പച്ചമുളക്, തക്കാളി എന്നിവ ഒരു ചട്ടിയിൽ രണ്ടെണ്ണവും, കുറ്റിപ്പയറാണെങ്കിൽ നാലെണ്ണവും, വള്ളിപ്പയറാണെങ്കിൽ, അതായത് മീറ്റർ പയറാണെങ്കിൽ മൂന്നെണ്ണവും നമുക്ക് നടാവുന്നതാണ്. നമ്മളിത് വീടിന്റെ ടെറസിലാണ് ചെയ്യുന്നത് എങ്കിൽ ടെറസിൽ വെള്ളം കെട്ടി നിന്ന് പ്രശ്നമുണ്ടാകാത്ത വിധത്തിൽ വേണം ചെയ്യാൻ. അതിനായി ടെറസ് ലീക്ക് പ്രൂഫ് പെയിന്റ് അടിക്കാം. ശേഷം ടെറസിൽ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് ചൂടിഷ്ടിക നിരത്തി അതിനു മുകളിലായിരിക്കണം ചട്ടി വയ്ക്കാൻ. ചട്ടികൾ തമ്മിലുള്ള അകലം 60 സെന്റിമീറ്റർ ആയിരിക്കണം. 25 ചട്ടികൾ വയ്ക്കാൻ ഏകദേശം 100 സ്ക്വയർ ഫീറ്റ് സ്ഥലം നമുക്ക് ആവശ്യമാണ്.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം, തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10.
2: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.
3: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
4: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
3: വിവരങ്ങൾക്ക് KP Patros വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: ഫോൺ 9744550424.
5: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
6: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
6: പിട്ടാപ്പള്ളി ഏജൻസീസ്.
8: ഡോക്ടർ ബേബി സന്തോഷാണ് ഇനി നമ്മോട് സംസാരിക്കുന്നത്. വിഷയം എന്തെന്നല്ലേ, ആസ്മ രോഗനിർണയവും ഹോമിയോപ്പതി ചികിത്സയും. വാഴയൂർ ഗവൺമെന്റ് ഹോമിയോപ്പതി ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസറാണ് ഡോക്ടർ ബേബി സന്തോഷ്. കൂടാതെ മലപ്പുറം ജില്ലാ ഹോമിയോപ്പതി ആശുപത്രിയിലെ ആസ്മ സ്പെഷ്യാലിസ്റ്റ് ക്ലിനിക്കിന്റെ കൺവീനറുമാണ്.
9: ആസ്മ എങ്ങനെയാണ് നിർണയിക്കുന്നത്? രോഗലക്ഷണങ്ങളുടെ വിശദമായ നിരീക്ഷണമാണ് ആദ്യപടി. 6 മാസത്തിന് താഴെയുള്ള കുട്ടികളിൽ വൈറസ് ബാധ അനുബന്ധിച്ചുണ്ടാകുന്ന ബ്രോങ്കിയോളൈറ്റിസ് പലപ്പോഴും ആസ്മയായി തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. 1 വയസ്സിന് ശേഷവും കുട്ടികളിൽ കാണുന്ന വിട്ടുമാറാത്ത നീണ്ടു നിൽക്കുന്ന ഇടയ്ക്കിടെയുള്ള ചുമ, ശ്വാസതടസ്സം എന്നിവ ആസ്മയുടെ ലക്ഷണമാകാം. മാതാപിതാക്കൾക്കോ കുടുംബാംഗങ്ങൾക്കോ പാരമ്പര്യമായി ആസ്മ അലർജി രോഗങ്ങളുണ്ടെങ്കിൽ കുട്ടികളിലെ ശ്വാസമുട്ടൽ ആസ്മയാകാൻ സാധ്യതയേറെയാണ്. അതുകൊണ്ടുതന്നെ രോഗനിർണയത്തിന് വിശദമായ ഹിസ്റ്ററി ചോദിച്ചറിയേണ്ടത് ആവശ്യമാണ്. തുടർന്ന് ശ്രദ്ധാപൂർവമായ ക്ലിനിക്കൽ പരിശോധന കൂടി ചെയ്താൽ ആസ്മ രോഗം നിർണയിക്കാൻ സാധിക്കും. മറ്റ് വിശദമായ ലാബ് ടെസ്റ്റുകൾ, കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, ആബ്സല്യൂട്ട് ഈസിനോഫിൽ കൗണ്ട്, ഇമ്മ്യൂണോഗ്ലോബിലിൻ IgE ടെസ്റ്റ് എന്നിവ രോഗനിർണയത്തിന് സഹായകമാണ്. എല്ലാത്തരം ശ്വാസതടസ്സവും ആസ്മയായിക്കൊള്ളണമെന്നില്ല. അതിനാൽ X-ray, CT സ്കാൻ, MRI സ്കാൻ എന്നീ ടെസ്റ്റുകൾ മറ്റ് രോഗങ്ങളുടെ സാന്നിധ്യം തിരിച്ചറിയുന്നതിന് ആവശ്യമാണ്. കൂടാതെ പൾമോണറി ഫംഗ്ഷൻ ടെസ്റ്റ് PFT, സ്പൈറോമെട്രി, ഓക്സിമെട്രി എന്നീ സ്പെഷ്യൽ ടെസ്റ്റുകൾ ആസ്മ രോഗം സ്ഥിരീകരിക്കുവാൻ സഹായകമാകും. ശാസ്ത്രീയമായി നിർണയിക്കപ്പെട്ട ഹോമിയോപ്പതി മരുന്നുകൾ നിശ്ചിത കാലയളവിലും കൃത്യമായ അളവിലും ആവർത്തനത്തിലും സിമിലിയ തത്വത്തിന്റെ അടിസ്ഥാനത്തിലും നൽകുകയും ശരിയായ ഭക്ഷണം, വ്യായാമം, വിശ്രമം, ശാരീരിക മാനസിക സന്തുലനം എന്നിവ പ്രാപ്തമാക്കുകയും ചെയ്താൽ വർദ്ധിച്ചു വരുന്ന ആസ്മ രോഗത്തിൽ നിന്ന് നമ്മുടെ കുട്ടികളെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഹോമിയോപ്പതി ചികിത്സയുടെ പ്രയോജനം പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം വീണ്ടെടുക്കുവാൻ നമുക്കേവർക്കും കൂട്ടമായി പരിശ്രമിക്കാം. മഞ്ചേരി പയ്യനാട് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയിലും എല്ലാ ബുധനാഴ്ചകളിലും ആസ്മ ക്ലിനിക് പ്രവർത്തിക്കുന്നുണ്ട്.
10: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം, എന്നും രാവിലെ 7:40.
11: സ്പോർട്സ് മെഡിസിൻ ആൻഡ് അസ്ഥിരോഗ വിഭാഗത്തിൽ മുട്ടുമാറ്റിവെക്കൽ, ലിഗ്മെന്റ് സർജറികൾ, സ്പോർട്സ് ഇഞ്ചുറികൾക്കുള്ള ചികിത്സ എന്നിവ മിതമായ നിരക്കിൽ.
12: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.

0: ചിത്രീകരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.telehyphenlaw.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
2: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10 സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
3: ഒരു പിടി നല്ല വാക്കുകളുമായത് നമ്മോടൊപ്പം എഫ് വയലറ്റ്.
4: സമയമോ? ഓ, അതൊരു പ്രശ്നമല്ല. അത്ര വിരളമല്ലാതെ നാം കേൾക്കുന്ന ഒരു കാര്യമാണിത്. സമയത്തിന് ഒരു വിലയും ഇല്ലാത്ത മാതിരി നിസ്സാരവൽക്കരിച്ചുള്ള ഈ ഭാഷണം കേൾക്കുമ്പോൾ സമയത്തിന്റെ വില അറിയുന്നവരുടെ ചങ്കൊന്ന് പിടയ്ക്കും. എല്ലാത്തിനും ഒരു സമയമുണ്ടടാ ദാസ എന്ന് കേരള മക്കൾ വളരെ ലാഘവത്തോടെ പറയുമ്പോൾ അതിലൊളിഞ്ഞിരിക്കുന്ന സമയദാരിദ്ര്യം നാം മറന്നുകൂടാ. സിനിമയും സന്ദർഭവുമൊന്നും പരിചയമില്ലെങ്കിലും ഈ സംഭാഷണ ശകലം ആ ഒരു സമയത്തെയാണ് ദ്യോതിപ്പിക്കുന്നത്. സമയത്തിന്റെ വേവലാതി പലർക്കും പല രീതിയിലാണ്. കൃഷിക്കാരാണ് സമയത്തിന്റെ വില അറിയുന്നവർ. ആരും നെറ്റി ചുളിക്കുകയല്ല, കണ്ണുകൾ വികസിക്കുകയാണ് വേണ്ടത്. അവരുടെ സമയം അല്പം തെറ്റിയാൽ നമ്മുടെ അകത്തളങ്ങളിൽ പലതും ഇല്ലാതെ വരും. കൃഷിയുടെ സമയകൃത്യത ആദ്യന്തം നിലനിർത്തിയാലേ പ്രതീക്ഷിക്കുന്ന വിളവും വിലയും ലഭിക്കുകയുള്ളൂ. വിത്തിടൽ മുതൽ വിളവെടുപ്പ് വരെ സമയനിഷ്ഠ പാലിച്ചില്ലെങ്കിൽ ഏത് വിളയായാലും നഷ്ടം തന്നെ. ഹായ്, വാഴയെല്ലാം കുലച്ചു, നല്ല കായ്ഫലമുണ്ട്, സമാധാനം. ഉടമസ്ഥൻ വീട്ടിലെത്തി സമാധാനത്തിലിരുന്നാൽ ജന്തുശല്യം കൊണ്ട് കുലകൾ മാർക്കറ്റിലെത്തിക്കാൻ പറ്റാതാകും. അതുവരെയുള്ള അധ്വാനം നഷ്ടമായത് അവസാന സമയവും കൃത്യമായി ഉപയോഗിച്ചില്ല എന്നതുകൊണ്ടാണ്. പി ടി ഉഷയുടെ മെഡൽ താഴെപ്പോയ സമയദോഷം നമുക്കെല്ലാം അറിയാം. അത് അവിചാരിതമായിരുന്നപ്പോൾ വിചാരിതമായി നാം നഷ്ടപ്പെടുത്തുന്ന സമയം, അതിൻ്റെ വില നാം അറിയണം. ഒക്കെ നാളെ പിന്നെ വൈകിട്ട് ഇങ്ങനെ പറയുന്നവർ ഒരിക്കലും ആ കാര്യം ഭംഗിയായി നിർവഹിക്കുന്നേയില്ല. അവർ അത്തരക്കാരാകില്ല. ഉച്ചയ്ക്ക് 12 മണിക്ക് ഒരു ബെഡ് വെയിലത്തിടാൻ വച്ചിട്ട് രാത്രി 12 മണിക്ക് അത് കൊണ്ടിടാൻ പറ്റുമോ? പിന്നേക്ക് വയ്ക്കുന്ന പരിപാടികളൊക്കെ അങ്ങനെ തന്നെയാണ്. സമയത്ത് ചെയ്യാത്തത് അവഹേളനം വിളിച്ചു വരുത്തും. അസമയത്ത് ചെയ്യുന്നത് ചെയ്യാതിരിക്കുന്നതിന് സമം. സമയനഷ്ടം, പണനഷ്ടം, മാനഹാനി എന്നിവ അതിൻ്റെ ഉപോൽപ്പന്നങ്ങളായി കൂടെ വരും. പി എസ് സി അപേക്ഷ കൃത്യസമയം കഴിഞ്ഞെന്ന് പറഞ്ഞ് തള്ളിയ കഥ നമുക്കൊക്കെ അറിയാം. യാത്ര പോകേണ്ട വാഹനങ്ങളുടെ സമയം കൃത്യമായി അറിയുന്നയാൾ ആ സമയത്ത് എത്തിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് പലതിലും വ്യാവൃതനായി കഴിഞ്ഞ് ഓടിയെത്തുമ്പോൾ സ്റ്റേഷൻ വിടുന്ന വാഹനത്തെ നോക്കി നെടുയർപ്പിട്ടു നിൽക്കുന്ന കഥകളും സുലഭം. ആ വാഹനം നമുക്കപ്പോൾ അത്യാവശ്യമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അല്പം നേരത്തെ എത്തി കാത്തുനിന്നില്ല? വാഹനം കാത്തു കാത്തു നിൽക്കുമ്പോൾ അത് നമ്മെ നോക്കി മന്ദഹസിച്ചുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് ഓടിയെത്തുമ്പോൾ നമ്മുടെ മനസ്സ് ആനന്ദതുന്തലമാകുന്നത് എത്രയേറെ സുന്ദരമായൊരു അനുഭവമാണ്. ആ സമയം നഷ്ടമല്ല, ആലോചനാമൃതമാണ്, മനസ്സിനെ സ്വച്ഛമാക്കി വയ്ക്കാൻ പറ്റിയ സമയം. യോഗങ്ങൾക്ക് പോകുന്നവർ വാച്ചിൽ ഇടയ്ക്കിടെ നോക്കുന്നത് കാണാം. 4 മണിയെന്നല്ലേ പറഞ്ഞത്? 6 ആയല്ലോ. വന്നവർ മെല്ലെ മെല്ലെ സ്ഥലം കാലിയാക്കുന്നു. ആർത്തലച്ച് പരിവാരങ്ങൾ നേതാവിനെ ഹാജരാക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വിലയറിയുന്ന കസേരകൾ നിശബ്ദം അത് കേട്ടിരിക്കും. സ്ഥാനത്തും അസ്ഥാനത്തും ചിലപ്പോൾ നേതാവ് രോഷാകുലനാവും. ആർക്ക് ജയതം? അങ്ങനെ ആർക്കു വേണ്ടിയും കഥയില്ലാതെ നഷ്ടപ്പെടുത്തേണ്ടതല്ല സമയം. നേതാവും ഇതൊക്കെ അറിയണം. സമയം കടം വാങ്ങാനും കൊടുക്കാനും പറ്റാത്തതാണ് എന്ന കാര്യം.

ചില നേരങ്ങളിൽ ചിലരുടെ വാക്കുകൾ നമ്മുടെ മനസ്സിന് എത്ര ആശ്വാസവും പ്രതീക്ഷയുമാണ് നൽകുക അല്ലേ? പുത്തൻ പ്രതീക്ഷകളുമായി ശാന്തമായ മനസ്സോടെ നമുക്ക് ജീവിതം മുന്നോട്ട് നയിക്കാം. പന്തുമായി നമ്മുടെ കളിക്കാർ മുന്നേറുന്നത് പോലെ ഇടയ്ക്കെല്ലാം ചില ബാക്ക് പാസുകളും വേണ്ടി വന്നേക്കാം, ജീവിതമല്ലേ? നാല് മണിപ്പൂക്കളിൽ ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ

0: FM പ്രധാന വാർത്തകൾ.
1: ഇന്ത്യയുടെ നവീകരണ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ പ്രദർശിപ്പിക്കുന്ന ഭാരത് ഇന്നോവേറ്റ്സ് പരിപാടി ഫ്രാൻസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയും ഉദ്ഘാടനം ചെയ്തു. ഷിഗെല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഇതുവരെ സ്ഥിരീകരിച്ചത് 135 ഷിഗെല്ല കേസുകൾ, 3 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ പതാക ഘടിപ്പിച്ച വിരാട് 1 പായ്ക്കപ്പലിന് ഒമാൻ തീരത്ത് എൻജിൻ തകരാർ സംഭവിച്ചതായി ഇന്ത്യൻ എംബസി. ഏകദേശം 14 ഇന്ത്യക്കാരാണ് കപ്പലിലുള്ളത്. ഇതുവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയെന്നും എംബസി. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി ആയുഷ് മന്ത്രാലയം ആഗോള ഓൺലൈൻ യോഗ പരിപാടി സംഘടിപ്പിച്ചു. 130-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുത്തു. മുതിർന്ന പൌരന്മാരുടെ സംരക്ഷണ ദിനാചരണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം മെയിന്റനൻസ് ട്രിബ്യൂണലിൽ പ്രത്യേക അദാലത്ത് സംഘടിപ്പിച്ചു. മുതിർന്ന പൌരന്മാരുടെ സംരക്ഷണവും ക്ഷേമവുമായി ബന്ധപ്പെട്ട 70-ലധികം കേസുകൾ പരിഗണിച്ചു. കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ ആകാശവാണി FM റേഡിയോയിലൂടെ പ്രക്ഷേപണം ആരംഭിക്കുന്ന ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പരിപാടിയുടെ ഉദ്ഘാടനം നാളെ കൃഷിമന്ത്രി ടി സിദ്ദിഖ് നിർവഹിക്കും. വനിതാ T20 ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ഇംഗ്ലണ്ടിലെ എഡ്ജ് ബാസ്റ്റണിൽ ഇന്ത്യൻ സമയം രാത്രി 7 മത്സരം. ലോകകപ്പ് ഫുട്ബോളിൽ ജർമ്മനി ഇന്ന് ക്യൂറസോവയെ നേരിടും. രാത്രി 10:30 മത്സരം. പുലർച്ചെ 1:30 നെതർലൻഡ്സ് ജപ്പാനെയും 4:30 ഐവറി കോസ്റ്റ് ഇക്വഡോറിനെയും നേരിടും.
0: FM പ്രധാന വാർത്തകൾ.
1: ട്രെയിൻ സമയം. തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16346 തിരുവനന്തപുരം ലോകമാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ് എത്തിച്ചേരുന്നത് 5:13. 16608 കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് 4 വൈകി 5:23. 2:09:09 തിരുവനന്തപുരം പോർബന്തർ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് എത്തിച്ചേരുന്നത് 5:34. അങ്ങാടിപുരം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5:06:08 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06 എത്തിച്ചേരും. 5:06:11 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ എത്തിച്ചേരുന്നത് 6:34.
0: ട്രെയിൻ സമയം.

ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിൻ്റെ ഹൃദയ താളം. സമയം 4 മണി കഴിഞ്ഞ് 59 മിനിറ്റും 20 സെക്കൻഡും. ഇനി 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ കേൾക്കാം. ഇതിൽ 6:10 ജില്ലാ വൃത്താന്തം തിരുവനന്തപുരം, 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ബിർമിംഗ്ഹാമിലെ എഡ്ജ് ബാസ്റ്റണിൽ നടക്കുന്ന മത്സരത്തിന്റെ ദൃക്സാക്ഷി വിവരണം.

മൊഴി ഉറവകൾ ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നുള്ള പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി മൊഴി ഉറവകൾ.

പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും മൊഴി ഉറവകളിലേക്ക് സ്വാഗതം. ഇന്ന് മൊഴി ഉറവകളിൽ ബഹുഭാഷാ പണ്ഡിതനും നിരൂപകനും ഗവേഷകനുമായിരുന്ന ഐ സി ചാക്കോയുടെ ശബ്ദം കേൾക്കാം. ഐ സി ചാക്കോ, ജനനം 1875 December 25. കുട്ടനാട് പുളിങ്കുന്ന് പുന്നക്കത്തശ്ശേരി കുടുംബത്തിൽ ജനിച്ച ഐ സി ചാക്കോയുടെ പ്രാരംഭ വിദ്യാഭ്യാസം സംസ്കൃതത്തിലായിരുന്നു. തുടർന്ന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ബിരുദം നേടി 1901 സ്കോളർഷിപ്പോടെ ഉപരിപഠനത്തിന് ഇംഗ്ലണ്ടിൽ പോയി. ലണ്ടൻ സർവകലാശാലയിൽ നിന്ന് ഫിസിക്സിലും മൈനിംഗ് എഞ്ചിനീയറിംഗിലും ബിരുദങ്ങൾ നേടി. തിരുവിതാംകൂർ സർക്കാർ സർവീസിൽ ഭൂഗർഭശാസ്ത്ര വകുപ്പിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ചു. ഇംഗ്ലീഷ്, മലയാളം, സംസ്കൃതം, ഗ്രീക്ക്, ലാറ്റിൻ, സുറിയാനി, ഫ്രഞ്ച്, ജർമ്മൻ, തമിഴ് എന്നീ ഭാഷകൾ അറിയാമായിരുന്ന ഐ സി ചാക്കോ ശാസ്ത്രവിഷയങ്ങൾ മലയാളത്തിൽ പ്രതിപാദിക്കുന്നതിനായി സാങ്കേതിക പദങ്ങൾ നിർമ്മിച്ചു. അതിനായി 1932 എഴുതിയ സാങ്കേതിക സംജ്ഞകൾ എന്ന ലേഖന പരമ്പര ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. പാണിനി സൂത്രങ്ങളുടെ സമഗ്ര വ്യാഖ്യാനമായ പാണിനീയ പ്രദ്യോതം എന്ന കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. ക്രിസ്തു സഹസ്രനാമം, കൃഷി വിഷയങ്ങൾ, ജീവിത സ്മരണകൾ തുടങ്ങിയവ പ്രധാന കൃതികൾ. 1966 May 27 ഐ സി ചാക്കോ അന്തരിച്ചു.

0: അങ്ങ് വിദ്യാഭ്യാസം ചെയ്ത് എവിടെയാണ്?
1: തുടങ്ങിയത് എന്റെ വീട്ടിൽ വെച്ച്. എന്റെ ഫാദറാണ് എന്നെ നിലത്തെടുത്ത് പഠിപ്പിച്ചത്.
0: അന്നിവിടെ മലയാളം പള്ളിക്കൂടം ഉണ്ടായിരുന്നു?
1: മലയാളം പള്ളിക്കൂടം ഉണ്ടായിരുന്നു, പക്ഷേ ഞാനും വാദ്യാരുമായിട്ട് അത്ര ആശാനുമായിട്ട് അത്ര ചേരാത്തത് കൊണ്ട് ഞാൻ പള്ളിക്കൂടത്തിൽ പോവുകയല്ലെന്ന് നിർബന്ധിച്ചു. അതുകൊണ്ട് വീട്ടിലിരുത്തി പഠിപ്പിക്കുകയായിരുന്നു.
0: സംസ്കൃതമാണോ മലയാളമാണോ പഠിപ്പിച്ചത്?
1: നിലത്തെടുത്ത് മലയാളത്തിൽ തന്നെ. അത് കഴിഞ്ഞതിന്റെ ശേഷം ഒന്നാം പാഠപുസ്തകത്തിന് പകരം അത് അന്നില്ല, അങ്ങനെയൊന്നും. പിന്നെ സിദ്ധരൂപമാണ് പഠിച്ചത്, കൂട്ടി വായനയ്ക്കുള്ള സിദ്ധരൂപം. അത് കഴിഞ്ഞ് അമരകോശം പഠിച്ചു, പിന്നെ ശ്രീരാമാനന്ദം പഠിച്ചു, പിന്നെ രഘുവംശം പഠിച്ചു, പിന്നെ മാഘം പഠിച്ചു, നൈഷധം കുറെ നോക്കി. ഇങ്ങനെയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ, കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു പ്രൈവറ്റായിട്ടൊരു ഇംഗ്ലീഷ് സ്കൂള് തുടങ്ങി, അവിടെ ചെന്ന് ചേർന്നു. ഇവിടെയുള്ള അത്
0: പുളിങ്ങുന്നില്ല,
1: അവിടെ ചെന്ന് ചേർന്നു. അവിടെയാണ് ഇംഗ്ലീഷ് പഠനം തുടങ്ങിയത്. അത് ഒന്നോ ഒന്നരയോ വർഷത്തേക്കേ ആ സ്കൂൾ നിലനിന്നുള്ളൂ. ഇപ്പം വാദ്യാര് പോയി, പിന്നെ ആലപ്പുഴ ചെന്ന് ചേർന്നു. അവിടെ ചേർന്ന് മൂന്നാം ക്ലാസ്സിലാണ് അന്നത്തെ ട്യൂഷൻ അടിച്ചത്. എന്നിട്ട് അവിടെ പഠിച്ചു, മെട്രിക്കുലേഷൻ പാസ്സായി.
0: പിന്നീട് കോളേജിൽ പഠിച്ചത് എവിടെയാണ്?
1: പിന്നീട് അത് കഴിഞ്ഞിട്ട് സി എം എസിലാണ് കോളേജിൽ എഫ് എക്ക് പഠിക്കാൻ നടന്നു തുടങ്ങിയത്.
0: തിരുവനന്തപുരത്ത് അന്ന് പിന്നെ കോളേജിൽ ചേർന്നപ്പോൾ അതിന്റെ പ്രിൻസിപ്പൽ ആരായിരുന്നു?
1: ഡോക്ടർ മിച്ചൽ ആയിരുന്നു പ്രിൻസിപ്പൽ. വേറെയുള്ള രാമകുറുപ്പ്,
0: മനുഷ്യരാമകുറുപ്പ്
1: രാമകുറുപ്പ്
0: മലയാളം പ്രൊഫസറായിരുന്നു.
1: അപ്പൊ ഞാൻ ആദ്യം ചെന്നപ്പോൾ എഫ് എക്ക് മലയാളമായിരുന്നു എടുത്തത്. അതായത് ഇവിടെ കോട്ടയത്ത് സംസ്കൃതമില്ലായിരുന്നു, ആയതുകൊണ്ട് ആ ഒരു ടേം കഴിഞ്ഞ അവിടെ ചെന്ന്. അപ്പൊ പിന്നെ അവിടെ സംസ്കൃതത്തിൽ ചേരാൻ ടേം തെറ്റിപ്പോയി, അതുകൊണ്ട് മലയാളം തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത്. അപ്പോൾ രാമകുറുപ്പിന്റെ ശിഷ്യനായിരുന്നു. പിന്നെ ഇംഗ്ലീഷ് പ്രൊഫസർമാരെ മിസ്റ്റർ ബോയിൽ, പിന്നെ ബിഷപ്പ്.
0: സംസ്കൃതത്തിന്റെ പ്രൊഫസർ ആരായിരുന്നു?
1: സംസ്കൃതത്തിൽ അന്ന് ഞാൻ ചേരുമ്പോൾ വൈദ്യനാഥയ്യർ എന്നും പറഞ്ഞ ഒരാളായിരുന്നു. ഞാൻ ബി എക്ക് പഠിക്കുമ്പോഴോ മറ്റാണ് രാജരാജവർമ്മയെ അവിടെ മലയാളം ഈസ്റ്റേൺ ലാംഗ്വേജസിന്റെ അതിനൊരു
0: തിരുമേനിയുമായിട്ട് പിന്നെ അവിടത്തേക്ക് പരിചയം ഉണ്ടായിരുന്നിരിക്കണമല്ലോ.
1: അവിടെ ആദ്യം പരിചയം ഉണ്ടായത് കോളേജിൽ വെച്ചാണ്. അദ്ദേഹം അവിടെ വന്ന്, ഞാൻ ബി എക്ക് പഠിക്കുന്ന കാലത്താണ് അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്തത്. ഒരു ദിവസം ഞാൻ, എനിക്ക് സംസ്കൃതത്തിൽ ഒരു പ്രയാസമുള്ള ശ്ലോകമുണ്ട്, അതിന്റെ അർത്ഥം പറഞ്ഞു തരണമെന്നും പറഞ്ഞ് അവിടെ ചെന്നു. വൈദ്യ

0: സിദ്ധാന്തശാസ്ത്രി ആണല്ലോ പഠിപ്പിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല എന്നും പറഞ്ഞ ആ ശ്ലോകത്തിന്റെ അർത്ഥം എന്നെ പഠിപ്പിച്ചു തന്നു. അപ്പൊ അങ്ങനെ ഞാൻ പോയതിന് ഇദ്ദേഹത്തെ എന്റെ ഗുരു എന്ന് പറയാൻ എനിക്കൊരു ഒരു എന്താണ്
1: കാരണം
0: ഉണ്ടാകണമെന്ന് കണ്ട് തന്നെയാണ് ഞാൻ പോയത്. എന്നിട്ട് അന്ന് മുതൽ ഞങ്ങൾ തമ്മിൽ വലിയ ഇഷ്ടമാണ്. പ്രത്യേകം ഇംഗ്ലണ്ടിൽ പോയി പഠിച്ചു വന്നു കഴിഞ്ഞത് പിന്നെ ഒരാഴ്ചയിൽ ഒരിക്കൽ കാണാതിരിക്കുകയല്ല ഞാൻ.
1: അപ്പോ ഈ തിരുവനന്തപുരം കോളേജിലെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ബി എ ഡിഗ്രി എടുത്തതിന് ശേഷം സർക്കാർ സർവീസിലേക്ക് പ്രവേശിക്കുകയാണ് ഉണ്ടായത്?
0: ലിയോ 13 സ്കൂളിൽ ഹെഡ് മാസ്റ്റർ ആയിട്ട് പോവുകയാണ്.
1: ആലപ്പുഴയില്?
0: ആലപ്പുഴ. അന്നവിടെ ഹൈസ്കൂൾ ആയിട്ടില്ല.
1: ഇല്ല. എത്ര കൊല്ലമായിട്ടിരുന്നു
0: അവിടെ? ഒന്നര കൊല്ലമായിരുന്നു. അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സ്കോളർഷിപ്പ് കിട്ടിയത്. ഈ മൈനിങ് എഞ്ചിനീയറിംഗിന് പഠിക്കാനായിട്ട് പോകുന്നതിന് ഒരു സ്കോളർഷിപ്പ് ഗവൺമെന്റിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് പോകുന്നു.
1: അത് ഏത് വർഷത്തിലാണെന്ന് ഓർമ്മയുണ്ടോ?
0: അത് ഓർമ്മയുണ്ട്. 1901.
1: അവിടെ എത്ര കൊല്ലം കഴിച്ചു ഇംഗ്ലണ്ടില്?
0: ഇംഗ്ലണ്ടിൽ ഞാൻ 1906 ആദ്യമായി തിരിച്ചു
1: വന്നത്.
0: അല്ലാതെയുള്ള സമയമെല്ലാം അവിടെയായിരുന്നു.
1: അന്ന് ഇവിടുന്ന് കേരളത്തിൽ നിന്നും ആരെങ്കിലും പ്രമാണികളായിട്ടുള്ള ആളുകൾ അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു?
0: ഉണ്ടായിരുന്നു. എന്റെ കൂടെ തന്നെ മാസില്ലാമണി, അത് കേരളമല്ല, സൗത്രാം മാസില്ലാമണി ഉണ്ടായിരുന്നു. പിന്നെ ഡോക്ടർ രാമൻ തമ്പി, ഡോക്ടർ കുഞ്ഞൻപിള്ള, അവരൊക്കെ രാമൻ തമ്പിയും കുഞ്ഞൻപിള്ളയും കുറെ കഴിഞ്ഞ ഞങ്ങൾ പോയി കുറെ കഴിഞ്ഞിട്ടാണ് വന്നത്. ഇവിടെ പിന്നെ ഡോക്ടർ വല്യത്താൻ, ഡോക്ടർ വല്യത്താൻ ഞാനും മാസില്ലാമണിയും കൂടെ ഒരുമിച്ച് ഒരു കപ്പലില്ല പോയത്. പിന്നെയുള്ളവരെല്ലാം പിന്നത്തെ ആണ്ടത്തെ സ്കോളർഷിപ്പുകളിൽ സ്കോളർഷിപ്പിന് വന്നതാ. മെഡിക്കൽ സ്കോളർഷിപ്പ് രാമൻ തമ്പിക്ക് മെഡിക്കൽ സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു. ഡോക്ടർ കുഞ്ഞമ്പിള്ള ഈ അഗ്രികൾച്ചറിന്റെ വന്നതാണ്. അവര് രണ്ടുപേരും എഡിൻബറോയിലായിരുന്നു. എങ്കിലും അവിടെ വന്ന് ഞങ്ങളെ ചിലപ്പോഴൊക്കെ വരും. ലണ്ടനിൽ അങ്ങനെ വരികയായിരുന്നു.
1: ശരി, ഇംഗ്ലണ്ടിൽ നിന്ന് തിരിച്ചു വന്ന ഉടൻ തന്നെ സർക്കാർ സർവീസിൽ പ്രവേശിച്ചു?
0: അതെ, അങ്ങനെയായിരുന്നു കണ്ടീഷൻ. വന്ന് ഇവിടെ റിപ്പോർട്ട് ചെയ്താൽ ഉടനെ സർക്കാർ ശമ്പളം. ആദ്യം അന്ന് എന്നെ സ്റ്റേറ്റ് ജിയോളജിസ്റ്റ് എന്ന് ആക്കി.
1: അത് കഴിഞ്ഞിട്ട് പിന്നീട്
0: പിന്നീട് 22 ആയിരിക്കണം എന്നെ ഡയറക്ടർ ഓഫ് ഇൻഡസ്ട്രീസ് ആക്കി നിയമിച്ചു. അപ്പോൾ ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് അതിനോടങ്ങ് അമാൽഗമേറ്റ് ചെയ്തു.
1: എത്ര കൊല്ലം ആ നിലയിൽ സേവനം അനുഷ്ഠിച്ചു?
0: അത് ഞാൻ റിട്ടയർ ചെയ്യുന്നത്
1: ഇൻഡസ്ട്രീസിലായിരുന്നു. അതെ. അപ്പോ അങ്ങനെ തിരുവനന്തപുരം താമസിച്ചിരുന്ന കാലത്തായിരിക്കും എ ആർ തിരുവേണിയുമായിട്ട് എന്നും ഒരുമിച്ച് വല്ല സാഹിത്യ പ്രവർത്തനങ്ങളിലും അന്ന് ഏർപ്പെട്ടിരുന്നു?
0: സാഹിത്യ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഒരു ഡിക്ഷണറി എഴുതാനായിട്ട് ഉള്ള ഒരു പദ്ധതിയൊക്കെ ഉണ്ടാക്കി. അതിൽ ഞാൻ ചേർന്നെന്ന് പറയാനല്ല, അദ്ദേഹം തന്നെയാണ് സാധാരണ ഇതൊക്കെ ചെയ്തിരുന്നത്. ഡിക്ഷണറി കുറെ എഴുതി. കുറെ കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം ഭാഗ്യക്കേടുകൊണ്ട് മരിക്കാനിടയായി. അതുകൊണ്ട് അത് ഡിക്ഷണറി ഏത് സ്ഥിതിയിലിരിക്കുന്നെന്ന് എനിക്ക്
1: അറിഞ്ഞുകൊണ്ടു.
0: നേരിട്ട് പരിചയമില്ല. ഞാൻ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അദ്ദേഹം മരിച്ചു. അല്ല, ഞാൻ ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന് കുറെ നാള് കഴിഞ്ഞാൽ മരിച്ചു.
1: അന്ന് ഈ മലയാള സാഹിത്യ രംഗത്ത് വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വ്യക്തികൾ ആരൊക്കെയായിരുന്നു?
0: കവികൾ ഉള്ളൂര് ഉണ്ടല്ലോ. ഉള്ളൂർ കോളേജിൽ വെച്ച് തന്നെ ശ്ലോകങ്ങളൊക്കെ എഴുതുക. ഞാനും ചിലപ്പോൾ എഴുതിയിട്ടുണ്ട്. വർണ്ണനയൊക്കെ എഴുതണമെന്നും പറഞ്ഞ് ചില ചോദ്യങ്ങൾ ഇടും.
1: കെ സി കേശവുള്ള,
0: കെ സി കേശവുള്ള ഇനി പരൂരാണ്. അവിടെ ഞങ്ങൾക്ക്
1: പരിചയമില്ല.
0: സീനിയറാണ്. പിന്നെ പലരുണ്ട്. അന്നാണ് ഈ മനോരമയിലും ഒക്കെ കവികളുടെ
1: അരങ്ങേറ്റം.
0: അപ്പൊ അവരെയൊക്കെ കാണാനും ഒക്കെ ഞങ്ങൾക്ക് കൊതി. അത് ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്താണ്
1: ആദ്യമായിട്ട് ഈ സാഹിത്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതെന്നാണ്.
0: സാഹിത്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ
1: പഠിക്കുന്ന
0: കാലം മുതലേ
1: ഉണ്ടായിരുന്നെങ്കിൽ പ്രസിദ്ധപ്പെടുത്തി തുടങ്ങിയ പത്രങ്ങളിലും മറ്റൊക്കെ ലേഖനം എഴുതാനൊക്കെ തുടങ്ങിയെന്നാണ്.
0: ഞാൻ ഹൈസ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ ദീപികയ്ക്ക് ന്യൂസും ഒക്കെ ആയിരിക്കുമായി. പക്ഷെ അത് എന്റെ പേരിലല്ല. ഇപ്പൊ ഞാൻ വിദ്യാർത്ഥിയാണെന്നൊക്കെ കേട്ട് അവർ പരസ്യം ചെയ്യണമെന്നുള്ള പേടിക്കാണെന്നും പേരൊക്കെ വെച്ച് അതൊന്നും വലിയ സാരമില്ല. ചില കഥകളും മറ്റേതും പരസ്യതും ഒക്കെയേ ഉള്ളൂ. ദീപികയിൽ അങ്ങനെ എഴുതുമായിരുന്നു. അത് പിന്നെ അധികമായിട്ടൊന്നും പറയാനില്ല.
1: ഈ പാണിനിയെ പ്രതിരോധം എഴുതിയ പരിതസ്ഥിതികൾ ഒന്ന് വിവരിച്ചാൽ കൊള്ളാം.
0: ഞാൻ ഇങ്ങനെ സംസ്കൃതം ഒക്കെ പഠിച്ചു. ഇംഗ്ലണ്ടിലൊക്കെ പോയി. ഇംഗ്ലണ്ടിൽ വെച്ച് ഇങ്ങനെ അധികം നോക്കാൻ ഇടയില്ലായിരുന്നു. ഇവിടെ തിരിച്ചു വന്നപ്പോൾ മുതൽ എപ്പോഴും അതിലൊരു താല്പര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഗ്രന്ഥങ്ങൾ ഞാൻ മിക്കവാറും സംസ്കൃതത്തിൽ അച്ചടിച്ചിട്ടുള്ള ഗ്രന്ഥമെല്ലാം വായിച്ചിട്ടുണ്ട്. വേദങ്ങൾ ഒഴിച്ച്. വേദങ്ങൾ ചുമ്മാ അത്യാവശ്യം വരുമ്പോൾ ഒന്ന് നോക്കുക അല്ലാതെ എനിക്കതിൽ വലിയ ഒരു കൗതുകമില്ലായിരുന്നു. പാണിനിയെ പ്രതിരോധം എഴുത് സർവീസിൽ നിന്ന് പിരിഞ്ഞ് ഇവിടെ വിശ്രമിച്ച് ഇവിടെ

0: ഇരിക്കുമ്പോൾ
1: ആണ് എഴുതിയത്.
0: അത് മലയാളത്തിൽ മലയാളത്തിലാണ് വ്യാഖ്യാനം. ഇപ്പോഴുള്ള വ്യാഖ്യാനങ്ങളൊന്നും അവർ ശരിയായിട്ട് ഓരോ പാണിനിയുടെ ഉദ്ദേശങ്ങൾ ശരിയായിട്ട് പ്രകടിപ്പിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇത് എഴുതിയത്. അത് പാണിനിക്ക് ചില ബുക്ക് വളരെ കൺവെൻഷൻസ് ഉണ്ട്. സാധാരണ വ്യാഖ്യാതാക്കളുണ്ടല്ലോ, പഴയ വ്യാഖ്യാതാക്കൾ, അവർ വളരെ ബ്രീഫായിട്ടേ പറയത്തുള്ളൂ, എന്താണെന്ന് വായിക്കുന്നവന് മനസ്സിലാകുകയില്ല. അങ്ങനെ സകലവർക്കും മനസ്സിലാകത്തക്ക വിധത്തിൽ ആ സൂത്രങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ കാണിക്കണമെന്നായിരുന്നു ഉദ്ദേശം. ഏകദേശം രാജരാജവർമ്മ ലഘുപാണിനീയം എന്നൊന്ന് എഴുതിയിട്ടുണ്ട്. ലഘുപാണിനീയം എന്നാണ് ഇതെന്നാണെന്ന് തോന്നുന്നു പേര്. അതും ഏകദേശം അതിൽ അതും വളരെ ഇൻസ്ട്രക്റ്റീവാണ്. പക്ഷേ അതിനേക്കാൾ ഞാൻ കുറെ കൂടെ വിശദമാക്കിയിട്ടുണ്ട്. അത് തന്നെ ഞാൻ ഇന്ന് ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്തു. തർജ്ജമ ചെയ്ത് തിരുമേനിയെ തന്നെ ഏൽപ്പിച്ചു, നോക്കിയിട്ട് എല്ലാം ശരിയാണോന്ന്. പിന്നെ അത് എവിടെയാണെന്ന് ഇപ്പോൾ
1: അറിഞ്ഞുകൂടാ. പഴയ നിലയിൽ നിന്നും പണ്ടത്തെ എഴുത്തുകാർക്ക് ഉണ്ടായിരുന്നത്ര പാണ്ഡിത്യം ഇപ്പോഴത്തെ പുതിയ എഴുത്തുകാർക്കില്ല എന്ന് ചിലര് പരാതിപ്പെടാം.
0: പാണ്ഡിത്യം എന്ന് പറഞ്ഞാൽ ശബ്ദശുദ്ധിയെ കുറിച്ച്, ഭാഷാശുദ്ധിയെ കുറിച്ച് മറ്റുള്ളവർക്ക് മനസ്സിലാകണമെന്നേ ഉള്ളൂ. വാസ്തവത്തിൽ അത് മതി. എങ്കിലും ഈ ശബ്ദശുദ്ധിയെ കുറിച്ചും മറ്റും ശ്രദ്ധയുള്ളവർക്കുണ്ടല്ലോ, ഇതൊക്കെ മഹാകുഴപ്പമാണ്.
2: ബഹുഭാഷാ പണ്ഡിതനും നിരൂപകനും ഗവേഷകനുമായിരുന്ന ഐ സി ചാക്കോയുമായുള്ള അഭിമുഖമാണ് ഇതുവരെ കേട്ടത്.

മൊഴിയുറവുകളിൽ ഇനി കേൾക്കാം വൃന്ദവാദ്യം. സിതാർ മാന്ത്രികൻ പണ്ഡിറ്റ് രവിശങ്കർ, പുല്ലാങ്കുഴൽ വിദ്വാൻ പന്നാലാൽ ഘോഷ്, വയലിൻ വിദ്വാൻ ലാൽഗുഡി ജി ജയരാമൻ എന്നിവർ അവതരിപ്പിച്ചത്.

0: സിതാർ മാന്ത്രികൻ പണ്ഡിറ്റ് രവിശങ്കർ, പുല്ലാങ്കുഴൽ വിദ്വാൻ പന്നാലാൽ ഘോഷ്, വയലിൻ വിദ്വാൻ ലാൽഗുടി ജി ജയരാമൻ എന്നിവർ അവതരിപ്പിച്ച വൃന്ദവാദ്യമാണ് കേട്ടത്. തിരിഞ്ഞു നോക്കുമ്പോൾ എന്ന പരമ്പരയിൽ ആദ്യകാല നാടക നടനും ഗായകനുമായിരുന്ന സെബാസ്റ്റ്യൻ കുഞ്ഞുകുഞ്ഞു ഭാഗവതർ പങ്കുവച്ച നാടക അനുഭവങ്ങൾ ഇപ്പോൾ കേൾക്കാം.
1: മലയാള നാടകവേദിയിലേക്കുള്ള എൻ്റെ കാൽവയ്പ് ഒരു യാദൃച്ഛിക സംഭവം മാത്രമായിരുന്നു. ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ഞാൻ വിവാഹത്തിനായി വധുഗ്രഹമായ അർത്തുങ്കൽ എന്ന സ്ഥലത്ത് താമസിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഒരു നാടകസഭ രൂപീകരിച്ചു. അതിൽ നായകനായി അഭിനയിക്കുവാൻ അദ്ദേഹം എന്നെ ക്ഷണിച്ചു. അന്നത്തെ സുപ്രസിദ്ധ നാടകകൃത്തും ഗാനരചയിതവുമായിരുന്ന ശ്രീ വി എസ് ആൻഡ്രൂസ് മാസ്റ്ററായിരുന്നു ഞങ്ങളുടെ ഗുരു. അദ്ദേഹം രചിച്ച ജ്ഞാനസൗന്ദരി എന്ന സംഗീത നാടകത്തിലായിരുന്നു ഞാൻ രംഗപ്രവേശനം നടത്തിയത്. അതൊരു വലിയ വിജയമായിരുന്നു. എങ്കിലും സമിതിയുടെ നടത്തിപ്പിന് ചില കുഴപ്പങ്ങളുണ്ടായതുകൊണ്ട് അത് മുന്നോട്ട് പോയില്ല. അങ്ങനെ ഞാൻ വീട്ടിൽ വൃഥാ നിൽക്കുമ്പോഴാണ് കൊച്ചി ദർബാർ ആർട്ടിസ്റ്റ് ശ്രീ പി ജെ ചെറിയാൻ ഒരു

0: നാടകസമിതി രൂപീകരിച്ചത്. അക്കാലത്തെ മലയാള നാടകവേദിയിലെ പ്രൊഫഷണൽ നടന്മാരിൽ സ്ത്രീവേഷം കെട്ടിയിരുന്ന വേലുക്കുട്ടി എന്ന ഒരു യുവാവിനെ ഞാൻ ഒരു നാടകത്തിൽ വെച്ച് പരിചയപ്പെട്ടിരുന്നതിനാൽ അദ്ദേഹത്തെ എൻ്റെ നായികയായി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മിൽട്ടൻ്റെ പാരഡൈസ് ലോസ്റ്റ് എന്ന കവിതയെ ആസ്പദിച്ച് മാസ്റ്റർ തയ്യാറാക്കിയ പറുദീസ നഷ്ടം എന്ന നാടകം ഞങ്ങൾ അവതരിപ്പിച്ചത്. ഇത് കണ്ട് പ്രേക്ഷകരുടെ മുക്തകണ്ഠമായ പ്രശംസയ്ക്ക് ഞങ്ങൾ പാത്രവന്മാരായി.
1: അടുത്ത കൊല്ലം
0: ഞാനും വേലുക്കുട്ടിയും അഞ്ചൽ കീഴൂട്ട് രാമകൃഷ്ണപിള്ള നടത്തിയ സമിതിയിൽ സേവനമനുഷ്ഠിച്ച് സർവശ്രീ ശ്രീ തേവലക്കര കുഞ്ഞമ്പിള്ള, നിലയ്ക്കാമുക്കിൽ കൊച്ചുകൃഷ്ണാശാൻ, പെരുന്നാട്ട് കൃഷ്ണൻകുട്ടി നായർ, തട്ടാമൽ നാരായണപിള്ള തുടങ്ങിയവരായിരുന്നു ഇതിലെ പ്രമുഖ നടന്മാർ. സ്ത്രീകൾ അന്ന് വേദിയിൽ പ്രവേശിച്ചിട്ടില്ലാത്ത ഒരു കാലമായിരുന്നു എന്ന് പ്രത്യേകം ഓർമ്മിക്കേണ്ടതാണ്. അടുത്ത കൊല്ലം ഞാനും വേലുക്കുട്ടിയും വീണ്ടും ചേർന്നു ഓച്ചിറ പരബ്രഹ്മോദയ സംഗീത നടന സഭ എന്ന പേരിൽ മാനേജർ ശ്രീ എസ് നാണുപിള്ളയുടെയും വേലുക്കുട്ടിയുടെയും ഉടമസ്ഥതയിൽ ഒരു സമിതി രൂപീകരിക്കപ്പെട്ടു. അക്കാലത്തെ തമിഴരുടെ പ്രശസ്ത നാടകങ്ങളായിരുന്നു അല്ലിയർജുന, സത്യവാൻ സാവിത്രി, കോവിലൻ തുടങ്ങിയ നാടകങ്ങൾ ഞങ്ങൾ മലയാളത്തിൽ അഭിനയിച്ചു. അപ്പോഴും പ്രശസ്തരായ വേലുനായർ, എസ് ടി കിട്ടപ്പ, എസ് വി സുബയ്യ ഭാഗവത്, ശ്രീമതി കെ സുന്ദരാമ്പാൾ, എം എസ് സുബ്ബലക്ഷ്മി തുടങ്ങിയ നടീനടന്മാർ തെക്കേ ഇന്ത്യയിലും വിശിഷ്യ കേരളത്തിലും വന്ന് പണം സമ്പാദിച്ചിരുന്നു. ഈ നടികളുടെ വേദിയിലേക്കുള്ള പ്രവേശനവും കർണാനന്ദകരമായ ഗാനങ്ങളും പ്രേക്ഷകരെ അത്യധികം ആകർഷിച്ചിരുന്നതിനാൽ മലയാള നാടകവേദി മന്ദീഭവിച്ചു പോയി എന്ന് പറയാതെ നിവൃത്തിയില്ല. ഈ അവസരത്തിലാണ് കവിയും നാടകകൃത്തുമായ സ്വാമി ബ്രഹ്മവർദ്ധൻ മഹാകവി കുമാരനാശാൻ്റെ കരണ എന്ന ഖണ്ഡകാവ്യത്തെ ആസ്പദിച്ച് കരണ എന്ന പേരിൽ ഒരു സംഗീത നാടകം അവതരിപ്പിച്ചത്. ആലപ്പുഴ വെച്ചായിരുന്നു ഇതിൻ്റെ അരങ്ങേറ്റം. ഒരു ഗംഭീര വിജയം തന്നെയായിരുന്നു എന്ന് പറയാം ഈ നാടകം. ഈ അതുവരെ പുരാണ നാടകങ്ങളിലെ വർണ്ണോജ്വലങ്ങളായ വേഷങ്ങളിലും ചരിത്ര നാടകങ്ങളിലെ രാജകീയ വേഷങ്ങളിലും വേദിയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന നായകനായ ഞാൻ തല മുണ്ണനം ചെയ്ത് മഞ്ഞവസ്ത്രം ചുറ്റി കയ്യിലൊരു പനവിശറിയും മറുകയിൽ മരയോട്ടിയും ധരിച്ച് ബുദ്ധം ശരണം ഗച്ഛാമി, ധർമ്മം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി എന്ന മന്ത്രങ്ങൾ ആലപിച്ച് ഉപഗുപ്തനായ ഒരു ബുദ്ധസന്യാസിയായി പ്രത്യക്ഷപ്പെട്ടപ്പോൾ അത് കാണികൾക്കൊരു അത്ഭുതം തന്നെയായിരുന്നു. മലയാള നാടകവേദിയിലേക്ക് ഒരു സ്ത്രീ കാലെടുത്ത് വെച്ചത് മുതൽ സ്ത്രീകളുടെ ഒരു പ്രവാഹം തന്നെയായിരുന്നു. അതിന് മാതൃക കാട്ടിയ യശസ്വരീരയായ ശ്രീമതി ലക്ഷ്മിയെ എത്ര തന്നെ പൂർത്തിയാലും പോരാ. ഞാനും വേലുക്കുട്ടിയുമായുള്ള ഇണക്കത്തിൽ അനാർക്കരി, അമൃതപുളിനം, മഗ്ദലന മറിയം, സുഭഗ, അജ്ഞാതപുത്രി, വിജയകുമാർ തുടങ്ങിയ നല്ല നാടകങ്ങൾ ഞങ്ങൾ കലാദേവിക്ക് കാഴ്ചവെച്ചിട്ടുണ്ട്. അതുപോലെ വൈക്കം വാസുദേവൻ നായരും പത്നി ശ്രീമതി തങ്കവും ചേർന്ന് അഭിനയിച്ച മുതുകുളത്തിൻ്റെ യാചകി എന്ന നാടകവും ശ്രീ പൊട്ടക്കനേത് വേൽപ്പിള്ളയുടെ ഉടമസ്ഥതയിൽ മുൻഷിപ്പരമുള്ള രചിച്ച സുപ്രഭ എന്ന നാടകവും പ്രേക്ഷകരുടെ പ്രശംസ പിടിച്ചുപറ്റിയ നാടകങ്ങളാണ്. നിരവധി ക്ലേശങ്ങളും കഷ്ടപ്പാടുകളും നിറഞ്ഞ ഒരു കലാജീവിതമായിരുന്നു ഞങ്ങളുടേത്. നാടകാഭിനയത്തിനിടയ്ക്ക് ഞങ്ങൾക്ക് പല തരത്തിലുള്ള അമളികളും പറ്റിയിട്ടുണ്ട്. ഒരിക്കൽ ഒരു സ്ഥലത്ത് സത്യവാൻ സാവിത്രി എന്ന നാടകം അഭിനയിച്ചപ്പോൾ രസകരമായ ഒരു സംഭവം ഉണ്ടായി. സത്യവാൻ സാവിത്രിയുമായി വനത്തിൽ വനമുറിച്ചു കൊണ്ടിരിക്കുമ്പോൾ യമധർമ്മൻ പ്രത്യക്ഷപ്പെട്ട് സത്യവാൻ്റെ ജീവനെ അപഹരിക്കുന്ന രംഗമാണ്. സത്യവാനായി അഭിനയിച്ച ഞാൻ മരിച്ചു വീഴുന്നു. രംഗം നിശബ്ദമായി. പെട്ടെന്ന് സദസ്സിൽ നിന്നൊരു ഖദറുടുപ്പും ഗാന്ധിത്വപ്പയും ധരിച്ച ഒരു മാന്യൻ എഴുന്നേറ്റ് സഭയോട് ഇങ്ങനെ പറഞ്ഞു, മാന്യരെ, 10 മൈലോളം സൈക്കിളിൽ കുന്നും മലയും ചവിട്ടിയാണ് ഞാൻ ഇന്നത്തെ നാടകം കാണാൻ ഇവിടെ എത്തിയത്. എനിക്ക് 2 ആഗ്രഹങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. 1, ഭാഗവതരുടെയും മറ്റും നാടകം കണ്ട് രസിക്കുക. 2, അദ്ദേഹം സാധാരണ സ്റ്റേജിൽ പാടാറുള്ള സ്വാതന്ത്ര്യഗാനം ഒന്ന് കേട്ട് ആസ്വദിക്കുക. ഈ രണ്ടാമത്തെ ആഗ്രഹം സാധിക്കാൻ കഴിയാത്തത് അതിയായ വ്യസനമുണ്ട്. അതിനാൽ ഭാഗവതർ എഴുന്നേറ്റ് വന്ന് ആ സ്വാതന്ത്ര്യഗാനം ഒന്ന് പാടിയതിന് ശേഷം വീണ്ടും മരിച്ചുകൊള്ളുക എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഇത് കേട്ടുകൊണ്ടിരുന്ന സദസ്സും ഈ മാന്യൻ്റെ അഭിപ്രായത്തെ മുക്തകണ്ഠം പിന്താങ്ങി. ഹസ്തതാടകങ്ങളാൽ സദസ് മുഖരിതമായി. കയ്യടികളുടെ ബഹളത്തിൽ മരിച്ചു കിടന്ന ഞാൻ മെല്ലെ എഴുന്നേറ്റ് ഗാനാലാപം നടത്തുവാൻ നിർബന്ധിതനായി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞല്ലോ. ഇങ്ങനെ എത്ര സംഭവങ്ങൾ.

ആദ്യകാല നാടക നടനും ഗായകനുമായിരുന്ന സെബാസ്റ്റ്യൻ കുഞ്ഞുകുഞ്ഞു ഭാഗവതർ പങ്കുവച്ച നാടക അനുഭവങ്ങളാണ് ഇതുവരെ കേട്ടത്. മൊഴി ഉറവകൾ അവസാനിക്കുന്നില്ല. മൊഴി ഉറവകളുടെ പിന്നണിയിൽ സംഗീത പ്രദീപ്, അശ്വതി പ്രദീപ്, ഗ്രീഷ്മ എസ്, ഗായത്രി രാകേഷ്, ഷർജിത ജെ എ, ആര്യ രാജേഷ്, സ്നേഹ രഞ്ജിത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് എൻ ജെ ജോഷിലാൽ.

മൊഴി ഉറവകളുടെ പിന്നണിയിൽ സംഗീത പ്രദീപ്, അശ്വതി പ്രദീപ്, ഗ്രീഷ്മ എസ്, ഗായത്രി രാകേഷ്, ഷർജിത ജെ എ, ആര്യ രാജേഷ്, സ്നേഹ രഞ്ജിത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് എൻ ജെ ജോഷിലാൽ.

മൊഴി ഉറവകൾ ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നുള്ള പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ നാടകപ്രവർത്തകനും സംവിധായകനുമായ മനോജ് ശിവ അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
1: ജീവിതത്തിൻ്റെ ആ വാക്വമിൽ നിന്ന് അവർക്കൊരു ഒരാളുടെ ഒരു അടുപ്പമുണ്ടാകുന്നു, അതിലവർ പെട്ടുപോകുന്നു, പിന്നെ അതിൻ്റെ വിഹുലതകളിൽ ചാരുലത ഉണ്ടാക്കിയെടുക്കുന്നതായ പ്രശ്നങ്ങളോ ഭാവനകളോ ആണ് ഈ നാടകം.
0: ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ നാളെ രാവിലെ 9:15.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് വൈകിട്ട് 6:40 മുതൽ ICC വിമൺ T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാം എഡ്ജ് ബാസ്റ്റണിൽ വച്ച് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടക്കുന്ന മത്സരത്തിന്റെ തത്സമയ വിവരണം കേൾക്കാം വൈകുന്നേരം 6:40 മുതൽ.

നാളെ രാവിലെ 11:00-2:00 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ June 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോൺ. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495565321, 9495569321. ഓർക്കുക, June 15 നാളെ രാവിലെ 11:00-2:00 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം പി ജയചന്ദ്രൻ പാടിയത് ചിത്രം ശേഷം കാഴ്ചയിൽ. ഗാനരചന കോന്നിയൂർ ഭാസ്, സംഗീതം ജോൺസൺ.

ഇനി അവൾ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കൂ. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു. ആകാശവാണി
1: സി സി ചർച്ച് കുടുംബോട് അവതരിപ്പിക്കുന്ന ഭക്തിഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. ആദ്യഗാനം വചനത്തിൻ വാതിൽ തുറക്കേണമേ.

ആകാശവാണി അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ഇന്ന് 6 മണിക്ക് പദ്ധതികൾ ജനനിമയ്ക്ക് PM ജൻധൻ യോജന. 6:10 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 മുതൽ ICC വിമൻസ് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാം എഡ് ബാസിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടക്കുന്ന മത്സരത്തിന്റെ തത്സമയ വിവരണം. നാളത്തെ പരിപാടികൾ രാവിലെ 5:55 സുഭാഷിതം ഡോക്ടർ സുധീർ കിടങ്ങൂർ അവതരിപ്പിക്കുന്നു. 6:00 ഉഷമലരി ഉള്ളൂർ എഴുതിയ കർണഭൂഷണം എന്ന കവിത ആലാപനം H. രാജേഷ്. 6:15 ഉദയഗീതം ഡോക്ടർ M. ബാലമുരളികൃഷ്ണ പാടിയത്. 6:30 പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 മുതൽ 8:00 വരെ പുലർവട്ടം. കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, കാലം സാക്ഷി.

0: ഗ്രാമകേരളം, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 7:25 വാർത്തകൾ, 8:30 നോവൽ സഞ്ചാരം. ഉറുബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 49-ാം ഭാഗം. 8:35 സ്മൃതി മധുരം. 8:45 യോഗ സൗഖ്യം. 9:00 വാർത്താ തരംഗിണി. 9:15 ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ, നാടകപ്രവർത്തകനും സംവിധായകനുമായ മനോജ് ശിവ പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 രാഗാമൃതം, ഡോക്ടർ ശ്രീദേവ് രാജഗോപാൽ പാടുന്നു. തുടർന്ന് ജയലക്ഷ്മി ശേഖറിന്റെ വീണ. 11:00 ഹലോ ആകാശവാണി, തത്സമയ ഫോണിൻ പരിപാടി. ജൂൺ 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ജീവ മരിയ ജോയ്. 12:00 ചലച്ചിത്ര ഗാനങ്ങൾ. 12:20 ലളിതഗാനങ്ങൾ സുധീർ കുമാർ പാടുന്നു. രചന രാജ് പണിക്കർ ശാസ്ത്രമംഗലം. സംഗീതം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. മോണയുടെ ആരോഗ്യം, അറിയേണ്ട കാര്യങ്ങൾ, ഡോക്ടർ കീർത്തിചന്ദ് സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1:00 ഗാനസല്ലാപം. 2:15 തുടർനാടകം. ദസ്തേവ്സ്കിയുടെ കുറ്റവും ശിക്ഷയെന്ന നോവലിന്റെ ശബ്ദരൂപം 46-ാം ഭാഗം. നാടകാവിഷ്കാരം ഡോക്ടർ എം രാജീവ് കുമാർ. 2:30 ഉമംഗ് സിഐഇടി സ്പോൺസേഡ് പരിപാടി. 3:00 കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷത്തെ നേട്ടങ്ങൾ, കേന്ദ്ര വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയുടെ ശബ്ദലേഖനം. 3:35 ഗാനോപഹാരം. 4:00 സായന്തനം. 4:30 മഴവില്ല് വിവിധ ഭാഷാ ചലച്ചിത്ര ഗാന പരിപാടി. 5:00 അക്ഷരശ്ലോകം. തിരുവനന്തപുരം കളിയിക്കാവിള എഴുത്തുപുര മലയാള ഭാഷാ സാഹിത്യവേദി അവതരിപ്പിക്കുന്നു. 5:30 ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 പുരാണ പാരായണം. കുരിപ്പുഴ സജീവ് പാരായണം ചെയ്തത്. 5:55 അറിയിപ്പുകൾ. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, ഭീമാ യോജന ഫോർ അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ്. 2:30 ലക്ഷദ്വീപ് വൃത്താന്തം. 2:30 പ്രാദേശിക വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും. കന്നുകാലികളിലെ ബ്രൂസലിയോസിസ് രോഗം, ഡോക്ടർ വിനീത ജിയുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:30 മായാമുദ്രകൾ, രവീന്ദ്രനാഥ ടാഗോർ എഴുതിയ നോവൽ ഉദ്യാനം, രചന ജേക്കബ് എബ്രഹാം. 8:00 ഹലോ ഡോക്ടർ, ദന്തരോഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ ജി ആർ മണികണ്ഠൻ മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന. 8:35 വാർത്താ ബുള്ളറ്റിന്. 9:15 വിദ്യാഭ്യാസ രേഖ. 9:30 സംഗീത കച്ചേരി. ശരണ്യ സി മംഗൾ അവതരിപ്പിക്കുന്ന വീണ കച്ചേരി കേൾക്കാം. മുതുകുളം എം എസ് ശ്രീരാഗ് മൃദംഗം. വി ഗജാനന പൈ ഗഞ്ചിറ. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 സുഭാഷിതം. 11:10 മുതൽ എഫ് എം ഗോൾഡിന്റെ പ്രക്ഷേപണം. ഇനി അറിയിപ്പ്. തിരുവനന്തപുരത്തും കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഏതാനും തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാവാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.1 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപം 24.7 ഡിഗ്രി സെൽഷ്യസ്. വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 25.4 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. പി എം ജൻധൻ യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർപിള്ള സംസാരിക്കുന്നു.
2: ഭാരത സർക്കാർ പൗരന്മാരുടെ സാമ്പത്തിക ഉൾപ്പെടുത്തലിന് പ്രത്യേക ഊന്നൽ നൽകി വരികയാണ്. കാരണം ഇത് ദാരിദ്ര്യം കുറയ്ക്കുന്നതിന് നിർണായകമാണ്. ഒരു വലിയ വിഭാഗം ആളുകൾക്ക് സാമ്പത്തിക സേവനങ്ങൾ ലഭ്യമാക്കാത്തത് നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നു. എല്ലാവർക്കും വളർച്ചയുടെയും വികസനത്തിൻ്റെയും ആനുകൂല്യങ്ങൾ അനുഭവിക്കാൻ കഴിയുന്ന തരത്തിൽ പൗരന്മാരെ സാമ്പത്തികമായി ശാക്തീകരിക്കുന്ന ഒരു പദ്ധതി അത്യന്താപേക്ഷിതമായിരുന്ന സാഹചര്യത്തിലാണ് ജൻധൻ യോജന ആരംഭിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ഉൾപ്പെടുത്തൽ സംരംഭമായി ഇന്നറിയപ്പെടുകയാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി 2014 ഓഗസ്റ്റ് 15 ചെങ്കോട്ടയിൽ നിന്ന് ഈ പദ്ധതി പ്രഖ്യാപിച്ചു. 2014

0: എന്നാൽ ഓഗസ്റ്റ് 28 രാജ്യവ്യാപകമായി പ്രധാനമന്ത്രി ജൻധൻ യോജന ആരംഭിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി ജൻധൻ യോജന ആരംഭിക്കുമ്പോൾ പ്രധാനമന്ത്രി ആ അവസരത്തെ പാവപ്പെട്ടവരുടെ ദുഷിച്ച അവസ്ഥയിൽ നിന്നുള്ള മോചനത്തിന്റെ ആരംഭമായി ആഘോഷമായി വിശേഷിപ്പിച്ചു. സുഖസ്യ മൂലം ധർമ്മധർമ്മസ്യ മൂലം അർത്ഥ അർത്ഥസ്യ മൂലം രാജ്യം എന്ന പുരാതന സംസ്കൃത ശ്ലോകത്തെ പ്രധാനമന്ത്രി ആ സാഹചര്യത്തിൽ പരാമർശിച്ചു. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ജനങ്ങളെ ഉൾപ്പെടുത്തേണ്ടത് രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് ഈ ശ്ലോകം പറയുന്നു. സർക്കാർ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നിർദ്ദിഷ്ട ലക്ഷ്യത്തിൽ എത്തിച്ചേരാനും സാമ്പത്തികമായി വിവേചനം ഇല്ലാതാക്കാനും സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ച് പ്രധാനമന്ത്രി ഏകദേശം 7.25 ലക്ഷം ബാങ്ക് ജീവനക്കാർക്ക് ഇമെയിൽ അയക്കുകയുണ്ടായി. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതി പ്രകാരം ഏതൊരു വ്യക്തിക്കും ഒരു ബാങ്ക് അക്കൗണ്ട് തുറക്കാനും അതുമായി ബന്ധപ്പെട്ട മറ്റു സേവനങ്ങൾ പ്രയോജനപ്പെടുത്താനും സാധിക്കും. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഇനി പറയുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് കൊണ്ടുവരിക, എല്ലാ കുടുംബത്തിനും ഒരു ബാങ്ക് അക്കൗണ്ട് എന്ന ലക്ഷ്യം നടപ്പിലാക്കുക, പണമിടപാടുകൾ സുഗമമാക്കുകയും സാമ്പത്തിക സേവനങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കുകയും ചെയ്യുക, പാവപ്പെട്ടവരുടെ സാമ്പത്തിക ഉന്നമനം സാധ്യമാക്കുക. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതിയുടെ പ്രധാന ആനുകൂല്യങ്ങൾ ഇനി പറയുന്നു. സൗജന്യമായി ഏത് ഇന്ത്യൻ പൗരനും ബാങ്ക് അക്കൗണ്ട് തുറക്കാം. അക്കൗണ്ട് എടുക്കുന്നവർക്ക് അപകട ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. മിനിമം ബാലൻസ് ഇല്ലാതെ തന്നെ ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിക്കാം. സർക്കാർ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ നേരിട്ട് വ്യക്തികളുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കും. കൂടാതെ വായ്പാ സൗകര്യങ്ങളും ലഭ്യമാണ്. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതി പ്രകാരം ബാങ്ക് അക്കൗണ്ട് തുറക്കാനായി അടുത്തുള്ള ബാങ്ക് ശാഖയിൽ പോയി അപേക്ഷാ ഫോം വാങ്ങി പൂരിപ്പിച്ചു നൽകുക. കൂടാതെ ആവശ്യമായ രേഖകൾ, ആധാർ കാർഡ്, തിരിച്ചറിയൽ രേഖ തുടങ്ങിയവ ഹാജരാക്കുകയും വേണം. ജൻധൻ യോജനയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ അടുത്തുള്ള ബാങ്ക് ശാഖ സന്ദർശിക്കുക, അല്ലെങ്കിൽ ഔദ്യോഗിക വെബ്സൈറ്റ് PMJDY.gov.in സന്ദർശിക്കുക. ഈ പദ്ധതിയിലൂടെ ഒരുപാട് ആളുകൾക്ക് സാമ്പത്തികമായ പല നേട്ടങ്ങളും സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് പ്രധാനമന്ത്രി ജൻധൻ യോജനയുടെ കീഴിൽ കൈവരിച്ച നേട്ടങ്ങളെ അംഗീകരിച്ചിട്ടുണ്ട്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ക്യാമ്പയിൻ്റെ ഭാഗമായി 2014 ഓഗസ്റ്റ് 23 മുതൽ 29 വരെ ഒരാഴ്ച കൊണ്ട് 18,96,130 ബാങ്ക് അക്കൗണ്ടുകൾ തുറന്നതിന് ഭാരത സർക്കാരിന്റെ ധനകാര്യ സേവന വകുപ്പിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിന്റെ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ട്. മുൻ കേന്ദ്ര ധനമന്ത്രി ശ്രീ അരുൺ ജെയ്റ്റ്ലി പറഞ്ഞിട്ടുള്ളതുപോലെ പ്രധാനമന്ത്രി ജൻധൻ യോജന നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ ഗതി മാറ്റിയിരിക്കുന്നു. സർക്കാർ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ നേരിട്ട് വ്യക്തികളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നു. സബ്സിഡികളിലെ ചോർച്ചകൾ ഒഴിവാകുന്നു. അതുവഴി പൊതു ഖജനാവിന് ലാഭമുണ്ടാകുന്നു.
1: PM ജൻധൻ യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർപിള്ള സംസാരിക്കുകയായിരുന്നു. ഇതുവരെ പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
2: ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
3: This is Akashwani, the news read by Nishit Kumar. Prime Minister Narendra Modi and French President Emmanuel Macron are holding delegation-level talks at the historic Villa Carolus at Nice in France. The discussion between the two sides focuses on expanding the special global strategic partnership between two countries, covering defense, technology and trade. The two leaders also interacted during a walk-and-talk session at Villa Carolus. Earlier, Prime Minister Modi and French President Macron jointly inaugurated Bharat Innovates event at Palais des Expositions at Nice in France today. The landmark initiative showcases India's rapidly expanding innovation and startup ecosystem. The flagship event, being held under the India-France Year of Innovation, brings together over 120 Indian startups and leading investors, technology leaders, and premier educational institutions from across the globe. Speaking on the occasion, Prime Minister Modi highlighted India's startup revolution by saying that the country's youth are developing solutions for global challenges in a number of areas.

0: കിലോഗ്രാം ഭാരവും 49 സെന്റിമീറ്റർ ഉയരവുമുള്ള ആൺകുഞ്ഞിന് അൻപ് എന്ന് പേരിട്ടതായി സംസ്ഥാന ശിശുക്ഷേമ സമിതി അറിയിച്ചു. ഈ വർഷം തിരുവനന്തപുരം അമ്മത്തൊട്ടിലിൽ എത്തുന്ന എട്ടാമത്തെ കുഞ്ഞാണ് അൻപ്. മാധ്യമപ്രവർത്തകർക്കായി തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രാദേശിക മാധ്യമ ശില്പശാലയായ വാർത്ത തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചു. കേന്ദ്ര കിഴങ്ങുവർഗവിള ഗവേഷണ കേന്ദ്രം മേധാവി ഡോക്ടർ ജി ബൈജു ശില്പശാല ഉദ്ഘാടനം ചെയ്തു. PIB തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിച്ചാമി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും കുട്ടികൾക്ക് വിദ്യാഭ്യാസ കായിക പ്രോത്സാഹന അവാർഡുകൾ മന്ത്രി VE അബ്ദുൽ ഗഫൂർ തിരുവനന്തപുരത്ത് വിതരണം ചെയ്തു. മന്ത്രി CP ജോൺ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. യുവാക്കളുടെ മാനസികാരോഗ്യവും വൈകാരിക ക്ഷേമവും ലക്ഷ്യമിട്ട് തിരുവനന്തപുരം ജില്ലാ ഭരണകൂടവും ലെറ്റ്സ് ലിവ് NGOയും സംയുക്തമായി സംഘടിപ്പിച്ച അൺഫിൽട്ടേഡ് പദ്ധതിയുടെ ഒന്നാം സീസൺ സമാപിച്ചു. യുവതലമുറയ്ക്ക് മാനസികാരോഗ്യത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കാനും സഹായം തേടാനുമുള്ള സുരക്ഷിതമായ അന്തരീക്ഷം ഒരുക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരിയുടെ അധ്യക്ഷതയിൽ ജില്ലാതല നിയന്ത്രണ സമിതി യോഗം ചേർന്നു. വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി വനം വകുപ്പ് വികസിപ്പിക്കുന്ന മൊബൈൽ ആപ്പിന്റെ സാധ്യതകളെക്കുറിച്ച് ചർച്ച ചെയ്തു. കുരങ്ങ്, മയിൽ തുടങ്ങിയ വന്യജീവികളുടെ ശല്യം നിയന്ത്രിക്കുന്നതിനായി പഞ്ചായത്ത് തല പ്രാദേശിക റെസ്പോൺസ് ടീമുകൾ രൂപീകരിച്ച് പരിശീലനം നൽകാൻ യോഗം തീരുമാനിച്ചു. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ തിരുവനന്തപുരം ജില്ലാ സിറ്റിംഗ് ശാസ്തമംഗലം കമ്മീഷൻ ആസ്ഥാനത്തെ കോർട്ട് ഹാളിൽ നടന്നു. ചെയർമാൻ AA റഷീദ് ഹർജികൾ പരിഗണിച്ചു. പുഴയിലെ മണൽ നീക്കൽ, പുലിമുട്ട് നിർമ്മാണം തുടങ്ങി മുതലപ്പുഴയിലെ വിവിധ പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് ന്യൂനപക്ഷ കമ്മീഷൻ നിർദ്ദേശം നൽകി. തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ട് സംബന്ധിച്ച് മന്ത്രി CP ജോണിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. നഗരത്തിലെ ഓടകൾ, തോടുകൾ തുടങ്ങിയവയിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി CP ജോൺ അറിയിച്ചു. വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും വിഴിഞ്ഞം തുറമുഖ പ്രദേശത്തെ പൊതുവായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും വിവിധ വകുപ്പുദ്യോഗസ്ഥരുടെയും പ്രദേശവാസികളുടെയും സാമുദായിക നേതാക്കളുടെയും യോഗം തിരുവനന്തപുരം ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചേർന്നു. വിഴിഞ്ഞം തുറമുഖ പ്രദേശത്ത് ലൈറ്റുകൾ, CCTV ക്യാമറകൾ എന്നിവ പുനഃസ്ഥാപിക്കുക, ബയോ ടോയ്ലറ്റുകൾ സ്ഥാപിക്കുക, ഹാർബർ വൃത്തിയാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ യോഗത്തിൽ ഉന്നയിച്ചു. 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിനെ വരവേറ്റ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഫുട്ബോൾ ആരാധകരുടെ സംഗമം ആവേശകരമായി. ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഭാഗമായി 10,000 ചതുരശ്രയടി വരുന്ന പടുകൂറ്റൻ പോസ്റ്റർ മന്ത്രി രമേശ് ചെന്നിത്തല അനാച്ഛാദനം ചെയ്തു.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

ഇത് 6:40 മുതൽ ICC വിമൻസ് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാം എഡ്ബാസ്റ്റിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടക്കുന്ന മത്സരത്തിന്റെ തത്സമയ വിവരണം കേൾക്കാം. 6:40

രാത്രി 7:25 മലയാളത്തിൽ വാർത്തകൾ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:45 സമാചാര സന്ധ്യ, 9 മണിക്ക് ന്യൂസ് അറ്റ് 9.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ നാടക പ്രവർത്തകനും സംവിധായകനുമായ മനോജ് ശിവ അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
1: ജീവിതത്തിന്റെ ആ വാക്യൂമിൽ നിന്ന് അവർക്കൊരു ഒരാളുടെ ഒരു അടുപ്പമുണ്ടാകുന്നു, അതിലവർ പെട്ടുപോകുന്നു. പിന്നെ അതിൻ്റെ വിഹുലതകളിൽ ചാരുലത ഉണ്ടാക്കിയെടുക്കുന്നതായ പ്രശ്നങ്ങളോ ഭാവനകളോ ആണ് ഈ നാടകം.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.

നാളെ രാവിലെ 10:15 രാഗാമൃതം പരിപാടിയിൽ ഡോക്ടർ ശ്രീദേവ് രാജഗോപാൽ പാടുന്നു, തുടർന്ന് ജയലക്ഷ്മി ശേഖറിന്റെ വീണാവാദനം നാളെ രാവിലെ 10:15.

നാളെ രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിംഗ് പരിപാടിയിൽ June 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോൺ. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9496555321, 9496596321. ഓർക്കുക, നാളെ രാവിലെ 11:02 മുതൽ ഹലോ ആകാശവാണി തത്സമയ ഫോൺ പരിപാടി.

നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാര. മോണയുടെ ആരോഗ്യം അറിയേണ്ട കാര്യങ്ങൾ ഡോക്ടർ കീർത്തി ചന്ദ് സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാര. നാളെ ഉച്ചതിരിഞ്ഞ് 2:15 തുടർനാടകം കേൾക്കാം. ദസ്തേവ്സ്കിയുടെ കുറ്റവും ശിഷ്യയും എന്ന നോവലിന്റെ ശബ്ദരൂപം 46-ാം ഭാഗം. നാടകാവിഷ്കാരം ഡോക്ടർ എം രാജീവ് കുമാർ. നാളെ ഉച്ചതിരിഞ്ഞ് 2:15.

നാളെ രാത്രി 7:35 മായാമുദ്രകൾ, രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയ നോവൽ ഉദ്യാനം, രചന ജേക്കബ് എബ്രഹാം. നാളെ രാത്രി 7:35 മായാമുദ്രകൾ എന്ന പരിപാടി. നാളെ രാത്രി 8 ഹലോ ഡോക്ടർ, ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ ജി ആർ മണികണ്ഠൻ മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാൻ ഫോണിൻ പരിപാടിയിലെ തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ കേൾക്കാം. നാളെ രാത്രി

0: കേസിൽ തുടരന്വേഷണത്തിനായി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്തെത്തി. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ ഇന്ന് ജർമ്മനി കുറസാവോയെ നേരിടും. ഐസിസി വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. ഫ്രാൻസിലെ നീസിൽ നടന്ന ഭാരത് ഇന്നവേറ്റ്സ് പരിപാടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു. പരസ്പര വിശ്വാസം, ഭാവിയെക്കുറിച്ചുള്ള പൊതുവായ കാഴ്ചപ്പാട്, സമാനമായ മൂല്യങ്ങൾ എന്നിവയിൽ വേരൂന്നിയ ശാശ്വതമായ ബന്ധമാണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ളതെന്ന് ശ്രീ മോദി ചടങ്ങിൽ പറഞ്ഞു. നൂതനാശയങ്ങളുടെയും സാങ്കേതിക വിദ്യയിലെ വിപ്ലവകരമായ ശക്തിയുടെയും രാജ്യമായാണ് ഇന്ത്യയെ നോക്കിക്കാണുന്നതെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ന് രാത്രി ബ്രാറ്റിസ്ലാവയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്ലോവാക്യൻ പരമ്പരാഗത രീതിയിലെ വരവേൽപ്പ് നൽകും. കൂടുതൽ വിവരങ്ങളുമായി ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: സ്ലോവാക്യൻ തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവയിൽ ഇന്ന് രാത്രി എത്തുന്ന പ്രധാനമന്ത്രിയെ പരമ്പരാഗത സ്ലോവാക്യൻ രീതിയിൽ ബ്രെഡും ഉപ്പും നൽകിയാവും സ്വീകരിക്കുക. വിശിഷ്ടാതിഥികൾ എത്തുമ്പോൾ ഇങ്ങനെ വരവേൽക്കുന്നതാണ് സ്ലോവാക്യൻ പാരമ്പര്യം. സ്ലോവാക്യയിലെ മേയാവ മേഖലയിൽ നിന്നുള്ള കുട്ടികളുടെ പ്രമുഖ സംഘം പരമ്പരാഗത രീതിയിൽ സ്ലോവാക്യൻ നൃത്തവുമായാവും പ്രധാനമന്ത്രിയെ വരവേൽക്കുക. ലുക്നിയ ഓംസാമ്പിൾ അവതരിപ്പിക്കുന്ന വന്ദേ മാതരമായിരിക്കും വരവേൽപ്പിനിടെ ശ്രദ്ധേയമാകുന്ന മറ്റൊന്ന്.
0: കഴിഞ്ഞ 12 വർഷങ്ങളായി വികസന നേട്ടങ്ങൾ രാജ്യത്തെ എല്ലാ വിഭാഗങ്ങളിലും എത്തുന്നുവെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന ദർശനം ന്യൂനപക്ഷ സമുദായങ്ങളുടെ ജീവിതവും ഗുണനിലവാരവും ഏറെ മെച്ചപ്പെടുത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു ദേശീയ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞതാണ് ഇക്കാര്യം. സംസ്ഥാനത്ത് ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് നാളെ തുടക്കമാകും. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ നിർവഹിക്കും. പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ദൂരപരിധിയില്ലാതെ ഓർഡിനറി ബസ്സുകളിൽ യാത്ര ചെയ്യാനാകും. ഈ ബസ്സുകളിൽ പ്രിയദർശിനി എന്ന് പ്രത്യേകം രേഖപ്പെടുത്തിയിരിക്കും. കെഎസ്ആർടിസിയെ കൂടുതൽ പ്രൊഫഷണലാക്കി പൊതുഗതാഗത സംവിധാനം സംരക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ആലുവ പറവൂർ റൂട്ടിൽ പുതുതായി അനുവദിച്ച കെഎസ്ആർടിസി ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കെഎസ്ആർടിസിയെ പ്രൊഫഷണലാക്കാനായി പഠനങ്ങൾ നടത്തുമെന്നും പൊതുഗതാഗത സംവിധാനത്തെ ഏറ്റവും മികച്ച രീതിയിൽ നിലനിർത്താനാണ് സർക്കാർ ശ്രദ്ധിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശബരിമല സ്വർണ അപഹരണ കേസിൽ തുടരന്വേഷണത്തിനായി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്തെത്തി. എസ് പി എസ് ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സന്നിധാനത്ത് എത്തിയിട്ടുള്ളത്. അന്വേഷണത്തിന്റെ ഭാഗമായ പരിശോധന അല്പസമയത്തിനകം ആരംഭിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് പുതിയ നിപ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കോഴിക്കോട് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ചേർന്ന യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച 11 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ആകെ 30 പരിശോധനകളാണ് ഇതുവരെ നടത്തിയത്. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 5-ാം ഡിവിഷനിൽ നിലവിൽ ആർക്കും രോഗലക്ഷണങ്ങളില്ല. ശക്തമായ പ്രതിരോധ നടപടികൾ സ്വീകരിച്ചതായും മരുന്നിന് ക്ഷാമമില്ലെന്നും മന്ത്രി പറഞ്ഞു. യോഗത്തിനുശേഷം അദ്ദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രി സന്ദർശിച്ചു. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഇതുവരെ 135 ഷിഗല്ല കേസുകളും 3 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്റ്റോപ്പ് ഡയേറിയ ക്യാമ്പയിൻ നടത്തുന്നതായും മരുന്നുകളുടെ ലഭ്യത ഉറപ്പുവരുത്തിയതായും അദ്ദേഹം പറഞ്ഞു. സ്കൂളുകളിലെ കിണറുകളിൽ പരിശോധന നടത്തുന്നതിനും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിൽ പ്രത്യേക പരിശോധനയ്ക്കും മന്ത്രി നിർദ്ദേശം നൽകി.
3: സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിൻ സംസ്ഥാനം മുഴുവൻ ജൂൺ ആദ്യ വാരം മുതൽ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ORS സിങ്ക് ഗുളികകളും മറ്റു മരുന്നുകളും എല്ലായിടത്തും ലഭ്യമാക്കിയിട്ടുണ്ട്. ജലസ്രോതസ്സുകളുടെ ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടിയും നടത്തുന്നു. അതോടൊപ്പം തന്നെ വിദ്യാലയങ്ങളിലും മറ്റും കിണറുകൾ പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിനോട് ഹോട്ടൽ പരിശോധന കർശനമാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്.
0: ഷിഗല്ല റിപ്പോർട്ട് ചെയ്യുന്ന പ്രദേശങ്ങളിൽ MLA മാരുടെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനത്തിന് നിർദ്ദേശം നൽകിയതായും ആരോഗ്യമന്ത്രി അറിയിച്ചു. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാത്രി നടക്കുന്ന മത്സരത്തിൽ ജർമ്മനി കുറസാവോയെ നേരിടും. രാവിലെ നടന്ന മത്സരങ്ങളിൽ ഓസ്ട്രേലിയ തുർക്കിയെയും സ്കോട്ട്ലാന്റ് ഹെയ്ത്തിയെയും പരാജയപ്പെടുത്തി. ഖത്തർ സ്വിറ്റ്സർലാന്റ് ബ്രസീൽ മൊറോക്കോ മത്സരങ്ങൾ സമനിലയിൽ കലാശിച്ചു. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം അല്പസമയത്ത്

നഗം ആരംഭിക്കും. ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കില്ല. സംസ്ഥാനത്ത് സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം മറ്റന്നാൾ മുതൽ ഈ മാസം 30 വരെ ലഭ്യമാകും. സെൻസസിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് തിരുവനന്തപുരം ജില്ലയിൽ ഒരുക്കിയിരിക്കുന്നത്. ജില്ലയെ 5608 ഹൌസ് ലിസ്റ്റിംഗ് ബ്ലോക്കുകളായി തിരിച്ചിട്ടുണ്ട്. RSS ശതാബ്ദിയുടെ ഭാഗമായി തൃശൂരിൽ സംഘടിപ്പിച്ച പ്രഭാഷണ സഭയിൽ പങ്കെടുക്കുന്നതിനായി സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് തൃശൂരിലെത്തി. 3 ദിവസത്തെ കേരള സന്ദർശനത്തിനായി എത്തിയ അദ്ദേഹം നാളെ രാവിലെ ബംഗളൂരുവിലേക്ക് പുറപ്പെടും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. മിഥുനമാസ പൂജയ്ക്കായി ശബരിമല നട തുറന്നു. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് നട തുറന്ന് ദീപം തെളിയിച്ചു. മിഥുനം 1 നാളെ രാവിലെ 5 നട തുറന്ന് പതിവ് പൂജകളും വിശേഷാൽ പൂജകളും ആരംഭിക്കും. ഈ മാസം 19 നട അടയ്ക്കും. ഇടുക്കി മെഡിക്കൽ കോളേജിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ, ജീവനക്കാരുടെ അഭാവം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നിർമ്മാണ ഏജൻസിക്ക് യോഗം നിർദ്ദേശം നൽകി. ജീവനക്കാരുടെ കുറവ് സംബന്ധിച്ച് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനും യോഗം തീരുമാനിച്ചു. അന്താരാഷ്ട്ര യോഗ ദിനത്തിന് മുന്നോടിയായി ഗിന്നസ് ലോക റെക്കോർഡ് സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര ആയുഷ് മന്ത്രാലയം ആഗോള ഓൺലൈൻ യോഗ പരിപാടി സംഘടിപ്പിച്ചു. 130-ൽ രാജ്യങ്ങളിൽ നിന്നുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു. മുതിർന്ന പൌരരോടുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണ ദിനാചരണം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. വയോജനങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാനുള്ള ബോധവൽക്കരണ സന്ദേശം പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിനാണ് എല്ലാ വർഷവും June 15 ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ഇറാനുമായുള്ള സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഇന്ന് ഒപ്പുവെക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. എന്നാൽ നിർദ്ദിഷ്ട കരാറുമായി ബന്ധപ്പെട്ട് അന്തിമ തീരുമാനം കൈക്കൊണ്ടിട്ടില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. അതേസമയം ഇറാൻ US സംഘർഷം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾക്കായി ഖത്തർ പ്രതിനിധി സംഘം ടെഹ്റാനിലെത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. പരസ്പര വിശ്വാസത്തിലും ഭാവിയെക്കുറിച്ചുള്ള പൊതുവായ കാഴ്ചപ്പാടിലും വേരൂന്നിയ ശാശ്വതമായ ബന്ധമാണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. KSRTCയെ പ്രൊഫഷണലാക്കി പൊതുഗതാഗത സംവിധാനം സംരക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്രാ പദ്ധതിക്ക് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയതായി മന്ത്രി കെ മുരളീധരൻ. പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും മന്ത്രി. ശബരിമല സ്വർണ അപഹരണ കേസിൽ തുടരന്വേഷണത്തിനായി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്തെത്തി. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ ഇന്ന് ജർമ്മനി കുറസാവോയെ നേരിടും. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 ഇംഗ്ലണ്ടിലെ ബെർമിംഗ്ഹാമിൽ നടക്കുന്ന ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരത്തിന്റെ തത്സമയ വിവരണമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വിവരണം വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കും. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24:57. മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. ഇന്ത്യയിൽ സ്റ്റാർട്ടപ്പ് മേഖല അതിവേഗം വികസിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായി ചേർന്ന് ഫ്രാൻസിൽ ഭാരത് ഇന്നോവേറ്റ്സ് സംരംഭം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന് ഗിന്നസ് റെക്കോർഡ്. പ്രത്യേക തത്സമയ ഓൺലൈൻ യോഗ സെഷനിൽ പങ്കെടുത്തത് 435,831 പേർ. കേരളത്തിൽ KSRTCയുടെ ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്രാ പദ്ധതിക്ക് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. അമേരിക്കയും ഇസ്രയേലുമായുള്ള സംഘർഷം അവസാനിപ്പിക്കാനുള്ള ധാരണാപത്രത്തിൽ അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെന്ന് ഇറാൻ. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ജർമ്മനി ക്യൂറസോവയെ നേരിടും. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ടോസ് നേടിയ ഇന്ത്യ പാകിസ്ഥാനെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പ് മേഖല അതിവേഗം വികസിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രാൻസിലെ നീസിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായി ചേർന്ന് ഭാരത് ഇന്നോവേറ്റ്സ് സംരംഭം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മാനവികതയ്ക്കായി സാങ്കേതിക വിദ്യ എന്ന തത്വം അടിസ്ഥാനമാക്കി ഇന്ത്യയിൽ 2 ലക്ഷത്തിലേറെ സ്റ്റാർട്ടപ്പുകളാണ് പ്രവർത്തിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
2: ഭാരത് കാ നൌജവാൻ എക് നയ മൈൻഡ് സെറ്റ് കെ സാത്ത് മാനവതാ കെ ഹിത മേ സമസ്യാവോ കെ സമാധാൻ ഡൂൺഡ് രഹാ ഹൈ ഔർ ഹമാരെ നൌജവാനോ കെ വേൾഡ് ക്ലാസ് സൊല്യൂഷൻസ് കോ ഗ്ലോബൽ സ്റ്റേജ് പർ ലാനെ.

0: का माध्यम ही है भारत इनोवेट्स.
1: ഇന്ത്യയുടെ സാങ്കേതിക മികവിന്റെ തെളിവാണ് ചന്ദ്രയാൻ ദൌത്യമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ പറഞ്ഞു. ഇന്ത്യ ഫ്രാൻസ് സംരംഭങ്ങളുടെ വർഷത്തിന്റെ ഭാഗമാകാൻ അവസരം ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ഇന്ന് രാത്രി ബ്രാറ്റിസ്ലാവിയയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്ലോവാക്യൻ പരമ്പരാഗത രീതിയിൽ വരവേൽപ്പ് നൽകും. മേയാവോ മേഖലയിൽ നിന്നുള്ള കുട്ടികളുടെ സംഘം പരമ്പരാഗത സ്ലോവാക്യൻ നൃത്തവുമായി പ്രധാനമന്ത്രിയെ വരവേൽക്കും. ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന് മുന്നോടിയായി രാജ്യത്തിന് അഭിമാനകരമായ ചരിത്ര നേട്ടം. യൂട്യൂബ് ലൈവ് യോഗ സ്ട്രീമിംഗിൽ ഏറ്റവും കൂടുതൽ പേരെ പങ്കെടുപ്പിച്ചതിന്റെ ഗിന്നസ് ലോക റെക്കോർഡ് കേന്ദ്ര ആയുഷ് മന്ത്രാലയം കരസ്ഥമാക്കി. മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനൽ വഴി തത്സമയം സംപ്രേഷണം ചെയ്ത പ്രത്യേക യോഗ സെഷനിൽ 435,800

0: കുട്ടികളുടെ സംഘം പരമ്പരാഗത സ്ലോവാക്യൻ നൃത്തവുമായി പ്രധാനമന്ത്രിയെ വരവേൽക്കും. ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന് മുന്നോടിയായി രാജ്യത്തിന് അഭിമാനകരമായ ചരിത്ര നേട്ടം. യൂട്യൂബ് ലൈവ് യോഗ സ്ട്രീമിംഗിൽ ഏറ്റവും കൂടുതൽ പേരെ പങ്കെടുപ്പിച്ചതിന്റെ ഗിന്നസ് ലോക റെക്കോർഡ് കേന്ദ്ര ആയുഷ് മന്ത്രാലയം കരസ്ഥമാക്കി. മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനൽ വഴി തത്സമയം സംപ്രേഷണം ചെയ്ത പ്രത്യേക യോഗ സെഷനിൽ 435,831 പേരാണ് പങ്കാളികളായത്. കഴിഞ്ഞ 12 വർഷങ്ങളിൽ രാജ്യത്തെ ആരോഗ്യമേഖല സമാനതകളില്ലാത്ത പുരോഗതിയാണ് കൈവരിച്ചതെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. ആയുഷ്മാൻ ഭാരത്, PMJAY, ആരോഗ്യമന്ത്രി തുടങ്ങിയവയിൽ നിന്ന് ഡിജിറ്റൽ ആരോഗ്യ സംരംഭങ്ങളിലേക്ക് മാറിയതിലൂടെ ഗുണമേന്മയുള്ള ചികിത്സ കൂടുതൽ ജനങ്ങളിലെത്തിക്കാൻ സാധിച്ചു. മെഡിക്കൽ കോളേജുകൾ വ്യാപിപ്പിച്ചതും മെഡിക്കൽ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചതും ഭാവിയിലെ ആരോഗ്യ പ്രവർത്തകർക്കുള്ള ശക്തമായ അടിത്തറയാകുമെന്നും ശ്രീ JP നദ്ദ പറഞ്ഞു. കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്തെ ന്യൂനപക്ഷ സമുദായങ്ങളുടെ ജീവിത നിലവാരം വലിയ തോതിൽ മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു. വികസനത്തിന്റെ നേട്ടങ്ങൾ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലും എത്തിച്ചേരുന്നുവെന്ന് സർക്കാർ ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് ദേശീയ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ ശ്രീ റിജിജു ചൂണ്ടിക്കാട്ടി. 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം കേരളത്തിൽ മറ്റന്നാൾ മുതൽ ഈ മാസം 30 വരെ ലഭ്യമാകും. ജൂലൈ 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ ഒന്നാം ഘട്ടം. സെൻസസ് 2027 ആദ്യഘട്ടമായ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും പഞ്ചാബിൽ വിജയകരമായി പൂർത്തിയാക്കി. പഞ്ചാബിലെ 23 ജില്ലകളിലും 14 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലുമായാണ് ഒന്നാംഘട്ട പ്രവർത്തനം നടത്തിയതെന്ന് ചീഫ് പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർ നവജ്യോത് ഖോസ അറിയിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. അമേരിക്കയും ഇസ്രയേലുമായുള്ള സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള നിർദ്ദിഷ്ട ധാരണാപത്രത്തിൽ ഇതുവരെ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്ന് ഇറാൻ. എന്നാൽ എത്രയും വേഗം അന്തിമ കരാറിലെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് നാളെ തുടക്കമാകും. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. കേരളത്തിൽ പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി K. മുരളീധരൻ. രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച 11 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയതായും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. ലോക ഫുട്ബോളിലെ പ്രതാപകാലത്തിന്റെ ഗതകാല സ്മരണകളുമായി മുൻ ചാമ്പ്യന്മാരായ ജർമ്മനി ഇന്ന് കളത്തിലിറങ്ങും. നവാഗതരായ ക്യൂറസോവയാണ് എതിരാളികൾ. വിശദാംശങ്ങളിലേക്ക്.
2: അമേരിക്കയിലെ ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ ഇന്നു രാത്രി 10:30 ജർമ്മനി ക്യൂറസാവോ മത്സരം. ലോകകപ്പിന്റെ കഴിഞ്ഞ രണ്ട് പതിപ്പിലും പതറിപ്പോയ ജർമ്മനി ഇക്കുറി വമ്പൻ തിരിച്ചുവരവാണ് പ്രതീക്ഷിക്കുന്നത്. നാളെ പുലർച്ചെ 1:30 നെതർലാൻഡ്സ് ജപ്പാനെയും 4:30 ഐവറി കോസ്റ്റ് ഇക്വഡോറിനെയും നേരിടും. ഇന്ന് നടന്ന മത്സരങ്ങളിൽ ഓസ്ട്രേലിയ തുർക്കിയെ 2-0 സ്കോട്ട്ലന്റ് ഹെയ്ത്തിയെ ഏകപക്ഷീയമായ 1 ഗോളിനും പരാജയപ്പെടുത്തി. അതേസമയം ജയം പ്രതീക്ഷിച്ചെത്തിയ കരുത്തരായ ബ്രസീലിനെ മൊറോക്കോ സമനിലയിൽ തളച്ചു. ഖത്തർ സ്വിറ്റ്സർലാൻഡ് മത്സരം 1-1 സമനിലയിൽ കലാശിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ കിരീടം ലക്ഷ്യമിടുന്ന ഇന്ത്യയുടെ ആദ്യ മത്സരം പുരോഗമിക്കുന്നു. ടോസ് നേടിയ ഇന്ത്യ പാകിസ്ഥാനെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഇംഗ്ലണ്ടിലെ ബെർമിംഗ്ഹാമിലാണ് മത്സരം. തുർക്കിയയിൽ നടക്കുന്ന അമ്പെയ്ത്ത് ലോകകപ്പിൽ ഇന്ത്യയുടെ ധീരജ് ബൊമ്മദേവരയ്ക്കും കുംകും മൊഹോദിനും സ്വർണ മെഡൽ. റീകർവ് മിക്സഡ് ടീം ഇനത്തിലാണ് മെഡൽ നേട്ടം. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, ഒഡീഷ എന്നിവിടങ്ങളിൽ അടുത്ത രണ്ട് മൂന്ന് ദിവസങ്ങളിലായി തെക്കുപടിഞ്ഞാറൻ മൺസൂൺ കൂടുതൽ ശക്തി പ്രാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അതേസമയം മഹാരാഷ്ട്രയുടെ ചില ഭാഗങ്ങളിൽ ഇന്ന് ഉഷ്ണതരംഗത്തിനും തീരദേശ ആന്ധ്രാപ്രദേശ്

കൊങ്കൺ ഗോവ എന്നിവിടങ്ങളിൽ നാളെ വരെ ചൂടുകൂടിയ കാലാവസ്ഥയ്ക്കും സാധ്യതയെന്ന് കാലാവസ്ഥാ ഏജൻസി അറിയിച്ചു. മിഥുനമാസ പൂജയ്ക്കായി ശബരിമല നട തുറന്നു. മിഥുനം ഒന്നായ നാളെ രാവിലെ 5 നട തുറന്ന് പതിവ് പൂജകളും വിശേഷാൽ പൂജകളും ആരംഭിക്കും. ഈ മാസം 19 നടയടയ്ക്കും. ഝാർഖണ്ഡിൽ ഇടിമിന്നലേറ്റ് 7 മരണം. മരിച്ചവരിൽ 3 സ്ത്രീകളും 10 വയസ്സുള്ള കുട്ടിയും ഉൾപ്പെടുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 2 വ്യത്യസ്ത ഇടങ്ങളിലാണ് അപകടമുണ്ടായത്. റാഞ്ചി, ഗഢ്വ, ചത്ര ജില്ലകളിൽ നിന്നുള്ളവരാണ് മരിച്ചത്. ഇന്ത്യൻ പതാകവാഹക കപ്പലായ വിരാട് 1 ഒമാൻ തീരത്ത് എഞ്ചിൻ തകരാർ സംഭവിച്ചതായി ഇന്ത്യൻ എംബസി അറിയിച്ചു. 14 ഇന്ത്യക്കാരാണ് കപ്പലിലുള്ളത്. 11 ജീവനക്കാരെ സുരക്ഷിതമായി മാറ്റിയതായി എംബസി അറിയിച്ചു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. നാഷണൽ സ്റ്റുഡന്റ് ലാപ്ടോപ്പ് പദ്ധതിയിലൂടെ വിദ്യാർത്ഥികൾക്ക് സൌജന്യ ലാപ്ടോപ്പ് നൽകുന്നതിന് അപേക്ഷ ക്ഷണിച്ചതായി പ്രചരിക്കുന്ന വാട്സ്ആപ്പ് സന്ദേശം വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരമൊരു പദ്ധതി സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. ഇന്ത്യൻ നാവികസേനാ കപ്പലായ INS ശാരദയുടെ കൊളംബോ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള സമുദ്ര സഹകരണവും സൌഹൃദവും ഈ സന്ദർശനം കൂടുതൽ ശക്തിപ്പെടുത്തിയതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇറാൻ പിന്തുണയുള്ള സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ളയുടെ അടിസ്ഥാന സൌകര്യങ്ങൾ ലക്ഷ്യമിട്ട് ലെബനൻ തലസ്ഥാനത്ത് ആക്രമണം നടത്തിയതായി ഇസ്രയേൽ സൈന്യം ഇന്ന് പ്രഖ്യാപിച്ചു. വടക്കൻ ഇസ്രയേലിൽ ഹിസ്ബുള്ള നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് തിരിച്ചടിച്ചതെന്ന് ഇസ്രയേൽ വ്യക്തമാക്കി. ഒമാൻ തീരത്തുള്ള MT സെലസ്റ്റിയൽ എന്ന കപ്പലിൽ അസുഖം മൂലം മരണമടഞ്ഞ ഇന്ത്യൻ പൌരൻ നിഷാന്ത് ഉയർത്തുനാഥിന്റെ ഭൌതികദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഒമാൻ അധികൃതരുമായും ഷിപ്പിംഗ് കമ്പനിയുമായും ചേർന്ന് നടത്തിവരികയാണെന്ന് ഇന്ത്യൻ എംബസി വ്യക്തമാക്കി. കപ്പൽ ഉടൻ തന്നെ ഒമാനിലെ ദുഃഖം തുറമുഖത്ത് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി എംബസി അറിയിച്ചു. ഇന്ത്യയിൽ സ്റ്റാർട്ടപ്പ് മേഖല അതിവേഗം വികസിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായി ചേർന്ന് ഫ്രാൻസിൽ ഭാരത് ഇന്നൊവേറ്റ്സ് സംരംഭം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന് ഗിന്നസ് റെക്കോർഡ്. പ്രത്യേക തത്സമയ ഓൺലൈൻ യോഗ സെഷനിൽ പങ്കെടുത്തത് 435,831 പേർ. കേരളത്തിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്രാ പദ്ധതിക്ക് നാളെ തുടക്കം. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. അമേരിക്കയും ഇസ്രയേലുമായുള്ള സംഘർഷം അവസാനിപ്പിക്കാനുള്ള ധാരണാപത്രത്തിൽ അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെന്ന് ഇറാൻ. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ജർമ്മനി ക്യൂറസോവയെ നേരിടും. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ടോസ് നേടിയ ഇന്ത്യ പാകിസ്ഥാനെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

छाया गीत जारी रहेगा इस अंतराल के बाद।

0: विविधा, विविध भारती के विविध रंगी कार्यक्रमों की विविधा।
1: ആകാശവാണി സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഇഞ്ചക്കാട് കെ എൻ കേശവപിള്ള.
2: അനന്തം അജ്ഞാതം അവർണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം, അതിങ്കലെങ്ങാണ്ടൊരിടത്തിരുന്നു നോക്കുന്ന മർത്യൻ കഥ എന്തു കണ്ടു. കണ്ണുനീർത്തുള്ളി എന്ന പ്രസിദ്ധമായ വിലാപകാവ്യത്തിൽ നാലപ്പാട്ട് നാരായണ മേനോൻ അന്വർത്ഥമായി രേഖപ്പെടുത്തിയിട്ടുള്ള വരികളാണിവ. അനന്തവും അജ്ഞാതവും ആർക്കും അവർണനീയവുമാണ് ഈ ലോകചക്രവും അത് തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന മാർഗവും. അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിരുന്നു കൊണ്ട് നോക്കുന്ന മനുഷ്യന് ഇതിൻ്റെ പരമാർത്ഥസ്ഥിതി ഗ്രഹിക്കുക സുദുഷ്കരം തന്നെയാണ്. ഘോരസാഗരം, കൊടുങ്കാട്, മഹാസത്രം, അത്യാശ്ചര്യ നാടകവേദി എന്നിങ്ങനെയെല്ലാം പൂർവസൂരികൾ ലോകത്തെ സ്വഭാവനാനുസരണം വിശേഷിപ്പിച്ചിട്ടുണ്ട്. ആദിത്യൻ മുതൽ അമീബ വരെ വ്യത്യസ്ത നാമരൂപഭാവങ്ങളോടുകൂടിയ ജീവകോടികളെക്കൊണ്ട് സമലംകൃതമാണ് ലോകം. ദൃശ്യങ്ങളും ദർശനവും നടന്നുകൊണ്ടേയിരിക്കുന്നു. ദ്രഷ്ടാവ് അഥവാ കാഴ്ചക്കാരൻ ആരാണെന്ന് അധികമാരും അന്വേഷിക്കുവാൻ മുതിരുന്നില്ലെന്നുള്ളതാണ് നിജസ്ഥിതി. ആദ്യന്തങ്ങളെപ്പറ്റി അറിയാതെ മദ്യം മാത്രം കണ്ടുകൊണ്ട് മോഹനീയമായ ഈ ദൃശ്യങ്ങളിൽ ആകൃഷ്ടരായി അലഞ്ഞു തിരിയുകയാണ് മാനുഷ്യകം. വിലപ്പെട്ട വിവേക വിചാരശേഷി കൈമുതലായി ലഭിച്ചിട്ടുള്ള മാനവ സമൂഹം പൂന്താനം പറഞ്ഞിട്ടുള്ളതുപോലെ ജന്മം പഴുതേ ചുട്ടു തിന്നുകയാണ് ചെയ്യുന്നത്. അപൂർവം ചില ധീരന്മാർ ആദ്യം മുതലേ ഈ അനിർവചനീയമായ ലോകപ്രതിഭാസത്തിന്റെ ഉറവിടം കണ്ടെത്തുവാൻ ശ്രമിച്ചിട്ടുണ്ട്. സൂര്യതുല്യം അവർ അത് കണ്ടെത്തി. പിന്നാലെ വരുന്ന സത്യാന്വേഷകർക്കായി അത് രേഖപ്പെടുത്തി വെച്ചിട്ടാണ് അവർ യാത്രയായതും. അവയാണ് ആർഷഭാരതത്തിന്റെ അസ്തിത്വ പ്രമാണങ്ങളായ ഉപനിഷത്തുകൾ. അവയിൽ പറഞ്ഞിട്ടുള്ള നിലനിൽപ്പിന്റെ രഹസ്യം അഥവാ പരമകാരണ തത്വം എന്തെന്ന് ഗ്രഹിക്കുവാൻ ഭൂരിഭാഗം ആളുകളും മിനക്കെടാറില്ല. മൃത്യുവാകുന്ന പാമ്പിന്റെ വായിലകപ്പെട്ട തവള ഭക്ഷണത്തിനു വേണ്ടി ഉഴലുന്നതുപോലെ നശ്വരമായ സുഖഭോഗങ്ങൾ തേടി ജീവിതം പാഴാക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗവും. അനുഭവസമ്പന്നരായ ആചാര്യന്മാരുടെ വാക്കുകൾ അവഗണിച്ചുകൊണ്ട് തന്നിഷ്ടം പോലെ ജീവിതം നയിക്കുന്നതിൻ്റെ തിക്തഫലങ്ങളാണ് അനുദിനം നാം ഇപ്പോൾ കാണുന്നതും കേൾക്കുന്നതുമായ ദുരന്ത സംഭവങ്ങളെല്ലാം. ഒരുവൻ ഈ ജീവനെ ഒരു അത്ഭുത വസ്തുവിനെ പോലെ നോക്കി നിൽക്കുന്നു. അപ്രകാരം തന്നെ മറ്റൊരുവൻ ഒരു അത്ഭുത വസ്തുവിനെപ്പോലെ അതിനെക്കുറിച്ച് വിവരിക്കുകയും ചെയ്യുന്നു. വേറൊരാൾ ആശ്ചര്യ വസ്തുവിനെപ്പോലെ ഇതിനെക്കുറിച്ച് കേൾക്കുന്നു. ഇനിയും ഒരാൾ ഇതിനെക്കുറിച്ച് കേട്ടാൽ പോലും അറിയുന്നവനായി ഭവിക്കുന്നുമില്ല. ഈ നാല് പേരിൽ ഒരാളാണ് നാമെന്നതിൽ സംശയമില്ല. കണ്ടാലും കേട്ടാലും കൊണ്ടാലും അറിയാത്ത നാലാമത്തെ വിഭാഗത്തിലാണ് നമ്മളിൽ ബഹുഭൂരിപക്ഷത്തിൻ്റെയും നില. കീർത്തിയും സമ്പത്തും ആദരാംഗീകാരങ്ങളും ഏതു വിധത്തിലും നേടിയെടുക്കുന്നതിനു വേണ്ടി പരക്കം പായുന്ന ജനകോടികൾക്ക് ലോകത്തിൻ്റെ ഉറവിടത്തെക്കുറിച്ചോ അതിൽ സമാധാന സംസ്ഥിതി നിലനിർത്തുന്നതിനെക്കുറിച്ചോ ചിന്തിക്കുവാൻ സാധ്യമേ അല്ല. ആർത്തി എന്ന മൂർത്തിയുടെ ആവേശത്തിൽ അമർന്ന് ജീവിതം നയിക്കുന്നവർക്ക് സമാധാനകാംക്ഷികളായ സാധുക്കൾ

ആകാശവാണി മഞ്ചേരി FM 102.7 MHz FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാവുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:53 ആരംഭിക്കും. പ്രിയ ശ്രോതാക്കൾക്ക് ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ്ഹിന്ദ്.